ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1952 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം മുഹമ്മദ് സലീം മന്നായപുര. ഇന്ന് ശകവർഷം 1947, ജ്യേഷ്ഠം 4, മലയാള വർഷം 1201, ഇടവം 11, 2026 മെയ് 25 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റും 57 സെക്കൻഡും.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം എൻ ആനന്ദവല്ലിയമ്മ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടുകൾ. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുപെട്ടി. 7:45 വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ജൈവവളങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് അഗ്രികൾച്ചറൽ ഡെമോൺസ്ട്രേറ്റർ മർജാൻ പി എസ് പങ്കെടുക്കുന്ന ഹരിതചിന്തകൾ എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്ന് ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 33°C, കുറഞ്ഞ താപനില 26°C. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില. കവരത്തി കൂടിയ താപനില 30°C, കുറഞ്ഞ താപനില 28°C. അഗത്തി കൂടിയ താപനില 33°C, കുറഞ്ഞ താപനില 28°C. അമിനി കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 26°C. മിനിക്കോയി കൂടിയ താപനില 33°C, കുറഞ്ഞ താപനില 26°C.

കാലാവസ്ഥാ മുന്നറിയിപ്പ്. ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ 27-ാം തീയതി വരെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചിലവസരങ്ങളിൽ 60 കിലോമീറ്റർ വേഗതയിലും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്. ആയതിനാൽ പ്രസ്തുത കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ഒരു ഭക്തിഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി, തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി സമയം 6:30. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. 12 ആഴ്ചത്തെ പശ്ചിമേഷ്യ യുദ്ധത്തിന് ശാശ്വതമായ അന്ത്യം കുറിക്കുന്ന കരാറിലേക്ക് യുഎസും ഇറാനും ഉടനെത്തുമെന്ന് സൂചന നൽകി ട്രംപ് സർക്കാർ. കരട് കരാർ വിപുലമായി ചർച്ച ചെയ്തെന്നും യുഎസും ഇറാനും വിവിധ രാജ്യങ്ങളും അത് അന്തിമമാക്കാനുള്ള ശ്രമത്തിലാണെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. പ്ലസ് ടു പുനർമൂല്യനിർണയ അപേക്ഷാവേളയിലുണ്ടായ സാങ്കേതിക തകരാറുകൾ കണക്കിലെടുത്ത് സിബിഎസ്ഇ 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇന്ന് അർദ്ധരാത്രി വരെ സമയം നീട്ടി. ഉത്തരക്കടലാസ് പകർപ്പ് ലഭിക്കാൻ അധികമായി ഈടാക്കിയ തുക വിദ്യാർത്ഥികൾക്ക് തിരികെ നൽകുമെന്ന് സിബിഎസ്ഇ. ബക്രീദ് പ്രമാണിച്ച് ഈ മാസം 27നും 28നും സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചു. നേരത്തെ 27നാണ് അവധി നൽകിയിരുന്നത്. എന്നാൽ സംസ്ഥാനത്ത് ആഘോഷം 28നായതിനാലാണ് ഒരു ദിവസം കൂടി അവധി നൽകിയത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സൈനികരും കുടുംബാംഗങ്ങളും സഞ്ചരിച്ച ട്രെയിനിലുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ 24 പേരോളം കൊല്ലപ്പെട്ടു. 100ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഐപിഎല്ലിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിന് തോൽപ്പിച്ച് രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിലേക്ക് കടന്നു.
1: ലോകം വീണ്ടും ഫുട്ബോൾ ജ്വരത്തിലേക്ക് കടക്കാൻ ഇനി അധിക നാളുകളില്ല. ഭീമാകാരമായ LED സ്ക്രീനുകളും സോഷ്യൽ മീഡിയ ആഘോഷങ്ങളും വരുന്നതിന് വളരെ മുൻപ് തന്നെ മലയാളി വീടുകൾ അർദ്ധരാത്രി പുലരും വരെ ഫിഫ ലോകകപ്പ് കാണാൻ ഉണർന്നിരുന്നു. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള രാജ്യങ്ങളെ സ്വന്തമെന്ന പോലെ ആർപ്പ് വിളിച്ച് ആഘോഷിച്ചു. എന്നാൽ ഈ ആഘോഷങ്ങൾക്കപ്പുറം ഭാരതീയർ കാണുന്ന ഒരു സ്വപ്നമുണ്ട്, ഇന്ത്യ ഫിഫ വേദിയിൽ കളിക്കുന്ന സ്വപ്നം.
2: ലോക ഫുട്ബോൾ ദിനം എല്ലാവരും കൂടി ആഘോഷിക്കുമ്പോൾ നമുക്ക് സ്നേഹത്തിന്റെയും സംതൃപ്തിയുടെയും സന്തോഷത്തിന്റെയും ദിനത്തോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിതാപകരമായ സ്ഥിതിയിൽ നിന്ന് ഒരു മോചനം വേണമല്ലോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിനെ നയിക്കുമെന്ന കാര്യം തർക്കമേ ഇല്ല.
1: കളിയെഴുത്തുകാരനും മുൻ MPയുമായ പന്ന്യൻ രവീന്ദ്രൻ,
2: ഇന്ത്യക്കാർക്ക് അതിൽ കയറാൻ പ്രവേശനമില്ല എന്ന് വന്നാൽ നമ്മളെ കൂടിയുണ്ടായിരുന്ന നമ്മളെ നേരത്തെ തോൽപ്പിച്ചിരുന്ന ഏഷ്യയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം എന്ത് വേൾഡ് കപ്പിൽ ഇപ്പൊ കളിക്കുന്ന 48 രാജ്യങ്ങളുണ്ട്. നേരത്തെ 32 ആയിരുന്നു, ഇപ്പൊ 48. ആ 48ൽ 1 നമ്മള് ഇന്നും നമ്മൾ ഈ അവസ്ഥയിൽ നിന്നാൽ നമ്മുടെ സ്ഥിതി എന്താ? ഈ ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ ഒരു വലിയ പ്രസ്ഥാനം വളർന്നു വരണം. ആ പ്രസ്ഥാനത്തിന് നമ്മുടെ രാജ്യം ഭരിക്കുന്നവർക്ക് മനസ്സിൽ അതിനോടൊരു ചിന്ത വേണം എന്നുകൂടി എനിക്ക് പറയാറുള്ളു.
1: ഇന്ത്യൻ ഫുട്ബോൾ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ കേരളം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. IM വിജയൻ, VP സത്യൻ, CK വിനീത് എന്നിവരുൾപ്പെടെ രാജ്യത്തെ അഭിമാനത്തോടെ പ്രതിനിധീകരിക്കുന്ന നിരവധി മികച്ച ഫുട്ബോൾ കളിക്കാരെ കേരളം വാർത്തെടുത്തു. അത്യാഡംബര സൌകര്യങ്ങൾ കൊണ്ടല്ല, മറിച്ച് കളിയോടുള്ള ആവേശം കൊണ്ടാണ് ഇവിടെ ഫുട്ബോൾ നിലനിൽക്കുന്നത്.
3: ഇന്ത്യൻ ഫുട്ബോൾ രംഗത്ത് കേരള ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ മെച്ചപ്പെട്ട പ്രകടനവും മെച്ചപ്പെട്ട നിലവാരവും പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം.
1: മുൻ അന്തർദേശീയ താരവും കേരള സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റുമായ യു ഷറഫ് അലി,
3: ഫുട്ബോൾ രംഗത്തെ ഏറ്റവും മികച്ച 3-4 സംസ്ഥാനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ കേരളം മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സന്തോഷ് ട്രോഫി പലതവണ നമ്മൾ കിരീടം നേടിയിട്ടുണ്ട്. സെമിഫൈനലിൽ ഇടയ്ക്കിടയ്ക്ക് എത്താറുണ്ട്, ഫൈനൽ മത്സരങ്ങൾ കളിക്കാറുണ്ട്. അതുപോലെ നാഷണൽ ജീപ്സ് പോലുള്ള നാഷണൽ ചാമ്പ്യൻഷിപ്പുകളിൽ മികച്ച പ്രകടനം നമ്മൾ നടത്താറുണ്ട്. ഇന്ത്യൻ നിലവാരം വെച്ച് നോക്കുമ്പോൾ കേരള ഫുട്ബോൾ മികച്ച രീതിയിലാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഇന്ത്യൻ ടീമിൽ കേരളത്തിന്റെ പ്രാതിനിധ്യം ഇടയ്ക്കിടൊക്കെ വളരെ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും നിലവാരങ്ങൾ നോക്കുമ്പോൾ കേരള ഫുട്ബോളിന് മൊത്തത്തിൽ ഉയർന്ന നിലവാരം പുലർത്താൻ കേരള ഫുട്ബോളിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ പോലെയുള്ള ആളുകൾ വലിയ സന്തോഷം നൽകുന്നുണ്ട്. ഒരുപക്ഷെ IM വിജയനെ പോലെയോ അഷിക് കുര്യനെ പോലെയോ അനസ് എടത്തൊടിയ, KP രാഹുൽ, CK മിനിയു തുടങ്ങിയ പ്രഗത്ഭരായ കളിക്കാർ, പപ്പച്ചൻ, ചാക്കോ തുടങ്ങിയ ഞങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ഇന്ത്യൻ ടീമിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിനുശേഷം ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ ടീമിൽ കേരളത്തിന്റെ പ്രാതിനിധ്യം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ പ്രൊഫഷണൽ ഫുട്ബോളിൽ കേരളത്തിന്റെ സാന്നിധ്യം നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാതൊരു സംശയം. ISL പോലെയുള്ള പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെന്റുകളിൽ 14 ISL ടീമുകളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മലയാളികൾ കളിക്കുന്ന പല ടീമുകളും നമുക്ക് കാണാൻ കഴിയും. അത് കേരള ഫുട്ബോളിന് വലിയ ഊർജ്ജം നൽകിയിട്ടുണ്ട്. കളിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയും ഉന്നതതലത്തിൽ ജോലി ലഭിക്കാനുള്ള ഒരു സാധ്യത വർദ്ധിച്ചത് തന്നെ കേരളത്തിൽ രംഗത്തേക്ക് ഫുട്ബോൾ രംഗത്തേക്ക് നിരവധി ഫുട്ബോൾ താരങ്ങൾ കായിക താരങ്ങൾ കടന്നു വരാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ നിലവാരം വെച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ നിലവാരം മികച്ചതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.
1: 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ ഇപ്പോഴും ഫിഫ ലോകകപ്പിനെ കാഴ്ചക്കാരായി മാത്രമാണ് കാണുന്നത്. 1950 യോഗ്യത നേടിയെങ്കിലും പങ്കെടുക്കാനായില്ല. ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദിയിൽ ത്രിവർണ പതാക പ്രത്യക്ഷപ്പെടുന്നതിനായി ഫുട്ബോൾ പ്രേമികൾ തലമുറകളായി കാത്തിരിക്കുന്നു.
4: ലോകത്തെ ഏറ്റവും പോപ്പുലറായ ഗെയിം ഫുട്ബോൾ ഇന്ത്യയിൽ ഒരു നല്ലൊരു കാലം നമുക്കുണ്ടായിരുന്നു.
1: മുൻ അന്തർദേശീയ താരം സിസി ജേക്കബ്,
4: 60 മുമ്പ് നമുക്ക് ലോക ഫുട്ബോൾ നമുക്ക് നല്ലൊരു പേരും പെരുമയുണ്ടായിരുന്നതാണ്. കാലഘട്ടം കഴിഞ്ഞ പോലെ താഴ്ചോട്ട് പോയിരിക്കുന്നതാണ്. ഞാനും കളിച്ച കാലത്തും അത് താഴ്ചോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കാരണങ്ങൾ പറയാനെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. എന്തായാലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അന്നത്തെ ധാരാളം പൊതു കളിസ്ഥലങ്ങളുണ്ടായിരുന്നു. പൊതു കളിസ്ഥലങ്ങളുടെ ലഭ്യതയാണ് ഒരു കാരണമായിട്ട് എനിക്ക് ഉദാഹരണമായിട്ട് പറയാനുള്ളത്. അതാണ് അപ്പൊ നമുക്ക് ഓരോ ക്ലബ്ബുകള് പൊതു സ്ഥലങ്ങളിൽ ക്ലബ്ബുകൾ ഉണ്ടാവും. ആ ക്ലബ്ബിൽ നിന്ന് ധാരാളം കളിക്കാര് ടാലന്റ് കണ്ടുപിടിക്കാൻ പറ്റും. വേറെ സങ്കടമാണ്, വേൾഡ് കപ്പ് നടക്കുമ്പോൾ നമ്മുടെ ടീം 1951 വേൾഡ് കപ്പിന് നമുക്കൊരു യോഗ്യത കിട്ടിയാണ്. പക്ഷെ അന്ന് ഗോഡ്സ് ഭരിക്കാത്ത ടീമായതുകൊണ്ട് നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. 4 ഒളിമ്പിക്സ് നമുക്ക് പങ്കെടുക്കാൻ എല്ലാ ടീമുകളും എല്ലാവർക്കും സീനിയർ കളിക്കാരെല്ലാം പങ്കെടുക്കുന്ന ഒരു ഒളിമ്പിക്സ് ആയിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നത്. അതിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മെൽബൺ ഒളിമ്പിക്സ് നമ്മള് ഇന്ത്യ 4th പ്ലേസ് കൊണ്ടുവന്നതാണ്.
1: മുൻ അന്തർദേശീയ താരം MM ജേക്കബ്,
5: നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഇഷ്ടംമാതിരി ഫുട്ബോൾ അക്കാദമികളൊക്കെ വന്നിട്ടുണ്ട്. 5 വയസ്സിനും 8 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളെ പരിശീലിപ്പിക്കാന്നുള്ളതാണ്. പുറത്തുള്ള ടീംസ് എല്ലാം, പുറത്തുള്ള കൺട്രീസ് എല്ലാം ഞങ്ങളെ ഗ്രാസ് റൂട്ട് ലെവലില് കോച്ചിങ് നമ്മളും കുറെ നാളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുള്ള ഫെസിലിറ്റീസ് ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് വളരെ കുറവാണ്. ഗ്രൗണ്ടുകള് അതുപോലെ തന്നെ അതിനുള്ള എക്യുപ്മെന്റ്സ് ഇതെല്ലാം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ വളരെ കുറവാണെന്നേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന പരിശീലകരെ ആണെങ്കിൽ ഡി ലൈസൻസ് ഒക്കെ പറഞ്ഞ് ഏതാണ്ട് 2 ആഴ്ചയോ അവിടുത്തെ ഒരു പരിശീലനം കൊടുത്തു വിടുന്ന പരിശീലകരാണ് ഇവരെല്ലാം പരിശീലിപ്പിക്കുന്നത്. ഫണ്ടമെന്റൽ ആയിട്ട് ഇതെല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഒക്കെ കാണിക്കുന്ന പരിശീലകരും അതുപോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആൾക്കാരും ആയിരിക്കണം. അല്ലെങ്കിൽ എന്നാ വെച്ചാൽ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇവർ എന്താ പഠിക്കണമെന്ന് വെച്ചാൽ അതാണ് അവർ വളർന്നു വരുമ്പോൾ ചെയ്യണത്. ഷൂട്ടിംഗ് എങ്ങനെ ചെയ്യണം, ഒരു ലോ ഡ്രൈവ് കിക്ക് എങ്ങനെ ചെയ്യണം, ഹൈ ഡ്രൈവ് കിക്ക് എങ്ങനെ ചെയ്യണം, ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള പരിശീലകർ വേണം. നമ്മുടെ ഈ ഇവിടുത്തുള്ള ഡി ലൈസൻസുകാരൊക്കെ ഞാൻ പറയണെന്ന് വെച്ചാൽ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കളിക്കാരെ പുറത്ത് വിട്ടോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള കോച്ചസിനെ കൊണ്ടുവന്ന് അവർക്ക് ആദ്യം കുറച്ച് പരിശീലനം കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലുള്ള അക്കാദമികളിലെല്ലാം അവര് പോയി കോച്ചിങ് കൊടുക്കുക, അങ്ങനെ നമുക്ക് വളർത്തിക്കൊണ്ട് പറ്റും. പിന്നെ അത് കൂടാതെ കോമ്പറ്റീഷൻസ് വേണം. നാമത്തെ ഒരു വലിയ ഗ്രൗണ്ടിലെ ഒരു സ്ഥലത്തും കളി നടക്കുന്നില്ല. വളരെ കുറച്ച് ഗ്രൗണ്ടുകളെ നമുക്ക് വലിയ ഗ്രൗണ്ടുകളുള്ളൂ. ഒരു ഗ്രൗണ്ടിൽ കളിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു കോമ്പറ്റീഷന് പോകുന്ന സമയത്ത് ഒരു

0: പാസ് ചെയ്യാനോ ഇതിനൊക്കെ പറ്റില്ല. ഇതിനെന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തട്ടിയിട്ടുള്ള എല്ലാ സ്ഥലത്തും അതാണ്. മുമ്പ് കുറെയെങ്കിലും കുറെ വലിയ ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ കളിക്കുന്ന സമയത്തൊക്കെ. അതുപോലെ തന്നെ 6-7 ടൂർണമെന്റുകൾ ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ ലെവലില്. അതെല്ലാം ഇപ്പൊ നിന്നുപോയി. ഇതിനെല്ലാത്തിനും എന്താണെന്ന് വെച്ചാൽ ഫൈനാൻസ് വേണം. ഫൈനാൻസ് ഇല്ലാതെ ഒരു കാര്യങ്ങളും നടക്കില്ല. ക്രിക്കറ്റിനൊക്കെ കിട്ടുന്ന മാതിരിയുള്ള ഒരു സ്പോൺസർഷിപ്പോ ഒന്നും ഈ ഫുട്ബോളിന് കിട്ടുന്നില്ല.
1: ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വളർച്ച, ഫുട്ബോൾ അക്കാദമികളുടെ എണ്ണത്തിലെ വർദ്ധനവ്, യുവ കളിക്കാർക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര എക്സ്പോഷർ, വനിതാ ഫുട്ബോളിന് ലഭിക്കുന്ന ശ്രദ്ധ എന്നിവ മുമ്പത്തേക്കാൾ ശക്തമായി ഫുട്ബോളിന് കരുത്താകുന്നുണ്ട്.
2: ഇത്ര കാലങ്ങളിലായിട്ട് നമ്മൾക്കിപ്പോ ഒരു ഇന്ത്യൻ വുമൺ ടീമിന് പെർഫോമൻസ് നമ്മൾ ഒരു വിശകലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ അടുത്ത 1-2 വർഷങ്ങളായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് കാണാൻ പറ്റുന്നത്.
1: ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം സഹപരിശീലക ഡോക്ടർ പ്രിയ,
2: പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഈ ലാസ്റ്റ് സീസൺ അതിൽ എന്ന് പറയുന്നത് നമുക്ക് വനിതാ ഫുട്ബോൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പൊ ഈ ലാസ്റ്റ് സീസൺ ഉണ്ടായിരിക്കുന്നത്. അത് എടുത്തു പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് നമ്മുടെ ഏജ് ഗ്രൂപ്പ് ടീമുകളായാലും U17 ഗ്രൂപ്പ് ആണെങ്കിലും നമ്മുടെ ഏഷ്യയിലെ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ AFC ടൂർണമെന്റിന് വേണ്ടി ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. U17 ചൈനയിൽ വെച്ചാണ് നടന്നത്. അതുപോലെ തന്നെ U20 ടീം തായ്ലൻഡ് വെച്ച് നടക്കുന്ന ടൂർണമെന്റിലേക്ക് ക്വാളിഫൈ ചെയ്തു. U20 ടീമും ഏഷ്യൻ കപ്പിന് വേണ്ടിയിട്ട് ക്വാളിഫൈ ചെയ്തു. അതോടൊപ്പം തന്നെയാണ് സീനിയർ ഇന്ത്യൻ ടീമും ഏഷ്യൻ കപ്പ് കളിക്കാൻ വേണ്ടി ക്വാളിഫൈ ചെയ്തതും. നമ്മുടെ ഏഷ്യൻ ടൂർണമെന്റ് ഓസ്ട്രേലിയയിലെ പെർത്തിലും അതുപോലെ സിഡ്നിയിലും വെച്ച് നടന്ന ടൂർണമെന്റിൽ നമ്മൾ കളിച്ചു. ഇത് ഗ്രൂപ്പ് ടൂർണമെന്റും അതോടൊപ്പം തന്നെ സീനിയർ ടീമും ക്വാളിഫൈ ചെയ്ത ഒരു വർഷമാണ് ഈ കഴിഞ്ഞ വർഷം.
1: ആവേശഭരിതരായ ആരാധകരാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ, പ്രത്യേകിച്ച് കേരള ഫുട്ബോളിന്റെ പ്രത്യേകത. പക്ഷേ അഭിനിവേശം കൊണ്ട് മാത്രം ഇന്ത്യക്ക് ഒരു സ്പോർട്സിലും അന്താരാഷ്ട്ര തലത്തിൽ എത്താൻ കഴിയില്ലല്ലോ.
3: ഒരു 7 പോയിന്റ്സിന്റെ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പ്ലാൻ ആണ് ഇട്ടിരുന്നത്.
1: ഫിഫ മുൻ റഫറി മൈക്കൽ ആൻഡ്രൂസ്,
3: നമ്മുടെ KFAയുടെ ഗവർണർ, 2 ഇൻഫ്രാസ്ട്രക്ചർ, 3 ക്ലബ്സ് ഡെവലപ്മെന്റ്, കോച്ചസ് ഡെവലപ്മെന്റ്, റഫറീസ് ഡെവലപ്മെന്റ്, സ്കൗട്ടിംഗ്, ടാലന്റ് ഐഡന്റിഫിക്കേഷൻ, പിന്നെ കോമ്പറ്റീഷൻസ്. നമുക്ക് കോമ്പറ്റീഷൻസിന്റെ ഇതിപ്പോ ഇതിൽ തുടങ്ങിയതാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് കേരള സൂപ്പർ ലീഗ് ഭാഗമായി കേരള ഗവൺമെന്റിന്റെ ഇന്റർനാഷണൽ സ്പോർട്സ് മീറ്റിൽ സബ്മിറ്റ് ചെയ്തത് KFA 8 സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കാനുള്ള താല്പര്യവും 500 കോടി രൂപയോളം KFAയുടെ ഭാഗത്ത് നിന്ന് അതിന്റെ സ്പോൺസേഴ്സ് വഴി കണ്ടെത്തിക്കാൻ കൊടുക്കും. 8 ജില്ലകളിലായിട്ട് ഉണ്ടാക്കണമെന്നുള്ള കാരണം കേരള സൂപ്പർ ലീഗിൽ 8 ടീമുകൾ ഉണ്ടാകും. 8 ടീമുകളും 8 ജില്ലകൾ റെപ്രസെന്റ് ചെയ്യണം. 64 മാച്ചുകളും ഉണ്ടാവും. അത് കഴിഞ്ഞ 2 വർഷമായിട്ട് നടക്കുകയാണ്. നമ്മുടെ ISL-നേലും ബെറ്റർ ക്വാളിറ്റിയിലും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് ആണ് നടക്കുന്നത്. അതുപോലെ ക്ലബ് ഡെവലപ്മെന്റിന്റെ കൂടെയാണ് ഇപ്പോൾ അക്കാഡമീസും ഗ്രാസ് റൂട്ട് ലെവൽ കോമ്പറ്റീഷൻസ് ഒക്കെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ ഇതില് ഒരു 1200-ഓളം കളികള് നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവലിൽ നടന്നിട്ടുണ്ട്. അത് ജില്ലാതലത്തിലേക്ക് പോകുമ്പോൾ ഇത് KFAയുടെ ലെവലിൽ വരുമ്പോഴുള്ള കളികളുടെ എണ്ണമാണ്. അത് ജില്ലാതലത്തിൽ നടന്ന ശേഷമാണ് KFA ലെവലിലേക്ക് വരുന്നത്. ഇപ്പൊ ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് വളരെയധികം ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട്.
1: ഫിഫ ലോകകപ്പ് ജ്വരം തിരിച്ചെത്തുമ്പോൾ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ വീണ്ടും ബ്രസീൽ, അർജന്റീന, ജർമ്മനി, ഫ്രാൻസ് അല്ലെങ്കിൽ പോർച്ചുഗൽ, സ്പെയിൻ ജേഴ്സികൾ ധരിക്കും. അപ്പോഴും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഓരോ ഇന്ത്യൻ ഹൃദയത്തിലും എവിടെയോ ഒരു ആഗ്രഹം കാത്തു നിൽക്കും. ഒരു ദിവസം ലോകകപ്പ് മൈതാനത്ത് ഇന്ത്യൻ ദേശീയ ഗാനം മുഴങ്ങുന്ന സ്വപ്നം. ആ ദിവസം വരുന്നതുവരെ ഫുട്ബോൾ മൈതാനങ്ങൾ വിശ്രമിക്കാതിരിക്കട്ടെ.
4: ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 3 സെക്കൻഡും. ഇനി 6:45 കോഴിക്കോട് നിന്നും പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: 3 കോളേജിലെയും
2: ഡോണ്ട് വറി
1: ഫീസ് നോക്ക്.
3: എന്തുണ്ട് വിശേഷം?
1: എന്തുപറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
7: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്ന് അർദ്ധരാത്രി വരെ നൽകാം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കുന്നത്. ശേഷിക്കുന്ന 65 പേർക്ക് പുരസ്കാരങ്ങൾ പിന്നീട് സമ്മാനിക്കും. പുരസ്കാരദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കം കേന്ദ്രമന്ത്രിമാരുടെയും പ്രമുഖരുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കും. 2 പത്മവിഭൂഷണും 6 പത്മഭൂഷണും 58 പത്മശ്രീയും ഇന്ന് സമ്മാനിക്കും. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. അപേക്ഷ നൽകാൻ വിദ്യാർത്ഥികൾക്ക് മതിയായ സമയം ലഭിക്കാനാണ് ഇന്ന് അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതെന്ന് CBSE അറിയിച്ചു. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. ഡെസ്ക് റിപ്പോർട്ട്.
1: CBSE ഫലപ്രഖ്യാപനത്തിന് ശേഷവും പുനർ മൂല്യനിർണയ പ്രക്രിയയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന സാങ്കേതിക പേയ്മെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി സംസാരിച്ചു. SBI, ബാങ്ക് ഓഫ് ബറോഡ, കാനറ, ഇന്ത്യൻ ബാങ്കുകളുമായി സഹകരിച്ച് CBSEയുടെ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പുനഃക്രമീകരിക്കാനും തീരുമാനിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE അറിയിച്ചു.
0: ഈ മാസം 28-ന് നടത്താനിരുന്ന സർവകലാശാല ബിരുദ പൊതുപ്രവേശന പരീക്ഷ QET UG മാറ്റിവച്ചതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ബലിപെരുന്നാൾ 28-ന് വന്ന സാഹചര്യത്തിലാണ് നടപടി. പുതിയ തീയതി വൈകാതെ അറിയിക്കുമെന്ന് NTA കേന്ദ്രങ്ങൾ പറഞ്ഞു. പശ്ചിമബംഗാളിൽ ഫൽത്ത നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാങ്ഷു പാണ്ഡ 1,09,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. CPIMലെ ശംഭുനാഥ് കുർമിയെയാണ് പാണ്ഡ പരാജയപ്പെടുത്തിയത്. തൃണമൂൽ കോൺഗ്രസ് ശക്തികേന്ദ്രമായ ഫൽത്തയിൽ TMC സ്ഥാനാർത്ഥി 4 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. വോട്ടിംഗ് യന്ത്രങ്ങളിൽ വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഫൽത്തയിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ഈ മാസം 21-ന് വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ കമ്മീഷൻ ഉത്തരവിട്ടത്. ഫൽത്ത തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച പാണ്ഡയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ അഭിനന്ദിച്ചു. സംസ്ഥാന മന്ത്രിസഭയുടെ 3-ാമത്തെ യോഗം ഇന്ന് ചേരും. അടുത്ത മാസം 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തേക്കും. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റ വിഷയവും ചർച്ചയായേക്കും. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച 6 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് തിരുവനന്തപുരം ബംഗാനൂർ BPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. 939 കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സംസ്ഥാന പോലീസ് മേധാവിയടക്കം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സമാപന ചടങ്ങിൽ പങ്കെടുക്കും. അങ്കണവാടികളിലെ സൌകര്യക്കുറവുകളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഭക്ഷണ പ്രശ്നവും സംബന്ധിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ശിശുക്ഷേമ ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അങ്കണവാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. കർണാടകയിലെ ഉത്തരകന്നഡ ജില്ലയിൽ ഒരു കുടുംബത്തിലെ 7 സ്ത്രീകൾ ഉൾപ്പെടെ 8 പേർ മുങ്ങിമരിച്ചു. കക്കവാരാൻ ഇറങ്ങിയവരാണ് ഇന്നലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. കാണാതായ 3 പേർക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖവും അനുശോചനവും അറിയിച്ചു. കോംഗോയിലെ എബോള കേസുകളുടെ എണ്ണം 900 കവിഞ്ഞതായി ഭരണകൂടം അറിയിച്ചു. രോഗബാധിതർ എന്ന് സംശയിക്കുന്ന 119 പേരാണ് ഇതുവരെ മരിച്ചത്. 904 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തി. നേരത്തെ 170 പേർ മരിച്ചെന്നായിരുന്നു റിപ്പോർട്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്രയാരംഭിച്ചു. ഉച്ചയ്ക്ക് 12 മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് നാളെ പുലർച്ചെയുടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് 1 അപേക്ഷാ സമർപ്പണം ഇന്ന് ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. കായിക രംഗത്തിന്റെ ആഗോളവ്യാപ്തിയെ ആദരിക്കാനും സ്പോർട്സിലൂടെ സമാധാനം, വികസനം, സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയ്ക്ക് ആഗോള പിന്തുണ വളർത്തിയെടുക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന മെയ് 25 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഈഡൻ ഗാർഡൻസിൽ 40 റൺസിന് തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിനും പരാജയപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും നഗരസഭയുടെയും സഹകരണത്തോടെ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കുടിവെള്ള പ്രശ്നത്തിനും ശാശ്വത പരിഹാരമുണ്ടാക്കും. കണ്ണമൂല വാർഡിന്റെ 1 കിലോമീറ്റർ പരിധിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ തടയാനും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നിയന്ത്രിക്കാനും നഗരസഭ സ്ഥാപിച്ച 17 സിസിടിവി ക്യാമറകൾ സ്വിച്ച് ഓൺ ചെയ്യുകയായിരുന്നു മന്ത്രി. ആതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഗതാഗതം നിരോധിച്ചു. തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ മലക്കപ്പാറയിലും ചാലക്കുടിയിൽ നിന്ന് എത്തുന്നവ വാഴച്ചാലിലും തടയും. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
2: തമിഴ്നാട് ഭാഗത്തുനിന്ന് ആതിരപ്പള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുകയാണ് ചെയ്യുന്നത്. ഈ വാഹനങ്ങൾക്ക് വനമേഖലയിലേക്ക് ഇപ്പോൾ പ്രവേശനമുണ്ടായിരിക്കില്ല. ചാലക്കുടി ആതിരപ്പള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലാണ് തടയുന്നത്. ഈ ഭാഗത്തുനിന്ന് സഞ്ചാരികൾക്കും മറ്റു വാഹനങ്ങൾക്കും വാഴച്ചാലിനപ്പുറത്തേക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. തമിഴ്നാട്ടിൽ നിന്നും തൃശൂർ എറണാകുളം ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരും തിരികെ യാത്ര ചെയ്യുന്നവരും ഈ വനപാത ഒഴിവാക്കി പാലക്കാട് മണ്ണുത്തി ദേശീയപാത വഴിയുള്ള ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാനാണ് നിർദ്ദേശം.
0: സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത മുൻനിർത്തി 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. എറണാകുളം ജില്ലയിലെ ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഇടയ്ക്കിടെ തുറക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഡാമിൽ ഓറഞ്ച് ജാഗ്രത നൽകിയ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഭവനരഹിതർക്ക് തലചായ്ക്കാൻ സുരക്ഷിത ഭവനം ഒരുക്കുന്നതിനായി കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ആവിഷ്കരിച്ച ശ്രീഭവനം ഒരുമയിൽ ഉയരും കൂട് പദ്ധതിക്ക് കാസർഗോഡ് ചീമേനിയിൽ തുടക്കം.

0: വിട്ടു. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: പൂർണമായും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മാതൃകാ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വീടിന്റെ തറക്കല്ലിടലും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ നിർവഹിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ തങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുന്ന കുടുക്കുകളിൽ നിന്നും വഞ്ചികളിൽ നിന്നും ഒരു ദിവസം കുറഞ്ഞത് ഒരു രൂപ വീതം 100 ദിവസം മാറ്റിവെച്ചാണ് പദ്ധതിക്കുള്ള ഫണ്ട് സമാഹരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അംഗീകരിച്ച ലൈഫ് മിഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും വിവിധ സാങ്കേതിക മാനദണ്ഡങ്ങളാൽ വീട് ലഭിക്കാതെ പോയവരെയാണ് ഈ പദ്ധതിക്കായി പരിഗണിക്കുന്നത്.
0: മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ മംഗലം ഗോപിനാഥ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ട് മഞ്ചേരിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മുൻ AICC അംഗമായ മംഗലം ഗോപിനാഥ് അലമീൻ, മലബാർ ടുഡേ തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു. KPCC അംഗമായും പ്രവർത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് മഞ്ചേരി വെട്ടേക്കോട് നടത്തും. ബലിപെരുന്നാളിനോടനുബന്ധിച്ച സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ നിന്ന് ലഭ്യമാകുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു. 10 സാധനങ്ങളടങ്ങിയ 1101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നട അടയ്ക്കും. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്ന് അർദ്ധരാത്രി വരെ നൽകാം. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി കവർത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 6952 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം എൻ ആനന്ദവല്ലിയമ്മ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടുകൾ. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി. 7:45 വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ജൈവവളങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് അഗ്രികൾച്ചറൽ ഡെമോൺസ്ട്രേറ്റർ മർജാൻ PS പങ്കെടുക്കുന്ന ഹരിതചിന്തകൾ എന്ന പരിപാടിയും, 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എൻ ആനന്ദവല്യമ്മ.
1: ഓരോരോ ദിവസവും അത്യനഘമായിടും. ചാരുതയൊന്നി ലോകഗോളത്തെ പുതുക്കുന്നു. ചങ്ങമ്പുഴയാണ് ഇങ്ങനെ പാടിയത്. ഈ ലോകം ചിരപുരാതനമാണെങ്കിലും ആവർത്തന വിരസതയില്ലാത്ത പുതുമ പകർന്നു തരാൻ ഭൂമിക്ക് കഴിയുന്നുണ്ട്. പ്രകൃതിയുടെ മുഖമുദ്ര തന്നെ നിത്യനൂതന പ്രകടനമാണ്. വൃക്ഷലതാദികളെയും മനുഷ്യപ്രകൃതിയെയും പരിണാമം ബാധിക്കുന്നു. മാറി മാറി വരുന്ന പരിതസ്ഥിതിക്ക് ചേരുന്ന വിധത്തിലാണ് ജീവികളുടെ പരിണാമ പ്രക്രിയ. മാറ്റത്തിന്റെ ഗതിയറിയാൻ ആധുനിക ജീവിതത്തിലെ മാറ്റം ശ്രദ്ധിച്ചാൽ മതി. നമ്മളിൽ പലർക്കും പലപ്പോഴും മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷേ പൊരുത്തപ്പെടൽ നിലനിൽപ്പിന് അനിവാര്യമാണ്. പരീക്ഷയിൽ തോൽക്കുക, ജോലി കിട്ടാതെ വരിക, ജോലി നഷ്ടപ്പെടുക, ധനനഷ്ടം, മാനഹാനി, കടക്കെണി, മാറാരോഗം, വേർപെടൽ, ഇങ്ങനെ ഉള്ള മാറിയ പരിതസ്ഥിതികളെ ഉൾക്കൊള്ളാൻ ധൈര്യമുണ്ടാകേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്നത് പുതിയ ലോകത്തിലേക്കാണ്. വിനോദ ഉപാധികളുടെ വർധന, മാധ്യമങ്ങളുടെ ആധിക്യം, ഇവ നമുക്ക് ചുറ്റുമുണ്ടായ മാറ്റങ്ങളാണ്. പുരാണമിത്യേവ ന സാധുസർവം, വളരെ പഴയതാണെന്ന് വെച്ച് എല്ലാം നല്ലതായിക്കൊള്ളണമെന്നില്ല. നന്നല്ല കാവ്യമഹിരം പഴതെന്നു വച്ചിട്ടൊന്നോടെ, നിന്ദിതവുമല്ല നവത്വം മൂലം. വിശ്വമഹാകവി കാളിദാസൻ മാളവികാഗ്നിമിത്രത്തിൽ പ്രകടിപ്പിച്ചിരിക്കുന്ന ആശയമാണിത്. മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ പഴയതെല്ലാം നല്ലതെന്ന് ധരിച്ച് പുതുമയെ അംഗീകരിക്കാത്തവരുണ്ട്. വേഷത്തിലോ ഭാഷയിലോ അവതരണത്തിലോ പുതുമ വരുത്തിയാൽ അത് മോശമാണെന്ന് അവർ വാശി പിടിക്കും. പാട്ടാണെങ്കിൽ പാടിപ്പതിഞ്ഞത് മാത്രം നല്ലത്, സാഹിത്യമാണെങ്കിൽ പണ്ടേപ്പോലുള്ളത് നന്ന് എന്ന് സ്ഥാപിക്കാൻ നോക്കും. മാറ്റം പലർക്കും അസൗകര്യം ഉണ്ടാക്കുന്നതായി തോന്നിയേക്കാം. യഥാർത്ഥത്തിൽ പഴമയും പുതുമയും തമ്മിൽ ഉണ്ടെന്ന് കരുതപ്പെടുന്ന അകൽച്ച സത്യദർശനത്തിൽ സംഭവിക്കുന്ന പിഴവ് മാത്രമാണ്. പഴമയുടെ തുടർച്ചയാണ് പുതുമ. ഇന്നത്തെ പുതുമ കാലാന്തരത്തിൽ പഴമയാകും. പുതുമയുടെ മാതൃത്വം പഴമയ്ക്കാണ്. ചിലർക്ക് ചില കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയില്ലെന്ന അറിവ് പണ്ടേ ഉണ്ടായിരുന്നു. ഏ ലെപ്പേർഡ് കാണ്ട് ചേഞ്ച് ഇറ്റ്സ് സ്പോട്സ്. പുള്ളിപ്പുലിക്ക് ദേഹത്തെ പുള്ളികളും മഞ്ഞ നിറവും ഒരിക്കലും മാറ്റാൻ സാധിക്കില്ലെന്ന് ചൊല്ലുണ്ട്. ബൈബിളിലും ഇതേ ആശയം കാണാം. പണ്ടുള്ളവരുടെ നിഷ്ഠ ഇന്നുള്ളവർക്കില്ലെന്നും പുതുതലമുറ അബദ്ധങ്ങളാണ് കാട്ടിക്കൂട്ടുന്നതെന്നും ചിലർ വാദിക്കും. ഒരാൾക്ക് സ്വന്തം വിശ്വാസങ്ങളോടുള്ള ആത്മബന്ധം അന്യന്റെ ചിന്തകളോടുണ്ടാവണമെന്നില്ല. തനിക്കിഷ്ടപ്പെടാത്തത് നാട്ടിനും നാട്ടാർക്കും ഇഷ്ടപ്പെടാത്തതാണെന്ന ധാരണയും ശരിയല്ല. വില്യം കൂപ്പർ പറഞ്ഞത്, ജീവിതത്തിന് എരിവും പുളിയും സുഗന്ധവുമൊക്കെ പകർന്നു തരുന്നത് വൈവിധ്യങ്ങളാണെന്നാണ്. ലോകം നന്നാകുന്നത് പുതിയ മാറ്റങ്ങൾക്കൊപ്പം സാമൂഹ്യഘടനയിലും മൂല്യബോധത്തിലും സാംസ്കാരിക തലത്തിലും മാറ്റമുണ്ടാകുമ്പോഴാണ്. പ്രവൃത്തിയിൽ പുതിയ ഊർജം നിറയ്ക്കലാണ് പുതുമ, അല്ലാതെ പുതിയ പ്രവൃത്തിയല്ല. സന്തോഷത്തിന്റെ ഊർജം വളർച്ചയെ സഹായിക്കുന്നു. ദത്താത്രേയ മഹർഷി തുറന്ന മനസ്സോടെ ഒരു കോഴിയെ ദർശിച്ച് ഒരു പാഠം ഉൾക്കൊണ്ടു. കോഴി മണ്ണിൽ നിന്നും അരിമണികൾ കൊത്തിയെടുക്കുന്നു. എത്ര സൂക്ഷ്മതയോടെയാണ് ആ ജീവി ഇക്കാര്യം ചെയ്യുന്നത്. നമ്മളും അഴുക്ക് നീക്കി പുതിയ നല്ല കാര്യം കണ്ടെത്തണം. നമ്മുടെ വീട്ടിൽ മാവ് പൂക്കുന്നു. ഉണ്ണിമാങ്ങ ആദ്യം കമർക്കും, പിന്നെ പുളിക്കും, ഒടുവിൽ മധുരമാകും. കാലക്രമത്തിൽ മാവും നശിക്കും. നാം കയ്യിലെടുത്തു നടന്ന മക്കൾ എവിടൊക്കെയോ അവരുടെ മക്കളെ എടുത്തു നടക്കുന്നു. എവിടെയും മാറ്റം. മാറ്റങ്ങളിലേക്കുള്ള നിരന്തര പ്രയാണമാണ് ജീവിതം.

0: ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ ആകാശവാണി കവരത്തി നിലയത്തിൽ വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം.
1: വിളിക്കേണ്ട നമ്പർ 0489626274.
0: മറ്റൊരു നമ്പർ 0489626274.
1: പ്രക്ഷേപണ സമയം എല്ലാ ദിവസവും രാവിലെ 7:35.
0: പുനഃപ്രക്ഷേപണം തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം 5:45.
1: മറക്കാതെ കേൾക്കുക.

0: കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം.

ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം. ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കും.

0: കൊച്ചുകൂട്ടുകാർക്കായി ആകാശവാണി കവർത്തിയൊരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ? അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474.
1: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന ഫോണിൻ പ്രശ്നോത്തരി.

0: ചരിത്രഗാനങ്ങൾ ക്ഷമിക്കണം, മാപ്പിളപ്പാട്ടുകൾ സമാപിക്കുന്നു.
1: ആകാശവാണി പ്രക്ഷേപണത്തിന്റെ വിജയകരമായ 9 ദശകങ്ങൾ പിന്നിടുന്ന വേളയിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രക്ഷേപണ പരമ്പര തൊണ്ണൂറ് തികഞ്ഞ ആകാശവാണി
2: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:05, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച വൈകുന്നേരം 5:05. മറക്കാതെ കേൾക്കുക
1: തൊണ്ണൂറ് തികഞ്ഞ ആകാശവാണി. ഓർക്കുക, ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തരായ വ്യക്തികൾ,
1: പ്രക്ഷേപണകലയെ നെഞ്ചിലേറ്റി ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചവർ,
2: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ,
1: ഇവരെല്ലാം തങ്ങളുടെ ആകാശവാണി റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നു.
2: ഒപ്പം ആകാശവാണിയിലൂടെ അവർ കേട്ട മധുരഗാനത്തെ ഓർത്തെടുക്കുന്നു പാട്ടോർമ്മയിലൂടെ.
3: ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൌരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ.
0: ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

0: മിനിറ്റും 53 സെക്കൻഡും. പുലർവട്ടത്തിൽ ഇനി വാർത്തകൾക്കുള്ള സമയമാണ്.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗോത്രസമൂഹങ്ങളെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 റൺസിന് പരാജയപ്പെടുത്തി. പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് നൽകും. കേരളത്തിൽ നിന്നും KT തോമസ്, P നാരായണൻ, VS സച്ചിദാനന്ദൻ, മമ്മൂട്ടി എന്നിവരുൾപ്പെടെ 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജ്ജം, മൊബിലിറ്റി, പ്രാദേശിക സുരക്ഷ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകളെക്കുറിച്ച് ചർച്ച ചെയ്തു. കടൽ മാർഗമുള്ള സുരക്ഷിതവും സുഗമവുമായ വാണിജ്യം ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഒരേ നിലപാടാണുള്ളതെന്ന് പശ്ചിമേഷ്യൻ സാഹചര്യം സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ജയശങ്കർ പറഞ്ഞു. സംഭാഷണത്തിനും നയതന്ത്രത്തിനും മുൻഗണന നൽകണമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഭീകരതയെ എല്ലാ തലങ്ങളിലും നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 250 സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സന്ദർശനം ഇന്ത്യ യുഎസ് ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. അമേരിക്കയുടെ 250 സ്വാതന്ത്ര്യ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന പരിപാടിക്കിടെ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല സൌഹൃദമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇതിനു മുമ്പ് ഇത്രയും അടുത്തിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. എല്ലാ ഗോത്രസമൂഹങ്ങളെയും ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജൻജാതി സംസ്കൃതി സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകീകൃത സിവിൽ കോഡ് ഒരു ഗോത്രാവകാശങ്ങളെയും ലംഘിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: UCC से कोई वनवासी अधिकारों का अतिक्रमण नहीं होने वाला है. 2 राज्यों में हमने UCC को लागू किया है, गुजरात और उत्तराखंड. UCC से कोई वनवासी भाई कोई जनजाति का परंपराओं के साथ खिलवाड़ नहीं होने वाला है.
1: ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈറസ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആഫ്രിക്കയുടെ രോഗനിവാരണ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കോംഗോയുടെ കിഴക്കൻ മേഖലയിൽ എബോള എന്ന് സംശയിക്കപ്പെടുന്ന കേസുകളുടെ എണ്ണം 900 കടന്നതായി കോംഗോ ഭരണകൂടം. 904 കേസുകളും 119 മരണങ്ങളുമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കോംഗോയിൽ വളരെ ഉയർന്ന അപകട സാധ്യതയുള്ള രോഗം ആഗോളതലത്തിൽ പടരാനുള്ള സാധ്യത കുറവാണെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു. ഇറാനുമായി കരാറിൽ ഏർപ്പെടാൻ തിടുക്കം കാണിക്കരുതെന്ന് തന്റെ പ്രതിനിധികളോട് നിർദ്ദേശിച്ചതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 60 ദിവസത്തേക്ക് വെടിനിർത്തൽ നീട്ടുക, ഹോർമുസ് കടലിടുക്ക് തുറക്കുക, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തിയതാണ് പശ്ചിമേഷ്യയിലുടനീളം സംഘർഷത്തിന് കാരണമായത്. സിബിഎസ്ഇ 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഒരു ദിവസം കൂടി നീട്ടി. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച BJP സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡെയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പശ്ചിമബംഗാളിന്റെ പുരോഗതിക്കായി തുടർന്നും പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 28-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന CUET UG പരീക്ഷകൾ മാറ്റിവച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബക്രീദ് അവധിയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് NTA അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 01140759009000 എന്ന നമ്പറിലോ CUET UGINTA.AIC.IN എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 റൺസിന് പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസ് നേടി. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്തയ്ക്ക് 18.4 ഓവറിൽ 163 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. മുംബൈയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ജനകീയ കായിക ഇനമായ ഫുട്ബോളിന്റെ ശക്തിയും സൌന്ദര്യവും വാക്കുകൾക്കതീതമാണ്. മൈതാനങ്ങളെ ത്രസിപ്പിച്ച അമരന്മാരായ ഫുട്ബോൾ വിസ്മയങ്ങളെ സ്മരിക്കാനുള്ള അവസരം കൂടിയാണ് ഈ ദിനം. ദിവസേനയുള്ള വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫിഫയും ലോകാരോഗ്യ സംഘടനയും നയിക്കുന്ന ആഗോള ക്യാമ്പയിനോടനുബന്ധിച്ച് സജീവമായി തുടരൂ എന്ന പ്രമേയത്തിലാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: രാജ്യത്തിന്റെയും വർണ്ണത്തിന്റെയും വംശീയതയുടെയും സമ്പത്തിന്റെയും അതിർവരമ്പുകളെല്ലാം മറന്ന് ജനങ്ങൾ ഒന്നിക്കുന്ന ലോകത്തിലെ ഭൂരിഭാഗം മനുഷ്യർക്കും ജീവശ്വാസമായ കായിക വിനോദമാണ് ഫുട്ബോൾ. 1924 May 25 പാരീസിൽ നടന്ന വേനൽക്കാല ഒളിമ്പിക്സ് ഗെയിംസിനിടെ നടന്ന ആദ്യ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഓർമ്മയ്ക്കായാണ് UN ലോക ഫുട്ബോൾ ദിനം പ്രഖ്യാപിച്ചത്. രണ്ടാഴ്ചകൾക്കപ്പുറം ലോകം ഒരു കാൽപന്തായി ചുരുങ്ങി ഭൂമിയോളം വികസിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ പടിവാതിക്കലെത്തി നിൽക്കെ ഈ ഫുട്ബോൾ ദിനം ഏറെ സവിശേഷമാകുന്നു.
1: അടുത്ത മാസം ആരംഭിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന് മുന്നോടിയായി ബേസ് ക്യാമ്പ് അമേരിക്കയിൽ നിന്നും മെക്സിക്കോയിലേക്ക് മാറ്റാൻ തീരുമാനിച്ച ഇറാൻ ഫുട്ബോൾ ടീം. ഇക്കാര്യത്തിൽ ഇറാന് ഫിഫയുടെ അംഗീകാരം ലഭിച്ചു. പശ്ചിമേഷ്യയിലെ പ്രാദേശിക സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കുന്നു. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്നും സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടാനുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1,75,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ തുടർച്ചയായ 2-ാം ദിവസമായ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രതയാണ്. ഇന്നലെ ഓറഞ്ച് ജാഗ്രതയുണ്ടായിരുന്ന എറണാകുളം ജില്ലയിൽ ഇന്നും

0: മഞ്ഞ ജാഗ്രതയാണ്. വയനാട് ജില്ലയിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട്.
1: തൃശൂർ അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. തമിഴ്നാട് ഭാഗത്തുനിന്നും അതിരപ്പിള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് മലക്കപ്പാറ വഴി വരുന്ന വാഹനങ്ങളെ മലക്കപ്പാറ ചെക്ക്പോസ്റ്റിലും ചാലക്കുടി അതിരപ്പിള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളെ വാടച്ചാൽ ചെക്ക്പോസ്റ്റിലും തടയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗോത്രസമൂഹങ്ങളെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കവരത്തി 1952 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഷെഹനാസ് ബീഗം, ചാച്ചാലകപ്പാട.
3: ഹലോ, ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫെട്ടി എന്ന പരിപാടിയാണ്. ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, നല്ല പേരാണല്ലോ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് മോള്?
4: UKG.
3: ഓക്കെ, UKG പാട്ടൊക്കെ പാടിക്കുന്നുണ്ടാവല്ലോ. പാട്ടൊക്കെ പാടാൻ അറിയോ മോൾക്ക്? പാട്ടിഷ്ടാണോ? ഓക്കെ, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടാമോ? നല്ല ഓക്കെ, പാടിക്കോളൂ. മാഷാല്ലാ, വളരെ മനോഹരമായിട്ട് പാടിയല്ലോ മോള്. നന്നായിട്ടുണ്ട് കേട്ടാ പാട്ട്. നേഴ്സറിയില് പാടാറുണ്ടോ? സ്കൂളിൽ പാടാറുണ്ടോ? പാട്ട് പാടാറുണ്ടോ? പാടാറുണ്ട് അല്ലേ. വീട്ടിലാരൊക്കെയുണ്ട് മോളുടെ? വീട്ടിലാരൊക്കെയുണ്ട്?
4: ഉമ്മമ്മുണ്ട്, പാപ്പ ഉണ്ട്, മാമുണ്ട്, ചാച്ചതുണ്ട്.
3: ഓക്കെ, എല്ലാരും ഉണ്ട് അല്ലേ. വലിയൊരു ഫാമിലിയാണ് അല്ലേ. പിന്നെ നമ്മുടെ ഫാട്ടിഫെട്ടിൽ ഏത് പാട്ടാണ് വേണ്ടത് മോൾക്ക്? ഓക്കെ, നമ്മുടെ ഗാനശേഖരത്തിൽ ആ പാട്ടുണ്ട്, തീർച്ചയായും വെച്ചു തരാം. ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും?

0: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് ഫാട്ട് ഫെട്ടി, അവതരണം ഷഹനാസ് ബീഗം ചാച്ചാളകപ്പാട്.
1: ഇനി ഒരു ദേശഭക്തി ഗാനം കേൾക്കാം.

0: ആകാശവാണി കവരത്തി ഹരിത ചിന്തകൾ പരിസ്ഥിതി വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഹരിത ചിന്തകൾ എന്ന പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി കവരത്തിയിലെ കൃഷിവകുപ്പിന്റെ താഴെ അഗ്രികൾച്ചറൽ ഡെമോൺസ്ട്രേറ്ററായി സേവനമനുഷ്ഠിച്ചു വരുന്ന കിൽത്താന്തീപ് സ്വദേശിനി ശ്രീമതി മർജാൻ പി എസ്. വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ചില പ്രായോഗിക ജൈവവളങ്ങളെയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്.
1: എല്ലാവർക്കും നമസ്കാരം. ഞാൻ മർജാൻ പി എസ്, കൃഷിവകുപ്പിന്റെ താഴെ അഗ്രികൾച്ചറൽ ഡെമോൺസ്ട്രേറ്ററായി സേവനമനുഷ്ഠിക്കുന്നു. പ്രത്യേകമായ ഭൂപ്രകൃതിയാലും ശുദ്ധമായ അന്തരീക്ഷത്താലും അനുഗ്രഹീതമാണ് നമ്മുടെ ലക്ഷദ്വീപ്. എന്നാൽ വൻകരയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ലഭ്യമായ മണ്ണിലെ വളക്കൂറ് വളരെ കുറവാണ്. ഇതിനെ മറികടക്കാനായി കൃഷി ചെയ്യുമ്പോൾ ധാരാളം വളങ്ങൾ മണ്ണിൽ ചേർക്കേണ്ടത് അനിവാര്യമാണ്. അതേസമയം നമ്മുടെ ദ്വീപുകളിൽ രാസവളങ്ങളുടെ ഉപയോഗം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ആയതിനാൽ ജൈവവളങ്ങളാണ് നമ്മൾ കൃഷിക്കായി ഉപയോഗിക്കേണ്ടത്. ഇതിന് ഏറ്റവും ഉചിതമായ ഒരു പരിഹാരമാണ് വീടുകളിൽ തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന ജൈവവളങ്ങൾ. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ജൈവവളങ്ങൾ മണ്ണിന്റെ സ്വാഭാവിക ധാതുസമ്പത്ത് വർദ്ധിപ്പിക്കുകയും സസ്യങ്ങളുടെ വളർച്ചയും ഉൽപാദനവും മെച്ചപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടിയിൽ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ചില പ്രായോഗിക ജൈവവളങ്ങളെയാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി കരിയില കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ആദ്യമായി നല്ല ഗുണമേന്മയുള്ള ചാക്കാണ് ഉപയോഗിക്കേണ്ടത്. കമ്പോസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചാക്കും പൊടിഞ്ഞു പോവാതിരിക്കാനാണ് നല്ല ഗുണമേന്മയുള്ള ചാക്ക് തിരഞ്ഞെടുക്കാൻ പറയുന്നത്. ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ നനഞ്ഞ കരിയിലയാണ് ഉപയോഗിക്കേണ്ടത്. ഇതിനായി ഒരു ദിവസം കരിയിലകൾ വെള്ളത്തിൽ മുക്കിവെച്ച് പിറ്റേ ദിവസം ഉപയോഗിക്കാവുന്നതാണ്. ചാക്കിൽ ആവശ്യമായ സുഷിരങ്ങൾ ഇട്ടതിനു ശേഷം അതിലേക്ക് നനഞ്ഞ കരിയില, പച്ചിലവളമായ ശീമക്കൊന്ന് എന്നിവ നിക്ഷേപിക്കുക. ഇതിനു മുകളിലായി പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് ചാക്ക് തണലുള്ള സ്ഥലത്ത് കെട്ടിവെക്കാവുന്നതാണ്. ഈ മിശ്രിതം ആഴ്ചയിൽ ഒരിക്കൽ ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഒരു മാസം കഴിയുമ്പോൾ വളം തയ്യാറാവുന്നതാണ്. അടുത്തതായി പച്ചക്കറി മാലിന്യങ്ങൾ ഉപയോഗിച്ചുള്ള കമ്പോസ്റ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. വീട്ടിൽ സാധാരണയായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബക്കറ്റിലോ പെയിന്റ് ബക്കറ്റിലോ ഈ കമ്പോസ്റ്റ് തയ്യാറാക്കാവുന്നതാണ്. ഇതിനായി ബക്കറ്റിന്റെ തായ്ഭാഗത്തും അടപ്പിലും ആവശ്യമായ സുഷിരങ്ങൾ ഇടുക. വായുവിനിമയം നടക്കാനാണ് ഇത്തരം സുഷിരങ്ങൾ ഇടുന്നത്. സുഷിരങ്ങളിട്ട് ബക്കറ്റിന് താഴെ മറ്റൊരു പാത്രം വെച്ച് ഇതിൽ നിന്ന് ഊർന്നിറങ്ങുന്ന വെള്ളം ശേഖരിച്ച് ഇരട്ടിവെള്ളം ചേർത്ത് ചെടികൾക്ക് നൽകാവുന്നതാണ്. ആദ്യമായി സുഷിരങ്ങളിട്ട ബക്കറ്റിൽ ആദ്യത്തെ ലെയറായി കുറച്ച് മണലും അതിനു മുകളിലായി കരിയില അല്ലെങ്കിൽ കാർഡ്ബോർഡ് കഷ്ണങ്ങൾ, പച്ചിലകൾ, പച്ചക്കറി മാലിന്യങ്ങൾ എന്നിവ നിക്ഷേപിക്കുക. ഇവ പെട്ടെന്ന് അഴുകാനായി 2 ടേബിൾ സ്പൂൺ തൈര്, പുളിപ്പിച്ച ശർക്കര, കഞ്ഞിവെള്ളം എന്നിവയിലൊന്നോ അതുമല്ലെങ്കിൽ നേരത്തെ ഉണ്ടാക്കിയ കമ്പോസ്റ്റിൽ നിന്ന് ഒരു പിടിയോ ഇട്ടുകൊടുക്കാവുന്നതാണ്. ഘട്ടം ഘട്ടമായി ബക്കറ്റ് നിറയുന്നത് വരെ ഇങ്ങനെ മാലിന്യങ്ങൾ നിറച്ചു കൊടുക്കാവുന്നതാണ്. ഓരോ ഘട്ടം കഴിയുമ്പോഴും ആവശ്യമായ മണൽ ഇട്ടുകൊടുക്കേണ്ടതുണ്ട്. അധികമുള്ള ഈർപ്പം കളയാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. തണലുള്ള സ്ഥലത്താണ് ഈ കമ്പോസ്റ്റ് ബിൻ വെക്കേണ്ടത്. ആഴ്ചയിൽ ഇതിലെ മിശ്രിതം ഇളക്കി കൊടുക്കുകയും വെള്ളത്തിന്റെ അളവ് കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. സാധാരണ നമ്മൾ വീടുകളിൽ പുട്ടുണ്ടാക്കാൻ മാവ് കുഴക്കുന്ന പരുവത്തിലാണ് ബക്കറ്റിൽ വെള്ളം ഉണ്ടാവേണ്ടത്. വെള്ളം കൂടുതലാണെങ്കിൽ മണലിട്ടു കൊടുക്കുകയും കുറവാണെങ്കിൽ വെള്ളം തളിച്ചു കൊടുക്കുകയും ചെയ്യുക. അവസാനമായി കമ്പോസ്റ്റ് ബക്കറ്റിന്റെ ഏറ്റവും മുകളിലും ചുറ്റുപാടുമായി ഒരുപിടി ചാരം വിതറിക്കൊടുക്കുക. കമ്പോസ്റ്റിംഗ് സമയത്തുണ്ടാവുന്ന അസഹനീയമായ മണം കുറയ്ക്കാനും കമ്പോസ്റ്റിംഗ് ബക്കറ്റിനെ ഉറുമ്പുകളിൽ നിന്ന് സംരക്ഷിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. 60 ദിവസം കൊണ്ട് ഈ വളം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ കരിയില കമ്പോസ്റ്റും പച്ചക്കറി മാലിന്യ കമ്പോസ്റ്റും ചെടികൾക്ക് അടിവളമായി ധാരാളമായി ഇട്ടുകൊടുക്കാവുന്നതാണ്. അടുത്തതായി പച്ചില വളങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്ലറിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിനായി പച്ചില വളങ്ങളായ മുരിങ്ങ, അകത്തിച്ചീര, ശീമക്കൊന്ന എന്നിവയിലൊന്നോ അതുമല്ലെങ്കിൽ കൃഷിസ്ഥലത്ത് നിന്ന് പറിച്ചു മാറ്റുന്ന കളകളോ ഉപയോഗിക്കാവുന്നതാണ്. ഇവ ചെറുതായി അരിഞ്ഞ് ഒരു ബക്കറ്റിൽ ഇടുക. അതിനുശേഷം ഇവ മൂടും വിധം വെള്ളമൊഴിച്ച് അതിലേക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് കടലപ്പിണ്ണാക്ക് എന്നിവ ഇട്ട് അതിനോടൊപ്പം കുറച്ച് ശർക്കര ചേർത്ത് ഒരാഴ്ച വെച്ച് പുളിപ്പിക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം അവ പിഴിഞ്ഞെടുത്ത് 4-5 ഇരട്ടി വെള്ളം ചേർത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 2 ആഴ്ചയിലൊരിക്കലെങ്കിലും ഈ സ്ലറി ചെടികൾക്ക് കൊടുക്കേണ്ടതാണ്. അടുത്തതായി, ചെടികളിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനും അവ പൊയിഞ്ഞു പോവാതിരിക്കാനും സഹായിക്കുന്ന 2 വളങ്ങൾ പരിചയപ്പെടാം. ഫിഷ് അമിനോ ആസിഡും എഗ് അമിനോ ആസിഡും. ഇവ രണ്ടും 2 ആഴ്ചയിലൊരിക്കലാണ് ചെടികൾക്ക് സ്പ്രേ ചെയ്തു കൊടുക്കേണ്ടത്. ഇതിൽ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാനായി 250 ഗ്രാം ശർക്കര, 250 ഗ്രാം മീൻ വേസ്റ്റ് എന്നിവ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ഒരു അടപ്പുള്ള പാത്രത്തിൽ നിക്ഷേപിക്കുക. ഇവ വേഗത്തിൽ തയ്യാറാവാനായി 100 ഗ്രാം ചെറിയ മൂക്കാത്ത പപ്പായ കൂടി അരിഞ്ഞു ചേർക്കാവുന്നതാണ്. 4-5 ദിവസം കൂടുമ്പോൾ ഈ മിശ്രിതം ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. 3-4 ആഴ്ചക്കുള്ളിൽ ഇതിലെ മാലിന്യങ്ങളെല്ലാം അഴുകിയതിനു ശേഷം അരിച്ചെടുത്ത് 3-4 ആഴ്ചക്കുള്ളിൽ ഇതിലെ മാലിന്യങ്ങളെല്ലാം അഴുകിയതിനു ശേഷം അരിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. 5 ml ലായനി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചു വേണം ചെടികൾക്ക് തളിച്ചു കൊടുക്കാൻ. ഇനി എഗ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി 2 മുട്ട എടുത്ത് അടപ്പുള്ള പാത്രത്തിൽ ഇടുക. ആ മുട്ട കവർ ചെയ്യും വിധം നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. പാത്രം അടച്ചു വെച്ച് തണലുള്ള സ്ഥലത്ത് വെച്ച് 15 ദിവസത്തിന് ശേഷം അതിലേക്ക് ശർക്കര ചേർക്കുക. 1 മാസത്തിന് ശേഷം റെഡിയായ എഗ് അമിനോ ആസിഡ് അരിച്ചെടുത്ത് അതിൽ നിന്ന് 5 ml ലായനി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികൾക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇത്തരം വളങ്ങൾ ഉണ്ടാക്കുകയും കൃത്യമായ സമയത്ത് തളിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് മൂലം നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ലഭിക്കുന്നതാണ്. കുറച്ച് സമയം ചിലവിട്ടാൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഇത്തരം വളങ്ങൾ നിങ്ങൾക്കും വീട്ടിൽ പരീക്ഷിക്കാവുന്നതാണ്. ഇനി പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി, നമ്മുടെ ലക്ഷദ്വീപിന് അനുയോജ്യമായ വിളകളും ഇനങ്ങളും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. പച്ചമുളകിൽ സിറ, KU ക്ലസ്റ്റർ, ഹരിത തുടങ്ങിയ ഇനങ്ങളും തക്കാളിയിൽ അർക്ക രക്ഷക്, അർക്ക സാമ്രാട്ട് തുടങ്ങിയ ഇനങ്ങളും ലക്ഷദ്വീപ് കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമാണ്. കൂടാതെ പാവലിൽ പ്രീതി, മത്തനിൽ അമ്പിളി, ചീരയിൽ പച്ച ഇലകളുള്ള ഇനമായ സിയോൺ എന്നിവയെല്ലാം നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന പച്ചക്കറി ഇനങ്ങളാണ്. ലക്ഷദ്വീപിലെ കാലാവസ്ഥ പ്രധാനമായും 2 വിധമാണ്, വേനൽക്കാലവും മഴക്കാലവും. ഈ കാലയളവുകളിൽ ഏകദേശം എല്ലാ പച്ചക്കറി ഇനങ്ങളും നടാവുന്നതാണ്. എന്നാൽ മഞ്ഞുകാലത്ത് വളരേണ്ട വിളകളായ കാബേജ്, കോളിഫ്ലവർ, തക്കാളി എന്നിവ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി നടാൻ ശ്രമിക്കേണ്ടതാണ്. ചെടികൾ നടുമ്പോൾ ഗ്രോ ബാഗിൽ നടുന്നതാണ് നല്ലത്. ഇട്ടുകൊടുക്കുന്ന വളങ്ങൾ കൃത്യമായി ചെടികൾക്ക് ലഭിക്കാനും രോഗപ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കുമ്പോൾ അവ ഫലപ്രദമാവാനും ഇത് സഹായിക്കും. പച്ചക്കറി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ധാരാളം ജൈവവളങ്ങൾ അടിവളമായി നൽകുക എന്നത്. വൻകരയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ മണ്ണിന്റെ വളക്കൂറ് വളരെ കുറവായത് കൊണ്ട് തന്നെ അടിവളത്തിന്റെ അളവ് കൂട്ടേണ്ടത് അത്യാവശ്യമാണ്. ഇതുകൂടാതെ മാസത്തിലൊരിക്കലെങ്കിലും വളങ്ങൾ വീണ്ടും ഇട്ടുകൊടുക്കേണ്ടതുണ്ട്. ഓരോ തവണ വളങ്ങൾ നൽകുമ്പോഴും വ്യത്യസ്തമായ വളങ്ങൾ നൽകാൻ ശ്രമിക്കുക. ഇത് ഒരു വളത്തിൽ ഉണ്ടാവുന്ന മൂലകങ്ങളുടെ അഭാവം മറ്റൊരു വളം വഴി നികത്താൻ സഹായിക്കുന്നതാണ്. വളങ്ങൾ നൽകുമ്പോൾ പുളിപ്പിച്ച് ദ്രാവക രൂപത്തിലോ പൊടി രൂപത്തിലോ നൽകാൻ ശ്രമിക്കുക. ഇത് ചെടികൾക്ക് വളങ്ങൾ വേഗത്തിൽ വലിച്ചെടുക്കാൻ സഹായിക്കുന്നതാണ്. കൂടാതെ

0: രണ്ടാഴ്ചയിലൊരിക്കലെങ്കിലും സൂക്ഷ്മമൂലകങ്ങളുടെ മിശ്രിതം അല്ലെങ്കിൽ ഫിഷ് അമിനോ ആസിഡ്, അതുമല്ലെങ്കിൽ എഗ് അമിനോ ആസിഡ് എന്നിവ നിർബന്ധമായും ഇലകളിൽ കൂടെ തളിച്ചു കൊടുക്കുക. ഇവ നിറയെ പൂക്കൾ ഉണ്ടാവാനും അവ പൊഴിയാതിരിക്കാനും സഹായിക്കുന്നതാണ്. ഇലകളിൽ കൂടെ വളങ്ങളോ കീടനാശിനികളോ തളിച്ചു കൊടുക്കുമ്പോൾ രാവിലെ വെയിലുദിക്കുന്നതിനു മുമ്പോ വൈകുന്നേരം വെയിലിന് ശേഷമോ തളിച്ചു കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇലകൾക്ക് കേടുപാടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വളപ്രയോഗ സമയത്ത് വളങ്ങളുടെ കോൺസെൻട്രേഷൻ അഥവാ സാന്ദ്രത കൂടിപ്പോകാതെ ശ്രദ്ധിക്കുക. മാത്രമല്ല, വളങ്ങൾ ഇട്ടുകൊടുക്കുമ്പോൾ അവ ചെടികളുടെ ചുവട്ടിൽ നിന്ന് കുറച്ച് മാറ്റി ഇട്ടുകൊടുക്കേണ്ടതാണ്. കൃഷി ചെയ്യുമ്പോൾ കയ്യിൽ കരുതേണ്ട പ്രധാനപ്പെട്ട ഒരു മിത്ര ബാക്ടീരിയയാണ് സ്യൂഡോമോണാസ്. വിത്ത് വിതയ്ക്കുന്നതിന് മുന്നേയും ചെടികൾ മാറ്റി നടുന്ന സമയത്തും സ്യൂഡോമോണാസ് ലായനിയിൽ അല്പനേരം മുക്കി വെച്ചിട്ട് നടുന്നത് അവയ്ക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും. ഇതുകൂടാതെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും സ്യൂഡോമോണാസ് ലായനി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചെടികൾക്ക് തളിച്ചു കൊടുക്കേണ്ടതാണ്. മഴക്കാലത്ത് കൃഷി ചെയ്യുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ചെടികളുടെ വേരുകൾ നശിക്കാൻ കാരണമായേക്കും. ചെടികൾക്ക് പുതയിടുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. തെങ്ങിന്റെ ഓല, പച്ചിലവളങ്ങൾ, ഉണങ്ങിയ ഇലകൾ, തെങ്ങിൻ തൊണ്ട് എന്നിവ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. മണ്ണിലെ ഈർപ്പം നിലനിർത്താനും കളകളുടെ വളർച്ച തടയാനും ഇവ സഹായിക്കും. കൂടാതെ കാലാന്തരത്തിൽ ഇവ മണ്ണിലലിഞ്ഞ് ചെടികൾക്ക് വളമായി മാറുന്നതാണ്. താങ്ങ ആവശ്യമായ പച്ചക്കറി വിളകളായ പടവലവർഗ്ഗങ്ങൾ, തക്കാളി എന്നിവയ്ക്ക് ആവശ്യമായ ആകൃതിയിൽ താങ്ങ് കൊടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുളിപ്പിച്ച കഞ്ഞിവെള്ളം, വേപ്പെണ്ണ വെള്ളത്തുള്ളി മിശ്രിതം എന്നിവ ആഴ്ചയിൽ ഒരിക്കൽ നൽകുന്നത് ചെടികളിലെ പ്രാണികളുടെ ആക്രമണം ഒരു പരിധിവരെ തടയാൻ സഹായിക്കും. രോഗങ്ങളോ കീടങ്ങളോ ബാധിക്കപ്പെട്ട ചെടികൾ കഴിവതും വേഗം കൃഷിസ്ഥലത്ത് നിന്ന് പറിച്ചു മാറ്റി കത്തിച്ചു കളയുന്നത് ഇവ പടരുന്നത് തടയാൻ സഹായിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. പച്ചക്കറി കൃഷിയിൽ നമ്മൾ സാധാരണയായി നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് പൂക്കൾ ധാരാളം വന്നാലും കായ രൂപപ്പെടുന്നില്ല എന്നത്. പരാഗണം കൃത്യമായി നടക്കാത്തതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിന് പരിഹാരമായി തക്കാളി പോലുള്ള വിളകളിൽ പൂക്കൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് പൂവിനെ മൃദുവായി തട്ടിക്കൊടുക്കുന്നത് പരാഗണം മെച്ചപ്പെടുത്താൻ സഹായിക്കും. എന്നാൽ പടവലവർഗ്ഗങ്ങളിൽ ആൺപൂവിന്റെ പൂമ്പൊടി പെൺപൂവിന്റെ പൂമ്പൊടി സ്വീകരിക്കുന്ന ഭാഗത്ത് വെച്ച് ഉരച്ചു കൊടുക്കുന്നത് പരാഗണം മെച്ചപ്പെടുത്താനും ഫലധാരണം വർദ്ധിക്കാനും സഹായിക്കുന്നതാണ്. ഇതുകൂടാതെ തക്കാളി ചെടിയിലെ സക്കസ് അഥവാ പാർശ്വശാഖ ചെറുപ്പത്തിലെ കളയുന്നത് ഉയർന്ന ഫലം ലഭിക്കാൻ സഹായിക്കും. തക്കാളിയിൽ പ്രധാന തണ്ടിനും ഇലയ്ക്കുമിടയിൽ വരുന്ന പുതിയ ശാഖകളെയാണ് ഇങ്ങനെ സക്കസ് അല്ലെങ്കിൽ പാർശ്വശാഖ എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചാൽ നല്ല വിളവും ആരോഗ്യകരമായ പച്ചക്കറികളും ലഭിക്കുന്നതാണ്. സ്ഥിരമായ നിരീക്ഷണവും സമർപ്പണവും ഉണ്ടെങ്കിൽ പച്ചക്കറി കൃഷി വിജയകരമാവുന്നതാണ്. നന്ദി.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹരിത ചിന്തകൾ. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി കവരത്തിയിലെ കൃഷിവകുപ്പിന്റെ താഴെ അഗ്രികൾച്ചറൽ ഡെമോൺസ്ട്രേറ്ററായി സേവനമനുഷ്ഠിച്ചു വരുന്ന കിൽത്താൻദ്വീപ് സ്വദേശിനി ശ്രീമതി മർജാൻ PS. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീനാമ്പി, കീള സുറാമ്പി. ഏവർക്കും നന്ദി, നമസ്കാരം.

ലക്ഷദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. ദ്വീപ് വിശേഷം.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: included all tribal communities from mandate of uniform civil code. Petrol price hike by 2 rupees 61 paise per litre, while that of diesel by 2 rupees 71 paise per litre. National Testing Agency postponed CUET UG 2026 examinations scheduled for the 28th of this month. External Affairs Minister Jaishankar says India and US have strong interest in combating terrorism in all its forms and manifestations. US President Donald Trump says India can trust on him, also says he's a big fan of Prime Minister Modi. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി കവരത്തി 1152 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ചലച്ചിത്രഗാനങ്ങളിൽ ആദ്യമായി രമേശൻ നായരുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം പകർന്ന് കെ എസ് ചിത്രയും സംഘവും ആലപിച്ച ഗാനം, ചിത്രം കല്യാണപ്പിറ്റേന്ന്.

ചില ചിത്രഗാനങ്ങളിൽ അടുത്തതായി വൈരമുത്തുവിന്റെ വരികൾക്ക് എസ് പി ബാലസുബ്രഹ്മണ്യം സംഗീതം നൽകി. കെ ജെ യേശുദാസും സംഘവും ആലപിച്ച ഗാനം, ചിത്രം ശിഖരം.

അടുത്തതായി അനന്ത് ബക്ഷിയുടെ വരികൾക്ക് എം എം കീരവാണി സംഗീതം നൽകി കുമാർ സാനു ആലപിച്ച ഗാനം ചിത്രം സഖം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. ചലച്ചിത്രഗാനങ്ങളുടെ അടുത്തതായി പ്രിയപ്പെട്ട കുക്കു എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. ഗാനരചന പുതിയാംഗം മുരളി, സംഗീതം നൽകിയത് എസ് പി വെങ്കടേഷ്.

ചലച്ചിത്രഗാനങ്ങൾ അടുത്തതായി. സത്യ എന്ന ചിത്രത്തിനുവേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം, ലതാ മങ്കേഷ്കർ എന്നിവർ ആലപിച്ച ഗാനം. ഗാനരചന വാലി, സംഗീതം നൽകിയത് ഇളയരാജ.

ചലച്ചിത്രകാരങ്ങളിൽ അവസാനമായി യാരാ ദിൽദാര എന്ന ചിത്രത്തിനുവേണ്ടി ഉദിത് നാരായൺ, കവിത കൃഷ്ണമൂർത്തി എന്നിവർ ആലപിച്ച ഗാനം, ഗാനരചന മജ്റൂ സുൽത്താൻപൂരി, സംഗീതം നൽകിയത് ജതിൻ ലളിത്.

ും ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് സലീം, മന്നായപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. അകറ്റി നിർത്താം പുകവലി എന്ന വിപത്തിനെ. പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന സാമൂഹിക പാരിസ്ഥിതിക സാമ്പത്തിക ആരോഗ്യ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. പുകയില പുകവലിജന്യ രോഗങ്ങൾ നമ്മുടെ ആരോഗ്യകരമായ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നു. ഏകദേശം 80 ലക്ഷം ആളുകൾ പ്രതിവർഷം പുകയില ജന്യ രോഗങ്ങളാൽ മരണമടയുന്നു എന്നാണ് കണക്കുകൾ. ഇതിൽ 13 ലക്ഷം പേർ പുകവലിക്കാരുടെ സാമീപ്യം മൂലം പുക ശ്വസിക്കാനിടയാക്കുന്ന ഹതഭാഗ്യരാണ്. ഇന്ത്യയിൽ പ്രതിവർഷം 10 ലക്ഷത്തോളം ആളുകൾ പുകയില പുകവലിജന്യ രോഗങ്ങളാൽ ജീവൻ നഷ്ടപ്പെടുന്നു. ഇത്തരം രോഗങ്ങളാൽ മരണമടയുന്ന 80% പേരും അവികസിത വികസ്വര രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് എന്നതാണ് വസ്തുത. ദൂഷ്യഫലങ്ങൾ മാത്രമുള്ള ഗുണപരമായ യാതൊന്നുമില്ലാത്ത ഒന്നാണ് പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും എന്ന് പറയാതെ വയ്യ. 90% ശ്വാസകോശ ക്യാൻസറിന്റെയും 25% ഹൃദ്രോഗത്തിന്റെ കാരണവും പുകവലിയല്ലാതെ മറ്റൊന്നുമല്ല. പുകയില മനുഷ്യ ശരീരത്തിന്റെ ഏതാണ്ട് എല്ലാ അവയവങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു. പുകയില ഉപയോഗവും പുകവലിയും ഒരാൾക്ക് മറ്റു വ്യാധികൾ വരുന്നതിന്റെ ആക്കം കൂട്ടുകയും ചെയ്യുന്നു. ഒരു മനുഷ്യനെ ശാരീരികമായും സാമൂഹികമായും സാമ്പത്തികമായും ഇത് തളർത്തുന്നു. പുകവലിയിലൂടെ അപകടകാരികളായ രാസപദാർത്ഥങ്ങൾ പെട്ടെന്ന് തന്നെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും രക്തത്തിലൂടെ എത്തിച്ചേരുന്നു. പുകയിലയിൽ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ പുകയിലയോടുള്ള ആസക്തിക്ക് കാരണമാകുന്നു. നിക്കോട്ടിൻ മൂലം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പമിൻ എന്ന രാസവസ്തു പുകയിലയോടുള്ള ആസക്തി കൂട്ടുന്നു. സംസ്ഥാന ആരോഗ്യവകുപ്പ് പൊതുജനാരോഗ്യ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടറും ദേശീയ പുകയില നിയന്ത്രണ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറുമായ ഡോക്ടർ ബിപിൻ ഗോപാൽ.
2: എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുകയാണ്. ഈ ദിനത്തോടനുബന്ധിച്ച് ലോകാരോഗ്യ സംഘടന ഒരു പുകയില വിരുദ്ധ സന്ദേശം നൽകാറുണ്ട്. ഈ വർഷത്തെ സന്ദേശം അൺമാസ്കിംഗ് ദ അപ്പീൽ കൌണ്ടറിംഗ് നിക്കോട്ടിൻ ആൻഡ് ടുബാക്കോ അഡിക്ഷൻ എന്നുള്ളതാണ്. പുകയിലയെയും പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന മാരക വസ്തുവിനെയും കുറിച്ച് ജാഗരൂകരായിരിക്കുക, അതിനെതിരെ പ്രവർത്തിക്കുക, പ്രതികരിക്കുക എന്നതാണ് ഈ സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഉപഭോക്താക്കളിൽ 50% പേരെയും കൊന്നൊടുക്കുന്ന ഏക ഉൽപ്പന്നമാണ് ടുബാക്കോ അഥവാ പുകയില. ഒരു സിഗരറ്റിൽ 4000+ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ ബാറ്ററി കോമ്പൗണ്ട് ഉണ്ട്, തീപ്പെട്ടിയിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തുക്കളുണ്ട്, അതിൽ 7 എലിവിഷത്തിന്റെ കമ്പോണൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വസ്തുക്കളാണ് ടാറും നിക്കോട്ടിനും. നിക്കോട്ടിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോകത്തിൽ ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ആസക്തി ജനിപ്പിക്കുന്ന ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു അഡിക്റ്റീവ് വസ്തുവാണ്. ടാർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പുകയില സൃഷ്ടിക്കുന്ന മിക്ക രോഗങ്ങൾക്കും കാരണമായി മാറുന്നത് ഈ ടാറാണ്. അതായത് നമ്മുടെ രക്തധമനികളിലും ഹൃദയപേശികളിലും മറ്റു കോശങ്ങളിലുമൊക്കെ തന്നെ അടിഞ്ഞുകൂടുന്ന ഈ ടാർ മരണകാരണമായേക്കാവുന്ന പല രോഗങ്ങളിലേക്കും നയിക്കുന്നു, അതിന്റെ കാരണമായി മാറുന്നുണ്ട്. അതേസമയം പുകയിലയെ മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് ചേർക്കുന്ന, അതുമായിട്ട് ബന്ധിപ്പിക്കുന്ന, ആകർഷിപ്പിക്കുന്ന ഒരു വസ്തുവാണ് നിക്കോട്ടിൻ. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ഈ നിക്കോട്ടിൻ നമ്മുടെ തലച്ചോറിലെത്തുമ്പോഴേക്കും അതൊരു ഹാപ്പി ഫീലിംഗ് അല്ലെങ്കിൽ ഒരു അനുഭൂതി നൽകുന്നുണ്ട്. ഇന്ന് ഒരു സിഗരറ്റിൽ ലഭിക്കുന്ന ഈ അനുഭൂതി നാളെ അത് ലഭിക്കണമെങ്കിൽ 2 സിഗരറ്റ് വലിക്കേണ്ടി വരും. പിന്നീട് അത് 4 ആകും, പിന്നീട് അത് 8 ആകും, പിന്നെ അങ്ങനെ ഓരോ സിഗരറ്റ് വലിക്കും തോറും നമുക്ക് അനുഭൂതി ലഭിക്കണമെങ്കിൽ നിക്കോട്ടിന്റെ അളവ് വളരെ കൂടിയ തലത്തിൽ തന്നെ നമുക്ക് വേണ്ടി വരും. നമ്മുടെ ഇപ്പോൾ കാണുന്ന മിക്ക രോഗങ്ങൾക്കും, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഹൃദയാഘാതം, ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഹേതു എന്ന് പറയുന്നത് പുകയിലയാണ്. അതുപോലെ ശ്വാസകോശ രോഗങ്ങൾ, എംഫസീമ പോലുള്ള രോഗങ്ങൾ, COPD, ആസ്മ, ഇങ്ങനെയുള്ള രോഗങ്ങളുടെയും പിന്നിൽ പുകയിലയുണ്ട്. കേരളത്തിൽ ഇന്ന് കണ്ടുവരുന്ന പുരുഷന്മാരിലുള്ള ക്യാൻസറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണം, ശ്വാസകോശാർബുദം, വദനാർബുദം എന്നിവയുടെ പ്രധാന കാരണം പുകയില തന്നെയാണ്. ഇവയെ നമ്മൾ പുകയില ജന്യ ക്യാൻസറുകൾ എന്നാണ് വിളിക്കുന്നത്. അത് പ്രധാനപ്പെട്ട അവയവങ്ങളെ മാത്രമല്ല, നമ്മുടെ തൊലിയിലും തലമുടിയിലും നഖത്തിലും നമ്മുടെ പല്ലിലും അങ്ങനെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരു മഹാവിപത്താണ് ഈ പുകയില ഉപയോഗം എന്ന് പറയുന്നത്.
1: വിവിധ ഇനം ക്യാൻസറുകൾക്ക് പ്രത്യേകിച്ച് ശ്വാസകോശാർബുദത്തിന് പ്രധാന കാരണം പുകയില ഉപയോഗമാണ്. പുകയിലയുടെ ഉപയോഗം വായ, തൊണ്ട, അന്നനാളം, ബ്ലാഡർ, പാൻക്രിയാസ് എന്നിവിടങ്ങളിലെ ക്യാൻസറിനും കാരണമാകുന്നു. പുകവലി ഹൃദയാരോഗ്യത്തിന് ദോഷം ചെയ്യും. ഗർഭകാലത്തെ പുകയില ഉപയോഗം ഗർഭമലസൽ, മാസം തികയാതെയുള്ള പ്രസവം, ഭാരം കുറഞ്ഞ കുഞ്ഞ് ജനിക്കാനുള്ള സാധ്യത, കുട്ടികളിൽ വളർച്ചാ പ്രശ്നങ്ങൾ ഇവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഗർഭകാലത്ത് പരോക്ഷ പുകയുടെ സമ്പർക്കം വരുന്നതും നിരവധി സങ്കീർണതകൾക്ക് കാരണമാകും. നമ്മൾ നേരിട്ട് ബീഡിയോ സിഗരറ്റോ വലിച്ചില്ലെങ്കിലും ആ പുകയേറ്റാൽ മതി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ. നേരിട്ടല്ലാതെയുള്ള ഈ പുകയേൽക്കലിന് പാസീവ് സ്മോക്കിംഗ് എന്നും സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്നുമൊക്കെ പറയും. സംസ്ഥാന ആരോഗ്യവകുപ്പ് പൊതുജനാരോഗ്യ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ബിപിൻ ഗോപാൽ തുടരുന്നു.
2: ഒരു പുകവലിക്കാരൻ അയാളുടെ ശരീരത്തിനെ മാത്രമല്ല കേടാക്കുന്നത്, മറിച്ച് അയാളുടെ കുടുംബാംഗങ്ങളെയും അയാളുടെ സുഹൃത്തുക്കളെയും അയാളോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ എല്ലാം രോഗത്തിലേക്ക് തള്ളി നീക്കുകയാണ്. അതുപോലെ തേർഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറഞ്ഞ മറ്റൊരു പ്രയോഗമുണ്ട്. ഒരു പുകയിലക്കാരൻ ഉപയോഗിച്ച ഒരു മുറി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ പറ്റിയിരിക്കുന്ന ടുബാക്കോയുടെ അംശങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ പരിസ്ഥിതിയെയും നമ്മുടെ കൂടെയുള്ളവരെയും നമ്മുടെ നാട്ടുകാരെയും എല്ലാം ഒരേ രീതിയിൽ പ്രതികൂലമായി നയിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ടുബാക്കോ എന്ന് പറയുന്നത്. ഇതിനെതിരെ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമത്തിന്റെ പേരാണ് കോട്ട്പ അഥവാ സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്ട്സ് ആക്ട്. അതിലെ പ്രധാനപ്പെട്ട നാല് സെക്ഷനുകളാണ് സെക്ഷൻ 4, 5, 6, 7. സെക്ഷൻ 4 പ്രകാരം പൊതുനിരത്തുകളിൽ പുകവലി പാടില്ല എന്നുള്ളതാണ്. സെക്ഷൻ 5 പൊതു ഇടങ്ങളിൽ പുകയിലയുടെ പരസ്യങ്ങൾ പാടില്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് സെക്ഷൻ 6 ആണ്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ നമുക്ക് സാധ്യമല്ല. അതുപോലെ തന്നെ ഒരു വിദ്യാലയത്തിന്റെ 100 വാര ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാനും പാടില്ല. പിന്നെ സെക്ഷൻ 7 എന്ന് പറയുന്നത് പുകയിലയുടെ പാക്കറ്റിൽ 85% സ്ഥലത്തും സചിത്രമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് വേണം, ഒരു വാർണിംഗ് വേണം. ടുബാക്കോ ഇൻഡസ്ട്രി, ഇതിന്റെ ഉൽപ്പാദകർ നമ്മുടെ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഓരോ പുതിയ പുതിയ തന്ത്രങ്ങളുമായി മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടമാണിത്. അത് ഒരു സിനിമ ഇൻഡസ്ട്രിയിലൂടെയും പരസ്യങ്ങളിലൂടെയും ഒക്കെ തന്നെ ജനമനസ്സുകളിലേക്ക് പുകയില എത്തിക്കാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട്. നായകൻ പുകവലിക്കുന്നു, അപ്പൊ അത് കാണുമ്പോഴത്തേക്കും ചെറുപ്പക്കാർക്ക് നായകനെ അനുകരിക്കണമെന്ന് തോന്നുന്നു. സെറോഗേറ്റ് ഉൽപ്പന്നങ്ങൾ, അതായത് പുകയില കമ്പനിക്കാർ തന്നെ കുട്ടികൾക്ക് ആകർഷകമായിട്ടുള്ള രീതിയിലുള്ള പുസ്തകങ്ങൾ പുറത്തിറക്കുന്നു, നിത്യോപയോഗ സാധനങ്ങൾ പുറത്തിറക്കുന്നു. ഇതൊക്കെ തന്നെ പുകയില ഇൻഡസ്ട്രി ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതിനെ, ആ തന്ത്രങ്ങളെ നാം തിരിച്ചറിയണം, ആ തന്ത്രങ്ങളെ നാം പ്രതിരോധിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് കോട്ട്പ നിയമത്തെക്കുറിച്ച് നമുക്ക് അറിയണം. അതുപോലെ തന്നെ സിഗരറ്റ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന ഹാനികരമായ സൈഡ് എഫക്ട്സിനെ കുറിച്ചെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരിക്കൽ പുകയിലയുടെ ദൂഷ്യവശത്തിലേക്ക് നമ്മൾ കടത്തി കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി സംസ്ഥാന ആരോഗ്യവകുപ്പ് പ്രധാന ആശുപത്രികളിലൊക്കെ തന്നെ ടുബാക്കോ ഡി അഡിക്ഷൻ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ സൗജന്യമായി കൗൺസിലിംഗും അതുപോലെ തന്നെ നിക്കോട്ടിൻ ഗംസ്, നിക്കോട്ടിൻ പാച്ച്, അതുപോലെ ബ്രിപ്രോപിയൻ പോലെയുള്ള മരുന്നുകൾ ഇതൊക്കെ സൗജന്യമായി നൽകുന്നുണ്ട്. അപ്പോൾ ആസക്തിയിൽ നിന്നും പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് ആരോഗ്യവകുപ്പിന്റെ ഈ ഡി അഡിക്ഷൻ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് അവർക്ക് ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്.
1: പുകയില വിപണന

0: വനമേഖല നമ്മുടെ പരിസ്ഥിതിയിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. അത് നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയെയും പ്രകൃതി വിഭവങ്ങളുടെ ആരോഗ്യ ശോഷണത്തിനും കാരണമാകുന്നു. മനുഷ്യ സമൂഹത്തിന്റെ ആരോഗ്യത്തെ ഹനിക്കും വിധം പുകയിലയുടെ നിർമ്മാണവും വിപണനവും നമ്മുടെ പരിസ്ഥിതിയെയും വിഷമയമാക്കുന്നു. വർഷത്തിൽ 84 മെഗാടൺ ഹരിതഗൃഹ വാതകം പുറപ്പെടുവിക്കുക വഴി പുകയില വ്യവസായം കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ആക്കം കൂട്ടുന്നു. പ്രതിവർഷം 35 ലക്ഷം ഹെക്ടർ ഭൂമി പുകയില വ്യവസായത്തിനായി നശിപ്പിക്കപ്പെടുന്നു എന്നാണ് കണക്ക്. പുകവലി മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഇതിനൊക്കെ പുറമെയാണ്. നമ്മുടെ നാട്ടിലെ അല്പവരുമാനക്കാരും അർത്ഥപട്ടിണിക്കാരുമൊക്കെ വരുമാനത്തിന്റെ 30% വരെ പുകവലിക്കായി ഉപയോഗിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. തൃശൂർ ജില്ലയിലെ പുനർജനി ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർ ഡി അഡിക്ഷൻ ആന്റ് റീഹാബിലിറ്റേഷനിൽ ഡി അഡിക്ഷൻ കൌൺസിലറായ ശ്രീ ശ്രീധലം ശ്രീധരൻ.
1: യുവാക്കളിലൊക്കെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ നിർബന്ധിച്ച് ഒരു പിയർ ഇൻഫ്ലുവൻസിന്റെ പുറത്തോ ഒന്ന് പരീക്ഷിക്കാമെന്ന രീതിയിൽ തുടങ്ങുന്ന ഉപയോഗം പിന്നീടത് സ്ഥിരമായ ശീലമായി മാറാറുണ്ട്. പലപ്പോഴും ടുബാക്കോ യൂസ് അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഒരു ഗേറ്റ്വേ ഹാബിറ്റായി മാറുകയും പിന്നീട് മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പുകയില ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു ക്വിറ്റ് ഡെസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഞാനിത് നിർത്താനായിട്ട് ഞാൻ തന്നെ തീരുമാനിക്കണം. അപ്പോ പുകയില ഉപയോഗിക്കാൻ തോന്നുന്ന സാഹചര്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് രണ്ടാമത്തെ പടി. അത്തരം സമയങ്ങളിൽ നമ്മൾ വേറെ കോപ്പിംഗ് മെക്കാനിസംസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഉപയോഗിക്കുക. എക്സാമ്പിൾ, ഇപ്പോ നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക ബോഡിയെ, വെള്ളം കുടിക്കുക, ഡീപ് ബ്രീതിങ് എക്സസൈസുകൾ ചെയ്യുക, നന്നായി ഫിസിക്കൽ ആക്ടിവിറ്റി കൊടുക്കുക, നടക്കുക, ക്രേവിംഗ് വരുന്ന സമയത്ത് നടക്കുക, ച്യൂയിങ് ഗം ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ആ തോട്ടിൽ നിന്ന്, ആ ഒരു ക്രേവിങ്ങിന്റെ ചിന്തയിൽ നിന്ന് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക ഒക്കെ ഈ ഒരു കാര്യത്തിന് സഹായകരമാണ്. ഇതൊന്നും നടക്കില്ലെന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ചികിത്സയിലേക്ക് പോകേണ്ടത്. ചികിത്സയിൽ കൗൺസിലിംഗ് വളരെ പ്രധാനമാണ്. കൗൺസിലിംഗ് വഴി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വ്യക്തിയുടെ ട്രിഗേഴ്സ്, എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ് ട്രിഗേഴ്സ് ഉണ്ടാവുന്നത്, അയാളുടെ ഇമോഷണൽ സ്ട്രെസ്, ബിഹേവിയറൽ പാറ്റേൺസ് എന്നിവ മനസ്സിലാക്കി അയാൾക്ക് കോപ്പിംഗ് സ്കിൽസ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിൽ മോട്ടിവേഷൻ കൗൺസിലിംഗ്സും ബിഹേവിയറൽ തെറപ്പിയും, അത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി എന്നിവ ഉപയോഗിച്ച് വ്യക്തിയെ പഴയ ശീലങ്ങളിൽ നിന്ന് മാറാനായി സഹായിക്കുന്നു. ചിലർക്ക് നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറപ്പികളും ആവശ്യമായി വരാം. അതായത് നിക്കോട്ടിൻ ഗം, നിക്കോട്ടിൻ പാച്ച് പോലുള്ള ചികിത്സകൾ സഹായകരമാകും. ചിലപ്പോൾ വളരെ യൂസ് കൂടുതൽ ആളുകൾക്കാണെങ്കിൽ നിക്കോട്ടിൻ പാച്ചസ്, ശരീരത്തിൽ ഒട്ടിച്ചു വെക്കാൻ പറ്റുന്ന പാച്ചസ്, സ്ലോലി റിലീസ് ചെയ്യുന്ന പോലത്തെ പാച്ചസ്, ക്രേവിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഡോക്ടർമാർ മരുന്നുകളും നിർദ്ദേശിക്കാറുണ്ട്. ശരിയായ ചികിത്സയും പിന്തുണയും ലഭിച്ചാൽ റിക്കവറി സാധ്യമാണ്. പുകയില നിർത്തുന്ന ആദ്യത്തെ ദിവസങ്ങളിൽ ചില രീതിയിലുള്ള ലൈക് വിഡ്രോവൽ സിംപ്റ്റംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവുക, തലവേദന ഉണ്ടാവുക, ശക്തമായ ക്രേവിംഗ് ഉണ്ടാവുക എന്ന് ഉണ്ടായേക്കാം. ഇത് വളരെ താൽക്കാലികമായ ഒരു ഘട്ടമാണ്. ഈ സമയത്ത് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും അതുപോലെ തന്നെ പ്രൊഫഷണൽ സപ്പോർട്ട് ആവശ്യമാണ്. പ്രൊഫഷണൽ സപ്പോർട്ടിനോടൊപ്പം തന്നെ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സപ്പോർട്ട് ആവശ്യമാണ്. പുകയില നിർത്താൻ ഒട്ടും വൈകിയിട്ടില്ല. ഇന്ന് എടുക്കുന്ന ഒരു ശക്തമായ തീരുമാനം നാളെ നല്ലൊരു ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് നയിക്കാനുള്ള തീരുമാനമായേക്കാം.
0: പുകവലി ഉപേക്ഷിക്കുക എന്നത് ഈ ശീലത്തിന് അടിമപ്പെട്ട ഏതൊരാൾക്കും സ്വീകരിക്കാവുന്ന ആരോഗ്യപരമായ തീരുമാനമാണ്. നിങ്ങളുടെ പ്രായമോ ഈ ശീലത്തിന്റെ കാലപ്പഴക്കമോ ഒന്നും അതിന് വിലങ്ങുതടിയല്ല. പുകവലിയുടെ ദോഷവശങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ ശീലം ഉപേക്ഷിക്കാനുള്ള ആഗ്രഹവും നിശ്ചയവും അവനവനിൽ തന്നെ ഉണ്ടാവുന്നതാണ് ഇതിൽ നിന്നും രക്ഷ നേടാനുള്ള ആദ്യപടി. എല്ലാ വർഷവും മെയ് 31 ലോക പുകയില പുകവലി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. പുകയില ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ദൂഷ്യവശങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. പുകയില വിരുദ്ധ പ്രചാരണങ്ങൾ കൂടുതൽ കാര്യക്ഷമമാകേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ സാമൂഹ്യ സന്നദ്ധ സംഘടനകൾക്കുള്ള പങ്ക് നിർണായകമാണ്. പുകവലിക്കെതിരെയുള്ള നിയമനിർമ്മാണങ്ങൾക്കും പ്രസക്തി ഏറെയാണ്. അടുത്ത 10 വർഷം കൊണ്ടെങ്കിലും ഒരു പുകയില പുകവലി രഹിത ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് നമ്മോടും ഭാവി തലമുറയോടും ചെയ്യുന്ന

ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായകയും മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ള ശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ

0: ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചലച്ചിത്ര നടിയും പ്രമുഖ മാധ്യമ പ്രവർത്തകയും ഡോക്യുമെന്ററി സിനിമ സംവിധായകയുമായ ദീപ്തി പിള്ള ശിവനാണ് നമ്മുടെ അതിഥിയായി സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം.
1: ഹൈ, താങ്ക് യു.
0: അപ്പോ കളിപ്പാട്ട സിനിമയിൽ മോഹൻലാലിനോടൊപ്പം ആദ്യമായിട്ട് അഭിനയിച്ചു, എന്നിട്ടാണ് സിനിമ രംഗത്തോട്ട് വരുന്നത്. എങ്ങനെയാണ് അന്നത്തെ ആ അനുഭവങ്ങളും അല്ലെങ്കിൽ ആ ഓർമ്മയൊക്കെ ശ്രോതാക്കളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാമോ?
1: വേണു നാഗവള്ളി അങ്കിൾ അന്ന് ആക്ച്വലി ആ പടത്തിന്റെ ഡയറക്ഷൻ. ഞാൻ പി ടി പി നഗറിൽ താമസിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ആ ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ റോട്ടിലുള്ള അട്ടഹാസം മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്കിൾ ടെറസിലായിരുന്നു. ടെറസ് നോക്കുമ്പോഴത്തേക്ക് ഒരു കുട്ടി ഒരു രക്ഷയില്ലാണ്ട് മാവല് മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി കല്ലൊക്കെ എറിയുന്നു, അവിടുന്ന് പൊട്ടിക്കുന്നു. അത് കഴിഞ്ഞ മതിൽ ചാടി അത് ചാടി എടുക്കുന്നു. അതൊക്കെ കണ്ടിട്ട് അങ്കിള് പറഞ്ഞു, ആ ഡ്രൈവറെ അടുത്ത് ആ കുട്ടിയെ ഇവിടുത്തെ വീട്ടിലത്തെ കണ്ടുപിടിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ ശിവൻകോവിലിൽ തൊഴാൻ വേണ്ടി പോകും രാവിലെ. ആ ഡ്രൈവർ ആ സമയത്താണ് ഇവരുടെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പൊ എന്നും രാവിലെ ഞാൻ അമ്പലത്തിൽ നിന്ന് വരാൻ നേരത്തെ പുള്ളിക്കാരൻ എന്നെ കാണുന്ന. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്കറിയാം ഈ കുട്ടി എന്നുള്ള ദിവസം അമ്പലത്തിൽ തൊഴുന്ന കുട്ടിയാ. ഞാനും എന്റെ ചേച്ചിയാണ്. പിറ്റേ ദിവസം അമ്പലത്തിൽ പോയിട്ട് തിരിച്ചുവരുമ്പോഴത്തേക്കും എന്നെ സാറിന് കാണണം. ഞാൻ പറഞ്ഞു, ഏത് സാറ്? ഞാൻ അച്ഛനെ വന്ന് കാണാൻ വേണ്ടി. ഞാൻ അന്ന് കോളേജിൽ പഠിക്കുക ഫസ്റ്റ് ഇയർ. എന്റെ അച്ഛനെ വന്ന് കണ്ടതിന് ശേഷം പറഞ്ഞു, സാറിന് ഇങ്ങനെ മോളെ അഭിനയിപ്പിക്കാന്നൊക്കെ. അച്ഛൻ പറഞ്ഞു, എന്നെ വന്ന് കാണട്ടെ. ബിക്കോസ് അച്ഛന് നമുക്കാർക്കും സിനിമയായിട്ട് ബന്ധമില്ലല്ലോ. അച്ഛൻ ആർമി ഓഫീസറായിരുന്നു. അപ്പൊ ഒരു ബന്ധവും ഇല്ല, നമുക്കിതൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ അങ്കിൾ വന്നു, കണ്ടു, സംസാരിച്ചു, എന്നിട്ട് പിന്നെ സ്റ്റോറിയൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ അത് അങ്ങനെയായി, ഞാൻ സിനിമയിൽ അഭിനയിച്ചു.
0: ആദ്യമായിട്ട് നമ്മളിങ്ങനെ ക്യൂറിയസ് ആയിട്ട് ഉറ്റുനോക്കുന്ന മെഗാസ്റ്റാറിന്റെ ഒക്കെ കൂടെയാണ്, സൂപ്പർ സ്റ്റാറിന്റെ കൂടെയാണ് അഭിനയിക്കുന്നത്.
1: അതെ,
0: അന്ന് അതിന്റേതായിട്ടുള്ള ഒരു സീരിയസ്നെസ് ചിലപ്പം മനസ്സിലാക്കി കാണണമെന്നില്ല. കുട്ടിയായിട്ട് കുട്ടികളി കളിച്ച് നടക്കുന്ന സമയത്ത് ഒരു അവസരം വരുന്നു, നമ്മളതിൽ അഭിനയിക്കുന്നു. പിന്നീട് ഇന്ന് നോക്കുമ്പോ അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടൊക്കെ തോന്നുന്നുണ്ടോ?
1: അന്നും ആക്ച്വലി എനിക്കതൊരു വലിയ എന്റെ കുട്ടികളെ ഇപ്പോഴും മാറിയിട്ടില്ല. ഞാനിപ്പം എപ്പോഴും എനിക്ക് ഓരോ സാധനം പുതിയ പുതിയ എക്സ്പെരിമെന്റ് ചെയ്യണം. അപ്പൊ എപ്പോഴും ഒരു ടാർഗറ്റ് വെക്കും, അത് അച്ചീവ് ചെയ്യും, പിന്നെ നെക്സ്റ്റ് എന്താ. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പ്രൊഫഷനിൽ കൈവച്ചിട്ടുണ്ട്. റേഡിയോ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, ഡോക്യുമെന്ററി ആയിക്കോട്ടെ. പക്ഷെ ആ ഒരു സാധനം ചെയ്യുമ്പം എനിക്ക് ഐ വോണ്ട് ടു ഡു ഇറ്റ് വിത്ത് ദ ബെസ്റ്റ്. ഞാൻ ചെയ്യുമ്പം ഒരു യു ഷുഡ് ലീവ് എൻ ഇമ്പാക്ട് എന്നാണ് എന്റെ. എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം അല്ലാണ്ട് വേറെ ഒന്നും അല്ല ഞാൻ പറയാം. അല്ലാണ്ട് നമ്മൾ ആഗ്രഹിച്ച മാതിരി കിട്ടണമെന്നില്ല, അത് ഭഗവാൻ വിചാരിച്ചാലേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ആ സമയത്ത് സൂപ്പർ സ്റ്റാറായിരുന്നു മോഹൻലാൽ. അപ്പം സൂപ്പർ സ്റ്റാറുടെ കൂടെ അഭിനയിക്കാൻ കിട്ടുകയെന്ന് വെച്ചാൽ അത് ഭയങ്കര ഹാപ്പിയായിരുന്നു. അതിന്റെ അതും ലാലേട്ടന്റെ കൂടെ, മമ്മൂക്കേന്റെ കൂടെയും അഭിനയിക്കാനുള്ള അവസരം കിട്ടി. പക്ഷെ അത് ശ്രീനിവാസൻ ചേട്ടൻ എഴുതിയൊരു മഴയത്ത് മുമ്പ് എന്നെ മാത്രം ഓർത്ത് എഴുതിയ സ്റ്റോറിയാണെന്ന് എപ്പോഴും പറയേണ്ട അടുത്ത്. എന്നെ ഓർത്ത് മാത്രം എഴുതിയ സ്റ്റോറിയാണ് അത്. പക്ഷെ എന്തോ കാരണവശാല അത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ദീസ് ആർ ദ ടു സൂപ്പർ സ്റ്റാർസ് ഐ റിയലി വോണ്ടഡ് ടു വർക്ക് അത്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഞാൻ മോഹൻലാലിന്റെ കൂടെ ചെയ്തു, അത് ആ ഫുൾ എക്സ്പീരിയൻസ് എൻജോയ് ചെയ്തു. ഇപ്പോഴും ഹീ ട്രീറ്റ്സ് മീ, ഇപ്പോഴും ലാലേട്ടൻ ആയിക്കോട്ടെ, മമ്മൂക്ക പറയാ, മമ്മൂക്കൾക്ക് എന്റെ മോനെ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത്തെ മോൻ ഇപ്പം സിനിമയിൽ അഭിനയിക്കുന്ന മോൻ. അപ്പൊ പറയും, മോൻ വളർന്ന് മെച്ചറായി, അമ്മ ഇതുവരെ വളർന്ന് മെച്ചറായിട്ടില്ല. പക്ഷെ ആ എക്സ്പീരിയൻസ് ടു വർക്ക് വിത്ത് എ സീനിയർ ആർട്ടിസ്റ്റ്, അത് അന്നും ഞാൻ ട്രഷർ ചെയ്യുന്നു, ഇന്നും ഞാൻ ട്രഷർ ചെയ്യുന്നു എവ്രി മിനിറ്റ്.
0: അന്നത്തെ ആ സിനിമയ്ക്ക് ശേഷം പിന്നീട് സിനിമ ഒരു കരിയറായിട്ട് എടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ?
1: ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ഭയങ്കര ഇൻസിസ്റ്റന്റ് ആയിരുന്നു. ഞാൻ LLB ചെയ്യായിരുന്നു. അപ്പം ഇറ്റ് വാസ് എ പ്രൊഫഷണൽ കോഴ്സ്. അപ്പൊ അച്ഛൻ ഭയങ്കര ലൈക്ക് ഇൻസിസ്റ്റന്റ് ആയിരുന്നു. പഠിത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു, ഒരു ബേസ് വേണം, ഒരു ബാക്കപ്പ് വേണം. സിനിമ ഇസ് എ അൺപ്രഡിക്റ്റബിൾ ഫീൽഡ്. അതിൽ ചിലപ്പം സക്സസ് കിട്ടും, ചിലപ്പം സക്സസ് കിട്ടില്ല. പക്ഷേ അതിന്

0: മാത്രം ബേസ് ചെയ്തിട്ട് നമ്മൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്താൽ ശരിയാവില്ല. അതുകൊണ്ട് യു ഷുഡ് ഹാവ് എൻ എഡ്യൂക്കേഷൻ ആസ് എ ബാക്കപ്പ് എന്ന് അച്ഛൻ പറയുന്നു. അത് അച്ഛൻ അന്ന് പറഞ്ഞത് അന്ന് നമുക്കത് മനസ്സിലാവല്ലോ. പക്ഷെ ഇന്ന് വെൻ ഐ ലുക്ക് ബാക്ക് എന്റെ കരിയറിൽ, ഞാൻ ഇന്നൊരു കോർപ്പറേറ്റ് വേൾഡിലും അതിലൊക്കെ ഞാൻ ഇത്രയും ഷൈൻ ചെയ്യാൻ പറ്റിയത് ഇസ് ബിക്കോസ് മൈ എഡ്യൂക്കേഷൻ വാസ് മൈ യുനോ ബിഗ്ഗസ്റ്റ് ബാക്ക് ബോൺ. അതുകൊണ്ട് അച്ഛൻ അന്ന് പറഞ്ഞിരുന്നു, എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ എൽ എൽ ബി കംപ്ലീറ്റ് ചെയ്തു. സൺഡേ സന്നദ്ധെടുത്തു, അച്ഛൻ്റെ അടുത്ത മൺഡേ കെട്ടിച്ചു വിട്ടു. പഠിത്തം കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കെട്ടിച്ചു വിട്ടു. പക്ഷേ കെട്ടിച്ചു വിട്ടത് ഫിലിമി ഫാമിലി ആയതുകൊണ്ട് അത് പിന്നെയും ഞാൻ സിനിമാ ലോകത്ത് തന്നെ നിന്നു.
1: ഭഗവാൻ ആഗ്രഹം ഉണ്ടായി കാണും ഈ കുട്ടി സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിന്നാ മതി. അതുകൊണ്ടാണ് ഈ പരിപാടിയിൽ നമ്മൾ ഇഷ്ടഗാനങ്ങൾ കൂടെ ശ്രോതാക്കളുമായി പങ്കുവെക്കാറുണ്ട്. അപ്പൊ ആദ്യമായിട്ട് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് ഏതാണ്?
0: ഞാൻ അഭിനയിച്ച സിനിമ കളിപ്പാട്ടും അതിൽ ഞാൻ അഭിനയിച്ച പാട്ട് മൊഴിയഴുകും. അത് ഇത്രയും വർഷമായി ഞാൻ മറന്നു. ഞാൻ ഇപ്പൊ സിനിമയിൽ പണ്ട് അഭിനയിച്ചു എന്നൊന്നും എനിക്ക് ആ ഒരു ബോധവും ഇല്ല, ഒന്നുമില്ല. ഞാൻ അത് ഐ ഡോണ്ട് ഇവൻ മെൻഷൻ, ഞാൻ വിട്ടു. പക്ഷെ ഇപ്പോഴും ഞാൻ ചെറുപ്പൊക്കെ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഞാൻ ഒരു ഷോപ്പിംഗ് മാളിൽ കാണുമ്പോഴത്തേക്ക് ആൾക്കാർ എന്നെ ഇപ്പോഴും ഇറക്കും. ഞാൻ പറഞ്ഞു, ഇത്രയും വണ്ണം വെച്ചിട്ടും മൂന്ന് പിള്ളേരുടെ അമ്മയെ വണ്ണം വെച്ച് ആ പാട്ട് എന്തൊരു ബ്യൂട്ടിഫുൾ പാട്ട്, അതിന് എങ്ങനെ മറക്കാൻ പറ്റും ചേച്ചിനെന്നൊക്കെ ചിലവരൊക്കെ പറയും. അതിലേക്ക് എനിക്കിപ്പോഴും പീപ്പിൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആ പാട്ട് വെച്ചിട്ടാ. അതുകൊണ്ട് ഐ ഹാവ് ദാറ്റ് ഒരു അറ്റാച്ച്മെന്റ് ടു ദാറ്റ് സോങ്. പിന്നെ ഒബ്വിയസ്ലി അങ്കിളുടെ ഓർമ്മ, ഒന്നുമില്ലെങ്കിൽ വേണു അങ്കിൾ കാരണമാണല്ലോ ഞാൻ ഇന്ന് ഇവിടെ.
1: ഇപ്പോ ഈ പാട്ട് വരികൾ കോന്നിയൂർ ഭാസിന്റേതാണ്, സംഗീതം രവീന്ദ്രൻ, പാടിയിരിക്കുന്നത് യേശുദാസും ചിത്രയും. നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: മാഡം ജനിച്ചതും കുട്ടിക്കാലം ഒക്കെ എവിടെയായിരുന്നു?
1: അച്ഛൻ ആർമി ഓഫീസറായിരുന്നു. ഞാൻ ജനിച്ചത് പഞ്ചാബ് ഫിറോസ്പൂരിൽ. അതുകൊണ്ട് എപ്പോഴും പറയാ അമ്മയൊക്കെ കളയുന്നു, ചിലപ്പോ എന്റെ ലുക്സ് വെച്ചിട്ട് പറയാ നീ പഞ്ചാബിയാണ് നീ എന്റെ ഇതില്ലെന്ന്, അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മാറിപ്പോയത് എന്നൊക്കെ തമാശയൊക്കെ പറയും. അപ്പൊ പഞ്ചാബില് ജനിച്ചു, വളർന്നത് ബിക്കോസ് അച്ഛൻ ആർമിയിലായിരുന്നു ഓൾ ഓവർ ഇന്ത്യ. പിന്നെ ഞാൻ LLB ഇവിടെ കേരള ലോ അക്കാഡമിയിൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ MBA അഡീഷണൽ സ്റ്റഡീസ് ഒക്കെ ചെയ്തത്, XLRI ഒക്കെ ചെയ്തു, പിന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ. അതൊക്കെ എന്റെ ഒരു ലോങ് ഡിസ്റ്റൻസ് വഴിയും ഹോൺ ഇതും വെച്ചിട്ടൊക്കെ കുറെ അഡീഷണൽ ഡിഗ്രീസ് ഒക്കെ എടുത്തു. അത് ആ എഡ്യൂക്കേഷൻ തിങ് അച്ഛൻ ആ വിത്തിട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് അത് ഓൾവേസ് വോണ്ടഡ് ടു എക്സ്പാൻഡ് മൈ ദിസ് തിങ്.
0: പക്ഷേ പഞ്ചാബിൽ ജനിച്ച് ഇതുപോലെ ഇന്ത്യയിലെ പലവിധ സംസ്ഥാനങ്ങളിലൊക്കെ വളർന്നെങ്കിലും നന്നായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ, എങ്ങനെയായിരുന്നു മലയാളമായിട്ടുള്ള ബന്ധം?
1: വീട്ടിലും മലയാളം കമ്പൽസറി ആയിരുന്നു, പക്ഷെ എന്നാലും ആൾക്കാർ പറയാറുണ്ട് എന്റെ മലയാളം ശരിയല്ല.
0: കേരളത്തിന് പുറത്ത് ജനിച്ച് വളർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം മലയാളം നല്ലതാണ്.
1: അത് കൂടാതെ അമ്മ കണ്ണൂരിന്നാണ്, അപ്പൊ നമ്മളെ ഭാഷ വന്നിട്ട് ചെറുപ്പൊക്കെ അമ്മേന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോ അമ്മ പോയിഞ്ഞാ വന്നിഞ്ഞാ അല്ലപ്പാ എന്നാടോ നീ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയപ്പോ അച്ഛൻ കോട്ടയം ഏറ്റുവാൻ വന്നു. അച്ഛൻ പറയും ആഷ് ഇനി എന്തൊരു ഭാഷയാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയും. പക്ഷെ വന്ന് സെറ്റിൽ ചെയ്തത് കോളേജൊക്കെ ചെയ്തപ്പോ തിരുവനന്തപുരമായി. തിരുവനന്തപുരം എന്താടേ ഇത് കാണിക്കുന്നത്? അപ്പൊ ഞാൻ ആക്ച്വലി എനിക്കിപ്പം ബേസ് ഇല്ലാത്ത മലയാള മൂന്ന് മിക്സ് ആയിട്ട് ചിലപ്പോ വരും. ചിലപ്പോ കണ്ണൂരായിരുന്ന കാണുമ്പോഴത്തേക്ക് അത് ആ ഭാഷ വരും. ചിലപ്പം എന്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ കാണും എന്തോന്നടേ നീ കാണിക്കുന്ന എന്തിരേ എന്നൊക്കെ പറഞ്ഞു പോകും. അതുകൊണ്ട് എനിക്ക് ആക്ച്വലി ചിലപ്പോ ആൾക്കാർ അറിയില്ലേ എന്റെ മലയാളം. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇല്ല ഇവിടെ ഇല്ല, പക്ഷെ എവിടെയോ ഉണ്ട്, പക്ഷെ മലയാളം അറിയാ. പിന്നെ LLB നമുക്ക് മലയാളം ട്രാൻസ്ലേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു, അതായത് ഒരു 25 മാർക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്തില്ലെങ്കിൽ പൊട്ടിപ്പോവായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷ് വേർഡ് വി ഹാഡ് ടു ട്രാൻസ്ലേറ്റ്. അപ്പൊ മലയാളം പഠിച്ചു, വായിക്കാനും എഴുതാനും ഒക്കെ പഠിച്ചു. പണ്ട് സംസാരിക്കുകയുള്ളൂ, ഇപ്പം വായിക്കാനും എഴുതാനും പഠിച്ചു.
0: ഇപ്പൊ റേഡിയോ ടെലിവിഷൻ കരിയറാണ് കൂടുതൽ കാലവും ഉണ്ടായിരുന്നത്. റെഡ് FM, സൺ TV, CTV തുടങ്ങിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ നേതൃനിരയിൽ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള നിലയിൽ നിന്ന് ഒരു ലീഡർ എന്ന നിലയിലേക്കുള്ള മാറ്റം എങ്ങനെയായിരുന്നു?
1: ആക്ച്വലി ഞാൻ ഭയങ്കര ഫ്രം മൈ ചൈൽഡ്ഹുഡ് എച്ചാൽ ഞാൻ ഭയങ്കര ക്രിയേറ്റീവ് പേഴ്സൺ ആയിരുന്നു. ലൈക്ക് ഇൻ ദ സെൻസ് ദാറ്റ് ഞാൻ എല്ലാം സ്കൂളിലും കോളേജിലും എല്ലാ പരിപാടിക്കും പങ്കെടുക്കുമായിരുന്നു. കലാതിലകം ഈവൻ സ്പോർട്സിലും ഞാൻ പങ്കെടുക്കുമായിരുന്നു, ഓൾറൗണ്ടർ. അങ്ങനത്തെയൊക്കെയാണ് നമുക്ക് പ്രോജക്റ്റ് ഒക്കെ തരുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെ യുണീക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് സഞ്ജിനി എന്ന് പറഞ്ഞു. നമ്മൾ സ്കൂളിലായിരുന്നപ്പോ ഒരു ടീച്ചർ നമുക്കൊരു പ്രോജക്ട് റിപ്പോർട്ട് തന്നു, ഗിൽഹരി എന്ന് പറഞ്ഞിട്ടൊരു പോയട്രി ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ ചാർട്ട് പേപ്പറിൽ എഴുതണം എന്ന് പറഞ്ഞു. എല്ലാരും ചുമ്മാ ചാർട്ട് പേപ്പറിൽ പോയട്രി എഴുതിക്കൊണ്ട് വന്നു. ഞാനിത് എങ്ങനെയാ ഡിഫറെന്റ് ആക്കുക, എങ്ങനെയാ ഡിഫറെന്റ് ആക്കുക, ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ഞാനെന്ത് ചെയ്തു, ഒരു ബ്രൗൺ ചാർട്ട് പേപ്പർ മേടിച്ചു. ഗില്ലറി എന്ന് വെച്ചാൽ അണ്ണാൻ, അപ്പൊ അതിന്റെ ബുഷി ടെയിൽസ് അല്ലേ, വാലിങ്ങിന് ബുഷിയല്ലേ. അപ്പൊ ഞാൻ ആ ബ്രൗൺ ചാർട്ട് പേപ്പർ മേടിച്ചിട്ട് ഒരു അണ്ണാനെ വരച്ചിട്ട് ഒരു ബുഷി ടെയിൽ പോലെ ആക്കിയിട്ട് ആ ചാർട്ട് പേപ്പറിന് അണ്ണാന്റെ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് ആ ഫുൾ പോയട്രി അണ്ണാന്റെ ഇതിലാണ് എഴുതിയത്. എനിക്ക് ഒരു സുഖം ഉണ്ടായി, എല്ലാരും കാണിച്ചതിന് ശേഷം ലാസ്റ്റിലേ കാണിക്കുന്നു. ആ ലാസ്റ്റിൽ കാണിച്ചപ്പോഴത്തേക്ക് നമ്മൾ സ്കൂളിലൊക്കെ എന്നൊക്കെ പിള്ളേരൊക്കെ ആക്കില്ലേ, അങ്ങനെയൊക്കെ ആക്കിയപ്പോഴത്തേക്ക് പിന്നെ എന്റെ ഫ്രണ്ട് എപ്പോഴും പറയും നീ ഇല്ലേ എപ്പോഴും വേറെ ചിന്തിക്കുക, ഷീ വാസ് മൈ ഇൻസ്പിറേഷൻ. അന്ന് യു നീഡ് ദാറ്റ് വൺ പേഴ്സൺ അല്ലേ ആ ട്രിഗർ തരാൻ വേണ്ടിയിട്ടായിട്ട്. എനിക്ക് തോന്നുന്നു എന്റെ ആ ട്രിഗർ ആ ഫ്രണ്ടാ, ഇന്നും ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്സ് എങ്ങനെയാ പറയാ, നമ്മൾ തെറ്റിയത് തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയണം. ഈ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നല്ലാണ്ട് നല്ലതാണെങ്കിൽ നല്ല, ചീത്തയാണെങ്കിൽ ചീത്ത. ഇന്നും ആ കുട്ടിയാണ് മൈ ഇൻസ്പിറേഷൻ ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട്.

0: എപ്പോഴും ആരാടങ്ങി അത് ചെയ്ത് ശരിയായി പോയി. ഇപ്പൊ ഞാൻ സഞ്ജീവേട്ടനായിട്ട് അടിവെള്ള ഇട്ട സഞ്ജീവേട്ടനല്ലേ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അവള് ബോധ്യപ്പെടുത്തും. യു നീഡ് സച്ച് ഫ്രണ്ട്സ്. അന്ന് ആ കുട്ടിയാണ് ആ ട്രിഗർ. അതിന് ശേഷം പിന്നെ എന്തും ഞാൻ ചിന്തിക്കാൻ തോന്നുന്ന എപ്പോഴും ഹൗ ഡിഫറെന്റ് ക്യാൻ ഐ മേക്ക് ഇറ്റ്, ഹൗ ഡിഫറെന്റ്. ഇപ്പം എന്റെ ഇൻസ്പിറേഷൻ സഞ്ജീവേട്ടൻ പറയുന്നത് നിനക്ക് ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ യു കം അപ്പ് വിത്ത് എ സൊല്യൂഷൻ, അതാണ് നിന്റെ ഹൈലൈറ്റ് എന്ന് പറയും. എങ്ങനെ ആ ഒരു ക്രിയേറ്റീവ് സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് ഹൗ ഡിഫറെന്റ് ക്യാൻ യു തിങ്ക് എന്ന് പറഞ്ഞു. ഐ തിങ്ക് മൈ ദീസ് ആർ ടു പീപ്പിൾ ഹു ഇസ് ഇൻസ്പയറിംഗ് മീ.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ. രണ്ടാമത്തെ പാട്ട് ഏതാണ് കേൾക്കാൻ ഇഷ്ടം?
0: രണ്ടാമത്തെ പാട്ട് എന്റെ കുടുംബത്തിലെ ബെസ്റ്റ് ഫിലിം യോദ്ധ. യോദ്ധയിലെ എന്റെ ഫേവറേറ്റ് പടകാളി എ ആർ റഹ്മാൻ. അന്ന് എ ആർ റഹ്മാൻ അല്ല, അന്ന് ദിലിപ്പ. ഈ പടം ചെയ്തതിന് ശേഷം റോജ ചെയ്ത് ആൻഡ് ഈ പാട്ടാണ് എന്റെ ഫേവറേറ്റ് അന്നും ഇന്നും എപ്പോഴും.
1: ഈ പാട്ടിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ബിച്ചു തിരുമലയാണ്. സംഗീതം പറഞ്ഞ പോലെ എ ആർ റഹ്മാനാണ്. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസും എം ജി ശ്രീകുമാറും ചേർന്നിട്ട്. നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: മാഡം കരിയർ തുടങ്ങിയ സമയത്തെ ടെലിവിഷൻ രംഗം, ഇന്നത്തെ ടെലിവിഷൻ രംഗം ഒരുപാട് ഡിജിറ്റലായി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യ ഒരുപാട് വന്നു. അപ്പോ അന്ന് പ്യുവർലി ആൾക്കാരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ മാനുവലി ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ടെക്നോളജിയുടെ സഹായത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു മാറ്റം എങ്ങനെയാണ് കാണുന്നത്?
1: See, ഓരോ ടെക്നോളജി ഈസ് ആക്ച്വലി ട്രൈങ് ടു ഹെൽപ്പ് ഹ്യൂമൻ ബീയിങ്. ഒരു സെമിനാറിന് പോയപ്പോഴത്തേക്ക് ഡൽഹിയിൽ വെച്ച്, ആ സെമിനാറിൽ മെറ്റപ്പെട്ട സയന്റിസ്റ്റ് ടൂവേഴ്സ് ഫ്രം ലണ്ടൻ, പുള്ളിക്കാരൻ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. പറയുന്നു ദാറ്റ് യു നോ ഇറ്റ് ഇസ് എ ഐ ഹാവിംഗ് ദ ടൂൾ ആൻഡ് യു ഗിവ് ദിസ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ടു ഡു ദീസ് തിങ്സ്, ബട്ട് ടുമോറോ സോ മെനി ഇയേഴ്സ് ലേറ്റർ ദ എ ഐ വിൽ ടേക്ക് ഓവർ യുവർ ഇന്റലക്ട് ആൻഡ് തിങ്സ് ലൈക് ദാറ്റ് ആൻഡ് ഇറ്റ് വിൽ നോട്ട് ഗിവ് യു ദ നിങ്ങൾ ഇപ്പം ആ കമ്പ്യൂട്ടറിന് നിങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, കമ്പ്യൂട്ടർ ചെയ്യുന്നു, ബട്ട് ദ അഡ്വാൻസ് ഓഫ് ദ ടെക്നോളജി ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി നാളെ മെഷീൻ വിൽ സ്റ്റാർട്ട് റൂളിംഗ് യു എന്നുള്ള രീതിയിൽ. അപ്പം എല്ലാം ഒരു ലിമിറ്റ് വെച്ചിട്ട് കൊള്ളാം, പക്ഷേ അതിന്റെ ബിയോണ്ട് ഐ തിങ്ക് യൂസിങ് സംതിങ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ആകുമ്പോഴത്തേക്ക് അതിന്റെ ആ ഫ്ലേവർ പോകും. ഇപ്പൊ ഒരു സിനിമയുടെ കഥ എഴുതാൻ പറഞ്ഞ ഒരു എ ഐ സിനിമ കഥ തരും, പക്ഷേ നമ്മുടെ പണ്ടത്തെ ആ സോൾ എന്തായാലും സിനിമേന്റെ എന്തായാലും എല്ലാത്തിനും ഒരു സോൾ ഇല്ലേ, ആ സോൾ എന്തായാലും നഷ്ടപ്പെടും ഇപ്പത്തെ ഈ മോഡേൺ ടെക്നോളജിയിൽ. ദാറ്റ് ഐ ഡെഫിനറ്റ്ലി ബിലീവ് ദാറ്റ് ഹ്യൂമൻ ഇന്ററാക്ഷൻ ഇസ് മച്ച് ബെറ്റർ ദാൻ എനിതിങ്. അല്ലേ?
0: അതെ. ഇപ്പോ ഒരു പാട്ടാണെങ്കിലും രണ്ടു വരി കിട്ടിയാൽ ഉടനെ എ ഐയോട് പറഞ്ഞിട്ട് മ്യൂസിക് ചെയ്തിട്ട് അത് പാട്ടായിട്ട് അപ്പം തന്നെ വരികയാണ്. അപ്പൊ മാഡം പറഞ്ഞ പോലെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ഒരു ക്രിയേറ്റിവിറ്റിയുടെ നമ്മുടെ ഒരു സോൾ എന്ന് പറയുന്ന ഒരു സാധനം മിസ്സിംഗാണ്.
1: മിസ്സിംഗ് 100% എല്ലാം കിട്ടും, ആ റെട്രോ മിക്സും ആ മിക്സും എല്ലാം കിട്ടും, പക്ഷേ ആ ഒരു ഇപ്പം നമ്മൾ പറയില്ലേ ഇപ്പൊ പഴയ പാട്ടുകളുടെ ആ ഒരു ഫ്ലേവർ ഇപ്പം നമ്മൾ മോഡേൺ ഗാഡ്ജറ്റ്സ് മോഡേൺ മ്യൂസിക് മോഡേൺ ടെക്നോളജി ആണെങ്കിലും ഇപ്പോഴും അതിനൊരു ഡിറ്റീരിയേഷൻ ഉണ്ട്, 10% ഡിറ്റീരിയേഷൻ എല്ലാ സ്റ്റേജിലും 10% ഡിറ്റീരിയേഷൻ. അപ്പൊ ഇമാജിൻ എ ഐ എടുത്തുകൊണ്ട് 100% മോർ പെർസെന്റേജ് ഓഫ് ഡിറ്റീരിയേഷൻ.
0: അപ്പൊ ആദ്യത്തെ പ്രധാന ഡോക്യുമെന്ററി ആയിട്ട് ഡീകോഡിംഗ് ശങ്കർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗായകൻ ശങ്കർ മഹാദേവനെ കുറിച്ചുള്ള ലൈഫ് സ്റ്റോറിയാണ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ശങ്കർ മഹാദേവനെ തെരഞ്ഞെടുത്തത്?
1: എന്റെ ഫേവറേറ്റ് ആയിരുന്നു ശങ്കർ മഹാദേവൻ. ഐ ഷുഡ് ലവ് ഹിം. എന്റെ ചെറുപ്പം മുതലേ ഒരു പാട്ടുണ്ടായിരുന്നു അദ്ദേഹം പാടിയത്, ബ്രെത്ത്ലെസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലമായിരുന്നു, ആ സമയത്ത് ദൂരദർശനില മറ്റേ ടോപ്പ് 20 സോങ്സ് ഇല്ല. അപ്പൊ ബ്രെത്ത്ലെസ് ആയിരുന്നു നമ്പർ 1 ടോപ്പ് ഓഫ് ദ ചാർട്ട്. സൺഡേ ഉണ്ടാവുമായിരുന്നു, ചിത്രഹാറ് എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ. അപ്പൊ ആ ബ്രെത്ത്ലെസ് കണ്ടപ്പോ തൊട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ പാടുന്ന പാട്ട്, പിന്നെ അത് കഴിഞ്ഞ് ദിൽ ചാത്ത ഹായ സിനിമ വന്നപ്പോഴത്തേക്ക് അതൊരു ട്രെൻഡ് സെറ്ററായി, പിന്നെ ഭയങ്കര അഡ്മിറേഷൻ ആയിരുന്നു. ബെസ്റ്റ് തിങ് അബൌട്ട് അദ്ദേഹം എന്താന്ന് വെച്ചാൽ, ഒന്ന് സൗത്ത് ഇന്ത്യൻ്റെ എഫിനിറ്റി ഉണ്ടായിരുന്നു, സെക്കൻഡ് തിങ് വന്നിട്ട് പുള്ളിക്കാരൻ പാലക്കാട് കേരള എഫിനിറ്റി ഉണ്ടായിരുന്നു, തേർഡ് തിങ് വന്നിട്ട് പുള്ളിക്കാരന് ഹിന്ദി പാട്ട് പാടാൻ പറ്റുന്നുണ്ട്, തമിഴ് പാട്ട് പാടാൻ പറ്റുന്നുണ്ട്, ക്ലാസിക്കൽ പാടാൻ പറ്റുന്നുണ്ട്, ഭജൻസ് പാടാൻ പറ്റുന്നുണ്ട്. അപ്പൊ രാവിലെ എണീച്ചിട്ട് പുള്ളിക്കാരന്റെ വോയിസിൽ ആ രാവിലത്തെ ഭജൻ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഗണപതിന്റെ ഒരു പാട്ടുണ്ട്, മഹാഗണപതി, ആ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ശീലിച്ച് ശീലിച്ച് വന്നപ്പോഴത്തേക്ക് ഭയങ്കര അഡ്മിറേഷനായി. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എങ്ങനെ വി വോണ്ട് ടു മേക്ക്. അപ്പൊ ഇൻസ്റ്റന്റ്ലി സഞ്ജീവ് ഏട്ടൻ പറഞ്ഞു യു ആർ സച്ച് എ ബിഗ് ഫാൻ ഓഫ് ശങ്കർ മഹാദേവൻ, നോ വൈ ഡോണ്ട് യു തിങ്ക് ഓഫ് എ കോൺസെപ്റ്റ്. സഞ്ജീവ് ഏട്ടൻ ആണ് ആക്ച്വലി എന്റെ ലൈഫിൽ ഓരോ കാര്യത്തിനും എന്നെ ഇൻസ്പയർ ചെയ്തിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് തിങ്ക് എന്ന് പറയുന്ന ആ വിത്തിട്ടതൊക്കെ സഞ്ജീവ്
0: ബ്രെയിൻസ്റ്റോമിംഗിന് ഇൻസ്പയർ ചെയ്യും.
1: 100% ആദ്യത്തെ ആ വിത്ത് സഞ്ജീവ് ഏട്ടൻ ഇടും, പിന്നെ ഞാനത് അവിടെ നിന്ന് കയറി പിടിക്കും. പക്ഷെ ആ വിത്തിടാൻ വേണ്ടിട്ട് ഒരാള് വേണ്ടേ, അതാണ് അദ്ദേഹം. അങ്ങനെ പറഞ്ഞിട്ട് ആ പടം വന്ന് ഞാൻ സബ്മിറ്റ് ചെയ്തു ഫോർഡ് ഫൗണ്ടേഷൻ, അത് എന്റെ പബ്ലിക് ബ്രോഡ്കാസ്റ്റ് PSBT എന്ന് പറഞ്ഞിട്ട് PSBT സബ്മിറ്റ് ചെയ്തിട്ട് അവർ അപ്രൂവ് ചെയ്ത് അങ്ങനെ ഇത് മിനിസ്ട്രി ഓഫ് IMB എന്ന അവരുടെ കീഴേ ഇത് വന്ന അവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ട് ശങ്കർ മഹാദേവൻ പോയി കാണുമായിരുന്നു. അപ്പൊ അന്ന് ഞാൻ പ്രഗ്നന്റ് ആ, എന്റെ തേർഡ് കുട്ടിയായിട്ട്. അവൻ പ്രഗ്നന്റ് ആകുമ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാനൊരു പടം ചെയ്യാന് think about it. I mean, no thinking. I'm doing this documentary with you. And I've come now. I might go into delivery, so I have to do it. He said, he's saying, I'm going to come here. No thinking. I'm doing it. I'm going to shoot. Next question. I'm not thinking. Next question.

0: ഡെലിവറിന്റെ മുമ്പ് കുറെ പോർഷൻ ഷൂട്ട് ചെയ്ത് ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്തോണ്ട. അപ്പൊ അമ്മ പറഞ്ഞ് 3 മാസമല്ല ആവാണ്ട് കുഞ്ഞിനെ വെച്ച് ട്രാവൽ ചെയ്യാൻ പറ്റൂല, നമ്മ വാശി പിടിച്ചു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടീനെ എടുത്തോണ്ട് ഞാൻ പോയി. അപ്പൊ കുട്ടിക്ക് വേണ്ടിയിട്ട് സഞ്ജീവ് ഏട്ടൻ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ സഞ്ജീവ് ഏട്ടൻ പറഞ്ഞു, സിൻസ് യു ആർ ഡൂയിങ് എ ഡോക്യുമെന്ററി നോബഡി ഫ്രം ദ ശിവൻസ് വിൽ ബി ദയർ വിത്ത് യു. അല്ലെങ്കിൽ നാളെ എല്ലാരും പറയുക അത് ഇവര് ഹെൽപ്പ് ചെയ്തിട്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്. നിന്റെ തന്നെ ബ്രെയിൻ വേവ് ആണ്, നിന്റെ തന്നെ ഒരു ഐഡിയ ആണ്, നിന്റെ തന്നെ ഹാർഡ് വർക്ക് ആണ്, നിന്റെ വിഷൻ ആണ് നീ ആ പടത്തിൽ ഇടാൻ പോണേ. അപ്പൊ എത്രയും ഹാർഡ് വർക്ക് ഇട്ടിട്ട് ചുമ്മാ നമ്മളവിടെ വന്നിട്ട് ലൊക്കേഷനിൽ ഇരുന്നതിന്റെ പേരിൽ നിനക്ക് കിട്ടേണ്ട അർഹിക്കുന്ന നിനക്ക് അത് ആൾക്കാർ വെറുതെ ചുമ്മാ നമ്മളെ അവിടെ വന്നു എന്ന് വെച്ചിട്ട് അത് വെച്ചിട്ട് നിനക്ക് കിട്ടാണ്ട് പോകും. അതുകൊണ്ട് നമ്മൾ ആരും ശിവൻസ് ഉണ്ടാവൂല ഹെൽപ്പ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഇനീഷ്യൽ ഷൂട്ടിംഗ് ഒന്നും സഞ്ജീവ് ഏട്ടൻ ഉണ്ടായിരുന്നില്ല. പ്രസവിച്ചു കഴിഞ്ഞപ്പോ കുഞ്ഞിന് എന്തെങ്കിലും വരണ്ട പുള്ളിക്കാരൻ അപ്പൊ ലൊക്കേഷനിൽ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിട്ടായിട്ട് വന്നു. എന്നിട്ട് ശങ്കർ മാനൻ, ഹൗ ആർ യു ഷൂട്ടിംഗ് വിത്ത് ദ ബേബി? ബേബിനെ കയ്യിലൊക്കെ വെച്ചിട്ടൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. എന്റെ ഇടയ്ക്ക് കുഞ്ഞ് കറിയുന്നതൊക്കെ ഞാൻ പറയാൻ ചേട്ടാ 1 മിനിറ്റ് മിൽക്ക് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്ത് ആ ഹാർഡ് വർക്കിന്റെ കാണാനുണ്ട്. ആ പടം വെന്റ് ഓൺ ടു വിൻ 25 ഇന്റർനാഷണൽ അവാർഡ്സ് ആൻഡ് എല്ലാരും അപ്രീഷിയേറ്റ് ചെയ്തു. ശങ്കർ മാധവൻ ഫാൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിന്റേതായ ഒരു ഹാർഡ് വർക്ക് അത് കാണുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഓൾസോ മേഡ് മീ ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ 25 ഇന്റർനാഷണൽ അവാർഡ്സ് ഫോർ എ ഫിലിം. ഐ എം ഓൺലി പ്രൗഡ് ദാറ്റ് ഐ ഡിഡ് ഇറ്റ് ദാറ്റ് വേ.
1: ഒരു സംഗീതത്തിന്റെ ജീവിതമാണ് നമ്മൾ ദൃശ്യവൽക്കരിക്കുന്നത്. അപ്പോ അത് കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കുമല്ലോ. ഒരു സംവിധായക എന്നുള്ള നിലയ്ക്ക് ആ ഒരു മിഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തപ്പോ തന്ന കോൺഫിഡൻസ് അല്ലെങ്കിൽ അത് കൈവന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ പറഞ്ഞു ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കുഞ്ഞിനെ വെച്ചിട്ടും ഒക്കെയാണ് നമ്മളത് ചെയ്തത്. 25 ഇന്റർനാഷണൽ അവാർഡോളം നേടിയ ആദ്യത്തെ വനിതാ സംവിധായകയാണ്. കൺഗ്രാജുലേഷൻസ്. അപ്പൊ ആ ഒരു സംവിധായക എന്നുള്ള നിലയ്ക്ക് ആ ഒരു പ്രോജക്ട് തന്ന കോൺഫിഡൻസ് എത്രത്തോളം?
0: കോൺഫിഡൻസ് വന്നത് തന്നെ ബിക്കോസ് സഞ്ജീവ് ഏട്ടൻ പറഞ്ഞ മാതിരി നമ്മൾ ആരും ഉണ്ടാവില്ല ലൊക്കേഷൻ, യു വിൽ ഹാവ് ടു ഹാൻഡിൽ ഇറ്റ് യുവർ സെൽഫ്. നമ്മൾ ഈ വണ്ടി ഓട്ടിക്കാൻ വേണ്ടിയിട്ടായിട്ട് പോകുമ്പോൾ ആദ്യം നമ്മൾ ഇൻസ്ട്രക്ടർ കയ്യിലുണ്ടാവും. ലാസ്റ്റ് ഇൻസ്ട്രക്ടർ എല്ലാം പഠിച്ചു, എല്ലാം ഒക്കെ എടുത്തു മാറ്റി, ഇനി തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആക്ച്വലി ഇതിന്റെ മുമ്പേ ഡയറക്ഷൻ ചെയ്തില്ല. യെസ്, സഞ്ജീവ് ഏട്ടൻ്റെ സംഗീതേട്ടൻ്റെ ഒക്കെ കൂടെ ഞാൻ പ്രൊഡക്ഷനൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അവരുടെ ഡയറക്ഷൻ ചെയ്യുന്ന സമയത്ത് കൂടെ നിന്നിട്ടുണ്ട്, എഡിറ്റ് ചെയ്യാൻ നേരത്തും കൂടെ നിന്നിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നു ഫ്രം ദ ടൈം ദാറ്റ് ഐ എം മാരിഡ്. പക്ഷെ ആ പഠിച്ചതൊക്കെ എനിക്ക് അറിയാമെന്നുള്ളൊരു തിരിച്ചറിവ് ഒള്ളി സഞ്ജീവ് ഏട്ടനെ. ഞാൻ സഞ്ജീവ് ഏട്ടനെ ഗുരുവായിട്ടാണ് കാണുന്നത്. എന്റെ മോർ ദാൻ മൈ ഹസ്ബൻഡ് ഐ ലുക്ക് അറ്റ് മൈ ഗുരു. ആ അദ്ദേഹത്തിനായിരുന്നു ആ എന്റെ അടുത്തുള്ള കോൺഫിഡൻസ്. ഹീ സെഡ് യു ക്യാൻ ഡു ഇറ്റ്. ഐ മീൻ ചേട്ടാ, എനിക്ക് അതിന് ചെയ്യാൻ പറ്റുമോ? എന്താ, ദിസ് 100% നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫിലിം മേക്കിംഗ് ഡസന്റ് ഹാവ് എനി ലാംഗ്വേജ്. ഇറ്റ് ഈസ് യുവർ വിഷൻ ആസ് എ ഡയറക്ടർ. ഇഫ് പീപ്പിൾ അക്സെപ്റ്റ് ഇറ്റ് ദെൻ യു ആർ സക്സസ്ഫുൾ ഡയറക്ടർ എന്ന് പറഞ്ഞു. അത് ഇതേമാതിരി ഫീച്ചർ ഫിലിമിലും അതേമാതിരി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അദ്ദേഹം വന്ന് തന്ന. ആ ഒരു കോൺഫിഡൻസ് തന്നിട്ട് ഞാൻ പിന്നെ ആ ബാഷ് ഓൺ റിഗാർഡ്ലെസ് എന്ന് പറഞ്ഞ പിന്നെ അദ്ദേഹത്തിന്റെ ആ ദാറ്റ് ഫേത്ത് ദാറ്റ് ഹീ ഹാഡ് എനിക്ക് അതിൽ ലിവ് അപ് ടു ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായി. അത് കഴിഞ്ഞ് ആ പടങ്ങൾ ചെയ്തു, ആ ഡോക്യുമെന്ററി ഉണ്ടാക്കി. ഡോക്യുമെന്ററി ഉണ്ടാക്കിയതിന് ശേഷം എന്റെ ഏറ്റവും വലിയ 2 ആൾക്കാരുടെ റിയാക്ഷൻ ആയിരുന്നു എനിക്ക് ഇമ്പോർട്ടന്റ്. 1 വാസ് സഞ്ജീവ് ഏട്ടന്റെ റിയാക്ഷൻ ആസ് എ ഗുരു ഹേവ്. ഫസ്റ്റ് കട്ട് ഞാൻ അദ്ദേഹത്തിനെയാണ് കാണിച്ചത്. സെക്കൻഡ് ബിക്കോസ് ഇറ്റ് വാസ് ശങ്കർ മഹാദേവന്റെ പുറത്തുള്ള സ്റ്റോറി. 99% ഓഫ് ദ ടൈം നമ്മൾ എപ്പോഴും കേൾക്കുന്ന എന്താറിയാമോ, ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരാളെ പറ്റി ബയോഗ്രഫി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവരത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അവർ പറയുമ്പോൾ ദിസ് ഇസ് നോട്ട് മൈ ലൈഫ് സ്റ്റോറി, ദിസ് ഇസ് നോട്ട് ദ വേ ഐ തോട്ട് ഇറ്റ് വിൽ ടേൺ, ദിസ് ഐ എം നോട്ട് എഗ്രീങ് ടു ഇറ്റ്. അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊരു കോൺട്രവേഴ്സി കേട്ടിട്ടുണ്ട്. പക്ഷെ എ ആർ റഹ്മാന്റെ ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു, അതിനും ഹി വാസ് ഡിസാറ്റിസ്ഫൈഡ്. നമ്മൾ പണ്ഡിത് രവിശങ്കറിനെ കുറെ പേര് നമ്മൾ ഡോക്യുമെന്ററീസ് കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ശങ്കർ മഹാദേവന്റെ റിയാക്ഷൻ എന്തായിരിക്കും. ആ ഡോക്യുമെന്ററി ചെയ്തിട്ട് ശങ്കർ മഹാദേവനും വൈഫും പിള്ളേരും ഒക്കെ റിയാക്ഷൻ കണ്ടപ്പോഴത്തേക്ക് എന്നെ വന്നിട്ട് ഒരു ഹഗ്ഗും തന്നെ, വൈഫും വന്നിട്ട് ഒരു ഹഗ്ഗും, ഒരു ഗ്രൂപ്പ് ഹഗ്ഗും. ആൻഡ് പുള്ളിക്കാരൻ ഒരു കരച്ചലൊക്കെ കരഞ്ഞു. ആൻഡ് പറഞ്ഞു, യു ഹാവ് നോ ഐഡിയ വാട്ട് യു ഹാവ് ഡൺ ഫോർ മീ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊരു അവരുടെ വൈഫിന്റെ ഒരുപാട് ഉമ്മയൊക്കെ കിട്ടി. ഭയങ്കര ഒരു രക്ഷയില്ലാത്ത. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് ലൈക്ക് മോർ ഓഫ് ഐ എം മോർ ലൈക്ക് എ സിസ്റ്റർ ടു ഹിം. അപ്പൊ എന്ത് നല്ല കാര്യം നടന്നാലും ഫസ്റ്റ് കോൾ സംഗീത ചിക്കു പോവും, സെക്കൻഡ് കോൾ ഹിൽ ടെൽമി. ഈ പടം ചെയ്തതിന് ശേഷം പത്മശ്രീ കിട്ടിയ. അപ്പം ഒരു കോൾ വന്ന്, ദീപ്സ് യു നോ വാട്ട്, ദിസ് ഇസ് ഫസ്റ്റ് കോൾ ഐ മെയ്ഡ് ടു സംഗീത, ദിസ് ഇസ് മൈ സെക്കൻഡ് കോൾ ടു യു, ഇറ്റ് ഐ ജസ്റ്റ് വാണ്ട് പത്മശ്രീ. എനിക്ക് ഇതുപോലെ സന്തോഷം തന്നെ വേറെ എന്ത് വേണം ജീവിതത്തിൽ. ദാറ്റ് റിലേഷൻഷിപ്പ് ഇസ് ഇതേമാതിരി ചേട്ടന് പി എച്ച് ഡി കിട്ടി ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ. പി എച്ച് ഡി കിട്ടിയപ്പോഴത്തേക്ക് ദാറ്റ് ഇസ് ദ മോസ്റ്റ് വാല്യുബിൾ തിങ്. ഐ ഹാവ് ഏൺ എ ബ്രദർ ഇൻ ലൈഫ്. ഞാനിപ്പം സിനിമ എടുത്താലും പുള്ളിക്കാരനായിരുന്നു ട്വീറ്റ് ചെയ്തത് ഐ എം സോ പ്രൗഡ് ടു സീ മൈ ദിസ് തിങ് എന്നൊക്കെ. എന്നെ ഒരു ജീവന്റെ ജീവനാ. എനിക്ക് ഇതുപോലത്തെ ഒരു വെരി ഐ കാണ്ട് ഇവൺ ഡ്രീം ഓഫ് ഹാവിംഗ് എ ഗുഡ് ബ്രദർ ലൈക്ക് ദിസ്. യുനോ എന്ത് സക്സസ്ഫുൾ കിട്ടിയാലും ഗ്രാമി കിട്ടിയപ്പോഴത്തേക്ക് അദ്ദേഹം ആ ഒരു ജോയസ് മൂമെന്റിൽ എന്നെ ഒന്ന് ഓർക്കും. ഇത്രയും വലിയ മനുഷ്യൻ, ഇത്രയും ആൾക്കാർ ചുറ്റിപ്പറ്റിയിരിക്കുന്ന, പക്ഷെ എന്നെ ഓർക്കുന്നെങ്കിൽ ആ ഒരു ഇമ്പാക്ട് ഐ ഹാവ് ക്രിയേറ്റഡ്. അത് തന്നെയാണ് ഏറ്റവും വലിയ എന്റെ ഒരു ഏർണിംഗ് മോർ ദാൻ ദി അവാർഡ് ഇഫ് ഐ മസ്റ്റ് സേ.
1: അപ്പോ അച്ചപ്പാസ് ആൽബം ചെയ്യുന്നത് ആദ്യത്തെ ഫീച്ചർ ഫിലിം ആയിട്ടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രമേയം, ടൈം ട്രാവൽ പോലുള്ള ഒരു പ്രമേയം എടുത്തിട്ട് സിനിമ ചെയ്യാനുള്ള കാരണം?
0: എന്റെ വീട്ടില് മൂന്നാം പിള്ളേരാ. എല്ലാരും പറയുന്ന ഈ സംഗീത് സന്തോഷ് സഞ്ജീവ് എന്ന് പറയുന്നത് അത് എന്റെ വീട്ടിലും ശ്രേയസ്, സിദാൻഷു, ശ്രുതിക്, ഈ മൂന്ന് ആമ്പിള്ളേർ. ആക്ച്വലി മൈ ഇൻ മൈ ഐസ് മൈ ഹസ്ബൻഡ് ഇസ് ദ പെർഫെക്റ്റ് ഒരു ഭാര്യക്ക് അറിയാവുന്ന പോലെ ഭർത്താവിന് വേറെ അറിയാൻ ഉണ്ടാവില്ലല്ലോ. അപ്പൊ എനിക്കറിയാവുന്ന ഈ മനുഷ്യൻ ഹീസ് റിയലി പെർഫെക്റ്റ് ഹസ്ബൻഡ്, പെർഫെക്റ്റ് അച്ഛൻ, പെർഫെക്റ്റ് സൺ ഇൻ ലോ, പെർഫെക്റ്റ് സൺ, പെർഫെക്റ്റ് ബ്രദർ, എല്ലാ വിധത്തിലും. ഒരു റിലേഷൻഷിപ്പിലും അദ്ദേഹത്തിന് ഒരു കുറ്റം പറയാനില്ല. പിന്നെയും കുറ്റം എനിക്ക് എന്നെ തന്നെ പറയാനുണ്ട്. ഞാൻ പറയാ എന്റെ പോലത്തെ ഒരു ആളിനെ കിട്ടുക. അതേയുള്ളു. അപ്പൊ ഈ പിള്ളേർ എന്തെങ്കിലും കുനിഷ്ട് കാണിക്കുമ്പോ ഞാൻ എപ്പോഴും പറയായിരുന്നു, ഒരു 10% നിങ്ങൾക്ക് അച്ഛന്റെ ഗുണങ്ങൾ ഉണ്ടായിരുന്നു, നീ എവിടെ എത്തിയെന്നെ, നീ എന്താവെന്ന് അറിയാവോ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പറയും. എന്റെ ഞാൻ എപ്പോഴും ഹാവ് യു സീൻ അച്ഛനെ ഇങ്ങനെ ചെയ്യുന്നത്, ഹാവ് യു സീൻ അച്ഛന്റെ അടുത്ത് ഇങ്ങനെ തർക്കുത്രം പറയുന്നത്. അതെ, ഇപ്പത്തെ ജനറേഷൻ പിള്ളേരൊക്കെ തിരിച്ച് തർക്കുത്രം പറയാ ചോദിക്കുക അല്ലേ. നമ്മളൊക്കെ അച്ഛനമ്മേന്റെ അടുത്തൊക്കെ തിരിച്ച് പറയുന്നത് ആലോചിക്കാൻ പോലും പറ്റില്ല. പിന്നെ ഇംപ്ലസിറ്റ് ഒബീഡിയൻസ് ആയിരുന്നു നമ്മൾ പഠിച്ച. അച്ഛൻ ആദ്യം ചാടുന്നു തന്നെ, ചാടി കഴിഞ്ഞിട്ട് എന്തിനാ അച്ഛൻ ചാടാതെ പറഞ്ഞെന്ന് നമ്മൾ ചോദിക്കുള്ളൂ. ഇപ്പൊ ചാടുന്ന മുമ്പ് എന്തിനാ ചാടണ്ടെ, അല്ല പറഞ്ഞാലേ ചാടുള്ളൂ എന്ന് പറയാം. അപ്പൊ നമ്മളൊക്കെ അത് കേട്ട് ശീലിച്ചില്ലല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ പറയുന്നു പിള്ളേരത്തൊക്കെ അച്ഛന്റെ മാതിരി ആവണം, അച്ഛന്റെ മാതിരി. അങ്ങനെ ഒരു അവസരം വന്നപ്പോ അച്ഛൻ അച്ഛൻ എന്താ, ഞാൻ നീ തന്നെ ആലോചിച്ചു നോക്കുന്ന എന്റെ അച്ഛൻ എന്ത് ഇതാണ്, ജസ്റ്റ് ഗോ ബാക്ക് ടു യുവർ ഫാദേഴ്സ് ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറയും. ഇതൊക്കെ തമാശക്ക് പറഞ്ഞെങ്കിലും ഒരു റൈറ്റർ ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ വന്ന് താമസിച്ച. ഒരു ദിവസം ഡൈനിങ് ടേബിളിൽ ഒരു അടി നടക്കാം, ഞാൻ മീൻ എ ബി യു ഷുഡ് റൈറ്റ് എ സ്റ്റോറി അബൌട്ട് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എ ബി ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു സ്റ്റോറി എഴുതിക്കൊണ്ട് വന്ന് അത് വെച്ചിട്ട് നോക്കിയപ്പോ ഇത് കംപ്ലീറ്റ്ലി എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. എ ബി പക്ഷെ ആ ഒരു ഷോർട്ട് സ്റ്റോറി പോലെ, സഞ്ജീവേട്ടൻ അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു റിയൽ ഒരു ഫീച്ചർ ഫിലിം പോലെ അതൊക്കെ എഴുതി. അത് എഴുതിയപ്പോ ഞാൻ ബാക്കി എന്റെ വീട്ടിലത്തെ മസാലയും കൂടെ ആഡ് ചെയ്തു
1: സിനിമയായി. നമുക്ക് അടുത്ത ഒരു പാട്ടും കൂടെ കേട്ടാലോ?
0: അത് സഞ്ജീവേട്ടൻ എന്നെ ലൈൻ അടിച്ചോണ്ടിരുന്ന സമയത്ത് സഞ്ജീവേട്ടൻ യു എസ് ലായിരുന്നു. സഞ്ജീവേട്ടൻ എന്നെ ഓർക്കുമ്പോഴത്തേക്കും ലൂപ്പിട്ട് ലൂപ്പിട്ട് ലൂപ്പിട്ട് കേട്ട പാട്ടാണ് അഞ്ജലി അഞ്ജലി അഞ്ജലി. ഇപ്പൊ സഞ്ജീവേട്ടൻ ലൂപ്പിടാൻ പറഞ്ഞാൽ ചിലപ്പോ അടിച്ചോണ്ടിരിക്കുക. പക്ഷെ ആ പാട്ട് ഇസ് ഓൾവേസ് ബീൻ മൈ ഫേവറേറ്റ് സോങ്. അങ്ങനെയാണ് അഞ്ജലി സിനിമയിലെ അഞ്ജലി.
1: വൈരമുത്തുവിന്റെ വരികൾക്ക് എ ആർ റഹ്മാൻ സംഗീതം നൽകിയത്, എസ് പി ബാലസുബ്രഹ്മണ്യം ചിത്രയും പാടിയത് കേൾക്കാം.

ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ള ശിവൻ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ ആദ്യഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.

ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്ദുമാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496596321. മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11 മണി മുതൽ 12 മണി വരെ.

ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയെ എത്തുന്നത് പിന്നണി ഗായിക JR ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം: 9495964321, 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, 9496596321. അതിഥി പിന്നണി ഗായിക JR ദിവ്യ നായർ, ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം.

അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് NHM സ്പോൺസർ പരിപാടി.

0: തേന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് May 25 ലോക തൈറോയിഡ് ദിനം. നമ്മുടെ സമൂഹത്തിൽ തൈറോയിഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ തൈറോയിഡ് ദിനത്തിൽ ഈ രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളാണ് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് വേൾഡ് തൈറോയിഡ് ഡേ ആയി നാം ആചരിക്കുകയാണല്ലോ, ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: May 25 എല്ലാ വർഷവും നമ്മൾ തൈറോയിഡ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇത് പൊതുജനങ്ങൾക്കിടയിൽ തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. കാരണം നമ്മൾ തൈറോയിഡിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും വളരെ നോൺ സ്പെസിഫിക് ആണ്. അതായത് ഇന്ന് ഇപ്പം നമുക്ക് ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ പനിയും ചുമയൊക്കെ വരുന്നത് പോലെയുള്ള ലക്ഷണങ്ങളല്ല. പലപ്പോഴും ലക്ഷണങ്ങൾ വളരെ നോൺ സ്പെസിഫിക് ആണ്, നമുക്ക് ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ തൈറോയിഡ് രോഗം ഉണ്ടെന്നുള്ള സംശയം വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മിക്ക സന്ദർഭങ്ങളിലും തൈറോയിഡ് അസുഖം ഉണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, തൈറോയിഡ് വളരെ നമുക്ക് ഈസി ആയിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കുവാണെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തൈറോയിഡിന്റെ എല്ലാ അസുഖങ്ങളും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്.
1: സർ, നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയിഡ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ?
2: തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തില് തല തൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡ് ഹോർമോൺസിന്റെ ആവശ്യകതയുണ്ട്. തൈറോയിഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയിഡ് ക്യാൻസേഴ്സ്, തൈറോയിഡിലെ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവെ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയിഡ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പൊ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പൊ നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരിയഡ്സിന്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിന്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം, അപ്പൊ എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പൊ നമുക്ക് ശരീരഭാരം കുറയുക, വിറയല്, നെഞ്ചിടുപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകള് പ്രത്യേകിച്ച് ലക്ഷണങ്ങള് മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു അതിന്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസ തടസ്സമൊക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമെ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നതും.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയിഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
2: തൈറോയിഡിന്റെ എല്ലാ രോഗങ്ങളും പൊതുവെ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിന്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവെ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരിയഡ്സിന്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക്

0: ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ഗർഭധാരണം ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിന്റെ വളർച്ചയോ കുഞ്ഞിന്റെ ശരിയായ ഉള്ള ഡെവലപ്മെന്റിനെ ഒക്കെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
1: സർ, പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, തൈറോയ്ഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിന്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അതുതന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെന്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും, പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിന്റെ സമയത്ത് മാത്രം തൈറോയിഡിന്റെ റിക്വയർമെന്റ്, തൈറോയിഡ് ഹോർമോണിന്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പൊ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരിലും ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയിഡിന്റെ ഹോർമോണിന്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷെ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ്, 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
1: സർ, അമിതവണ്ണം തൈറോയിഡ് രോഗത്തിന്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
0: വണ്ണം കൂടുന്നത് തൈറോയിഡിന്റെ ഒരു തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയിഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിന്റെ പല കാരണങങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിന്റെ പ്രത്യേകത കൊണ്ടോ ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിന്റെ കുറവുകൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിന്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീര ഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങളും ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയില്ലേ?
0: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ് എന്ന് പറഞ്ഞു വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിന്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവേ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിന്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവെ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുകൂടാ, കോളിഫ്ലവർ കഴിച്ചുകൂടാ, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്ട്സ് ഒന്നും കഴിച്ചുകൂടാ, സോയ കഴിച്ചുകൂടാ, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ചിലര് മരുന്നുകൾ, ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കൽ ഉണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മളെ പ്രവർത്തിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ പ്രവർത്തനം, നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പൊ നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിന് ചെന്ന് അഫക്ട് ചെയ്യാനുള്ള ഒരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ 2-3 ആഴ്ചയിൽ 2-3 ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മളെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന, തൈറോയിഡ് ഹോർമോണിന്റെ അബ്സോർപ്ഷനെ കുറച്ച് അഫക്ട് ചെയ്യാം. ഇപ്പൊ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 അവേഴ്സ് ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോണ് എടുക്കുന്ന സമയം. പൊതുവേ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ, അര മണിക്കൂർ മുതൽ 1 മണിക്കൂർ, പ്രിഫറബിളി 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിന്റെ അബ്സോർപ്ഷൻ അഫക്ട് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ കപ്പ്, ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിന്റെ അബ്സോർപ്ഷനെ അഫക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതും ഒരു ഹാഫ് ടു ആണ്, നമ്മൾ പറയുന്നത് ഒരു മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിന്റെ മരുന്നുകൾ, പാൻഡോപ്രസോളോ മിപ്രസോളോ പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ കാൽഷ്യം ഗുളികകൾ. ഈ ഗുളികകൾ നമ്മൾ തൈറോയിഡിനെ ചേർന്ന് കഴിക്കാൻ പാടില്ല, ഒരു 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിൽ മാത്രമേ. അപ്പൊ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിന്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: സാർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും കുട്ടികൾ പല രീതിയിൽ വരാം. ജനിക്കുമ്പോൾ തന്നെ തൈറോയിഡിന്റെ പ്രവർത്തന ഗ്രന്ഥി ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റില് ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഹോർമോണിന്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ തൈറോയിഡ് ഹോർമോണിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയിഡ് ഹോർമോണിന്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ വളരെയധികം, ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റില് ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയിഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
0: ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-ാമത്തെ തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡ് മുഴകൾ വരുന്നത്. അപ്പൊ തൈറോയിഡ് മുഴകൾ വരുന്നത് തൈറോയിഡ് ഹോർമോണിന്റെ പ്രവർത്തനം, ഈ ഹൈപ്പോതൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകൾ ഉണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിന്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിന്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകൾ ഉണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, ബെത്തിസ്റ്റ ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെയുണ്ട്. 5, 6 ഗ്രേഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസ് ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിന്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
1: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാന്നുള്ളതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തിപരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തിപരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തൈറോയിഡിന്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ഗാനാമൃതം കർണാടക സംഗീത പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാഗാമൃതത്തിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പാടിയ കൃതികൾ കേൾക്കാം. എം എസ് ഗോപാലകൃഷ്ണൻ വയലിൻ, ഗുരുവായൂർ ദ്വരെ മൃദംഗം. ആദ്യം വാദാപി ഗണപതിം ഭജേഹം എന്നാരംഭിക്കുന്നു. രാഗം ഹംസധ്വനി, ആദിതാളം. മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.

0: കദ്ദന വാരികി രാഗം ഹനുമത്തോടെ ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: Na na na na.

ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതർ പാടിയ കൃതികളാണ് ഇതുവരെ കേട്ടത്. എം എസ് ഗോപാലകൃഷ്ണൻ വയലിൻ, ഗുരുവായൂർ ദൊരൈ മൃദംഗം. രാഗാമൃതം സമാപിക്കുന്നു.

0: അറിയിപ്പ് ശ്രദ്ധിക്കാം. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചകഴിഞ്ഞ് 4 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയെത്തുന്നു പിന്നണി ഗായിക ജെ ആർ ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം: 9495964321, 9495964321. അതിഥി പിന്നണി ഗായിക ജെ ആർ ദിവ്യ നായർ. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.

0: ആകാശവാണി സമയം 11 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിംഗ് പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ശ്രീ ചന്ദമാധവൻ. വിളിക്കേണ്ട നമ്പറുകൾ 9495946321, 9496556321. ഒരു നമ്പർ കൂടി 9496596321. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് മൃദുൽ ജേക്കബ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയുടെ വിഷയം മോട്ടോർ വാഹന ഇൻഷുറൻസ് ആണ്. നമുക്ക് റോട്ടിൽ ഇറങ്ങുന്ന എല്ലാ വാഹനത്തിനും നിർബന്ധമായും ഇൻഷുറൻസ് വേണമെന്നറിയാം. ഈ വിഷയത്തിൽ സാധാരണ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. പലതരം മോട്ടോർ വാഹന ഇൻഷുറൻസിൽ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനായി നമ്മുടെ കൂടെ ശ്രീ ചന്ദു മാധവനുണ്ട്. അദ്ദേഹം യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിലെ അസിസ്റ്റന്റ് മാനേജറാണ്. സ്വാഗതം.
2: നമസ്കാരം.
1: അപ്പോൾ നമുക്ക് എന്താണ് മോട്ടോർ വാഹന ഇൻഷുറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോഴേക്ക് ശ്രോതാക്കളുടെ കോളൊക്കെ ഉണ്ടാവും, പിന്നെ നമുക്ക് അതിലേക്ക് കടക്കാം.
2: തീർച്ചയായും. മോട്ടോർ വാഹന ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ വാഹനത്തിനൊരു പോളിസി എടുക്കുന്നു. ആ പോളിസി എടുക്കുമ്പോൾ എത്രയെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ കവറേജ് കിട്ടുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ എന്ത് കിട്ടില്ല എന്ന് പറയുന്നു. ഇത് ബേസിക് ആയിട്ടൊരു മോട്ടോർ ഇൻഷുറൻസ് പോളിസി. ഇനി നമ്മൾ മോട്ടോർ ഇൻഷുറൻസ് പോളിസിയിൽ 3 ഘടകങ്ങളാണുള്ളത്. അതിലേറ്റവും അത്യാവശ്യം അല്ലെങ്കിൽ നിർബന്ധമായും നമ്മൾ കൈവശം വെക്കേണ്ടത്, നമ്മളുടെ വാഹനം പൊതുനിരത്തിൽ പോവുകയാണെങ്കിൽ നിർബന്ധമായും വെക്കേണ്ടത് മോട്ടോർ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസി. ഇതാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. മോട്ടോർ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് വെച്ചാൽ പറയുന്നത് പോലെ തന്നെ, ഇപ്പം ഫസ്റ്റ് പാർട്ടി, ഒരു ഇൻഷുറൻസ് പോളിസിയിലെ ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ആ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന വ്യക്തിയും, സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ്. ഈ രണ്ട് പാർട്ടീസ് അല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടാവുന്ന നാശനഷ്ടങ്ങളോ ജീവന് സംഭവിക്കുന്ന ആപത്തുകളോ, അതാണ് ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കവർ ചെയ്യുന്നത്. അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വേറെ ആൾക്കാരുടെ വസ്തുക്കൾക്ക് കവറേജ് കിട്ടും. നമ്മളുടെ വാഹനം ഉപയോഗിച്ച് ഉണ്ടാവുന്ന അല്ലെങ്കിൽ അത് കാരണമുണ്ടാവുന്ന ആപത്തുകൾ കവറേജ് കിട്ടുമെന്ന് പറഞ്ഞു. അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ വാഹനം ഒരു 2-വീലർ ആണെങ്കിൽ അതിന് 100,000 രൂപ വരെയുള്ള കവറേജസ് ആണ് പോളിസി ജനറൽ ആയിട്ട് കൊടുക്കുന്നത്. അതേസമയം അതൊരു പ്രൈവറ്റ് കാറോ കൊമേഴ്ഷ്യൽ വെഹിക്കിളോ ആണെങ്കിൽ 750,000 രൂപ വരെയുള്ള നാശനഷ്ടങ്ങൾ

0: ഇൻഷുറൻസ് കമ്പനിയിനകത്തും. ഇത് ഒരാളുടെ വസ്തുവിന് ഡാമേജ് സംഭവിക്കുകയാണെങ്കിലാണ്. ഒരാളുടെ എന്ന് മാത്രമല്ല, നമ്മളുടെ ഇപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളുടെ വസ്തുക്കൾ, പൊതു സ്വത്തുക്കൾ, അല്ലെങ്കിൽ ഇപ്പോൾ കെ എസ് ഇ ബിയുടെ ഇലക്ട്രിക് പോസ്റ്റ്, നമ്മളുടെ വാഹനം പോയി ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സംഭവിക്കുന്ന നാശനഷ്ടം ഇൻഷുറൻസ് കമ്പനി ഈ തേർഡ് പാർട്ടി പോളിസി ഉണ്ടെങ്കിൽ നികത്തുന്നതാണ്. അതിന് വേണ്ടെന്നുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ കെ എസ് ഇ ബി നൽകുന്ന ഒരു ഡിമാൻഡ് നോട്ടീസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ അത്രയും പൈസ അടയ്ക്കുന്ന ആ റെസീപ്റ്റ് തുടങ്ങിയ ഡോക്യുമെന്റ്സ് ആണ് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ടത്. അതേസമയം ഇപ്പോൾ ഒരു വ്യക്തിക്കാണ് അപകടം സംഭവിക്കുന്നത്, അദ്ദേഹത്തിന്റെ ജീവനാണ് ആപത്ത് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു എഫ്ഐആർ നമുക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിനെതിരെ ലോഡ് ചെയ്യുന്നു. അപ്പം അതിനുണ്ടാവുന്ന ഈ ലയബിലിറ്റീസ് ഇൻഷുറൻസ് കമ്പനി തേർഡ് പാർട്ടി പോളിസി വഴിയാണ് നികത്തുന്നത്. ഇത് മോട്ടോർ വാഹന നിയമപ്രകാരം കർശനമായും പൊതുനിരത്തിൽ നമ്മളൊരു വാഹനം ഉപയോഗിക്കുകയാണെങ്കിൽ എടുക്കേണ്ട ഒരു പോളിസിയാണ്. രണ്ടാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് കമ്പൾസറി പേഴ്സണൽ ആക്സിഡന്റ് കവർ, അതായത് സിപിഎ പോളിസി. ഞാൻ പറഞ്ഞു, നമ്മൾക്കും നമ്മളുടെ ഇൻഷുറൻസ് കമ്പനി അല്ലാതെ മറ്റ് ആർക്കെങ്കിലും ഉണ്ടാവുന്ന ഡാമേജസ് ആണ് തേർഡ് പാർട്ടി പോളിസി കവർ ചെയ്യുന്നത്. എന്നാൽ സിപിഎ കവർ എന്ന് പറയുന്നത് ഈ വാഹനത്തിന്റെ ഓണർ ഡ്രൈവറായ വ്യക്തിക്ക് കൊടുക്കുന്ന കവറേജ്, അതായത് അദ്ദേഹത്തിന്റെ ജീവനോ അല്ലെങ്കിൽ ആരോഗ്യത്തിനോ ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ കിട്ടുന്ന കവറേജാണ് സിപിഎ കവറേജ് എന്ന് പറയുന്നത്. 15 ലക്ഷം രൂപയാണ് അതിന്റെ മാക്സിമം ലിമിറ്റ്. അതിന്റെ പ്രീമിയം എന്ന് പറയുന്നതും ഫിക്സ്ഡ് ആണ്, 275 രൂപയും ജി എസ് ടി ആണ്. ഇതും കമ്പൾസറി ആയിട്ട് ഒരു മോട്ടോർ വാഹന ഇൻഷുറൻസ് എടുക്കുന്ന ആള് വേണം, എടുക്കേണ്ട ഒന്നാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഒരു ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ പോളിസി എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തൊരാൾക്ക് ആ ഒരു പോളിസി എടുക്കാൻ പറ്റില്ല. ഇനി ഈ സിപിഐ പോളിസി എപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ഇൻഷുർ ചെയ്തിരിക്കുന്ന വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ ഓടിക്കുമ്പോഴോ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ നമുക്കൊരു ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ, പോളിസിയിൽ കവർ ചെയ്തിരിക്കുന്ന നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പെറിൽസ് കാരണം ഉണ്ടാകുന്ന ഒരു ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 15 ലക്ഷം രൂപ, അദ്ദേഹം മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സിന് 15 ലക്ഷം രൂപയും, അല്ലെങ്കിൽ ഡിസേബിൾമെന്റ് വൈകല്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ഇൻഡെംനിഫിക്കേഷൻ കൊടുക്കും. ഇതിനോടൊപ്പം തന്നെയാണ് വണ്ടിയുടെ ഓൺ ഡാമേജ് പോളിസി. ഇത് മൂന്നും കൂടെ ചേരുന്ന ഒരു പോളിസിനെയാണ് നമ്മൾ കോംപ്രഹെൻസീവ് ഫുൾ കവർ അല്ലെങ്കിൽ പാക്കേജ് പോളിസി എന്നൊക്കെ പറയുന്നത്. ഇനി ഓൺ ഡാമേജ് എന്ന് പറയുമ്പോൾ ആ വാക്കുപോലെ തന്നെ നമ്മുടെ വാഹനത്തിനുണ്ടാവുന്ന ഡാമേജസിന് കിട്ടുന്ന കവറേജ് കൊടുക്കുന്ന കമ്പോണന്റാണ് ഓൺ ഡാമേജ് പോളിസി.
1: അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, നേരത്തെ ഇപ്പോ ഈ സിപിഐ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നിർബന്ധമായി എടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞു, നിയമപരമായി തന്നെ അത് അങ്ങനെയാണ് നിർബന്ധമായി എടുക്കണം. അപ്പോ ഒരു വാഹനം, ഇപ്പോ ഞാൻ എന്റെ വാഹനത്തിലല്ല മറ്റൊരു വാഹനത്തിലാണ് ട്രാവൽ ചെയ്യുന്നത്, എനിക്ക് സ്വന്തമായി വാഹനമുണ്ട് പക്ഷെ സ്വന്തം വാഹനമല്ല, പക്ഷെ സിപിഐ അതിൽ കവേർഡാണോ?
0: അല്ല, കവേർഡല്ല. നമ്മളുടെ രജിസ്റ്റേർഡ് ഉടമസ്ഥതയിലുള്ള വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ സംഭവിക്കുന്ന അപകടത്തിന് മാത്രമാണ് കവറേജ് കിട്ടുന്നത്, അല്ലെങ്കിൽ കവറേജ് കിട്ടുന്നത്.
1: ശരി, അപ്പോൾ നമ്മൾ നമ്മുടെ രജിസ്റ്റേർഡ് വാഹനമായ മതി. അതിപ്പോ എന്റെ ബൈക്കിലെ സിപിഐ വെച്ചിട്ട് എനിക്ക് കാറിൽ ട്രാവൽ.
0: തീർച്ചയായിട്ടും, അതായത് ഇപ്പം നമുക്ക് രണ്ടോ മൂന്നോ വാഹനങ്ങൾ ഉള്ള ഒരാൾക്ക് ഒരു സിപിഐ പോളിസി എടുത്താൽ മതി. ആ സിപിഐ പോളിസി കൈവശമുണ്ടെങ്കിൽ നമ്മളുടെ പേരിലുള്ള ഏത് വാഹനം ഓടിക്കുകയാണെങ്കിൽ, വാഹനം ഉപയോഗിക്കുമ്പം നമുക്ക് ഒരു അപകടം സംഭവിച്ചാൽ നമുക്ക് ക്ലെയിം കിട്ടുന്നതാണ്.
1: അതെ, ശരി. അപ്പോ പിന്നെ ചന്ദു പറഞ്ഞിരുന്നു നമുക്ക് ഓൺ ഡാമേജ് എന്ന് പറഞ്ഞ്, അപ്പൊ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് പൊതുവെ ഈ വാഹനത്തിന് ഇപ്പോൾ ഒരു അപകടം സംഭവിച്ച് ക്ലെയിമിന് പോകാൻ നേരത്ത് ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനി നമ്മളോട് പറയും ഇതിനകത്ത് ഓൺ ഡാമേജ് കവറില്ല, നിങ്ങൾ തേർഡ് പാർട്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം പലപ്പോഴും ഈ പുതുക്കാൻ നേരത്ത് പ്രീമിയം കുറയ്ക്കാനായിട്ടൊക്കെ ആൾക്കാർ സ്ഥിരമായി ചെയ്യുന്നതാണ് ഈ ഒരു കവറേജിൽ നിന്ന് മാറ്റിയിട്ട് പുതുക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടെ എന്താണ് ആ പോളിസി, അത് എന്തുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ അതിനെപ്പറ്റി അവയറായിരിക്കണം, എന്തുകൊണ്ട് എടുക്കണം എന്നുള്ളത്?
0: നമ്മളുടെ ഒരു വാഹനം പൊതുനിരത്തിൽ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ സൂക്ഷിച്ചോടിച്ചാൽ കൂടിയും നമ്മളുടെ പിറകിൽ വരുന്ന ആളോ മുന്നിൽ വരുന്ന ആളോ അല്ലെങ്കിൽ ഈവൻ ഒരു മൃഗം എടുത്ത് ചാടി വരെ വേണമെങ്കിൽ നമുക്കൊരു അപകടം സംഭവിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഈ വാഹന സ്പെയർ പാർട്സിന്റെ വില, ലേബർ ചാർജസ് ഇതൊക്കെ നോക്കുമ്പോൾ അത് സാധാരണഗതിയിൽ ഒരാൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. അപ്പം അതൊരു കടുത്ത ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ പ്രസക്തിയും. അതായത് നമ്മളൊരു ഓൺ ഡാമേജ് പോളിസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സമിൻഷ്യൂർഡ് ഉണ്ട്. ആ സമിൻഷ്യൂർഡ് വരെയുള്ള ഡാമേജസ് നമ്മുടെ വാഹനത്തിന് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ക്ലെയിം കിട്ടുന്നതാണ്.
1: ശരി, നമുക്കൊരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ,
2: നമസ്കാരം,
1: ആകാശവാണിയിൽ സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: ചങ്ങനാശ്ശേരി ആണ്.
1: പറയൂ, പേര് പറയൂ.
2: എന്റെ പേര് അനിൽ.

0: അനിൽ, അനിൽ ചോദിച്ചോളൂ, എന്താണ് ചോദിക്കാനുള്ളത്?
1: മദ്യവെച്ച് വാഹനം ഓടിച്ചിട്ട് ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാല് ഈ ആൾക്കാർക്ക് പരിപാടി ക്ലെയിം കമ്പനി കൊടുക്കുമോ വ്യക്തതയും ഈടാക്കുമോ? ഒന്ന്
0: കുറച്ചുകൂടി, ആ ക്ലെയിം എന്ന് ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിന് കിട്ടുന്ന ക്ലെയിമാണോ അതോ തേർഡ് പാർട്ടി?
1: അല്ല, തേർഡ് പാർട്ടി ആൾക്കാർക്ക് കിട്ടുമ്പോ ഒരു വ്യക്തി, ഇപ്പം ഞാൻ മദ്യവെച്ചിട്ട് വാഹനം ഓടിച്ചു, വാഹനം ഓടിച്ച് ആക്സിഡന്റ് സംഭവിച്ചു, സംഭവിച്ചു കഴിഞ്ഞപ്പോ ആ സംഭവിച്ച ആളും ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചിരുന്ന ആളാണെങ്കിൽ ആ ആളിന് അവർക്ക് ക്ലെയിം ചെയ്തായി തേർഡ് പാർട്ടി ഇൻഷുറൻസിന് കിട്ടാൻ സാധ്യത ഉണ്ടോ? ഇനി ആൾ മദ്യവെച്ച ആളിന്റെ ഇൻഷുറൻസിനെ വല്ലതും ബാധിച്ചോ? ഈ മദ്യവെച്ച ആൾ തന്നെ ഈ പൈസ അവർക്ക് കൊടുക്കുന്ന കമ്പനിക്ക്?
2: അതായത് ഒരു മോട്ടോർ വാഹന ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള ഒരു യൂസ്, പൊതുനിരത്തില് മോട്ടോർ വാഹന നിയമം പറയുന്ന രീതിയിലുള്ള ഒരു ഉപയോഗത്തിന് മാത്രമാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഇത് വാലിഡ് ആയിട്ടുള്ളത്. ഇപ്പൊ ഒരാൾക്ക് ലൈസൻസ് ഇല്ല, അല്ലെങ്കിൽ ഇപ്പം ടു വീലറിന്റെ ലൈസൻസ് ഉണ്ട്, അദ്ദേഹം ഓടിച്ചിരുന്നത് ഒരു ഫോർ വീലറാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന ആ ഒരു ഫോർ വീലർ ഓടിക്കുമ്പോൾ ഉണ്ടാവുന്ന അപകടം, ഇനി മദ്യപിച്ച് വാഹനം ഓടിക്കുക അല്ലെങ്കിൽ വേറെന്തെങ്കിലും ലഹരി ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അതുകൊണ്ട് തന്നെ, ഇപ്പൊ അത് നമുക്കറിയാമല്ലോ മോട്ടോർ വാഹന നിയമപ്രകാരം അത് നമുക്ക് ചെയ്തുകൂടാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോളിസിയിൽ അതിന് കവറേജും ഉണ്ടാവത്തില്ല. ഈ മൂന്ന് സെക്ഷൻ, ഒരു തേർഡ് പാർട്ടി കവറേജ് ഉണ്ടെന്ന് പറഞ്ഞു, സി പി എ കവറേജ് ഉണ്ടെന്ന് പറഞ്ഞു, വണ്ടിയുടെ തന്നെ കവറേജ് ഓൺ ഡാമേജ് കവറേജ് ഉണ്ടെന്നും പറഞ്ഞു. അപ്പൊ ഈ മൂന്ന് കാര്യത്തിൽ, ഈ മൂന്ന് കമ്പോണന്റ്സിനും എന്തെങ്കിലും ഒരു മോട്ടോർ വാഹന നിയമത്തിന്റെ വയലേഷൻ ഉണ്ടെങ്കിൽ ക്ലെയിം കിട്ടുന്നതല്ല. അതെ,
0: വളരെ നന്ദി, വളരെ നന്ദി, താങ്ക് യു. നമ്മൾ ഓൺ ഡാമേജ്, നമ്മളിപ്പോൾ ഓൺ ഡാമേജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇൻഷുറൻസ് എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഓൺ ഡാമേജ് എന്ന് പറഞ്ഞാൽ പോലും അതൊരു ഒരു പോളിസിയുടെ ആഗമാനമായ പേരാണല്ലോ. അതിന് അതിൽ തന്നെ ഇന്ന ഇന്ന കവറേജുകൾ ഉണ്ടാകും, ഇല്ലാതിരിക്കും, ഓക്കെ. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ ഞാൻ കൊടുക്കേണ്ട പൈസയുടെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് ഈ കവറുകൾ ആഡ് ചെയ്യപ്പെടുമ്പോഴോ റിമൂവ് ചെയ്യപ്പെടുമ്പോഴോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഒരാൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു പോളിസി എടുക്കാൻ നേരത്ത്?
2: ഇപ്പം നമ്മളിവിടെ ഇപ്പം ഓൺ ഡാമേജിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ബേസിക് ഓൺ ഡാമേജ് പോളിസി, അതായത് ഒരു ഫുൾ കവറേജ് എന്ന് ഞാൻ പറഞ്ഞു, അതിൽ ഒരു ബേസിക് ഓൺ ഡാമേജ് പോളിസിയിൽ 10 തരത്തിലുള്ള അപകടങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ളതെന്ന് പറയുമ്പോൾ 10 അതിൽ ഒന്നാമത്തത് ഇപ്പം ഫയർ, വണ്ടിക്ക് എന്തെങ്കിലും രീതിയിൽ തീ പിടിക്കുന്നത്, അല്ലെങ്കിൽ മിന്നൽ വന്നിട്ട് വണ്ടിയിൽ തീ പിടിക്കുന്നത്, അങ്ങനെ സെൽഫ് ഇഗ്നിഷൻ, ഷോർട്ട് സർക്യൂട്ടോ അങ്ങനത്തെ കാര്യങ്ങളോ കാരണം തീ പിടിക്കുന്നത് കവേർഡാണ്. ഇത് ഒന്ന്. രണ്ട്, നമ്മളെ വണ്ടി ആരെങ്കിലും മോഷ്ടിക്കുന്നു, അല്ലെങ്കിൽ ബലമായി നമ്മളെ തടഞ്ഞു വെച്ച് നമ്മളെ വാഹനം എടുത്തിട്ട് പോകുന്നു, വീട് കുത്തി തുറന്ന് താക്കോലെടുത്ത് വാഹനം കൊണ്ടുപോകുന്നു, ഇത് കവേർഡാണ്. മൂന്ന്, ഒരു കലാപമോ സമരത്തിന്റെ ഇടയ്ക്ക് നമ്മളെ വാഹനം പോകുന്നു, അവർ കാരണം നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുന്നു, അതും കവേർഡാണ്. നാല്, ഭൂമി ഉലുക്കം, അതേപോലത്തെ നാച്ചുറൽ കലാമിറ്റീസ് കാരണം നമുക്കൊരു ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ അതും കവേർഡാണ്. വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ കൊടുങ്കാറ്റ്, പിന്നെ ഈവൻ ഭീകരാക്രമണം, അത് കാരണം നമ്മുടെ വാഹനത്തിന് ഡാമേജസ് ഉണ്ടാകണമെങ്കിൽ കവേർഡാണ്. പിന്നെ ഉരുൾപൊട്ടൽ, അത് മാത്രമല്ല നമ്മൾ ഈ വാഹനം ഇപ്പം കണ്ടെയ്നറിൽ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകണം, നമ്മളിപ്പം ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണ് വേറൊരു സിറ്റിയിൽ ജോലി ചെയ്യാനായിട്ട്, അപ്പം കണ്ടെയ്നറിൽ കൊണ്ടുപോകുമ്പം ഇപ്പം ഒഫ്കോഴ്സ് അതിന് പ്രോപ്പർ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക, അങ്ങനെ കൊണ്ടുപോകുന്ന ആ വേളയിൽ എന്തെങ്കിലും വണ്ടിക്ക് ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ അത് കവേർഡാണ്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ക്ലെയിം ചെയ്യപ്പെടുന്ന ആക്സിഡന്റൽ എക്സ്റ്റേണൽ മീൻസ്, നമ്മൾ വിചാരിക്കാതെ ഈ പ്രതീക്ഷിക്കാത്ത വേറൊരു തരത്തിലുള്ള ഒരു എക്സ്റ്റേണൽ മീൻസ് കാരണം ഉണ്ടാകുന്ന എന്ത് അപകടവും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എലി നമ്മളുടെ വണ്ടിയുടെ വയറ് കടിച്ചു മുറിക്കുന്നതാവാം, വേറൊരാൾ നമ്മളെ വണ്ടിയിൽ അറിയാതെ വന്ന് മുട്ടുന്നതാവാം, നമ്മളെ വണ്ടി കൺട്രോൾ തെറ്റി വേറൊരു സ്ഥലത്ത് പോയിരിക്കുന്നതാവാം, അങ്ങനത്തെ എന്ത് തരത്തിലുള്ള ഡാമേജും ഓൺ ഡാമേജ് പോളിസിയിൽ കവേർഡാണ്. പക്ഷേ ഇതിന് ടേംസും കണ്ടീഷൻസും ഉണ്ട്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ഉണ്ട്.
0: ശരി, നമുക്കൊരു കോൾ ഉണ്ട്, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അത് കോൾ കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഹലോ,
3: നമസ്കാരം സാർ.
0: നമസ്കാരം, ആരാണ്
3: സംസാരിക്കുന്നത്? ഞാൻ നിന്ന് ശാന്ത ശ്രീകുമാറാണ്.
0: ശാന്ത, പറയൂ, എന്താണ് അറിയേണ്ടത്?
3: സാർ, എനിക്കൊരു വണ്ടിയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2014 ഒരു വണ്ടി എടുത്തതാണ്.
0: ശരി,
3: അപ്പൊ ഞാനത് സി സി ക്യാമറ അറക്കിയത് ഞാൻ 2014 എടുത്തിട്ട് 2014 അത് ക്ലോസ് ചെയ്തു.

0: കേരള ഓഫീസിൽ ബന്ധപ്പെട്ടാൽ മാഡം ലോൺ അടച്ചു തീർന്നിട്ടുണ്ടെങ്കിൽ മാഡത്തിന് എൻ ഒ സി അവർ ഇഷ്യൂ ചെയ്ത് തരുന്നതാണ്. അതിപ്പോ ഇൻഡസ് മോട്ടോഴ്സ് ഒന്നല്ല, ഫിനാൻസിയർ ആരാണോ ആ അവിടെയാണ് ബന്ധപ്പെടേണ്ടത് എൻ ഒ സിക്ക് വേണ്ടി.
1: ഞാൻ അവിടെ പോയിരുന്നു സാർ, ഞാന് കോട്ടയം മഹേന്ദ്രയിലാണ് ഓഫീസ്. അപ്പൊ ഞാൻ അവിടെ പോയി അപ്പൊ അവര് പറഞ്ഞ് ചെക്ക് ബൗൺസ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ചെക്ക് എനിക്ക് ഇതുവരെയും ബൗൺസ് ആയില്ല, രണ്ട് ചെക്ക് ബൗൺസ് ആയ നേരിട്ട് ഞാൻ ബാങ്കിൽ കൊണ്ട് അടച്ചപ്പോ അവര് കമ്പനിയിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് ഷൗട്ട് ചെയ്തു. ഷൗട്ട് ചെയ്ത് പിറ്റേ മാസം തന്നെ ഞങ്ങള് 265,335 രൂപ ഞാൻ ഉണ്ട് സെറ്റിൽമെന്റ് ചെയ്ത് എടുത്തു. എടുത്തിട്ട് വിനോദ് എന്നാണോ മാനേജർ എന്നാണോ ഉണ്ട് ആ മാനേജറുടെ പേര് എനിക്ക് അറിയത്തില്ല. എനിക്ക് റെസീറ്റ് തന്നായിരുന്നു, പക്ഷെ റെസീറ്റ് എനിക്ക് ഇടയ്ക്ക് വെച്ച് വണ്ടി ആക്സിഡന്റ് ആയപ്പോഴത്തേന് ഞാൻ എന്റെ ഓഫീസിലുള്ള മോനെയും കൊണ്ട് പോവായിരുന്നു. ഓഫീസ് ഇത് ആക്സിഡന്റ് ആയപ്പോ എനിക്ക് ആ പേപ്പർ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കുഞ്ഞിനെ രക്ഷിക്കാനാണ് ഞാൻ നോക്കിയത്. അങ്ങനെ വണ്ടി കൊണ്ടുവന്ന സമയത്ത് ഇവിടെ പോയിട്ട് ഞാൻ ഓഫീസിൽ പോയി പറഞ്ഞു ഞാൻ അടച്ചിട്ടുണ്ട്, അടച്ച ഒരു ഫോട്ടോ ഞാൻ സ്റ്റേറ്റ്മെന്റ് ഇരിപ്പുണ്ട്, ഞാൻ അത് കൊണ്ട് പോയി. എന്നിട്ട് അവര് പറഞ്ഞു അത് ഇതും എടുക്കാൻ കമ്പ്യൂട്ടറിൽ എടുക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ, നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ എന്നാൽ നിങ്ങൾക്ക് ഞാൻ എന്റെ ഉള്ളിലെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. കൊടുത്തിട്ട് അവര് എടുത്തു കഴിഞ്ഞു അങ്ങനെ എഴുതി പറയുന്നത് എന്നോട്
0: പറയുക.
1: ഞാനൊരു 50,000 രൂപ അടച്ചോളൂ. ഞാൻ പറഞ്ഞു 50,000 രൂപ പോയിട്ട് 50 പൈസ ഞാൻ അടയ്ക്കത്തില്ല. അവരിപ്പോഴും എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുവാണ്. ഞാൻ എന്താ ചെയ്യുന്നത്, എനിക്ക് വേറെ വണ്ടി എടുക്കണം. ഞാൻ 2014 ഇറക്കിയ വണ്ടിയാണ്.
2: മാഡം മാഡം ഈ പ്രശ്നം മനസ്സിലാകുന്നു, പക്ഷെ മാഡം നമ്മള് ഈ ഇന്നത്തെ വിഷയം നമുക്ക് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി, ഇദ്ദേഹം ഇൻഷുറൻസിലെ വിദഗ്ധനാണ്. അപ്പോൾ ഇതൊരു ഒരു പക്ഷേ ഒരു മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റിലെ ആളോ ഒരു പക്ഷേ മാഡത്തിന് ഇതൊരു പോലീസ് സ്റ്റേഷനിൽ നിന്നായിരിക്കും ഇതിന് കൃത്യമായ ഒരു ഹെൽപ്പ് കിട്ടാൻ സാധ്യത. അപ്പോ നമുക്ക് മാഡത്തിന് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
1: ഓക്കെ, അറിവ് കിട്ടാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ വിളിച്ചത്. ഇൻഷുറൻസിലാണെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്.
2: ശരി ശരി,
1: എവിടെയാണ് പോകേണ്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ,
2: താങ്ക് യു.
1: അറിഞ്ഞതിൽ വളരെ സന്തോഷം.
2: താങ്ക് യു. താങ്ക് യു. നമുക്ക് മറ്റൊരു കോൾ ഉണ്ടോ? ഹലോ ഹലോ
3: ഹലോ,
2: നമസ്കാരം സാർ.
3: ഓഡിബിൾ ആണോ?
2: ഓഡിബിൾ ആണ്, ആകാശവാണിയിലേക്ക്
3: സ്വാഗതം. എന്റെ പേര് ഗോകുൽ എന്നാണ്. ഞാന് ഒരു ഇൻഷുറൻസ്, എന്റെ വാഹനത്തിനായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഷുറൻസിന്റെ ഒരു സംശയം ചേർക്കാനായിരുന്നു. അതായത് ഒരു ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അങ്ങനെയുള്ള സംശയങ്ങൾ നമുക്ക് ചോദിക്കാം.
2: ഉറപ്പായിട്ടും ചോദിച്ചോളൂ. ക്ലെയിം വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എന്തായാലും ചോദിച്ചോളൂ.
3: അപ്പൊ ഞാന് ഒരു 3 വർഷം മുന്നേ ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങിയതാണ്. അപ്പോ അതിന് അതിന്റെ ഇൻഷുറൻസ് ഞാൻ പുറത്തുനിന്നായിരുന്നു, ഷോറൂമിലല്ല, പുറത്തുനിന്നായിരുന്നു എടുത്തത്. അതിനുശേഷം 2ാമത്തെ വർഷവും ഞാനത് പുതുക്കിയായിരുന്നു, പുറത്തുനിന്നാണ് പുതുക്കിയത്. പുറത്തുനിന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഒരു സൈറ്റ് വഴിയാണ് ഞാനത് ചെയ്തത്. അപ്പോ കഴിഞ്ഞ വർഷം എന്റെ വാഹനം ഇവിടെ ഒരു മഴയത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി, ഒരു പാർക്കിംഗ് ലോട്ടിൽ ഇട്ടേക്കായിരുന്നു. അപ്പൊ പാർക്ക് ചെയ്തിരുന്ന സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി, ആ വണ്ടി ഒന്ന് മുങ്ങിപ്പോയായിരുന്നു. അപ്പോ ഞാനത് ക്ലെയിം ചെയ്യുന്ന ആ പിറ്റേ ദിവസം തന്നെ സർവീസ് സെന്ററിലേക്ക് മാറ്റി. സർവീസ് സെന്ററിൽ നിന്ന് അവര് നമുക്കൊരു എസ്റ്റിമേറ്റ് തന്നു, ശരിയാക്കാൻ വേണ്ടിയുള്ള ഒരു എസ്റ്റിമേറ്റും തന്നു. ആ എസ്റ്റിമേറ്റിന്റെ വാല്യൂ വന്നിട്ട് 8,85,000 രൂപയായിരുന്നു, ഇൻക്ലൂഡിങ് അതിന്റെ ബാറ്ററി ചേഞ്ച് ചെയ്യാനുള്ള ചാർജാണ് 5,00,000 രൂപ. ഈ 8,00,000 രൂപയിൽ 5,00,000 രൂപ ബാറ്ററി ചേഞ്ച് ചെയ്യാനുള്ള ചാർജായിരുന്നു, മറ്റു സാധനങ്ങളെല്ലാം കൂടെ 3,50,000 രൂപയും. അപ്പോ ഇൻഷുറൻസ് കമ്പനിയുടെ ആള് വന്നു അത് ചെക്ക് ചെയ്തു, എന്നിട്ട് ഇൻഷുറൻസ് ബാറ്ററി അവര് പറഞ്ഞു ബാറ്ററി ചേഞ്ച് ചെയ്തതിന് പകരം ഫാക്ടറിയിലേക്ക് അയച്ചിട്ട് അത് ചെക്ക് ചെയ്ത് ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്ത് അതിനുള്ള അപ്രൂവൽ തരാം, അത് ചെക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാന്ന് പറഞ്ഞു. അങ്ങനെ സർവീസ് സെന്ററും അവരെന്നെ അറിയിച്ചു, ഞാൻ ഓക്കെ പറഞ്ഞു, അങ്ങനെ ബാറ്ററി അയച്ചു. അവരവിടെ വെച്ച് ബാറ്ററി ശരിയാക്കി, 1,50,000 രൂപയ്ക്ക് ബാറ്ററി ശരിയാക്കി തന്നു. ഫാക്ടറി ബാറ്ററിയുടെ തന്നെ ഫാക്ടറി, ടാറ്റയുടെ ഫാക്ടറിയാണ്. അത് കഴിഞ്ഞ് ആ സാധനം തിരികെ വന്നു. തിരികെ വന്നതിന് ശേഷം ഈ ബാറ്ററി ഫിറ്റ് ചെയ്തതിന് ശേഷം അവര് റീ അനാലിസിസ് നടത്തി, അതായത് ഒരു പുതിയൊരു എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരു അങ്ങനെയേ എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് സർവീസ് സെന്ററുകാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാറ്ററി വന്നതിന് ശേഷമേ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ഈ ബാറ്ററി ശരിയാക്കിയ 1,00,000 രൂപ അടക്കം 690,000 രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് അവര് രണ്ടാമത്തെ തന്നത്. അപ്പൊ എന്റെ വണ്ടിയുടെ ID വാല്യൂ എന്ന് പറയുന്നത് 720,000 രൂപയാണ്. അപ്പോ പക്ഷെ ഇൻഷുറൻസ് കമ്പനിക്കാർ എന്റെ ക്ലെയിം റിജക്ട് ചെയ്തു. അവര് പറയുന്നത് രണ്ടാമത് തന്ന അപ്രൂവൽ ചെയ്യാൻ സാധിക്കില്ല, ആദ്യം തന്ന 8,00,000 ബാറ്ററി 5,00,000 ആയിരുന്നു, അതൊഴിവായി 1,00,000 രൂപയ്ക്ക് അത് ശരിയായി, ബാക്കി 3,50,000 രൂപ 3.5 ലക്ഷത്തിനകത്തുള്ള അപ്രൂവലേ അവർക്ക് തരാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ സർവീസ് എന്താണ് പറയുന്നത്,

0: അവർക്ക് ബാറ്ററി ശരിയാക്കി തിരിച്ചുകൊണ്ട് വെച്ചതിന് ശേഷമേ ബാക്കി അനലൈസ് ചെയ്തിട്ട് എത്ര ആവുമെന്ന് പറയാൻ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ട് പുതുക്കിയത് ചെയ്യാൻ പറ്റുള്ളൂ. കമ്പനി പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ്. ഇത്രയും സാധനങ്ങൾ മാറ്റിയാലേ സേഫ് ആയിട്ട്. അതൊരു ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് സാധാരണ പെട്രോൾ ഡീസൽ വണ്ടി പോലല്ല, കുറച്ച് റിസ്ക് ഉണ്ടാവുമല്ലോ ഈ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്നാണ് സർവീസ് സെന്ററുകാർ പറഞ്ഞത്. അപ്പൊ ഇൻഷുറൻസുകാർ എന്റെ ഇത് ക്ലെയിം റിജക്ട് ചെയ്തിരിക്കണം. അപ്പൊ ഇതിനകത്ത് ഞാന് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും മറ്റും ചോദിക്കുമ്പോൾ പോലും അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല, എനിക്കും മനസ്സിലാവുന്നില്ല എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ള. അപ്പൊ ഞാൻ നിലവിൽ ഓംബുഡ്സ്മാനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്, പക്ഷെ കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് ഓംബുഡ്സ്മാനിലെ രജിസ്ട്രേഷനും അത് കംപ്ലീറ്റും ആയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോ. വണ്ടിയും ഇല്ല.
1: സാറ് കറക്റ്റ് ആയിട്ടുള്ള പാതയിലാണ് കാര്യം. ഒരു കംപ്ലയിന്റ് സാറിനുണ്ട്, സാറിന് അതിൽ ഒരു ക്ലാരിറ്റിയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഓംബുഡ്സ്മാനിൽ സാറ് കംപ്ലയിന്റ് ഓൺലൈൻ ആയിട്ടാണോ നോക്കുന്നത്?
0: ഓൺലൈനായിട്ടാണ് ഞാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.
1: എറണാകുളത്ത് ഓംബുഡ്സ്മാൻ ഓഫീസുണ്ട്, സാറിന് ഡയറക്റ്റ് അവിടെ ചെല്ലാവുന്നതാണ്. കംപ്ലയിന്റ് അങ്ങനെ ലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ ഇനി സാറ് പറഞ്ഞ ഇഷ്യൂ, ഇപ്പൊ സാറ് പറഞ്ഞ ഇഷ്യൂ എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ആദ്യം ഈ ബാറ്ററിയുടെ കാര്യം പറയാം. ഇപ്പൊ ബാറ്ററി ഒരു ഇലക്ട്രിക് വാഹനത്തിനെ സംബന്ധിച്ച് ഒരു ബാറ്ററി അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ പ്രൊട്ടക്ട് ആഡ് ഓൺ കവർ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിന് കവറേജ് കിട്ടുക. ഇപ്പൊ സാറ് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നത് സാറിന് അഡിക്വേറ്റ് കവറേജസ് ഒക്കെ ഉണ്ടായിരുന്നു, ഈവൻ ബാറ്ററി കവേർഡ് ആയിരുന്നു. അവര് റിപ്പയർ ചെയ്യാനായിട്ട് അല്ലെ പൂനെയിലോട്ട് ആദ്യം വിടുകയും റിപ്പയർ ചെയ്ത് വന്നു. ഓക്കെ, ഇതെല്ലാം കവേർഡ് ആണ് പൊതുവെ, ഇതിലങ്ങനെ ഒരു തർക്കത്തിന്റെ കാര്യമില്ല. പിന്നെ 8 ലക്ഷം സാറിന്റെ IDV വാല്യൂ 7 ലക്ഷം ആണെന്നാണോ പറഞ്ഞത്?
0: 720,000 രൂപയാണ്
1: IDV വാല്യൂ. പക്ഷെ ഇപ്പം അവർ പുതുക്കി തന്ന എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് സാർ ബില്ലാണോ ഉദ്ദേശിച്ചത്? 6 ലക്ഷത്തി ചിലവനത്തിന്റെ ഒരു ബില്ല്
0: എസ്റ്റിമേറ്റ്
1: തന്നെയാണ്. എസ്റ്റിമേറ്റ്
0: ചെയ്തിട്ടില്ല, ഒരു വർക്കും ചെയ്തില്ല, ബാറ്ററി ശരിയാക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ.
1: പിന്നെ എന്ത് ഡാമേജ് ആണ് സാർ അതിൽ പറ്റിയിട്ടുള്ളത്? സെൻസേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു.
0: അതെല്ലാം അതിലെല്ലാം വാട്ടർ ഇതുള്ളത് കൊണ്ട് അതെല്ലാം ചേഞ്ച് ചെയ്യണം എന്നാണ് സർവീസ് സെന്റർ പറയുന്നത്. കാരണം ഇത് ഓൾമോസ്റ്റ് ഒരു 20 hours വെള്ളത്തിൽ
1: മുങ്ങിക്കിടന്നു. ഓക്കെ സർ, അപ്പം ഈ ആഡ് ഓൺ കവർ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ആഡ് ഓൺ കവർ ഉണ്ടെങ്കിൽ സാറിന് അതിനുള്ള പ്രൊട്ടക്ഷൻ എന്തായാലും കിട്ടേണ്ടതാണ്.
0: നമ്മള് ഇൻഷുറൻസ് കമ്പനി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലും അങ്ങനെ ഒരു കവറേജ് ഇല്ല എന്നവരെ പറഞ്ഞില്ല. കാരണം എന്റെ ഒരു നാച്ചുറൽ കലാമിറ്റീസ് എല്ലാം നാച്ചുറൽ കലാമിറ്റീസ് കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആയിരുന്നു എന്റേത്. അപ്പൊ എന്റെ വണ്ടി ഇതൊരു നാച്ചുറൽ കലാമിറ്റി ആയതുകൊണ്ട് അവര് അങ്ങനെ ഒരു കവറേജ് ഇല്ല എന്നൊരു കമ്മ്യൂണിക്കേഷൻ ഇതിപ്പോ ഓൾമോസ്റ്റ് 9 കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന, അപ്പൊ ഓൾമോസ്റ്റ് ഒരു 8 മാസമായിട്ട് നടക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ വന്നിട്ടില്ല.
1: അതായത് സർ, നമ്മളിപ്പോ ഒരു ഇപ്പം ഇതൊരു ഇലക്ട്രിക് വാഹനമാണ് സാറിൻ്റെത്, ഇപ്പം ഇതേപോലെ ഇതൊരു ഡീസൽ വാഹനമായിരുന്നു നമുക്ക് വിചാരിക്കാം. ഇങ്ങനെ മുങ്ങിക്കിടക്കുകയും മുങ്ങിക്കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ഡാമേജസ് കവേർഡ് ആണ്. ഓക്കെ, എന്നാൽ ഒരു ഇലക്ട്രിക് വാഹനത്തിന് ഈ പറഞ്ഞതുപോലെ ഫ്ലഡോ അല്ലെങ്കിൽ വെള്ളം ഉള്ള സ്ഥലത്തോട് നമ്മൾ വാഹനം ഓടിച്ച് പോകുമ്പോഴൊക്കെ പൊതുവെ നമുക്ക് ഈ ആഡ് ഓൺ കവർ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന്റെ പ്രൊട്ടക്ഷൻ. ഇത് ഓരോ കമ്പനി ടു കമ്പനി ഇത് വേരി ചെയ്യും. ഇപ്പം എല്ലാ കമ്പനിയിലും ഒരേപോലെ ആയിരിക്കണമല്ല. എന്നിരുന്നാലും കവേർഡ് ആണ്, റിപ്പയർ കവേർഡ് ആണ്, പ്രൊവൈഡഡ് ഈ ആഡ് ഓൺ കവർ ഉണ്ടെങ്കിൽ അതൊക്കെ കവേർഡ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ അകത്തുള്ള ഒരു ടെക്നിക്കൽ കോംപ്ലിക്കേഷൻ ഇതിപ്പം വർക്ക്ഷോപ്പിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷന്റെ ഒരു മിസ്റ്റേക്ക് ആണോ, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി സാറിന് ലെറ്റർ എന്തെങ്കിലും തന്നായിരുന്നോ സാറിന്റെ ക്ലെയിം റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്?
0: ഇല്ല, അവരെനിക്ക് ഒരു 2 ആഴ്ച മുന്നേ ഒരു മെയിൽ അയച്ചിട്ട് ഞങ്ങളുടെ കേസ് ഇങ്ങനെ അനന്തമായി നീണ്ടുപോവുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾ ബില്ല് സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്യും, ക്ലോസ് എന്ന് കണക്കാക്കുമെന്ന് പറഞ്ഞൊരു മെയിൽ അയച്ചു. ഞാൻ ആ മെയിലിന് അപ്പൊ തന്നെ
1: അപ്പൊ
0: ഞാൻ അങ്ങനെ അവരോട് പറഞ്ഞു, ഞാൻ തിരിച്ച് മെയിൽ അയച്ചു, ഇല്ല ഇത് ഓൾറെഡി നിങ്ങൾ റിജക്ട് ചെയ്ത കേസാണ്, അപ്പൊ എനിക്ക് നിങ്ങൾ പറയുന്ന സാധനങ്ങൾ മാത്രം മാറ്റിവെക്കാൻ എനിക്ക് താല്പര്യമില്ല, സർവീസ് സെന്റർ 100% സേഫാണെന്ന് പറയുന്ന രീതിയിൽ മാത്രമേ എനിക്ക് വണ്ടി ഇറക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് മെയിൽ അയച്ചു. അതുകൊണ്ട് ഞാൻ ഓൾറെഡി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്, ഓംബുഡ്സ്മാന്റെ ഇതിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ കേസ് നിങ്ങൾ ക്ലോസ് ചെയ്യുന്നത് അതൊരു നല്ലൊരു നീക്കമല്ല എന്ന് പറഞ്ഞ് ഞാൻ അവർക്കൊരു റിപ്ലൈയും കൊടുത്തു, അവിടെ നിൽക്കുകയാണ്. പിന്നെ ഇതിനുശേഷം യാതൊരു ഇൻഡിമേഷനും വന്നിട്ട്.
1: ഓക്കെ, ഇപ്പൊ സാറിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇപ്പം സാറിന്റെ കേസ് എന്താണെന്ന് എനിക്ക് ഡീറ്റെയിൽ ടു ഡീറ്റെയിൽ നമുക്ക് അറിയില്ല. എന്നിരുന്നാലും ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളടുത്ത് നമുക്ക് തരാൻ പറ്റുന്ന ഗൈഡൻസ് എന്ന് വെച്ചാൽ, ഓംബുഡ്സ്മാനിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും ഒരു കംപ്ലയിന്റ്സ് പോർട്ടൽ അല്ലെങ്കിൽ ഒരു ഗ്രിവൻസ് പോർട്ടലും മെക്കാനിസവും ഉണ്ട്. അപ്പൊ കമ്പനിയുടെ ഹെഡ് ഓഫീസിൽ ഡയറക്റ്റ് നമുക്ക് ഓൺലൈനായിട്ട് ഒരു കംപ്ലയിന്റ് ആയിട്ട് ഇതിനെ കൊടുക്കുകയും ഇതിന്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയും അതിലും സാറ് തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓംബുഡ്സ്മാനിലോ തുടർന്ന് കൺസ്യൂമർ ഫോറത്തിലോ കൊണ്ടുപോകാവുന്നതാണ്. അപ്പൊ അതും കൂടെ സാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
0: അല്ല, ഞാൻ ആക്ച്വലി നമ്മുടെ ഓംബുഡ്സ്മാനിലേക്ക് പോകുമ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നിങ്ങൾ ഡയറക്റ്റ്

0: ആയിട്ട് കംപ്ലൈന്റ് റൈസ് ചെയ്തിട്ടുണ്ടോ? റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് അതിന് തൃപ്തികരമെങ്കിൽ മാത്രം ഓംബഡ്സ്മാനെ രജിസ്റ്റർ ചെയ്യാൻ അവർ ഹോം പേജിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവർക്ക് അവരുടെ ഗ്രീവൻസിൽ അയച്ചു. അയച്ചപ്പോ അവരെനിക്ക് എന്നോട് ടൈം ചോദിച്ചു, ഒരാഴ്ച കൊണ്ട് പറയാന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് മെയിൽ വന്നു. എന്റേത് ക്യാഷ്ലെസ് ക്ലെയിം അല്ല, എന്റേത് നോർമൽ ക്ലെയിം ആണ്. പക്ഷെ അവര് പറഞ്ഞു ഞങ്ങൾക്ക് പുതുക്കിയ എസ്റ്റിമേറ്റ് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിങ്ങളുടെ കേസ് ഞങ്ങൾ ക്യാഷ്ലെസ് ആക്കി തരാം എന്ന് പറഞ്ഞൊരു ഓഫർ എനിക്ക് തന്നു. പക്ഷെ ഞാനത് എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് വേണ്ട, അത് എനിക്ക് അങ്ങനെ ഒരു ഓഫറിന്റെ ആവശ്യമില്ല, എനിക്ക് നിങ്ങൾ സർവീസ് സെന്റർ തരുന്ന പുതുക്കിയ എസ്റ്റിമേറ്റിന്റെ അപ്രൂവലാണ് വേണ്ടത്. പക്ഷെ അങ്ങനെ അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഒരു ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടൽ ലോസിന്റെ ഒരു ത്രെഷോൾഡ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ലെറ്റ്സ് 70% അല്ലെങ്കിൽ 80% ആണ് ത്രെഷോൾഡ് എങ്കിൽ 90% വാല്യൂ വരുന്നതിൽ നമുക്ക് ആ 90% പേ ചെയ്ത് അവർ ശരിയാക്കുമോ, അത് അങ്ങനെയുള്ള കേസിൽ 100% ടോട്ടൽ ലോസിലേക്ക് തന്നെ പോകുമോ, അത് ഇൻഷുറൻസുകാരുടെ കോളാണോ അങ്ങനെ ചെയ്യുന്നത്?
1: അതായത് സാർ, നമ്മളുടെ എസ്റ്റിമേറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രാഥമിക ഡോക്യുമെന്റ് മാത്രമാണ്. അപ്പം എസ്റ്റിമേറ്റ് ഓഫ് ലോസ് സാർ ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനി ഒരു സർവേയറിനെ വിടുന്നു. സർവേയർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു സ്റ്റാഫ് അല്ല, പകരം IRDA ബാങ്കുകൾക്ക് RBI ഉള്ളതുപോലെ IRDA ആയി ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, ഒരു ടെക്നിക്കൽ പേഴ്സണാണ് സർവേയർ എന്ന് പറയുന്ന ആള്. അപ്പൊ അദ്ദേഹം വന്ന് ഈ എസ്റ്റിമേറ്റും സാറിന്റെ പോളിസിയും നോക്കി, ഇപ്പൊ ഡിപ്രീസിയേഷൻ ഉള്ള പോളിസിയാണെങ്കിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ലയബിലിറ്റി ഇൻഷുറൻസ് കമ്പനിയുടെ ഈ പോളിസി പ്രകാരം ആഡ് ഓൺ കവേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ അത് നോക്കി ഒരു കാൽക്കുലേഷൻ, ഒരു അസസ്മെന്റ് പ്രിപ്പയർ ചെയ്യും. ആ അസസ്മെന്റ് സാറിന്റെ IDV വാല്യൂവിന്റെ 75% കൂടുതലാണെങ്കിലാണ് ആ വണ്ടി നമ്മൾ കൺസ്ട്രക്റ്റീവ് ടോട്ടൽ ലോസ് അല്ലെങ്കിൽ ടോട്ടൽ ലോസ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കമ്പനി അതനുസരിച്ചിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നത്. 75% താഴെയാണ് ഈ കാൽക്കുലേഷൻ, ഈ അസസ്മെന്റ് ഓഫ് ലോസ് വരുന്നതെന്നുണ്ടെങ്കിൽ അതെന്നും ഒരു റിപ്പയർ ലോസ് ആയിരിക്കും. പിന്നെ ഇപ്പൊ സാർ പറഞ്ഞതിൽ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ, അതായത് ക്യാഷ്ലെസ് ഓഫർ ചെയ്തു എന്ന് അവർ പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം അവർ ആ ക്ലെയിം പേ ചെയ്യാൻ റെഡി ആണെന്നാണല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു റിജക്ഷന്റെ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ.
0: ഫസ്റ്റ് അതായത് അവർ പറയുന്നത് ആദ്യം തന്നെ എസ്റ്റിമേറ്റ് അവർ അപ്രൂവ് ചെയ്യുള്ളൂ, സെക്കൻഡ് ബാറ്ററി ശരിയാക്കി വന്നതിന് ശേഷം പുതുക്കിയ എസ്റ്റിമേറ്റ് ഉണ്ടല്ലോ, അത് അപ്രൂവ് ചെയ്യില്ല എന്ന് അവർ പറയുന്നത്. ഫസ്റ്റ് ചെയ്യുന്നത് ചെയ്തിട്ട് കാര്യമില്ല, കാരണം അതിനകത്ത് പല സാധനങ്ങളും മാറാൻ പറ്റില്ല. 3 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് അതിനകത്തുള്ളൂ. നമുക്കിപ്പോ ഓൾമോസ്റ്റ് വേണ്ടത് 470,000 രൂപയോളം ആണ് പുതുക്കിയ എസ്റ്റിമേറ്റ് വരുന്നത്.
1: ഇത് ഒരു എനിക്ക് തോന്നുന്ന മിസ്കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇതായിരിക്കാം എന്നാണ് തോന്നുന്നത്. ആക്ച്വലി
0: സർവീസ് സെന്റർ വരെ വളരെ കൃത്യമായിട്ട് ഇൻഷുറൻസ് കമ്പനിയെ മെയിലില് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പുതിയ ഫുൾ, അതായത് ഒരു ഓൾമോസ്റ്റ് റിയൽ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ്, അതായത് കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്നത് ബാറ്ററി തിരിച്ചു വന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷമേ തരാൻ പറ്റുള്ളൂ എന്ന് അവരുടെ സർവീസ് സെന്ററിൽ നിന്നുള്ള മെയില് അവർക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സർവീസ് സെന്ററിൽ നിന്ന് അങ്ങനെ പറഞ്ഞിട്ടും അവരത് അപ്രൂവ് ചെയ്യുന്നില്ല. രണ്ടാമത് എനിക്ക് വേറൊരു ഇപ്പൊ സാറിപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ വന്നൊരു സംശയമാണ്. അതായത് സാറിപ്പോ പറഞ്ഞ ടോട്ടൽ ലോസ് ക്രൈറ്റീരിയയില് നമ്മുടെ CTL വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 75% ഓഫ് ദി ID വാല്യൂ എന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിന് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആണോ ആ 75% വരുന്നത്? ഞാൻ ചോദിക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ വണ്ടിയുടെ വാല്യൂ 7.2 lakh ആണ്, അതിൽ 7 ലക്ഷം രൂപയ്ക്ക് എസ്റ്റിമേറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ ഡിപ്രിസിയേഷൻ 50% ആണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്താൽ 3.5 lakh രൂപയാവുള്ളൂ.
1: അപ്പൊ
0: ടെക്നിക്കലി എന്റെ വണ്ടി ടോട്ടൽ ലോസ് ആവണം എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 14 lakh എസ്റ്റിമേറ്റ് വേണം. നമുക്ക് ഒരിക്കലും 8 ലക്ഷം രൂപ വണ്ടിയിൽ 14 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് വരില്ലല്ലോ. അതാണ് എന്റെ മറ്റൊരു സംശയം.
1: അങ്ങനെയല്ല സാർ, സാറിന്റെ 7.2 lakh ആണ് IDV വാല്യൂ. ആ 7.2 ന്റെ 75% വാല്യൂ സർവേയർ അസസ് ചെയ്ത ലോസ് കഴിഞ്ഞാൽ ആണ് ഇതിന്റെ ടോട്ടൽ ലോസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നത്. ഇനി ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന എല്ലാ പാർട്സിനും 50% അല്ല. ഇപ്പൊ മെറ്റാലിക് പാർട്സ് ഇപ്പൊ 3 വർഷമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 25% മാത്രമേ ഡിപ്രീസിയേഷൻ ഉണ്ടാവത്തുള്ളൂ. 75% സാറിന് ആ അസസ് ചെയ്യും സർവേയർ. ഇപ്പൊ പ്ലാസ്റ്റിക് നൈലോൺ റബ്ബർ പാർട്സിനാണ് ഈ 50% ഡിപ്രീസിയേഷൻ വരുന്നത്. ഇനി ലേബർ ചാർജ് നമുക്കെടുക്കാം. ഇപ്പൊ ഒരു ഓതറൈസ്ഡ് ഡീലറിന്റെ ബില്ല് അത് ആസ് പെർ നമ്മുടെ ഡീലർ റേറ്റ്സ് ഐ മീൻ OEMന്റെ റേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് 100% കിട്ടും സർവേയർ അപ്രൂവ്ഡ് എമൗണ്ട് ആണെങ്കിൽ. പെയിന്റിംഗ് ചാർജിൽ ഡിപ്രീസിയേഷൻ 12.5% മാത്രമാണുള്ളത് ഒരു സാധാ പോളിസിയിൽ. ഇപ്പൊ ആഡ് ഓൺ കവർ ഡിപ്രീസിയേഷൻ വേവർ 0 depreciation എടുക്കുവാണെങ്കിൽ സാറിന് ഡിപ്രീസിയേഷനും വരില്ല. അപ്പം ഈ അസസ്ഡ് ലോസ് ഡിപ്രീസിയേഷൻ കഴിഞ്ഞ് എക്സസ് കുറച്ചിട്ടും സാൽവേജ് കുറച്ചിട്ടും ഒക്കെ ഉള്ളതായിരിക്കും വരുന്നത് കേട്ടോ.
2: ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റു കോളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. വളരെ നന്ദി ആകാശവാണിയിലേക്ക് വിളിച്ചത്.

0: വണ്ണം. അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് ഇതുപോലെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഒരു ക്ലെയിം സൈറ്റിലാണ്. അപ്പൊ ഒരു എൻഡ് ടു എൻഡ് ഒരു ക്ലെയിം പ്രോസസ്സിന് നമുക്കൊന്ന് ഡോക്യുമെന്റ് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇവന്റ് നടന്നു, ആദ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതിനെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമോ?
1: തീർച്ചയായും. അതായത് നമുക്കിപ്പോൾ ഒരു അപകടം, നമ്മളിപ്പോൾ യാത്ര ചെയ്യുകയാണ്, തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തോട്ട് പോകുന്ന വഴിയിൽ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ വേറൊരു വണ്ടി വന്ന് ഇടിച്ചു എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ആ ഒരു എക്സാമ്പിളിനെ കുറിച്ച് പറയാം.
0: ശരി.
1: അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇപ്പം വേറെ കാഷ്വാലിറ്റീസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പം പാസഞ്ചേഴ്സും എല്ലാം ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ വണ്ടിയും മറ്റു വണ്ടിയുടെയും ഫോട്ടോസ് എടുക്കുക നിർബന്ധമായിട്ട്. ഇപ്പം എല്ലാവരുടെയും, ഒട്ടുമിക്ക എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺസ് ഉണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. ആ ആക്സിഡന്റ് നടന്ന സ്ഥലം, സമയം, അതേപോലെ മറ്റ് വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്.
0: ശരി.
1: രണ്ടാമതായി, ഇപ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതികളോ കംപ്ലയിന്റോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ പോലീസിൽ അറിയിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പം നമ്മൾ ഇനഫ് ഡോക്യുമെന്റേഷൻ, സെൽഫായിട്ടൊരു ഡോക്യുമെന്റേഷൻ ഇത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, എവിഡൻസ് കളക്ട് ചെയ്തു. രണ്ട്, നമ്മൾ അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ഇപ്പോൾ ഒരു റോഡിൽ നടക്കുന്ന ഇങ്ങനത്തെ മിസ്ആപ്സ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലീസിനെയാണ്, പോലീസിനെ അറിയിക്കുക. അവിടെ വെച്ചൊരു കോംപ്രമൈസോ ഒത്തുതീർപ്പോ ആവുകയാണെങ്കിൽ പോലീസ് അതിനൊരു ജി ഡി തരുന്നതായിരിക്കും, അവിടെ എൻട്രി, ജി ഡി ജനറൽ ഡയറി എൻട്രി ചെയ്യുന്നതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകും. അടുത്ത സ്റ്റെപ്പ്, ഇമീഡിയറ്റ്ലി തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം, ഇപ്പം സെയിം ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഇൻഷുറൻസ് കമ്പനിയെ നമ്മൾ റൈറ്റിംഗിൽ അല്ലെങ്കിൽ ബൈ ടെലിഫോൺ നമ്മൾ അല്ലെങ്കിൽ ചെന്ന് ബൈ പേഴ്സൺ അറിയിക്കുക ഇങ്ങനെ ഒരു സംഭവം, ഒരു മിസ്ആപ്പ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ക്ലെയിം ഇന്റിമേറ്റ് ചെയ്യുക എന്നുള്ള, ഇതാണ് ഒരു ക്ലെയിം ഇന്റിമേഷൻ പ്രോസസ്. രണ്ടാമത്, നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇൻഷുറൻസ് കമ്പനി നമ്മളെ ഗൈഡ് ചെയ്യുന്നു, വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടുപോകണം, തുടർന്ന് ഒരു എസ്റ്റിമേറ്റ് ഓഫ് റിപ്പയർസ്, എത്ര രൂപയാകും ഈ വണ്ടി റിപ്പയർ ചെയ്യാൻ എന്നുള്ളത് നമ്മൾ ഡോക്യുമെന്റ്, ആ ഒരു ഡോക്യുമെന്റ് കളക്ട് ചെയ്ത് ഇൻഷുറൻസ് കമ്പനിയെ പിന്നെയും സമീപിക്കുന്നു. ഇൻഷുറൻസ് കമ്പനി നമുക്കൊരു ക്ലെയിം ഫോം തരുന്നു, നമ്മൾ വണ്ടിയുടെ RC ബുക്ക്, ഡ്രൈവിംഗ് ലൈസൻസ്, വാലിഡ് ആയിട്ടുള്ള RCയും ഡ്രൈവിംഗ് ലൈസൻസും, വണ്ടി ഓടിച്ചിരുന്ന ആരാണോ അദ്ദേഹത്തിന്റെ ലൈസൻസും കൊടുക്കുക. ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ഫോം തരുന്നു, നമ്മൾ ഫില്ല് ചെയ്ത് ഇത്രയും ഡോക്യുമെന്റ്സ് ഇൻക്ലൂഡിംഗ് പോളിസി കോപ്പി, നമ്മളിലുള്ള പോളിസി കോപ്പി നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുക്കണം. ഇപ്പൊ നമ്മളുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇൻഷുറൻസ് കമ്പനി ആക്ട് ചെയ്യും, ഒരു സർവേയറിനെ വിടും 72 മണിക്കൂറിനകത്ത്. കമ്പനിയെ നമ്മൾ ക്ലെയിം ഫോമും ഡോക്യുമെന്റ്സും കൊടുത്തു കഴിഞ്ഞാൽ ഒരു 72 മണിക്കൂറിനകത്ത് ഒരു ഇൻഷുറൻസ് സർവേയർ വന്ന് വണ്ടി ഇൻസ്പെക്ട് ചെയ്യും. ഇതിൽ തന്നെ ഒരു ക്ലോസ് ഉള്ളതെന്ന് വെച്ചാൽ, 50,000 രൂപയ്ക്ക് താഴെയാണ് എസ്റ്റിമേറ്റ് എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ കൺസേൺഡ് ഇൻഹൌസ് സർവേയർക്കോ വേണമെങ്കിൽ സർവേ കണ്ടക്ട് ചെയ്യാം എന്നുള്ളതാണ്. പുറത്തുനിന്നുള്ള ലൈസൻസ്ഡ് സർവേയേഴ്സ് വരണമെന്നില്ല. സർവേയർ ചെന്ന് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ക്ലെയിം ഫോമിൽ നമ്മുടെ വണ്ടിയിൽ ബാക്കിൽ ഒരു വണ്ടി വന്ന് ഇടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ കോസ് ഓഫ് ലോസും വണ്ടിയിലുള്ള ഡാമേജസുമായിട്ട് കമ്പയർ ചെയ്യുകയും അത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വർക്ക് തുടങ്ങാനുള്ള അപ്രൂവൽ വർക്ക്ഷോപ്പിന് കൊടുക്കുകയും ചെയ്യുന്നു. വർക്ക്ഷോപ്പ് അതിനുശേഷം വർക്ക് ഇപ്പം ബമ്പർ, നമ്മൾ ബാക്കിലത്തെ ബമ്പർ, ബാക്കിലാണല്ലോ ഹിറ്റ് കിട്ടിയത്, അപ്പോൾ ബാക്ക് ബമ്പർ തുറന്നു നോക്കിയപ്പോൾ അകത്തുള്ള ഫ്ലോറിന് ഡാമേജ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വർക്ക്ഷോപ്പ് അതിനൊരു അഡീഷണൽ അല്ലെങ്കിൽ സപ്ലിമെന്ററി എസ്റ്റിമേറ്റും കൂടെ സർവേയറിന് കൊടുക്കുന്നു. അത് വലിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ അപ്രൂവൽ സർവേയർ എടുക്കേണ്ടി വരും. നമ്മൾ കസ്റ്റമറിന് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ എത്തിക്കാം അല്ലെങ്കിൽ അറിയിക്കാം. അതല്ല, ഒരു ചെറിയ എമൗണ്ട് ആണ്, ചെറിയൊരു പാർട്ടാണ്, അതും ഇതിൽ സംഭവിച്ചത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് സർവേയർ അതിനൊരു അപ്രൂവൽ കൊടുക്കുന്നു. തുടർന്ന് വണ്ടിയുടെ റിപ്പയേഴ്സ് കംപ്ലീറ്റ് ആവുന്നു, ബാക്കി ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യുന്നു. ആ ബില്ല്, നമ്മൾ റിപ്പയർ ചെയ്തതിന്റെ ബില്ലും കസ്റ്റമർ പൈസ അടച്ച് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ മേടിച്ച ക്യാഷ് റെസീപ്റ്റും ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ കൊടുക്കുന്നു. കൊടുക്കുന്നതോടുകൂടി നമ്മൾ നമ്മളുടെ ഡോക്യുമെന്റ് കംപ്ലീറ്റ് ആയിട്ട്, ഡോക്യുമെന്റ്സ് കൊടുക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട്, ഒരു നോർമൽ ജനറൽ ക്ലെയിമിന് ഇത്രയും മതി ഡോക്യുമെന്റ്സ്. ഇൻ കേസ് നമ്മൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റിലോ ഡോക്യുമെന്റിലോ എന്തെങ്കിലും തെറ്റുകളോ കോൺട്രഡിക്ഷൻസോ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് സർവേയറോ ഇൻഷുറൻസ് കമ്പനിയോ നമ്മളടുത്തൊരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നു. ആ ക്ലാരിഫിക്കേഷനും കൂടെ നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയാണ് ബേസിക്കലി ഒരു ഡോക്യുമെന്റ് സൈഡ്.
0: ശരി, നമുക്ക് ഒരു കോൾ വന്നിട്ടുണ്ട്, നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം സർ.
0: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ പോത്തങ്ങോട്.

0: നസീർ എന്ന് പറയുന്ന ഒരാളാണ്.
1: പറയൂ നസീർ, പറയൂ, എന്താണ് ചോദിക്കാനുള്ളത്?
0: ഞാൻ ഒരു ഒരു ദിവസം ടൂ വീലർ ഓടിച്ചോണ്ട് പോയപ്പോൾ വേറെ സ്ത്രീയുടെ വണ്ടിയിലിടിച്ച് വണ്ടിയിലിടിച്ച് ഞാൻ പോയി വീണു. അവര് വണ്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അവര് എന്നിട്ട് ആള് കൂടിയ സമയം അവര് വണ്ടിയിൽ നിന്ന് വീണ് തലയിൽ കിടന്ന് ഉരുണ്ട് മൂക്കും നെറ്റിയൊക്കെ ശകലം മുറിഞ്ഞു. അപ്പം ഞാനും കൂടി വന്ന് അവളെ കൂടിയവരുമായിട്ട് മെഡിക്കൽ കോളേജിലെ ആശുപത്രി കൊണ്ടുപോയി കൊണ്ടുപോയി അവര് ഒരു ദിവസം പോലും അഡ്മിറ്റ് ആയിട്ടില്ല. എന്നിട്ട് പല ആശുപത്രികളിലും കയറി ഡോക്ടർമാരെയൊക്കെ കണ്ട് ഒരു വക്കീലിനെ സമീപിച്ച് അവര് കേസ് കൊടുത്തു. ഞാൻ കേസിനൊന്നും പോവാനില്ല, പോവാത്ത കാരണം എനിക്ക് ലൈസൻസ് ഇല്ലായിരുന്നു. കാരണം അതിന്റെ വണ്ടി അത്യാവശ്യമായിട്ട് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ അവര് കൊണ്ടുവന്ന് ക്ലെയിമിന് ക്യാഷ് ചെയ്ത് വെച്ചാണ്. അങ്ങനെ അവർക്ക് ഒരു ദിവസം പോലും അഡ്മിറ്റ് ചെയ്ത പേപ്പർ ഇല്ല, കൈവശം ഇല്ല. അപ്പൊ വക്കീലിനെ സമീപിച്ച് വക്കീലിലാണ് എഴുതി കൊടുത്തത്. ഇങ്ങനെ 15 ലക്ഷം രൂപയ്ക്ക് എങ്ങനെയാണ് കൊടുത്തേക്കുന്ന അറിവ്.
1: അപ്പം
0: എന്റെ മോൻ കൂടി വന്ന് പോയി ക്യാഷ് എഴുതിയപ്പോ എന്റെ മോൻ സത്യസന്ധമായിട്ട് പറഞ്ഞു, ബാബാക്ക് ലൈസൻസ് ഇല്ല എന്ന് വ്യക്തമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വെച്ച് ഒത്തു തീർക്കാൻ വേണ്ടി അവർക്ക് ചെലവിന് കാശ് കൊടുക്കാൻ മുഴുവല്ലേ ഉള്ളൂ, ചെറിയ പോറലല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞൊക്കെ അവര് വിസമ്മതിച്ചു. അപ്പൊ അതിന്റെ പൗഷ്യത്വം എന്തായിരിക്കും, എനിക്ക് അവർക്ക് ക്ലെയിം കിട്ടാൻ സാധ്യതയുണ്ടോ എന്താണെന്നുള്ളതാണ്.
1: സാർ, ഇതില് ഒന്നാമത്തെ കാര്യം, നമുക്ക് സാറിന് ലൈസൻസ് ഇല്ലായിരുന്നു. ലൈസൻസ് ഇല്ലാത്ത പക്ഷം നമ്മൾ റോഡിൽ ആ വാഹനം ഉപയോഗിച്ച് ഉണ്ടാവുന്ന അപകടങ്ങൾക്കൊക്കെ നമ്മളാണ് ഉത്തരവാദി. അവന്റെ ഓടിച്ച ലൈസൻസ് ഇല്ലാതെ ഓടിച്ച ആളാണ് ഉത്തരവാദി എന്നുള്ളതാണ് മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്നത്. അപ്പം ഇൻഷുറൻസ് കമ്പനിക്ക് ഇവിടെ സത്യം പറഞ്ഞ ഒരു റോളോ അല്ലെങ്കിൽ ഇൻഷുറൻസുമായിട്ട് ഇതിനൊരു ബന്ധമോ ഇപ്പം ഇല്ല നിലവിൽ. ഇപ്പം സാറിന് ലൈസൻസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സാറിന്റെ വണ്ടിയിൽ ഒരു ഇൻഷുറൻസ് പോളിസിയും ഉണ്ട്, വാലിഡ് ആയിട്ടുള്ള രജിസ്ട്രേഷനും ഉണ്ട് എന്നുണ്ടെങ്കിൽ സാറിന് എതിരെ കൊടുക്കുന്ന കേസിന് സാറിന്റെ ഇൻഷുറൻസ് കമ്പനി അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ സാറിന്റെ കേസിൽ അതില്ലാത്ത പക്ഷം അത് കോടതി വഴി തന്നെയാണ് അതിന്റെ തീർപ്പും കാര്യങ്ങളും നടക്കുന്നത്.
2: വളരെ നന്ദി നസീർ. അപ്പോൾ അത് മനസ്സിലായെന്ന് കരുതുന്നു. അത് കോടതിയും ഇതിനെ ബന്ധപ്പെട്ട നിയമങ്ങളും അനുസരിച്ചിട്ടായിരിക്കും നടപടികൾ ഉണ്ടാവുക. ഇൻഷുറൻസുമായിട്ട് ഇതിന് പ്രത്യക്ഷത്തിൽ ബന്ധമില്ല. നമ്മളിപ്പോൾ വാഹനത്തിൽ ലൈസൻസ് ഇല്ലായിരുന്നത് കൊണ്ട് അപ്പോൾ ഇൻഷുറൻസുമായിട്ട് ഇതിന് പ്രത്യക്ഷത്തിൽ ബന്ധമില്ല. നസീർ, താങ്ക് യു. ശരി, അപ്പോ നമ്മള് ഓടിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ക്ലെയിം, അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ നേരത്തെ സ്പോട്ട് ഫോട്ടോ എടുക്കുന്നതിന് പറ്റിയും ഇത് ഇന്റിമേറ്റ് ചെയ്യുന്നൊരു ടൈം ഡിലേ, അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇമീഡിയറ്റ്ലി ഇന്റിമേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അല്ലെങ്കിൽ ഈ അപകടം ഇപ്പോൾ കേരളത്തിന് പുറത്തു വെച്ച് സംഭവിച്ചു. അപ്പോൾ അത്തരം അവസ്ഥയിലൊക്കെ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് ഒരു ഇമെയിൽ അയച്ചാൽ മതിയാകുമോ, അതോ സ്പോട്ട് ഫോട്ടോ ഈ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ടുള്ളൊരു ജി ഡി ഇതെല്ലാം വേണ്ടിവരും നമുക്ക്?
1: ഇപ്പം നമ്മളിപ്പം ഒരു നോർമലി നമ്മൾ എടുക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് നമ്മളുടെ ജിയോഗ്രഫിക്കൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെയും അത് വാലിഡ് ആണ് നമ്മുടെ ഇൻഷുറൻസ് പോളിസി. ഇനി പുറത്തൊരു സ്ഥലത്ത് വെച്ചാണ് സംഭവിച്ചത്, വണ്ടി നമുക്ക് പിന്നെ ആ വണ്ടിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ആ സ്ഥലത്തുള്ള വർക്ക്ഷോപ്പിനെ സമീപിക്കുക, വണ്ടി കൊടുക്കുക, ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ജി ഡിയും സ്പോട്ട് ഫോട്ടോയും നമുക്ക് ഒരു തേർഡ് പാർട്ടി, പ്രത്യേകിച്ച് ജി ഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ വേറൊരു വ്യക്തിക്കോ വ്യക്തിയുടെ വസ്തുവിനോ നമുക്ക് നമ്മൾ കാരണം ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടും പോലീസിൽ അറിയിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളൊരു ഡോക്യുമെന്റും നമുക്കാവും, രണ്ടാമത് അതാണ് അതിന്റെ രീതി, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ സ്പോട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ഡേറ്റും ടൈമും നമുക്ക് അറിയാൻ പറ്റും, സ്ഥലം അറിയാൻ പറ്റും. അപ്പോൾ അതും നമ്മൾ കൊടുക്കുന്ന ക്ലെയിമിനൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആണ് ബേസിക്കലി. അതെങ്കിലും നമ്മൾ എടുത്തു. പിന്നെ നമ്മുടെ സാഹചര്യം, ഇപ്പം നമ്മളെ ഫാമിലിയായിട്ട് രാത്രി സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് പറ്റി, വണ്ടി അനങ്ങുന്ന കണ്ടീഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ ഫാമിലി സേഫ് ആക്കാനേ നോക്കുള്ളൂ. അപ്പം അത് നമുക്ക് ഇൻഷുറൻസ് കമ്പനി അറിയിക്കും. ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കും. ഇപ്പം എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വസ്തുതകൾ പറയാം. കഴിയുന്നതും നമ്മൾ ഡോക്യുമെന്റ്സ് എവിഡൻസ് കളക്ട് ചെയ്യാൻ നോക്കുക, സ്പോട്ട് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ വിറ്റ്നസ് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, പോലീസിൽ അറിയിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
2: ശരി, ഇപ്പോൾ നേരത്തെ വന്ന കോളിൽ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ലൈസൻസ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൂടാതെ തന്നെ നമുക്ക് ഒരുപാട്

0: ഓക്സിജൻ ഇപ്പോൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ഇല്ല, ഇതൊരു നിയമലംഘനമാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നടക്കുന്ന അപകടങ്ങൾക്ക് നമുക്ക് ഈ ക്ലെയിം റിജക്ഷന് സാധ്യതകളുണ്ടോ? അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരു വെഹിക്കിളിന് മാത്രമാണ് ഇത് ബാധകമാകുന്നത്? അങ്ങനെയാണോ?
1: അങ്ങനെ പറയുന്നതാണ് ശരി. പിന്നെ എന്തെങ്കിലും ചില എക്സെപ്ഷൻസ് ഉണ്ടാവാം. ഇപ്പൊ നമുക്ക് ഹെൽമെറ്റ് ധരിച്ചില്ല എന്ന് പറഞ്ഞ് ക്ലെയിം അങ്ങനെ അങ്ങ് റിജക്ട് ചെയ്യാൻ സാധിക്കില്ല. എന്നിരുന്നാലും മോട്ടോർ വാഹന നിയമം പറയുന്നതനുസരിച്ചുള്ള ഒരു ഉപയോഗം പൊതുനിരത്തിൽ, അങ്ങനെ ഒരു കണ്ടീഷൻ ഈ ഒരു മോട്ടോർ പോളിസിയിൽ ബൈ ഡിഫോൾട്ട് ആയിട്ടുണ്ട്.
0: ശരി, നമുക്ക് മറ്റൊരു കോൾ വന്നിട്ടുണ്ട്. ഹലോ.
2: ഹലോ,
0: നമസ്കാരം, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? പേര് കേട്ടില്ല, ഒന്നുകൂടി പറയുമോ പേര്?
2: ആ,
0: പറയൂ സർ, എന്താണ് അറിയേണ്ടത്?
2: എനിക്ക് ഒരു ടൂ വീലർ ഉണ്ട്, അതിന് തേർഡ് പാർട്ടി ഇൻഷുർ ഉണ്ട്. ഈ സി പി ഐ ഇൻഷുറൻസ് ബാധകമാണ്?
1: സി പി ഐ അതാണോ സാർ ഉദ്ദേശിച്ചത്?
2: അതെ അതെ.
1: സാറിന്
2: തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണുള്ളത്?
1: സാറെ, പൊതുവേ നമ്മളെ തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ കൂടെ തന്നെ സാറിന് ഒരു സി പി ഐ കവറും കൂടെ ഒരു 90% അതിൽ കൂടെ തന്നെ നമ്മൾ എടുക്കാറുണ്ട്. എല്ലാവരും എടുക്കാറുണ്ട്. സാറിന്റെ പോളിസി ഡോക്യുമെന്റ് വായിച്ച് നോക്കിയാൽ അതിൽ കമ്പൽസറി പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇല്ലാന്നുണ്ടെങ്കിൽ സാറിന് ഒരു സി പി ഐ കവർ മാത്രമായിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നതാണ്. സാറിന് ലൈസൻസും ഉണ്ടെങ്കിൽ. ഓക്കെ,
0: നമുക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ലൈസൻസിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് നമുക്കൊരു ലേണേഴ്സ് ലൈസൻസ് ആളുകൾ എടുക്കുമല്ലോ.
1: അതെ.
0: അപ്പോൾ ലേണേഴ്സ് ലൈസൻസിനും ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ അതിന്റെ നിയമം പാലിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് ആണെങ്കിൽ
1: തീർച്ചയായിട്ടും നമുക്കതിന് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നതാണ്. അതായത് ഒരു പെർമനന്റ് ലൈസൻസ് ഹോൾഡർ ഒപ്പം ഉണ്ടാവണം, ഒരു എൽ ബോർഡ് ഒട്ടിക്കണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു, കണ്ടീഷൻസ് പറയുന്നുണ്ടല്ലോ. അത് പാലിച്ചുള്ള ഒരു ഉപയോഗമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നതാണ് അതിന്.
0: ശരി, അപ്പോൾ ഇനി മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, നമുക്കിപ്പോൾ നമ്മളൊരു വണ്ടി, ഇപ്പോൾ വണ്ടി നമ്മൾ ഒരു പക്ഷെ സെക്കൻഡ് ഹാൻഡ് മേടിക്കുന്നു, അപ്പോൾ ഒരു പക്ഷെ ആ ആർ സി ഓണറിന്റെ പേര് മാറ്റുക, അങ്ങനെയാണെങ്കിൽ പോളിസിയും പഴയ ആളുടെ പേരിലായിരിക്കുന്നു. അപ്പോൾ അതും ട്രാൻസ്ഫർ ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ടോ? എങ്ങനെയാണ് അത് വർക്കാവുന്നത്?
1: അതായത് നമ്മളിപ്പം വാഹനം വേറൊരാൾക്ക് വിറ്റു, അല്ലെങ്കിൽ നമ്മൾ വേറൊരു വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ ഈ വാങ്ങിക്കുന്ന ദിവസം തൊട്ട് തന്നെ നമ്മുടെ തേർഡ് പാർട്ടി പോളിസി ഓട്ടോമാറ്റിക്കലായിട്ട് ട്രാൻസ്ഫർ ആയി എന്നുള്ളതാണ് വെപ്പ്. അപ്പം തേർഡ് പാർട്ടി ലയബിലിറ്റീസ് കവേർഡാണ്. പക്ഷേ വണ്ടിയുടെ ഓൺ ഡാമേജ് കവറേജ്, നമ്മൾ വണ്ടി വാങ്ങിച്ചു 14 ദിവസം വരെ മാത്രമേ അതിനൊരു വാലിഡിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രേസ് പീരീഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അത്രയും നാളെ പുതിയ ഓണറിന് അതിന്റെ കവറേജ് കിട്ടത്തുള്ളൂ. അപ്പൊ 14 ദിവസത്തിനകത്ത് വണ്ടി മേടിച്ച് നമ്മൾ പേര് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം കിട്ടില്ല എന്നുള്ളതാണ് അതിലൊരു വസ്തുത. അത് മാത്രമല്ല, 14 ദിവസത്തിന് ശേഷമാണ് പേര് മാറാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടി എന്തായാലും ഇൻസ്പെക്ട് ചെയ്യണം. അതായത് ഇൻഷുറൻസ് കമ്പനിയിൽ കൊണ്ടുപോയി ഫോട്ടോ എടുത്ത് ഇൻസ്പെക്ഷൻ നടത്തിയതിനു ശേഷം മാത്രമേ അവര് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തും തരത്തുള്ളൂ.
0: ശരി, നമുക്ക് മറ്റൊരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ. ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ് സാർ.
0: ഗുഡ് മോർണിംഗ്, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ശ്രീരേഖ. പറയൂ, എന്താണ് അറിയാനുള്ളത്?
3: എന്റെ ഹസ്ബൻഡ് 2015 വീഗോ എന്ന് പറഞ്ഞ ഒരു വണ്ടി
1: എടുത്തിട്ടുണ്ട്.
3: അപ്പൊ ആ വണ്ടിയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മുടെ ഒരു നിഗമനം.
1: അതെ, തീർച്ചയായിട്ടും.
3: 2015 അപ്പൊ 15 വർഷം കഴിഞ്ഞല്ലോ സാർ.
1: അതെ.
3: അപ്പൊ ഇനി നമുക്ക് തുടർന്ന് ആ വണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ, അതോ
1: ഇത് പൂർണ്ണമായിട്ടും ഇൻഷുറൻസ് ബന്ധമുള്ള ഒരു ചോദ്യമല്ല. എന്നിരുന്നാലും മാഡത്തിന്റെ സംശയം എനിക്ക് തോന്നുന്നു 15 വർഷം കഴിഞ്ഞാലും നമുക്ക് ഉപയോഗിക്കാം. അത് മാഡം അത് RTO കൺസേൺഡ് RTOനെയാണ് സമീപിക്കേണ്ടത്. RTO ആണ് അതിന് ലൈസൻസ് രജിസ്ട്രേഷൻ പുതുക്കി തരുന്നത് അല്ലെങ്കിൽ തരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ മാഡം അടുത്തുള്ള RTO ഓഫീസിനെയാണ്
3: ബന്ധപ്പെടേണ്ടത്.
1: വെൽക്കം മാഡം.
0: ശരി, നമുക്ക് നമ്മൾ ക്ലെയിമുകളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വണ്ടി ട്രാൻസ്ഫറിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ നമ്മള് ഈ പലപ്പോഴും ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, ഇപ്പോ ഞാൻ എന്തിന് ക്ലെയിം ചെയ്യണം? ചെറിയ ചെറിയ കാര്യങ്ങൾ ക്ലെയിം ചെയ്യണോ, അതൊരു വലിയൊരു ആക്സിഡന്റ് വന്നാൽ ക്ലെയിം ചെയ്യണം, ഇതെന്റെ മറ്റ് നോ ക്ലെയിം ബോണസിനെ ബാധിക്കുമോ? അപ്പോൾ ഇങ്ങനത്തെ സംശയങ്ങൾ ഒരുപാട് എപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിനൊരു തംബ് റൂൾ ഉണ്ടോ, അതായത് ക്ലെയിം ചെയ്യാം ചെയ്യാതിരിക്കാം, അതോ അത് ആളുകളുടെ ഇഷ്ടത്തിന് വിടുകയാണോ നമ്മൾ ചെയ്യുന്നത്?
1: ഇപ്പോ നമ്മൾ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു റെപ്രസെന്റേറ്റീവ് എന്ന നിലയിൽ ഒരിക്കലും നമുക്ക് ചെയ്യേണ്ടെന്ന് പറയാൻ പറ്റില്ല. പോളിസി ഹോൾഡറിന്റെ റൈറ്റ് ആണ് അദ്ദേഹത്തിനൊരു നാശനഷ്ടം ഉണ്ടായാൽ അത് ക്ലെയിം ചെയ്യുക എന്നുള്ളത്. പിന്നെ ക്ലെയിം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദൂഷ്യ വശങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒഫ്കോഴ്സ് നമ്മുടെ നോ ക്ലെയിം ബോണസ് നമുക്ക് കിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം നോ ക്ലെയിം ബോണസ് നമുക്കറിയാം, നമ്മൾ ഈ വർഷം ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നമുക്കൊരു അഡീഷണൽ ഡിസ്കൗണ്ട് നമ്മുടെ പ്രീമിയത്തിൽ കിട്ടുന്നതാണ് ഈ നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത്. ആദ്യത്തെ വർഷം 20% ഡിസ്കൗണ്ട് കിട്ടും, ആ വർഷവും ക്ലെയിം ചെയ്തില്ലെങ്കിൽ രണ്ടാമത്തെ വർഷം 25% ഡിസ്കൗണ്ട് കിട്ടുന്നു, അതങ്ങനെ കൂടിക്കൂടി 50% വരെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നു എന്നുള്ളത് അതിന്റെ ഒരു ഗുണം. രണ്ടാമത് നമുക്ക് ആഡ് ഓൺ കവേഴ്സ് പലതും കിട്ടണം എന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ്, ചില കമ്പനീസ് കണ്ടീഷൻസ് വെക്കുന്നത് നോ ക്ലെയിം ബോണസ് ഉള്ളവർക്ക് മാത്രമേ ആഡ് ഓൺ കവേഴ്സ് കൊടുക്കുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ വെക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരും. കൂടുതൽ ക്ലെയിംസ് വരുന്നതോ കൂടുതൽ എമൗണ്ട് വരുന്നതോ ഒക്കെ ഒരു ഇതായിട്ട് വരാം. ഇത് ഒരിക്കലും അങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ കുറയും കിട്ടില്ല എന്നല്ല, പക്ഷെ അങ്ങനെ വരാം. ഡിപ്പെൻസ്.
0: നമ്മളെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കോളർ, ഹലോ ഹലോ
4: ഹലോ,
0: നമസ്കാരം, ആകാശവാണിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം സാറേ,
0: പറയൂ, പേര് പറയൂ.
4: രാജീവ്.
0: രാജീവ്, രാജീവ് ചോദിച്ചോളൂ.
4: എനിക്ക് സംശയമുള്ള നമ്മുടെ വണ്ടി, നമ്മളെ ഇൻഷുറൻസ് ഉണ്ട്, പക്ഷെ വണ്ടി ടെസ്റ്റ് ചെയ്തിട്ടില്ല, ബാക്കി പേപ്പറെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ സാധ്യതയുണ്ടോ? ഒരു ആക്സിഡന്റ് ഉണ്ടായി.
1: എന്ത് വാഹനമാണ് സർ?
4: ഓട്ടോയാണ്.
1: ഓട്ടോയാണ്? ഏത് കൊമേഴ്ഷ്യൽ വാഹനമാണെങ്കിലും സർ അതിന് വാലിഡ് ആയിട്ടുള്ള ഒരു പെർമിറ്റും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്ലെയിം കിട്ടുകയുള്ളൂ. അങ്ങനെയാണ്. അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ സർ,
0: ശരി. നമ്മൾ ആദ്യത്തെ വന്നൊരു കോളില് അദ്ദേഹം പറഞ്ഞതായിരുന്നു ഈ ക്യാഷ്ലെസ് റീഇംബേഴ്സ്മെന്റും കോമ്പൻസേഷൻ മെത്തേഡും നമ്മൾ സംസാരിച്ചിരുന്നു, അതിനെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ടൊന്ന് പറയാം.
1: ഇപ്പം നമുക്ക് ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു റീഇംബേഴ്സ്മെന്റ് ഇൻഡെമ്നിഫിക്കേഷൻ ആണ് കിട്ടുന്നത്. അത് ചിലപ്പം അല്ലെങ്കിൽ ഭൂരിഭാഗം സമയങ്ങളിലും ഒരു കസ്റ്റമർ റിപ്പയർ ചെയ്ത് ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ചു, സർവേയർ വന്നു, അപ്രൂവൽസ് തന്നു, ഒരു റിപ്പയർ കംപ്ലീറ്റ് ചെയ്തു, ആ ബിൽസ് ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുക്കുമ്പോൾ നമുക്കൊരു റീഇംബേഴ്സ്മെന്റ് ആയിട്ട് അത് കിട്ടും. അതല്ല ഇപ്പം നമുക്ക് അപ്പം റീഇംബേഴ്സ്മെന്റിന്റെ ഒരു പ്രശ്നം, ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് അദ്ദേഹം രൊക്കം പൈസ ഫുള്ളായിട്ട് വർക്ക്ഷോപ്പിൽ അടയ്ക്കണം, എന്നിട്ടാണ് ഒരു റീഇംബേഴ്സ്മെന്റിന് വരുന്നത്. അപ്പം ക്യാഷ്ലെസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന എമൗണ്ടിന്റെ ബാക്കി ബാലൻസ് പൈസ മാത്രം അറേഞ്ച് ചെയ്താൽ മതി ഒരു കസ്റ്റമർ. അപ്പം അങ്ങനെ ഒരു ഗുണം ക്യാഷ്ലെസ് ക്ലെയിംസിന് കിട്ടും.
0: ശരി. അപ്പോൾ എനിക്ക് ഹലോ, മറ്റൊരു കോളുണ്ട് നമുക്ക്. ഹലോ
5: ഹലോ, നമസ്കാരം. ഞാൻ നാരായണൻ ആവശ്യമായിരുന്നു.
0: പറയൂ നാരായണൻ, എന്താണ് അറിയേണ്ടത്?
5: ഇൻഷുറൻസ് ഈ വണ്ടികളെ ഇടിച്ചു തെറിച്ചിട്ട് നിർത്താതെ പോകുന്നുണ്ടല്ലോ, അപ്പൊ അവർക്ക് ക്ലെയിം കിട്ടാനൊക്കെ സാധ്യത ഉണ്ടോന്ന് അറിയുന്നില്ല.
1: അങ്ങനെ നമുക്ക് കണിശമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അത് ഓരോ കേസ് ടു കേസും അതിന്റെ ബാക്കി ഡീറ്റെയിൽസും നോക്കി, ഇപ്പൊ മനഃപൂർവ്വമായിട്ട് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കിട്ടത്തില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അതല്ല, ഇതൊരു അപകടം. ഇപ്പം ഈ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് നടന്നൊരു ആക്സിഡന്റ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ കണ്ടീഷൻ വന്നു, അങ്ങനെ അൺകോൺഷ്യസ് ആയിട്ട് കൺട്രോൾ തെറ്റി ആക്സിഡന്റ് പറ്റി, പല വാഹനങ്ങൾക്കും ഡാമേജ് പറ്റി, അതൊക്കെ ഓക്കെയാണ്. അതല്ല, മനഃപൂർവ്വമായിട്ട് നമ്മൾ നമ്മുടെ വണ്ടീനെയോ വേറൊരാളെയോ ഒക്കെ അപകടത്തിൽ പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇൻഷുറൻസ് പരിരക്ഷ നമുക്ക് കിട്ടാതെ വരുന്നത്.
5: അല്ല, നമ്മുടെ കാര്യം, നമുക്ക് നമ്മുടെ വണ്ടീനെ വേറൊരാൾ ഇടിച്ച് നിർത്താതെ പോയാലാണ് ഞാൻ ചോദിക്കുന്നത്.
1: നമ്മളത് പോലീസിനെ അറിയിച്ച് നമ്മൾ ആ അന്വേഷണത്തിനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യണം സർ. അത് പോലീസ് അന്വേഷിച്ച് ആ വണ്ടി കണ്ടെത്തുകയും ബാക്കി കേസും നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അതാണ് അതിന്റെ രീതി.
5: അതിന് സാധ്യതയുണ്ടെന്ന് അറിയാൻ പുള്ളിയോട് ചോദിക്കാൻ പറ്റിയല്ലേ?
1: ആ, അത് സാറിന് എന്തായാലും അങ്ങനെ ചെയ്യാവുന്നതാണ്. ആ വണ്ടിക്ക് ഇൻഷുറൻസ് പോളിസി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി അത് വെരിഫൈ ചെയ്തിട്ട് അതിന്റെ ബാക്കി നടപടികളും സ്വീകരിക്കും. അതെ പറ്റുള്ളൂ, നമ്മൾ പോലീസിൽ അറിയിക്കുക എന്നുള്ളതാണ് അങ്ങനത്തെ കാര്യത്തിൽ ആദ്യം ചെയ്യേണ്ടത്. ഇൻഷുറൻസ് കമ്പനിയെ നമുക്ക് അറിയിക്കാം. സാധ്യത ഉണ്ട് എന്ന് പറയുന്നതാണ് ശരി. പോലീസിനെ അറിയിക്കണം, സാറിന്റെ ഇൻഷുറൻസ് കമ്പനിയും സാറിനെ ബന്ധപ്പെടാം. ഇൻഷുറൻസ് കമ്പനിയും അത് വെരിഫൈ ചെയ്തിട്ട് അതിന്റെ ഫാക്ട്സ് നോക്കി സാറിന് അത് തരേണ്ട ഒരു കാര്യമാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും തരും. അപ്പൊ സാറ് രണ്ട് ആൾക്കാരെയും, ഇൻഷുറൻസ് കമ്പനിയെയും പോലീസിനെയും സമീപിക്കുക, സാറിന് അതിന്റെ ബാക്കി ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ സാർ, വളരെ നന്ദി.
0: എനിക്ക് മറ്റൊരു ചോദ്യം, നമ്മുടെ ഈ ഒരുപാട് കാലമായി മേഖലയിലുള്ളതാണല്ലോ, അപ്പോൾ നമ്മുടെ നാട്ടിലെ വാഹന ഉടമകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് മിസ്റ്റേക്ക് എന്തായിരിക്കും? അതായത് ഇപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം എന്ന് നമുക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക?
1: ഇപ്പം നമ്മൾ എന്തൊക്കെ കവറേജുകൾ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം ഒരാൾ ഒരു വാഹന ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇപ്പം ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ ആദ്യം തന്നെ കുറച്ച് മിസ് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫുൾ കവറേജ് ഉള്ള ഒരു ഇൻഷുറൻസ് ആണ് അദ്ദേഹം ചോദിക്കുന്നു, കമ്പനി ഒരു ഫുൾ കവറേജ് ഉള്ള ഇൻഷുറൻസും അദ്ദേഹത്തിന് കൊടുക്കുന്നു. എന്നാൽ ഒരു ക്ലെയിം വരുമ്പോൾ ചിലപ്പോൾ പകുതി പൈസ അല്ലെങ്കിൽ പൈസ കുറഞ്ഞു, കൊടുത്ത ബില്ലിന്റെ പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് എമൗണ്ട് കിട്ടിയില്ല എന്നുള്ള കംപ്ലയിൻസ് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് ഒരു ബേസിക് ഇൻഷുറൻസ് പോളിസിയാണ്. അതിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു തേർഡ് പാർട്ടി കമ്പോണന്റ് ഉണ്ട്, സി പി എ കമ്പോണന്റ് ഉണ്ട്, ഓൺ ഡാമേജ് കമ്പോണന്റും ഉണ്ട്. ഓൺ ഡാമേജ് കമ്പോണന്റിൽ 10 തരത്തിലുള്ള ലോസസ് നമ്മൾ കവർ ചെയ്യുന്നുമുണ്ട്. അതിപ്പോൾ ലൈസൻസ് ഉള്ള ഒരാൾ വണ്ടി ഓടിക്കുന്നു, രജിസ്ട്രേഷൻ ഉള്ള ഒരു വണ്ടി പൊതുനിരത്തിൽ പോകുന്നു, ഇതൊക്കെ സംഭവിക്കും. ഇങ്ങനെ പൊതുനിരത്തിൽ സംഭവിക്കുന്ന ആക്സിഡന്റ് ഒക്കെ നമുക്ക് കവേർഡ് ആണ്. പക്ഷേ ഇതിന് കുറച്ച് ഡിപ്രീസിയേഷൻ കണ്ടീഷൻസ് എക്സ്ക്ലൂഷൻസ് ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ ആദ്യം ആക്ച്വലി അറിഞ്ഞിരിക്കേണ്ടത്, എന്ത് നമുക്ക് കിട്ടും എന്ത് കിട്ടില്ല എന്നുള്ളതും, പിന്നെ ഏതൊക്കെ ആഡ് ഓൺ കവേഴ്സ് എടുത്താലാണ് നമുക്ക് മാക്സിമം കവറേജ് കിട്ടുന്നു എന്നുള്ളതുമാണ് നമ്മൾ പിന്നെ നോക്കേണ്ട ഒരു കാര്യം.
0: നമുക്ക് മറ്റൊരു കോളുണ്ട്. ഹലോ, നമസ്കാരം, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? പറയൂ കിഷോർ, എന്താണ് അറിയാനുള്ളത്?
6: എന്റെ ഒരു കാറ് കഴിഞ്ഞ വർഷം ഞാൻ ഒരു ആക്സിഡന്റ് ആയിട്ട് റീൽസ് പൊളിഞ്ഞു വീണു, റീൽസിന്റെ പ്ലാസ്റ്ററിങ് കാറിന് മേടിക്കുന്ന പൊളിഞ്ഞു വീണു പോർച്ചിന്റെ. അപ്പോ അത് ക്ലെയിം ചെയ്തു, എനിക്ക് ക്ലെയിം കിട്ടി. അപ്പൊ ഞാൻ ഒരാഴ്ച മുമ്പാണ് വീണ്ടും പുതിയത് റിന്യൂവൽ ചെയ്തത് പോളിസി.
1: ഓക്കെ,
6: അപ്പൊ നോ ക്ലെയിം ബോണസ് അതിലെനിക്ക് കിട്ടിയില്ല.
1: അതെ.
6: ഓക്കെ, അപ്പൊ ഇനി അടുത്ത വർഷം എനിക്ക് ക്ലെയിം ഒന്നും വന്നില്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ നോ ക്ലെയിം ബോണസ്?
1: സാറിന്റെ ഇപ്പം ഈ നടന്ന ആക്സിഡന്റ് നടന്ന സമയത്തൊരു പോളിസി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് എടുത്തപ്പോ സാറിന് നോ ക്ലെയിം ബോണസ് കിട്ടിയില്ല അല്ലേ? ചെയ്തതുകൊണ്ട് കിട്ടിയില്ല. അപ്പം ഇനി ഒരു 365 ദിവസം അല്ലെങ്കിൽ 12 മാസത്തെ പോളിസി വേളയിൽ സാർ ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത വർഷം സാറിന് നോ ക്ലെയിം ബോണസ് 20%
6: കിട്ടും.
1: അതെ, അങ്ങനെയാണ് പോകുന്നത്.
6: 50%
1: വരെ പോകും. അതെ, ഇത് നമുക്ക് സാറ് വേറൊരു ഈ വണ്ടി വിറ്റിട്ട് വേറൊരു വണ്ടി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിലും ഈ 50%, ഇപ്പൊ സാറിന് 50% NCB ഉണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സാറിന്റെ പേര് തന്നെയാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു എമൗണ്ടിന്റെ ഡിസ്കൗണ്ടും സാറിന് അതിൽ കിട്ടുന്നതായിരിക്കും.
6: പുതിയ വണ്ടി നമ്മൾ കൊടുത്തിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പറയണം ഇങ്ങനെ ഉണ്ടോ അവരോട് കണ്ടു, അവര് പറയോ ഇൻഷുറൻസ് കമ്പനി നമ്മളോട് ചോദിക്കോ?
1: ഇല്ല, നമ്മുടെ കയ്യിലൊരു സാധനം ഉള്ളത് ഇൻഷുറൻസ് കമ്പനിക്ക് അറിയില്ലല്ലോ. നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ നമ്മൾ അറിയിക്കണം, നമുക്ക് ഇത്രയും NCB ഉള്ള ഒരാളാണ്, ഇത് ഈ പോളിസിയിലാണെന്ന് പറയുമ്പോൾ
6: അത് ഏത് സെയിം കമ്പനി ആവണോ എന്നില്ല, ഏത് കമ്പനി ആയാലും കുഴപ്പമില്ല,
1: ഏത് കമ്പനി ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം സാറ് നിലവിലത്തെ വാഹനം വിൽക്കുമ്പോൾ സാറിന് വേണമെങ്കിൽ ആ ഇൻഷുറൻസ്, ഇപ്പം സാറിന് 500 രൂപ ആയിരിക്കും ഇപ്പൊ NCB കിട്ടിയിരിക്കുന്നത് നോ ക്ലെയിം ബോണസ്, അതൊരു 50% ഉണ്ടെന്ന് വിചാരിക്കൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 50% സാർ കുറച്ച് പൈസ, അതായത് കിട്ടിയ ഡിസ്കൗണ്ടിന്റെ പ്രൊപ്പോർഷണേറ്റ് എമൗണ്ട് സാർ അടയ്ക്കുന്നു, അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെക്കുന്നു. ഈ സർട്ടിഫിക്കറ്റ് 3 വർഷം വരെ വാലിഡിറ്റി ഉണ്ട്. അതായത് 3 വർഷത്തിനകത്ത് സാർ വേറൊരു വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ അതിലോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. തരും തരും, നമ്മൾ അതിന്റെ ബാക്കി പൈസ തിരിച്ചടയ്ക്കണം. 12 മാസത്തേക്ക് നമ്മൾക്ക് 500 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് വിചാരിക്കൂ. ഇപ്പൊ 10 മാസം ആയെന്നുണ്ടെങ്കിൽ 2 മാസത്തെ പ്രീമിയം നമ്മൾ തിരിച്ചടച്ചിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കയ്യിൽ വെക്കുക. അതാണ്. ഓക്കെ സാർ,
0: മറ്റൊരു ചോദ്യമുള്ളത്, ഇപ്പോൾ ഒരു പുതുതായി ഒരാൾ വാഹനം മേടിക്കുന്നു, അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് ഒരു പക്ഷെ ഷോറൂമിൽ തന്നെ അതിനൊരു ഇൻഷുറൻസ് കിട്ടുന്നു എന്നുള്ളത്. അവർക്കൊപ്പം ഷോറൂം, ചിലപ്പോൾ ഷോറൂമിന് പ്രിഫർ ചെയ്തിട്ടുള്ള അവർക്ക് ഒരു എഗ്രിമെന്റ് ഉള്ള ഒരാളുടെ ഇതായിരിക്കും നമുക്ക് തരുന്നത്. അപ്പം അത്തരം നിർബന്ധങ്ങൾ ഉണ്ടോ? അത് എനിക്കിഷ്ടമുള്ള ആളുടെ കയ്യിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കാമോ?
1: അത് പൂർണ്ണമായും ഒരു കസ്റ്റമർ, വണ്ടി വാങ്ങിക്കുന്ന ആളുടെ ചോയ്സാണ്. നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കണോ അതോ പുറത്ത് നമ്മൾക്ക് അറിയാവുന്ന ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് എടുക്കണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടേണ്ട അഡിക്വേറ്റ് സപ്പോർട്ട് നമുക്ക് എല്ലാത്തിലും IRDA ഇൻഷുർ ചെയ്യുന്നുണ്ട്. അങ്ങനെ തരണമെന്നുള്ള സ്ട്രിക്ട് ഗൈഡ് ലൈൻസ് ഉണ്ട്.
0: മറ്റൊരു കോൾ ഉണ്ട്, ലാസ്റ്റ് കോളാണ്. ഹലോ, ഹലോ,
7: നമസ്കാരം.
0: ഞാൻ നമുക്ക് സമയം തീരാറായി. എന്താണ് അനിൽകുമാർ,
7: കലാമിറ്റീസിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞപ്പോഴേ, അതിനകത്ത് ഇപ്പൊ ഈ ആനകൾ നിരന്തരമായിട്ട് ബൈക്കുകള് കാറുകളൊക്കെ മറിക്കുന്നുണ്ട്, അതിനൊക്കെ ഇൻഷുറൻസ് കിട്ടാൻ സാധ്യതയുണ്ടോ?
1: തീർച്ചയായിട്ടും. അതിപ്പോ ഒരു പൊതുനിരത്തിൽ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടും എന്നുള്ളതാണ് അതിന്റെ കാര്യം. പിന്നെ ഇപ്പൊ നമ്മൾ റിസർവ്ഡ് ഫോറസ്റ്റിന്റെ അകത്തോട്ട് പോകുന്നു അല്ലെ, ഇപ്പൊ ചില ട്രിപ്പൊക്കെ നമ്മൾ റോഡ് ട്രിപ്പൊക്കെ പോകുമല്ലോ, കാടിന് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഈ സംഭവിക്കുന്ന ഡാമേജസ്. നമ്മളിപ്പം ആന നിൽക്കുന്നതിന്റെ അവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സംശയമുണ്ട്. ബട്ട് നമ്മൾ റോഡിൽ കൂടെ ഓടിച്ചു പോകുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്ന ഒരു നമ്മൾ നമ്മളുടെ ഒരു കാര്യത്തിന് പോകുമ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള കവറേജ് ഉണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ആന ചവിട്ടുന്ന പോലത്തെ അത്രയും വലിയൊരു ഡാമേജ് നമുക്ക് സംഭവിക്കുമ്പോൾ അതും നമ്മൾ പോലീസിൽ അറിയിക്കണം, ഒരു GD എടുക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്.
7: പിന്നെ ഒരു കാര്യം സാറേ, മറ്റൊരാളിന്റെ പേരിലുള്ള ഒരു വണ്ടി ഞാൻ ഓടിച്ചോണ്ട് പോകുമ്പോ അതിന്റെ ഇൻഷുറൻസ് അത് ക്ലെയിം വണ്ടി ഓടിക്കുന്ന ആളിന്റെ പേരിലാണോ അതിന് കേസ് വരുന്നത്? ഇൻഷുറൻസ് സംബന്ധം അല്ലെങ്കിലും
1: സാറിന് ഇപ്പം വേറൊരാളുടെ പേരിലുള്ള വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നതില്ല, അദ്ദേഹത്തിന്റെ കൺസെന്റോടുകൂടി ഓടിച്ചുകൊണ്ട് പോകുന്നതിൽ ഒരു ആവശ്യത്തിന് പേഴ്സണൽ ആവശ്യത്തിന് പോകുന്നതിനോ കുഴപ്പമില്ല. സാർ വേറൊരാളുടെ വണ്ടി വാടകയ്ക്ക് എടുക്കുന്നു, ഒരു പ്രൈവറ്റ് കാർ വാടകയ്ക്ക് എടുത്ത് സാർ അങ്ങോട്ട് തിരിച്ച് വാടക പൈസ കൊടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമാണ് ആ ക്ലെയിമിന് പ്രശ്നം വരുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല പ്രൈവറ്റ് കാർസ്. ഇപ്പം നമ്മൾ നമ്മുടെ സഹോദരനോ കൂട്ടുകാരനോ നമ്മൾ വണ്ടി കൊടുക്കുക, നമ്മളൊരു നമ്മൾ കൊടുക്കുവാണല്ലോ, ആ ഒരു കൺസെന്റ് നമ്മൾ പെർമിഷൻ കൊടുക്കുവാണല്ലോ, അതാണ് ഉദ്ദേശിച്ചത്, അത്രേ ഉള്ളൂ, അല്ലാതെ ഫോർമാലിറ്റി അല്ല.
7: അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഇൻഷുറൻസ് ഉള്ള ആളുടെ വണ്ടി ഓണറുടെ പേരില് എന്താ നടപടി ഉണ്ടാവുമോ ചോദിക്കുകയാണ്.
1: നടപടികൾ എന്തായാലും ആ ഒരു വാഹനം എന്തെങ്കിലും ഒരു പ്രശ്നം ഐ മീൻ ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു പോലീസ് ഒരു FIR ഇടുവാണെന്നുണ്ടെങ്കിൽ ആ വാഹനം ഓണറിന്റെ പേരിലും ആ ഡ്രൈവറിന്റെ പേരിലും രണ്ടുപേരുടെ പേരിലും വിടും, അതങ്ങനെ തന്നെയാണ്.
7: അതുപോലെ ഒരു കാര്യം കൂടി, ഈ മുടങ്ങിക്കിടക്കുന്ന ഇൻഷുറൻസ് ഉള്ള വണ്ടികൾക്ക് രണ്ടാമത് ഇൻഷുറൻസ് എടുക്കാൻ ചെല്ലുമ്പോൾ പഴയ ഇൻഷുറൻസ് എടുക്കാൻ സാധ്യത കൊടുക്കേണ്ടി വരുമോ?
0: പഴയ ഇൻഷുറൻസും കൂടെ കൊടുക്കണം. അനിൽ, നമ്മുടെ സമയം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോ ആകാശവാണിയിലേക്ക് വിളിച്ചതിന് വളരെ നന്ദി. താങ്ക് യു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ മോട്ടോർ വാഹന ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കേൾക്കുകയായിരുന്നു. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ ചന്തു മാധവനാണ്. സ്റ്റുഡിയോയിൽ ഉള്ളത് അനീഷ്, അനുജ, ഹലോ ആകാശവാണിയിൽ വിളിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു.
8: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് ശ്രീ ചന്തു മാധവൻ. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് മൃദുൽ ജേക്കബ്, അണിയറയിൽ ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര, അനുജ ഭാസ്കർ, അനീഷ് പി നായർ.

ആകാശവാണി, സമയം 12 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മയിൽപ്പീലിക്കാവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നത് ബണി ഇഗ്നീഷ്യസ്.

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി. ഇപ്പോൾ കമുകര പുരുഷോത്തമൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കയ്യിൽ കർപ്പൂര ദീപവുമായി വരും എന്ന് തുടങ്ങുന്നു. രചന കെ ജയകുമാർ, സംഗീതം കെ പി ഉദയഭാനു.

0: ഇതുവരെ കേട്ടത് കമുകുറ പുരുഷോത്തമൻ പാടിയ ലളിതഗാനങ്ങൾ. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി.
2: പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഇന്ന് വിതരണം ചെയ്യുന്നത് 66 പുരസ്കാരങ്ങൾ. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തെ ആശുപത്രികളിൽ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥയൊഴിവാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിന്റെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി മേച്ചേരൽ ഹുസൈനെ വെറുതെ വിട്ട് ഹൈക്കോടതി. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വനിതാ സാഫ് ഫുട്ബോളിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യ ഇന്ന് മാൽദ്വീപ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് നൽകും. കേരളത്തിൽ നിന്നും കെ ടി തോമസ്, പി നാരായണൻ, വി എസ് അച്യുതാനന്ദൻ, മമ്മൂട്ടി എന്നിവരുൾപ്പെടെ 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. രണ്ടാഴ്ചയ്ക്കിടെ ഇത് 4 തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്. ഇത്തവണത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ കുട്ടികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും.

0: സൈബർകണികൾക്കെതിരെ കുട്ടികളിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് നിർദ്ദേശം. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള പോലീസിലെ സൈബർ ഓപ്പറേഷൻ വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശുപത്രികളിൽ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കും, ഡോക്ടർമാർ കുറവുള്ള സ്ഥലങ്ങളിൽ നിയമനം നടത്തുമെന്നും എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് വിട്ടുനൽകുമെന്നും ശ്രീ മുരളീധരൻ പറഞ്ഞു.
1: എയിംസ് വരാൻ വേണ്ടി ഏത് സ്ഥലമാണ് സെലക്ട് ചെയ്യുന്നത്, ആ സ്ഥലം വിട്ടു നൽകാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾക്കതിന് വാശിയൊന്നുമില്ല.
0: അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിനെ ആൾക്കൂട്ട കൊല ചെയ്ത കേസിൽ ഒന്നാം പ്രതി മീച്ചേരൽ ഹുസൈനെ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു. എന്നാൽ ശിക്ഷാവിധി ചോദ്യം ചെയ്ത് മറ്റു പ്രതികൾ നൽകിയ അപ്പീൽ കോടതി തള്ളി. 16 പ്രതികളിൽ 13 പേരുടെ ശിക്ഷ ശരിവച്ചു. മധുവിനെ ഉപദ്രവിച്ചിട്ടില്ല എന്നും സ്ഥലത്തുണ്ടായിരുന്നതിനാൽ മാത്രമാണ് കേസിൽ ഉൾപ്പെട്ടത് എന്നുമായിരുന്നു ഹുസൈന്റെ വാദം. 2018 February 22 മധുവിനെ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചു എന്നാരോപിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതേസമയം രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്നത്തേക്കുകൂടി നീട്ടി. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ പ്രാദേശിക സംഘർഷങ്ങൾക്കിടെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമായി. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്ന് സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 1,75,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെയാണ് അറഫ സംഗമം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നടയടയ്ക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രതയാണ്. ഈ മാസം 28 വരെ കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ തുടങ്ങിയ നദികളിൽ ശക്തമായ നീരൊഴുക്കുണ്ട്. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: തുടർച്ചയായി പെയ്യുന്ന മഴയിൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ തുടങ്ങിയ നദികളിൽ ശക്തമായ നീരൊഴുക്കുണ്ട്. കാറ്റിൽ മരം വീണ് ചേർത്തലയിൽ 2, മാന്നാറിൽ 1 വീടിനും നാശമുണ്ടായി. തുറവൂരിൽ റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം അല്പനേരം തടസ്സപ്പെട്ടു. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും തലപൊക്കിയിട്ടുണ്ട്. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റോഡുകളിലെ വെള്ളക്കെട്ടാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. പല റോഡുകളും ഇപ്പോൾ തോടുപോലെ കിടക്കുകയാണ്.
0: നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ ആശങ്കയറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവയിൽ നിന്ന് കോടതി പ്രതികരണം തേടി. ആവർത്തിച്ചുള്ള ചോദ്യപേപ്പർ ചോർച്ച 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ ബാധിച്ചെന്ന ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. 1924 പാരീസ് ഒളിമ്പിക്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളുടെ പ്രാതിനിധ്യത്തോടെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ഇതിന്റെ 100 വാർഷികമായ 2024 ടൂർണമെന്റ് നടന്ന May 25 ഐക്യരാഷ്ട്രസഭ ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ചത്. ദിവസേനയുള്ള വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫിഫയും ലോകാരോഗ്യ സംഘടനയും നയിക്കുന്ന ആഗോള ക്യാമ്പയിനോട് അനുബന്ധിച്ച് സജീവമായി തുടരൂ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ ദിനാചരണം. വനിതാ സാഫ് ഫുട്ബോളിന് ഇന്ന് തുടക്കം. ഗോവയിലെ ഫത്തോർ

0: സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ മാൽദീവ്സിനെ നേരിടും. തൃശൂർ അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ബദൽപാതകൾ ഉപയോഗിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: തമിഴ്നാട് ഭാഗത്തുനിന്ന് അതിരപ്പിള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുകയാണ് ചെയ്യുന്നത്. ചാലക്കുടി അതിരപ്പിള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വാഴ്ചാൽ ചെക്ക് പോസ്റ്റിലാണ് തടയുന്നത്. തമിഴ്നാട്ടിൽ നിന്നും തൃശൂർ എറണാകുളം ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരും തിരികെ യാത്ര ചെയ്യുന്നവരും ഈ വനപാത ഒഴിവാക്കി പാലക്കാട് മണ്ണുത്തി ദേശീയപാത വഴിയുള്ള ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാനാണ് നിർദ്ദേശം. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും ഈ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു.
0: മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ മംഗളം ഗോപിനാഥിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 2:00 മഞ്ചേരി വെട്ടേക്കോട് നടക്കും. അർബുദ ബാധിതനായി ചികിത്സയിലിരിക്കെ 88 വയസ്സിലായിരുന്നു വിയോഗം. AICC KPCC അംഗമായിരുന്ന അദ്ദേഹം അല്ലമീൻ, മലബാർ ടുഡേ തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 866 പോയിന്റ് ഉയർന്ന് 76,281, നിഫ്റ്റി 243 പോയിന്റ് നേട്ടത്തിൽ 23,962 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 116,880 രൂപയാണ് ഇന്നത്തെ വില. 6 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 ഇന്ന് സമാപിക്കും. തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ വൈകിട്ട് 4:00 നടക്കുന്ന പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്തെ 939 സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. എറണാകുളം ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനം. ഇന്നലെ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ജലനിരപ്പ് കുറയ്ക്കുന്നതിനായി ഇടയ്ക്കിടെ തുറക്കുന്നുണ്ട്. പ്രാദേശികവാസികൾ ജാഗ്രത പാലിക്കണം. ലക്ഷദ്വീപിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NCPSPയുടെ നേതൃത്വത്തിൽ ദ്വീപുകളിലെ ഡെപ്യൂട്ടി കളക്ടർമാരുടെ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചു. രണ്ടായിരത്തിയിലെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഇന്ന് വിതരണം ചെയ്യുന്നത് 66 പുരസ്കാരങ്ങൾ. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തെ ആശുപത്രികളിൽ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിന്റെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി മേച്ചേരിൽ ഹുസൈനെ വെറുതെ വിട്ട് ഹൈക്കോടതി. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വനിതാ സാഫ് ഫുട്ബോളിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യ ഇന്ന് മാൽദ്വീപ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. ആകാശവാണി.

0: സ്കാനെ കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റോസ്നാര ബീഗം സംസാരിക്കുന്നു.
1: റേഡിയേഷൻ അഥവാ ആണവ വികിരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും മനസ്സിൽ ഭയാശങ്കകളാണ് ഉണ്ടാവുക അല്ലേ? എല്ലാവരുടെയും മനസ്സുകളിലേക്ക് ഹിരോഷിമയും നാഗസാക്കിയും ഫുകുഷിമയും ഒക്കെ വിതച്ച വിപത്തുകളാണ് ഓർമ്മ വരുന്നത്. ഏകദേശം 500,000 ജനങ്ങളുടെ ജീവഹാനി വരുത്തിയ ഹിരോഷിമയും നാഗസാക്കിയും ആണവ വികിരണവുമായി ബന്ധപ്പെട്ട് നാം ഓർക്കുമ്പോൾ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവനും ജീവിതവും രക്ഷിക്കാൻ കഴിയുന്ന ആണവോർജത്തിന്റെ സൌമ്യമായ മറ്റൊരു മുഖം പൊതുവെ നമുക്ക് പരിചിതമല്ല. അണുവിഭജനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ, അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നീ ആണവ പ്രക്രിയകൾ അനിയന്ത്രിതമായി നടക്കുമ്പോഴാണ് ആണവ വിസ്ഫോടനം സംഭവിക്കുന്നത്. ഇതേ പ്രവർത്തനം തന്നെ നിയന്ത്രിതമായ രീതിയിൽ ആണവ നിലയങ്ങളിൽ നടക്കുമ്പോൾ വളരെ സുരക്ഷിതമായി ഊർജവും വളരെയധികം പ്രയോജനപ്രദമായ മൂലകങ്ങളും ലഭിക്കുന്നു. അവയിൽ പലതും ക്യാൻസർ ചികിത്സയിലും ന്യൂക്ലിയർ മെഡിസിൻ സ്കാനുകൾക്കും ചികിത്സകൾക്കും ഉപയോഗിക്കുന്നു. ചില മൂലകങ്ങളുടെ അണുകേന്ദ്രത്തിൽ നിന്നുള്ള വികിരണങ്ങൾ വളരെ പ്രയോജനപ്രദമായ ഊർജ സ്രോതസ് ആയി ഉപയോഗിക്കാൻ സാധിക്കും.

ഇതിനെ റേഡിയോ ആക്ടിവത അഥവാ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നു. ഈ വികിരണങ്ങൾ ഉണ്ടെന്നുള്ള കണ്ടുപിടുത്തം വൈദ്യശാസ്ത്ര രംഗത്തും മറ്റു പല മേഖലകളിലും വിപ്ലവകരമായ പല മാറ്റങ്ങൾക്കും തുടർ ഗവേഷണങ്ങൾക്കും വഴിതെളിച്ചു. 1903 മുതൽ 1983 വരെയുള്ള കാലഘട്ടം മാത്രം പരിശോധിച്ചാൽ തന്നെ 30-ൽ പരം ഗവേഷകർക്ക് ഈ മേഖലയിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ആണവോർജം മനുഷ്യോപകാരപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന വൈദ്യശാസ്ത്ര ശാഖ. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ആണവ വികിരണങ്ങൾ പുറപ്പെടുവിക്കുന്ന മൂലകങ്ങൾ മരുന്ന് രൂപത്തിൽ ഉപയോഗിച്ച് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ രോഗനിർണയവും ചികിത്സയും നടത്തുന്ന ആധുനിക വൈദ്യശാസ്ത്ര ശാഖയാണ് ന്യൂക്ലിയർ മെഡിസിൻ. ഈ മരുന്നുകൾ വളരെ ചെറിയ അളവിൽ, അതായത് നാനോഗ്രാം അളവിൽ, 1 ഗ്രാമിന്റെ 1000 ദശലക്ഷത്തിൽ ഒന്നാണ് നാനോഗ്രാം, ഈ അളവിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രായോഗികമായി പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനം സൂക്ഷ്മതലത്തിൽ അറിയാനും രോഗാവസ്ഥ മനസ്സിലാക്കി രോഗബാധിതമായ കോശങ്ങളെ മാത്രം ലക്ഷ്യമാക്കി ചികിത്സ നൽകുന്നതിനും ന്യൂക്ലിയർ മെഡിസിൻ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. സ്പെക് സ്കാനർ, സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനർ, പെറ്റ് സ്കാനർ, പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി സ്കാനർ എന്നീ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ന്യൂക്ലിയർ മെഡിസിൻ പ്രവർത്തിക്കുന്നത്. സാധാരണ ഉപയോഗിക്കുന്ന അൾട്രാസൗണ്ട് സ്കാൻ, സിടി സ്കാൻ, MRI സ്കാൻ എന്നിവയിൽ നിന്നും ഇവ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്, അല്ലെങ്കിൽ എന്ത് അധിക പ്രയോജനമാണ് ഈ സ്കാനുകൾ കൊണ്ടുണ്ടാവുക? അൾട്രാസൗണ്ട് സ്കാൻ, സിടി സ്കാൻ, MRI സ്കാൻ എന്നിവ ശരീരഘടന മനസ്സിലാക്കാൻ ഉപയോഗിക്കുമ്പോൾ സ്പെക് സ്കാനർ, പെറ്റ് സ്കാനർ എന്നീ സ്കാനുകൾ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും കോശങ്ങളുടെ സൂക്ഷ്മതലത്തിലുള്ള പ്രക്രിയകളും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഈ രണ്ടു തരത്തിലുള്ള സാങ്കേതിക വിദ്യയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള സ്കാനറുകൾ ഇപ്പോൾ ലഭ്യമാണ്. സ്പെക് സിടി, പെറ്റ് സിടി, പെറ്റ് MRI എന്നിവ, ഇവയെ ഹൈബ്രിഡ് ഇമേജിംഗ് എന്ന് പറയുന്നു. ശരീരഘടനയിലെയും പ്രവർത്തനങ്ങളിലെയും മാറ്റങ്ങൾ ഒരേ സമയം കണ്ടെത്താൻ ഇവ സഹായകമാകുന്നു. പെറ്റ് സ്കാനർ എന്നാൽ എന്താണെന്നും അതിന്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ പ്രയോജനങ്ങൾ എന്താണെന്നും നോക്കാം. ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആധുനികമായ രോഗനിർണയ സംവിധാനങ്ങളിൽ ഒന്നാണ് പെറ്റ് സ്കാനർ. MRI, CT എന്നിവയുമായി സംയോജിപ്പിച്ച് പെറ്റ് സിടി, പെറ്റ് MRI എന്നീ അതിനൂതന സംവിധാനങ്ങളും ഇന്ന് ലഭ്യമാണ്. തന്മാത്രാ തലത്തിൽ ശരീരത്തിന്റെ മെറ്റബോളിസം അഥവാ ഉപാപചയ പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നതിനാൽ പെറ്റ് സ്കാനിങ്ങിനെ മോളിക്കുലർ ഇമേജിംഗ് അല്ലെങ്കിൽ മെറ്റബോളിക് ഇമേജിംഗ് എന്നിങ്ങനെയും അറിയപ്പെടുന്നു. പെറ്റ് സ്കാൻ ചെയ്യുന്നതിനായി പോസിട്രോൺ കണങ്ങൾ പുറപ്പെടുവിക്കുന്ന പലതരം മരുന്നുകൾ അല്ലെങ്കിൽ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ഉപയോഗിക്കുന്നു. ഈ മരുന്നുകൾ രോഗമുള്ള കോശങ്ങളിൽ മാത്രം എത്തുകയും അതിൽ നിന്നുള്ള ഗാമാ വികിരണങ്ങൾ പെറ്റ് സ്കാനർ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് രോഗബാധിത കോശങ്ങളുടെ സ്ഥാനവും വ്യാപനവും കൃത്യമായി അറിയാൻ സാധിക്കുന്നു. F18-FDG അഥവാ ഫ്ലൂറോ ഡിയോക്സി ഗ്ലൂക്കോസ്, ഗാലിയം ഡോട്ടറ്റേറ്റ്, ഗാലിയം PSMA എന്നിവ അവയിൽ ചിലതാണ്. ശരീരത്തിനുള്ളിലെ ജൈവരാസ പ്രവർത്തനങ്ങളെ ദൃശ്യവൽക്കരിക്കുന്നതിലൂടെ ക്യാൻസർ, ക്യാൻസർ ഇതര രോഗനിർണയത്തിലും ആധുനിക വൈദ്യശാസ്ത്ര ഗവേഷണത്തിലും പെറ്റ് സ്കാനിന് വലിയ പങ്കുണ്ട്. ക്യാൻസർ രോഗനിർണയത്തിനും രോഗത്തിന്റെ വ്യാപനം കണ്ടെത്തുന്നതിനും ക്യാൻസർ സ്റ്റേജ് നിർണയിക്കുന്നതിനും ചികിത്സയുടെ ഫലം വിലയിരുത്തുന്നതിനും തുടർ ചികിത്സ നിശ്ചയിക്കുന്നതിനും ഇത് വളരെ ഉപയോഗപ്രദമാണ്. പുറമെ പ്രകടമല്ലാത്ത ക്യാൻസർ അഥവാ ഒക്കൾട്ട് പ്രൈമറി കണ്ടെത്താൻ പെറ്റ് സ്കാനിന് കഴിയും. ക്യാൻസർ രോഗത്തിനുള്ള റേഡിയേഷൻ ചികിത്സ നൽകുമ്പോൾ അസുഖമുള്ള കോശങ്ങളെ കൃത്യമായി പ്ലാൻ ചെയ്ത് റേഡിയേഷൻ നൽകാനും അതുവഴി സാധാരണ കോശങ്ങളിലേക്ക് റേഡിയേഷൻ എത്തുന്നത് വളരെയധികം കുറയ്ക്കുന്നതിനും പെറ്റ് സ്കാനർ ഉപയോഗിച്ചുള്ള പ്ലാനിംഗ് സഹായിക്കുന്നു. മറ്റൊരു സ്കാനിലും കണ്ടെത്താൻ കഴിയാത്ത ക്യാൻസർ ബാധിത കോശങ്ങളെ കണ്ടെത്തുന്നതിനും ഇത് സഹായിക്കുന്നു. മറവി രോഗത്തിനുള്ള പലവിധ കാരണങ്ങൾ പെറ്റ് സ്കാനർ ഉപയോഗിച്ച് അറിയാൻ സാധിക്കും. ഡെമെൻഷ്യ, പാർക്കിൻസോൺസും തുടങ്ങിയ രോഗങ്ങളുടെയും അവയുടെ ചികിത്സയുടെയും ഗവേഷണത്തിനും തലച്ചോറിന്റെ പ്രവർത്തനം പഠിക്കുവാനും പെറ്റ് സ്കാൻ ഉപയോഗിച്ചു വരുന്നു. അപസ്മാര രോഗികളിൽ തലച്ചോറിൽ അപസ്മാരത്തിന്റെ ഉറവിടം കണ്ടെത്താൻ പെറ്റ് സ്കാൻ സഹായകമാണ്. ശരീരത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അണുബാധ കണ്ടെത്താനും ക്ഷയരോഗം, വാസ്കുലൈറ്റിസ്, കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ് പോലെയുള്ള രോഗങ്ങളുടെ വ്യാപനവും അവയുടെ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ് എന്ന് അറിയുവാനും പെറ്റ് സ്കാനർ ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. ഹൃദയപേശികളിൽ രക്തയോട്ടവും തകരാറും നിർണയിച്ച് ആൻജിയോപ്ലാസ്

0: ടി കൊറോണറി ബൈപ്പാസ് പോലെയുള്ള ചികിത്സകൾ ഫലപ്രദമാകുമോ എന്ന് നേരത്തെ അറിയാനും പെറ്റ് സ്കാൻ ഉപയോഗിച്ചിട്ടുള്ള മയോകാർഡിയൽ വയബിലിറ്റി സ്കാൻ പ്രയോജനപ്രദമാണ്. ക്യാൻസർ ഇതര രോഗങ്ങളിൽ രോഗബാധിത കോശങ്ങളിലെ കൃത്യമായി കണ്ടുപിടിച്ച് ബയോപ്സി പരിശോധനയുടെ കൃത്യത ഉറപ്പാക്കാനും പെറ്റ് ഗൈഡഡ് ബയോപ്സി സഹായിക്കുന്നു. പെറ്റ് സ്കാനിന്റെ മറ്റൊരു പ്രധാന പ്രയോജനം ടാർഗറ്റഡ് തെറാപ്പി സാധ്യമാകുന്നതാണ്. പെറ്റ് സ്കാൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്ന മരുന്നുകൾ രോഗബാധിതമായ കലകളിൽ എത്തുന്നുണ്ടോ എന്നറിയുന്നതിനും ഇക്കാര്യം രോഗനിർണയത്തിനായി നടത്തിയ സ്കാൻ റിപ്പോർട്ടുമായി താരതമ്യം ചെയ്ത് ഉറപ്പാക്കാനും കഴിയുന്നതാണ്. ഉദാഹരണമായി, ന്യൂറോ എൻഡോക്രൈൻ ക്യാൻസർ ചികിത്സയ്ക്ക് ഡോട്ടറ്റെ തന്മാത്രകളുമായി ബന്ധിപ്പിച്ച് ബീറ്റ കണങ്ങൾ പുറപ്പെടുവിക്കുന്ന ലുട്ടീഷ്യം, ഇട്രിയം എന്നീ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഉപയോഗിച്ചു വരുന്നു. ഈ മരുന്ന് അസുഖബാധിത കോശങ്ങളിൽ എത്താൻ സാധ്യതയുണ്ടോ എന്ന് ഗാമ കണങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗാലിയം ഡോട്ടറ്റേറ്റ് ഉപയോഗിച്ച് പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ ചികിത്സയ്ക്ക് മുൻപേ തന്നെ അറിയുവാൻ സാധിക്കുന്നു. ഇങ്ങനെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും ലുട്ടീഷ്യം PSMA, ഗാലിയം PSMA എന്നിവ ഉപയോഗിച്ച് അറിയുവാൻ സാധിക്കും. കേരളത്തിൽ സർക്കാർ മേഖലയിൽ രണ്ട് മെഡിക്കൽ കോളേജുകളിലാണ് ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗമുള്ളത്. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ, അതുപോലെ റീജിയണൽ ക്യാൻസർ സെന്റർ, മലബാർ ക്യാൻസർ സെന്റർ എന്നിവിടങ്ങളിലും ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം പ്രവർത്തിച്ചു വരുന്നു. പുതിയ ഗവേഷണങ്ങളും പഠനങ്ങളും അനുസരിച്ച് രോഗനിർണയത്തിലും ചികിത്സയിലും വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിൽ പെറ്റ് സ്കാൻ ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇന്ന് ക്യാൻസറിനും ക്യാൻസർ ഇതര ചികിത്സയിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പരിശോധനാ സംവിധാനമാണ് പെറ്റ് സ്കാൻ.
1: പെറ്റ് സ്കാനെ കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റോസ്നാര ബീഗം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഒപ്പം സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13.
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പേർ പുരസ്കാരം ഏറ്റുവാങ്ങും. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യയ്ക്കും യുഎസിനുമുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്ക അറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ എൻടിഎ, സിബിഐ എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. ഐപിഎൽ ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. കേരളത്തിൽ നിന്നും 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. വിശദാംശങ്ങളിലേക്ക്.
0: 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 50

0: 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. 16 വ്യക്തികൾക്ക് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. കേരളത്തിൽ നിന്നും വി എസ് അച്യുതാനന്ദൻ, കെ ടി തോമസ്, പി നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷൺ, മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷൺ, ഡോക്ടർ എ ഇ മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കയിൽ ദേവകിയമ്മ എന്നിവർക്ക് പത്മശ്രീ എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: എല്ലാ ഗോത്രസമൂഹങ്ങളെയും ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നൊഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജനജാതി സംസ്കൃതി സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകീകൃത സിവിൽ കോഡ് ഒരു ഗോത്രാവകാശങ്ങളെയും ലംഘിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇറാനുമായി കരാറിലേർപ്പെടാൻ തിടുക്കം കാണിക്കരുതെന്ന് യുഎസ് പ്രതിനിധികളോട് നിർദ്ദേശിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ 60 ദിവസത്തേക്ക് നീട്ടുക, ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു. ഇറാനുമായി ഭാവിയിൽ ഏർപ്പെടുന്ന ഏതൊരു കരാറിലും യാതൊരു സാമ്പത്തിക ഇളവുകളും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെനി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിലെ സ്ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോദിച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, സിബിഐ എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. സിബിഎസ്ഇ 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഒരു ദിവസം കൂടി നീട്ടി. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ന് കൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഈ മാസം 28 നടത്താൻ നിശ്ചയിച്ചിരുന്ന സിയുഇടി യുജി പരീക്ഷകൾ മാറ്റിവച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബക്രീദ് അവധിയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് എൻടിഎ അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് വിട്ടുനൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ സർക്കാർ ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കും. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്ന് സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടാനുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 1,75,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഭീകരതയെ എല്ലാ തലങ്ങളിലും നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 250-ാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തോട് യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലെന്ന നിലപാടാണ് ഇരു രാജ്യങ്ങൾക്കുമുള്ളതെന്നും ഇന്ത്യ യുഎസ് ഭീകരവിരുദ്ധ സഹകരണം അതീവ പ്രാധാന്യമർഹിക്കുന്നതാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
3: India and the United States have a strong interest in combating terrorism in all its forms and manifestations. We must always be clear about zero tolerance for terrorism. And that is why our counter-terrorism cooperation is so important. The people-to-people connect has also been a very special characteristic of our relationship. It has helped build political understanding between our two nations and remains a living bridge.
1: ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന സംസ്ഥാനങ്ങളിലും വിവിധയിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്.

0: ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27 എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. 1924 പാരീസ് ഒളിമ്പിക്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളുടെ പ്രാതിനിധ്യത്തോടെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ഇതിന്റെ 100-ാം വാർഷികമായ 2024 ടൂർണമെന്റ് നടന്ന് മെയ് 25 ഐക്യരാഷ്ട്രസഭ ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ചത്. സജീവമായി തുടരൂ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ നൽകുന്ന പിന്തുണയെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. രാജ്യരക്ഷാമന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും തെറ്റായ വിവരങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും പിഐബി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഇന്ന് പെട്രോളിന് ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും കൂടി. രണ്ടാഴ്ചയ്ക്കിടെ 4-ാമത്തെ വില വർധനവാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 864 പോയിന്റ് ഉയർന്ന് 76279, നിഫ്റ്റി 245 പോയിന്റ് ഉയർന്ന് 23964 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി പവന് 240 രൂപ വർദ്ധിച്ച് 116880 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് 2-ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുക. അതേസമയം പ്ലസ് 1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്ന് മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സൈബർ കെണികൾക്കെതിരെ കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുന്നത് ലക്ഷ്യമിട്ട് സ്കൂൾ പ്രവേശനോത്സവത്തിൽ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള പോലീസിലെ സൈബർ ഓപ്പറേഷൻ വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ജൂൺ 1 പ്രവേശനോത്സവം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പേർ പുരസ്കാരം ഏറ്റുവാങ്ങും. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യക്കും യുഎസിനുമുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്കയറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ, എൻടിഎ എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. ഐപിഎൽ ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി.

ഗാനസല്ലാപം തത്സമയ ഫോൺ ഇൻ ചലച്ചിത്ര ഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ആദ്യം പറയാം. 9495964321, മറ്റൊരു നമ്പർ 9494565631, ഒരു നമ്പർ കൂടിയുണ്ട് 9496596321. ഇന്ന് ഗാനസല്ലാപത്തിൽ പാട്ടുകളും വിശേഷങ്ങളുമായി ഞാൻ എൻ ജെ ജോഷിലാൽ.

0: ഗാർഡൻസ് ലാബും തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലെ ആദ്യത്തെ അതിഥി ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
0: ആ പറഞ്ഞോളൂ, നമസ്കാരം. ആരാണ് വിളിക്കുന്നത്?
1: അൻസാർ, കൊല്ലം കരുനാഗപ്പള്ളി.
0: അൻസാർ കരുനാഗപ്പള്ളി അല്ലേ? എന്ത് ചെയ്യുന്നു അൻസാർ?
1: ഞാന് മലപ്പുറത്തായിരുന്നു. ഞാനിപ്പോ പെരുന്നാളിന്റെ അവധിക്ക് വീട്ടിൽ വന്നതാ.
0: നമ്മളെ പെരുന്നാളൊക്കെ അടുത്ത് വരികയല്ലേ. അതിന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? അതെ. ഇവിടെ മലപ്പുറത്ത് എവിടെയായിരുന്നു?
1: മലപ്പുറം പെരിന്തൽമണ്ണ കഴിഞ്ഞിട്ട് പോവാം.
0: ജോലിയാണോ അവിടെ?
1: പെരിന്തൽമണ്ണ കഴിഞ്ഞിട്ട് കട്ടുപ്പാറ എന്ന് പറയുമ്പോൾ
0: അതന്നെ. അവിടെ അവിടെ ജോലിയായിട്ട് പോയതാണോ?
1: അവിടെ ഒരു മുസ്ലിം സ്ഥാപനത്തിൽ പള്ളിയിൽ വാങ്ങുകൊടുക്കുന്ന മോദിനെ.
0: അത് ശരി. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അൻസാർ?
1: വീട്ടില് അഞ്ചു പെങ്ങന്മാര്, ഞാന്, ഒരു ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠന്റെ കല്യാണം കഴിഞ്ഞ് രണ്ടു കുട്ടികള് പോയി. പിന്നെ എന്റെ കല്യാണം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാ. കല്യാണം ഉറച്ചതാ, പിന്നെ പെട്ടെന്ന് പെണ്ണിന്റെ വീട്ടുകാർ പിന്മാറിയതാ. കല്യാണം നടക്കുന്നുണ്ട് ഇപ്പോഴും.
0: അതൊക്കെ നടക്കും, അതൊക്കെ എന്റെ വഴിയേ നടക്കും. നല്ല നല്ലൊരു ബന്ധം ഉണ്ടാവും കേട്ടോ.
1: ഞങ്ങൾ സമൂഹ വിവാഹത്തിന്റെ ഒരു ഇത് രജിസ്ട്രേഷൻ ചെയ്തൊരു പെണ്ണിനെ കിട്ടിയതായിരുന്നു മലപ്പുറം താനൂർ. കല്യാണല്ല നടക്കുന്നപ്പോ അവര് തന്നെ പിന്മാറി.
0: പിന്മാറിയല്ലേ. ശരി ശരി ശരി.
1: പെണ്ണിനെന്തോ അയ്യാതിരോ വരുന്ന പെണ്ണായിരുന്നു.
0: ഓക്കെ. അപ്പൊ ഏതായാലും അൻസാറിന് നല്ലൊരു നല്ലൊരു ബന്ധം ഇനി ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് നമ്മള് ആശംസിക്കുന്നു. നമുക്ക് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: ഇന്ന് മിഴുനീർ പൂക്കളെന്ന ചിത്രത്തിലെ
0: ചന്ദ്രകിരണ ചന്ദനമുണ്ടും ചകോരയുഗം യുവമിഥുനങ്ങൾ അല്ലേ? അതെ, മിഴുനീർ പൂക്കൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. പറഞ്ഞോളൂ.
1: ടി വി മുഹമ്മദ് വടക്കേവായൊരു പാലക്കാട് പത്താംപി. പിന്നെ ആകാശവാണിയുടെ ശ്രോതാക്കൾക്കും, നാളുകളായിട്ട് ആകാശവാണി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും
0: പാട്ട് സമർപ്പിക്കുന്നു.
1: പിന്നെ ഇഞ്ചക്കാട് ഓമന കൊട്ടാരക്കരയുള്ള പിന്നെ അവർക്ക് എല്ലാവർക്കും, ഞാൻ പിന്നെ ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും കേട്ടോ.
0: ശരി ശരി. അപ്പൊ നമുക്ക്, ഓ നന്ദിയുണ്ട്. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: ഓക്കെ, താങ്ക്.
0: ശരി. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് ഗാനം കേൾക്കാം. ആർ കെ ദാമോദരൻ എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം, ചിത്രം മിഴിനീർ പൂക്കൾ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
1: ഹലോ
0: ആ
1: ഹലോ
0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: എന്തോ
0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: ഈ നമസ്കാരം കേട്ടപ്പോ തന്നെ നമുക്ക് ആള് ഏതാണ്ട് പിടികിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു നമസ്കാരത്തിലും ഹലോയിലും നമ്മുടെ ആ ഒരു ഐഡന്റിറ്റി എങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. നമ്മളെ പതിവ് തെറ്റിക്കാതെ തന്നെ നമുക്ക് 3 മാസം കഴിഞ്ഞപ്പോ കിട്ടിയല്ലോ. അതെ അതെ അതെ അതെ. ആകാശവാണി അത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നുണ്ട് അല്ലേ.
1: തീർച്ചയായിട്ടും.
0: അതെ, പിന്നെ പുതിയ വിശേഷങ്ങളൊക്കെ പറയൂ, എന്തൊക്കെയാണ്
1: പുതിയ വിശേഷം? ആദ്യമായിട്ട് തുളു സോങ് പാടിയതിന് ഇന്നലെ കോസ്റ്റ്യൻ സിനിമ അവാർഡ് ലഭിച്ചു.
0: അത് ശരി, അതിന്റെ അതിന്റെ ആശംസകൾ ആദ്യമേ തന്നെ അറിയിക്കട്ടെ.
1: താങ്ക് യു.
0: നല്ലൊരു നല്ലൊരു മിക്സ് ആയിട്ട്. പിന്നെ പുതിയ മലയാള സിനിമകൾ ഏതൊക്കെയാണ്?
1: പുതിയ മലയാള സിനിമ അച്യുതാവതാരം എന്നുള്ള ചിത്രത്തില് 5 ഭാഷയിൽ പാടി.
0: ഓ, വലിയ കാര്യം, നല്ല കാര്യം. അപ്പൊ നമ്മുടെ അവസരങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. തുളു എങ്ങനെയാണ് വന്നുപെട്ടത്?
1: തുളു ഒരു നെത്തരക്കര എന്നൊരു സിനിമ, ഷിനോയ് ജോസഫ് സാറാണ് വിളിച്ചു പറഞ്ഞത്. തുളുവിൽ ആദ്യമായിട്ട് പാടണമെന്ന്. അത് വിൻസെന്റ് മാഷ് വഴിയാണ്, മ്യൂസിക് ലോഞ്ചിലെ വിൻസെന്റ് മാഷ്
0: വഴിയാണ്
1: ഇങ്ങനെ അവസരം വന്നു.
0: പാട്ടിന്റെ ഒരു രണ്ടു വരി പാടാമോ നമുക്ക്? നമ്മൾ വലുതായി കേട്ടിട്ടില്ല, അതുകൊണ്ടാണ്. തുളു
1: കർമ്മ കൊടിയടിട്ട് നലി പുണ്ടുകേ നിരലാ പരിപരിട്ടേ നടപ്പുണ്ടുകേ ബഗറാ പനി പനിട്ട് ഭരത്തിണ്ടുകേ അവന് മത പുനരാ തലിപ്പുണ്ടുകേ
0: പാട്ട് പെട്ടെന്ന് പറഞ്ഞോളൂ.
1: തപസ്സിനി ഉണരു നീലസാരി,
0: നീലസാരി ചിത്രത്തിൽ യേശുദാസ് പാടിയത് അല്ലേ. ഇടിവെട്ട് ഇടിവെട്ട് മിന്നലുള്ളപ്പോ നമ്മള് ഫോൺ അധികം ഉപയോഗിക്കരുതെന്നാണ്. നമുക്ക് ഒരുപാട് സംസാരിക്കണമെന്നുണ്ട് കേട്ടോ. കൊടുക്കോണ്ട് ശരി. അപ്പൊ നമുക്ക്
1: സമർപ്പിക്കുന്നു.

0: തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഈ അവസരം നമ്മൾ ഇടി കൊണ്ടുപോയി കേട്ടോ. എന്തോ പണിപാളി. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: പാട്ട് കേട്ടാലോ?
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ശരി എന്നല്ലേ. പാപ്പനും കൂട്ട് ലക്ഷ്മണൻ എഴുതി, വി ദക്ഷിണാമൂർത്തി ഇടം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം നീലസാരി.
2: സീതാ ക്ഷണം പക്ഷ്മസു

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
1: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
2: ഹലോ
1: ആ ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സർ.
1: പേര് പറയൂ.
2: പേര് രാധാ കുഞ്ഞിരാമൻ എന്ന് പറയും. ചെമ്മനാട്.
1: ചെമ്മനാട് കാസർഗോഡ് അല്ലേ. രാധാ കുഞ്ഞിരാമൻ.
2: കുഞ്ഞിരാമൻ ഹസ്ബൻഡിന്റെ പേര്.
1: ശരി ശരി. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
2: ഞാൻ 3-4 പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്.
1: നമ്മൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നല്ലേ സംസാരിക്കുന്നത്.
2: അല്ല അല്ല അല്ല അല്ല ഞാൻ ഇതിന് മുമ്പ്

0: ആഹാരമൊക്കെ കഴിക്കാം അല്ലേ?
1: ആ
0: അതെന്താന്നറിയോ, നമുക്കിപ്പോ ധാരാളം ശ്രോതാക്കൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിനിടയിൽ നമുക്ക് ഇപ്പൊ തന്നെ നമ്മുടെ കൺസോളിൽ കാര്യം, ഈ ഫോൺ കൺസോളിൽ കുറേ കോളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ നമ്മള് മനഃപൂർവ്വം ആരെയും നമ്മൾ അങ്ങനെ കിട്ടതാക്കുന്നതല്ല. ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാ കേൾക്കേണ്ടത്? വൈക്കം വിജയലക്ഷ്മി ഇപ്പൊ വിളിച്ചിട്ട് നിർത്തിയതേ ഉള്ളൂ. അതെ, അവിടെ ഒരു ഇടിവെട്ടി ചെറിയൊരു ഡിസ്റ്റർബൻസ് വന്നതുകൊണ്ട് മാത്രം മാഡം ഒന്ന് നിർത്തിയതാണ്. വലിയ സന്തോഷം, സന്തോഷം. ഇപ്പൊ വിളിച്ച് നിർത്തിയ ആളിന്റെ പാട്ട് തന്നെ കേൾക്കണമെന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷം കേട്ടോ.
1: ആണല്ലേ,
0: ശരി ശരി. ഇപ്പോഴും റേഡിയോ, ഇപ്പോഴും നമ്മൾ രാവിലെ മുതൽ റേഡിയോ മുടങ്ങാതെ കേൾക്കുന്നുണ്ട്.
1: ഉണ്ട്, 5:50 ഞാൻ രാവിലെ എണീക്കുന്ന ആളാണ്. അപ്പൊ ഒരു 5:50 റേഡിയോ
0: ശരി ശരി. ഞാൻ കാസർഗോഡ് എവിടാ സ്ഥലം എന്ന് പറഞ്ഞത് ഒന്നുകൂടെ പറയാമോ?
1: കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത്.
0: ചെമ്മനാട്
1: ഗ്രാമപഞ്ചായത്ത് തരവിനടുക്കെന്ന് പറയും നമ്മളെ സ്ഥലം.
0: ശരി ശരി ശരി ശരി. ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും,
0: എല്ലാവർക്കും പ്രത്യേകിച്ച് ആരും അതന്നെ
1: ആകാശവാണിയിലെ എല്ലാവർക്കും വിളിച്ചാൽ കിട്ടുന്നല്ലോ സാർ, ഇതും ഭാഗ്യം കൊണ്ട് കിട്ടി.
0: കിട്ടി, അതാണല്ലോ ഭാഗ്യം അല്ലേ. അവിടെ കാസർഗോഡ് അങ്ങനെ മഴയൊക്കെ ഉണ്ടോ?
1: ഇല്ല സാർ, മഴയില്ല. അങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ ഉണ്ടെന്നല്ലാണ്ട് മഴ വന്നില്ല.
0: പതുക്കെ പതുക്കെ വടക്കോട്ട് ഇങ്ങനെ മഴ വന്നോണ്ടിരിക്കുന്നേ ഉള്ളായിരിക്കും അല്ലേ?
1: അതന്നെ, ഇപ്പൊ നല്ല വെയിലുണ്ട്.
0: നല്ല വെയിലുണ്ട്, ശരി. അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ? ശരി എന്നാൽ, അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ. ഇനി ഒരു 3 മാസം ഒക്കെ കഴിഞ്ഞിട്ട് വിളിക്കണം. ശരി എന്നാല്. അപ്പൊ എല്ലാവരോടും അന്വേഷണം അറിയിക്കുക. സുഖമായിരിക്കട്ടെ, ആശംസകൾ നേരുന്നു. പാട്ട് കേൾക്കാം. ഡോക്ടർ മധു വാസുദേവൻ എഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകി, വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനം, ചിത്രം നടൻ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
1: ഹലോ,
0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ, സുഖമായിരിക്കുന്നോ?
1: സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. കണ്ണിന് ഒരു പ്രശ്നമുണ്ടെന്നേ ഉള്ളു. ഞാനത് കണ്ണിന് കാഴ്ച വളരെ വളരെ വളരെ മങ്ങും. ഇഞ്ചക്ഷൻ എടുക്കുകയും ഓപ്പറേഷൻ ചെയ്യുകയാണ്. എന്നിട്ടും വലതില്ല.
0: ചികിത്സയെല്ലാം കൃത്യമായിട്ട് നടക്കുന്നില്ലേ?
1: എല്ലാം നടക്കുന്നുണ്ട്, കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കഴിഞ്ഞു
0: പോകുന്നത്. അങ്ങേക്ക് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് കേൾക്കേണ്ട ഗാനം ഒരു പഴയ പാട്ടാണ്. പഴയ പാട്ടാ, പിന്നെ ഒരു കൊച്ചു സ്വപ്നം എന്ന സിനിമയിലെ, ഒരു കൊച്ചു സ്വപ്നം എന്ന സിനിമയിലെ, പിന്നെ ഉദ്യാന ദേവിതൻ
0: ഉത്സവമായി,
1: നയനോത്സവമായി, വർണ്ണപൂമകളെ വർണ്ണപൂമകളെ,
0: ഒ എൻ വി കുറുപ്പിന്റെ മനോഹരമായ കവിതയാണത് അല്ലേ? എം ബി ശ്രീനിവാസൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത് അല്ലേ?
1: ഞാന് ഒരു കാര്യം ഒന്ന് പറഞ്ഞു.
0: ഓ, പറഞ്ഞോളൂ
1: സാറേ. ഞാന് വളരെ ബുദ്ധിമുട്ടിയാ ഞാൻ ആ ഓർമ്മച്ചപ്പ് എഴുതിയത്. ആ ഓർമ്മച്ചപ്പിന് വേണ്ടിയാണ് ഞാൻ ഇപ്പം വിളിക്കുന്നത്. ഇത് സാറ് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊന്ന് വിളിച്ച് ഞാൻ വിചാരിച്ചത് സാറ് അത്
0: വായിച്ചു. നമുക്ക് കയ്യിൽ നമ്മൾ കത്ത് കിട്ടുന്ന മുറയ്ക്കാണ് നമ്മൾ ഓർമ്മച്ചപ്പ് കൊടുക്കുന്നല്ലേ? നമ്മള് മനഃപൂർവ്വം മാറ്റുന്നല്ലേ കേട്ടോ? അത് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കും. കത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളത് കൊടുക്കും കേട്ടോ. പ്രതീക്ഷിച്ചിരുന്നോളൂ. തീർച്ചയായും വരും.
1: ഞാൻ രണ്ട് പ്രാവശ്യം എഴുതി, മാർച്ച് 11, ഏപ്രിൽ 13.
0: തീർച്ചയായിട്ടും പരിഗണിക്കും കേട്ടോ.
1: ഞാനൊരു കത്തുകൂടെ അയച്ചുതരാം.
0: ഓർമ്മകൾ ധാരാളം ഉണ്ടല്ലോ ഇല്ലേ? ഇഷ്ടം പോലെ നമ്മൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഓർമ്മകളാണ് കയ്യിലുള്ളത് അല്ലേ?
1: അതെ അതെ.
0: ഇതിനിടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, അങ്ങ് ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? അങ്ങ് സമർപ്പിക്കുന്നുണ്ടോ ഈ ഗാനം?
1: പിന്നെ പ്രയാറ്റുകാരനായ ജയകുമാർ, ഭാസ്കരൻപിള്ള, പിന്നെ എന്റെ അനുജന്മാരായ മുരളീധരൻ നായർ, നാരായണൻ നായർ, പിന്നെ എന്റെ പെങ്ങളായ വിജയലക്ഷ്മി അമ്മ എന്നിവർക്ക് വേണ്ടിയാണ്
0: ഗാനം സമർപ്പിക്കുന്നത്. ശരി ശരി. എല്ലാവരും എല്ലാവരും റേഡിയോ എല്ലാവരും അങ്ങേപോലെ തന്നെ റേഡിയോ കേൾക്കുന്നവരാകും അല്ലേ?
1: അങ്ങയുടെ ഒരുപാട്
0: ശരി ശരി.
1: ഞാൻ വിളിച്ചില്ലെങ്കിൽ അവർ പറയും എന്താ വിളിക്കാഞ്ഞു. ഞാൻ വിളിക്കാഞ്ഞിട്ടുമല്ല, ആവുന്ന വിധത്തിൽ എഴുതാഞ്ഞിട്ടുമല്ല, പിന്നെ
0: ശരി. അപ്പൊ അങ്ങയുടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ നമുക്കറിയാമല്ലോ നമുക്ക് സമയം വളരെ പരിമിതമാണ്. നമുക്ക് കഴിവതും അത്രയും ശ്രോതാക്കളോ ശ്രോതാക്കളെ നമുക്ക് കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങയുടെ പാട്ട് നമുക്ക് കേട്ടാലോ? തീർച്ചയായിട്ടും പരിഗണിക്കും. കത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ശരി ശരി ശരി ശരി. കത്ത് എഴുതിക്കൊള്ളൂ. കത്ത് പഴയ ഓർമ്മകളൊക്കെ വെച്ച് കത്ത് ഇങ്ങനെ എഴുതിക്കൊള്ളു. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു മനസ്സിനൊക്കെ ഒരു ആശ്വാസവും ധൈര്യമൊക്കെ ഉണ്ടാകുന്നത് അല്ലേ? പിന്നെ നമ്മളൊക്കെ ഇരിക്കയില്ലേ, നമ്മളൊക്കെ തൽക്കാലം അവിടെ ഉണ്ടല്ലോ. അങ്ങനെ ഇടയ്ക്ക് ഏതൊരു കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്ന് കണ്ടു. ഇല്ലില്ല, നമ്മള് മാറ്റി വെക്കുന്നതല്ല കേട്ടോ, നമ്മള് മനഃപൂർവ്വമായിട്ടൊക്കെ നമ്മള് മാറ്റി വെക്കുന്നതല്ല കേട്ടോ. അത് നമ്മള് ശരി. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? അങ്ങ് ആവശ്യപ്പെട്ട പാട്ട് ഒന്ന് കേട്ടാലോ?
1: രണ്ടു വരിയ ഒരു പാട്ടൊന്ന് പാടാമോ?
0: ആ, പാടിക്കോളൂ.
1: നാലുകെട്ടിൻ തിരു മുറ്റത്തിലവയിലേറ്റു നിൽക്കും കൃഷ്ണ തുളസി പോലെ, കൃഷ്ണ തുളസി പോലെ. കൃഷ്ണ തുളസി പോലെ കുറുനീര തഴുന്ന തിരുനെറ്റി തടത്തിങ്കൽ ഹരിചന്ദനത്താൽ കുറി ചാർത്തി സ്വപ്നാടകനെ വന്നു എന്റെ മുന്നിൽ സാധനോപാസനകൾ ധന്യമാക്കി.
0: ഹലോ
1: ഹലോ.
0: ആ ജലരേഖ ചിത്രത്തിലെ പാട്ട് നല്ലതായിട്ട് പാടിയല്ലോ. എം ബി ശ്രീനിവാസന്റെ സംഗീതത്തിലുള്ള
1: അല്ലേ,
0: സംഗീതത്തിലുള്ള ഗാനമാണ്.
1: ഇത്തിരി
0: പ്രയാസമുള്ള പാട്ടാണ്. അത് വളരെ മനോഹരമായിട്ട് യേശുദാസ് പാടിയിട്ടും ഉണ്ട് അല്ലേ. നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും അല്ലേ ഈ പാട്ടുകളൊക്കെ. അല്ലേ, അപ്പോ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ സമയം നമുക്ക് അനുവദിക്കുന്നില്ല കേട്ടോ. നമുക്ക് പാട്ട് കേട്ടാലോ. തീർച്ചയായിട്ടും എഴുതിക്കോളൂ, തീർച്ചയായിട്ടും എഴുതി അയച്ചോളൂ. ശരി എന്നല്ലേ, വിളിച്ചതിന് നന്ദി. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എം ബി ശ്രീനിവാസൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം ഒരു കൊച്ചു സ്വപ്നം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
1: ഹലോ
0: ആ ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? വള്ളിക്കാവ് പറഞ്ഞോളൂ. ഹലോ
1: ഹലോ
0: ആ പറഞ്ഞോ പറഞ്ഞോ. എന്ന് പാട്ട് വേണം അല്ലേ? ഇനി വള്ളിക്കാവിലെ വിശേഷങ്ങളൊക്കെ പറയൂ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് വത്സലകുമാരി?
1: എന്റെ വീട്ടിൽ ഇപ്പോ മകളുണ്ട്, മകൾക്ക് ജോലിയാ.
0: എവിടെയാ?
1: സബ്എഡിറ്ററായിട്ട് പത്രത്തിൽ വർക്ക് ചെയ്യും.
0: പത്രത്തിലോ?
1: അതെ.
0: ആ ശരി.
1: എന്റെ ഹസ്ബൻഡ് പിന്നെ പെൻഷൻ പറ്റി.

0: കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്നിവിടെ വിളിച്ചതിനെ കിട്ടിയിട്ടുണ്ട്. ഔഷധ സസ്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന വ്യക്തിയാണ്. ഹസ്ബൻഡ്.
1: അപ്പൊ ഇപ്പൊ വീട്ടില്, വീട്ടിലാണോ, വീട്ടു പറമ്പിലാണോ അതോ വേറെ എവിടെയെങ്കിലും നഴ്സറി പോലെയാണോ?
0: ഇഷ്ടം വീട്ടു പറമ്പില് കൃഷി ചെയ്യുന്നുണ്ട്.
1: കൃഷി ചെയ്യുന്നുണ്ട്.
0: പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്.
1: പേരെന്താണ് അദ്ദേഹത്തിന്റെ?
0: രാധാകൃഷ്ണൻ.
1: രാധാകൃഷ്ണൻ മുമ്പ് ഗാനസുലാഭത്തിൽ വിളിച്ചിട്ടുണ്ടോ? അദ്ദേഹം അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അല്ല, അതായത് ഈ ഔഷധ സസ്യ കൃഷിയെ കുറിച്ച് നമ്മൾ ആരോടോ ഇങ്ങനെ കുറച്ച് വിശദമായിട്ട് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു.
0: അത് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടാണ്, റേഡിയോയിൽ വന്നിട്ടുണ്ട്.
1: ഓ, അത് ശരി.
0: അദ്ദേഹത്തിന്റെ പേര് നരേന്ദ്രൻ എന്നാ കേട്ടിട്ടുണ്ട് ഞാൻ.
1: അതെ അതെ അതെ. അപ്പോ അപ്പോ ഈ ഔഷധ സസ്യങ്ങൾ നമ്മൾ കൃഷി ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? കൊടുക്കുമോ അത് വാങ്ങിക്കാനുള്ള
0: ഓരോരുത്തരും വരും, എന്തെങ്കിലും ആവശ്യം ചോദിക്കും കൊടുക്കും. അല്ലെങ്കിൽ പത്രത്തിൽ അന്ന് വാർത്ത കൊടുത്തപ്പോ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത് എല്ലാവർക്കും ആഗ്രഹമുള്ളവർ വന്നാല് സൗജന്യമായിട്ട് സസ്യങ്ങൾ കൃഷി ചെയ്ത്
1: കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മുടെ കാണുന്ന അസുഖങ്ങൾക്കുള്ള ഔഷധങ്ങൾ ഈ സസ്യങ്ങളിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ?
0: നമ്മൾ
1: തുളസി തുളസിലിട്ട് ആവി പിടിച്ചു കഴിയുമ്പോ നമ്മുടെ ജലദോഷമൊക്കെ ഒന്നും മാറില്ലേ അല്ലേ?
0: വളരെയധികം പലതരത്തിലുള്ള തുളസികളുണ്ട്.
1: കാലിത്തുളസി,
0: കൃഷ്ണ തുളസി, ഭസ്മ തുളസി, അങ്ങനെ ഒത്തിരി വെറൈറ്റി തുളസികളൊക്കെ ഉണ്ടല്ലോ.
1: കുറെ നാളുകൊണ്ടുള്ള പരിചയം പരിചയം കാരണം നമുക്ക് ഇതെല്ലാം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അല്ലേ?
0: പക്ഷെ നമ്മള് ഈ പത്രത്തിന്റെ വാർത്ത കൊടുത്തപ്പോൾ ഒരു ഡോക്ടർ വളരെ ദൂരെ നിന്ന് വാർത്ത കേട്ടുകൊണ്ട് ഇവിടെ
1: വന്നിട്ടുണ്ടായിരുന്നു.
0: അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു മരുന്ന് കേട്ടാൽ നമ്മൾക്ക് നമ്മളിന്റെ പണ്ടൊക്കെ പുസ്തകങ്ങളിലൊക്കെ ഒരു ഇത് വെക്കുമായിരുന്നല്ലോ ചെടി, ആ ഒരു ചെടിയായിരുന്നു.
1: അപ്പൊ നമുക്ക് സാധാരണ നമ്മുടെ ചുറ്റുമുള്ള മിക്ക പച്ചിലകളും മരുന്ന് നമുക്ക് ഔഷധങ്ങളായിട്ടൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നമുക്ക് അനുവദിച്ച് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് സമയം നമുക്ക് അനുവദിക്കുന്നില്ല. പാട്ട് നമുക്ക് പാട്ടാർക്കും സമർപ്പിക്കുന്നുണ്ടോ?
0: പാട്ട് എല്ലാവർക്കും
1: എല്ലാവർക്കും സമർപ്പിക്കുന്നു. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ വീട്ടില് എല്ലാവരും അന്വേഷിച്ചായിട്ട് അറിയിക്കണം കേട്ടോ. പാട്ട് കേട്ടാലോ ഇനിയും വിളിക്കണം, വിളിക്കുന്നത് കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ട് വിളിക്കണം കേട്ടോ. വിളിക്കുക മാത്രമല്ല ആകാശവാണിയിലേക്ക് കത്തുകളും എഴുതണം, വിശേഷങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ആകാശവാണിയിലേക്ക് കത്തുകൾ എഴുതുക കേട്ടോ. നമ്മുടെ പരിപാടികൾ കേൾക്കുന്ന കേൾക്കുന്ന അവരതിനെ കുറിച്ചൊക്കെ കത്തെഴുതാം കേട്ടോ. തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ടാവും. പിന്നെ നമുക്ക് നമുക്ക് എത്രയോ ശ്രോതാക്കളുണ്ട്, അവരെല്ലാരും എല്ലാവരും കേൾക്കുകയല്ലേ. ശരി.
0: അപ്പൊ
1: അതെ അതെ വരട്ടെ. അപ്പോ നമുക്ക് ഗാനം കേട്ടാലോ? ശരി. പി ഭാസ്കരൻ എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം, ചിത്രം വെങ്കലം.

ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ, ആ കോള് കട്ടായിരിക്കുന്നു. നമുക്കൊരു ഗാനം കേട്ടിട്ട് അടുത്ത കോളിലേക്ക് പോവാം.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്. രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ
4: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
5: ആ ഹലോ നമസ്കാരം സാർ.
4: ഹലോ
5: ഹലോ ഹലോ
4: ആ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ.
5: ഞാൻ എടുത്തു രാജാമണി.
4: പിന്നെ ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? ഫോൺ കിട്ടിയതിന്റെ ഒരു സന്തോഷം ഉണ്ടെന്ന് തോന്നുന്നു.
5: മോൻ പാടുമായിരുന്നു.
4: ഈ പാട്ടാണോ പാടുന്നത്?
5: ഈ പാട്ട് പാടും. ഞാൻ അവനോട് പറഞ്ഞു ഞാൻ നോക്കട്ടെ. ഞാൻ ഈ പാട്ട് അങ്ങനെ ചേർന്ന് വേറെ കേട്ടിട്ടില്ല.
4: മോന് മോന് എങ്ങനെ എത്ര വയസ്സുണ്ട്? അപ്പോ ഈ പാട്ട് ഇങ്ങനെ പാട്ട് സ്ഥിരമായിട്ട് പാടും.

0: അദ്ദേഹം.
1: അത്
0: ശരി. ഓക്കെ ഓക്കെ, നടക്കട്ടെ നടക്കട്ടെ. മോന് പറഞ്ഞു ഞാൻ ചെറിയൊരു കുഞ്ഞാണെന്നൊരു ഇത് പോയി കേട്ടോ. അതാണ് അല്ല, അമ്മമാർക്ക് പിന്നെയും മക്കൾ എത്ര വളർന്ന് വലുതായാലും കുഞ്ഞു തന്നെയാണ്
1: അല്ലേ.
0: ശരി ശരി. അത് വീട്ടിലാരൊക്കെ ഉണ്ട് രാധാമണി?
1: മുപ്പത്തിയാറ്
0: വർഷം അങ്കണവാടി ടീച്ചറായിരുന്നു അല്ലേ. എന്ത് ഭാഗ്യമാണ് അല്ലേ, കൊച്ചു കുഞ്ഞുങ്ങളോടൊപ്പം 36 വർഷം കഴിയുക എന്ന് പറഞ്ഞാൽ. ശരി, അപ്പൊ നമുക്ക് ഇപ്പൊ പാട്ട് കേട്ടാലോ? അവരെ ഇപ്പോൾ നമ്മൾ പാട്ട് കേട്ട് തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് മുഴുവനും കേൾക്കാൻ കഴിയില്ല. ഇത്തിരി ദൈർഘ്യമുള്ളൊരു ഗാനമാണ്. നമുക്ക് പാട്ട് മുഴുവനും കേൾക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ കേൾക്കണം. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പാട്ട് സമർപ്പിക്കുന്നു. ശരി ശരി ശരി. അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം, ഇനിയും വിളിക്കണം കേട്ടോ. ശരി എന്നാൽ. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ശരത്തീണം പകർന്ന്, ചിത്രപാടി ഗാനം, ചിത്രം സാഗരം സാക്ഷി.

ഇന്നത്തെ ഗാനശലാപം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ഒപ്പം ദീപ വർഗീസ്. അടുത്ത ഗാനശലാപത്തിൽ പാട്ടുകളും വിശേഷങ്ങളുമായി ഒത്തുകൂടാം എന്ന പ്രതീക്ഷയിൽ വിട പറയട്ടെ. സ്നേഹപൂർവ്വം എൻ ജെ ജോഷിലാൽ.

0: പറഞ്ഞതല്ലേ.
1: ഇന്നലെ രാത്രി എന്റെ ബോധം തീരെ നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഞാൻ അതോർത്ത് ലജ്ജിക്കുകയാണ്.
0: എനിക്കറിയാമോ ഡോണിയ, ഞാനിവനോട് എല്ലാം തുറന്നു പറയട്ടെ.
2: പറയമ്മേ, അതങ്ങനെ തന്നെയാണ് വേണ്ടത്.
0: ഇന്ന് അതിരാവിലെ ഞങ്ങൾക്ക് ലൂഷിന്റെ ഒരു കത്ത് കിട്ടി. ഞങ്ങളുടെ വരവിനെക്കുറിച്ച് അറിയിച്ചതിനുള്ള മറുപടി. അയാൾ ഞങ്ങളെ സ്റ്റേഷനിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് വാക്ക് തന്നിരുന്നതാണ്. നിങ്ങൾക്കറിയാമോ, അയാൾക്ക് പകരം ഒരു വേലക്കാരനെയാണ് ഇവിടത്തെ വിലാസം കൊടുത്തയച്ചത്. കൂട്ടിക്കൊണ്ടുപോകാൻ വന്നയാൾ ഒരു കത്ത് തന്നു. അതിലെല്ലാം ഉണ്ട്.
3: പ്രിയപ്പെട്ട മാഡം, നാളെ രാത്രി 8 മണിക്ക് നിങ്ങളുടെ താമസ സ്ഥലത്ത് ഞാനെത്തും. നമ്മുടെ കൂടിക്കാഴ്ച സമയത്ത് നിങ്ങളുടെ മകൻ അവിടെ ഉണ്ടാകരുത്. ഇന്നലെ രോഗിയായ അയാളെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അസാധാരണവും ക്രൂരവുമായ രീതിയിൽ അയാൾ എന്നെ അപമാനിച്ചു. ഒരു മദ്യപാനിയുടെ വീട്ടിൽ വെച്ച് ഞാൻ അയാളെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അയാളുടെ ദുർനടപ്പുകാരിയായ മകൾക്ക് ശവദാഹത്തിന്റെ പേരിൽ 25 രൂബിൾ അവൻ നൽകി. നിങ്ങൾ അത്രയും പണമുണ്ടാക്കാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് ഓർത്ത് എനിക്ക് വിഷമം തോന്നി.
1: ഇത് ദീർഘമായൊരു കത്താണല്ലോ. കാണേണ്ടത് കണ്ടു.
0: ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നീ ഒന്ന് പറ.
1: ഞാൻ എന്ത് പറയാൻ?
0: ഞങ്ങളെ വന്ന് കാണരുതെന്ന് എന്റെ മോനോട് ഞാൻ എങ്ങനെ പറയും? ലൂഷിനെ നിരസിക്കണമെന്ന് അവൻ ഇന്നലെ പറഞ്ഞതാണ്. ഇപ്പോ അവനെ സ്വീകരിക്കരുതെന്ന് ഞങ്ങൾക്ക് ലൂഷിൻ ഉത്തരവ് തന്നിരിക്കുന്നു.
1: അമ്മേ, ഡോണിയെ എന്ത് തീരുമാനിക്കുന്നോ അതുപോലെ ചെയ്യുക.
0: അവളുടെ മനസ്സിലിരിപ്പ് ദൈവത്തിന് മാത്രം അറിയാം. ലൂഷിൻ വരുമ്പോൾ നിക്കോ ഇവിടെ ഉണ്ടായിരിക്കണമെന്നാണ് അവളുടെ ആഗ്രഹം. ഞാനാണെങ്കിൽ അവൻ ഈ കത്ത് കാണിച്ചു കൊടുക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല.
1: ഇതാകപ്പാടെ കുഴഞ്ഞ പ്രശ്നമായല്ലോ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം?
0: എന്തെങ്കിലും കാരണം പറഞ്ഞ് നീ അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ഒഴിവാക്കണം. കാരണം അവൻ അത്ര ദേഷ്യത്തിലാണ്.
1: അവൻ പൊട്ടിത്തെറിക്കും. അവനെ തടുക്കാനും പറ്റില്ല.
0: മരിച്ചുപോയ ആ കുടിയനും അയാളുടെ പിഴച്ച മകളും ആരാണ്? അവന്റെ കയ്യിലുള്ള പണം മുഴുവൻ അവൻ എന്തിനാണ് അവൾക്ക് കൊടുത്തത്?
1: ഇന്നലെ അവൻ എന്തോ സൂചിപ്പിച്ചു, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല.
0: ഒന്നും ആലോചിക്കാനില്ല. നമ്മൾ ഉടനെ അവന്റെ അടുത്തേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ദൈവമേ, 10 മണി കഴിഞ്ഞു. ഡോണിയ, നമുക്ക് പുറപ്പെടാം. ഇനിയും വൈകിയാൽ ഇന്നലത്തെ സംഭവത്തിന് ശേഷം നമ്മൾ ഇപ്പോഴും അവനോട് ദേഷ്യത്തിലാണെന്ന് കരുതും.
1: ശരിയാണ്, എന്നാൽ നമുക്ക് വേഗത്തിൽ ഇറങ്ങാം.
4: ഓ അമ്മ,
0: ഡോക്ടർ സോസിമോ എങ്ങനെയുണ്ട്?
4: വിശേഷിച്ചൊന്നുമില്ല, ഇപ്പോൾ സുഖമാണ്, വളരെ സുഖം. കണ്ടില്ലേ കുളിച്ച് കുട്ടപ്പനായിട്ടിരിക്കുന്നത്?
5: എനിക്കൊന്നുമില്ലമ്മേ, ഇപ്പോൾ എനിക്ക് പൂർണ്ണ സുഖം തോന്നുന്നു. അല്ല, റസ്മികനൊന്നും പറയുന്നില്ല.
1: നിക്കോവ്, ഇന്നലെ സംസാരിച്ചതുപോലെ ഇന്ന് ഞാൻ സംസാരിക്കില്ല.
4: ഇന്നത്തെ ഇയാളുടെ സ്വഭാവം കണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. എന്തെങ്കിലും ഇയാളെ കൊണ്ട് സംസാരിപ്പിക്കാൻ നോക്കുമ്പോഴാണ് നിങ്ങളുടെ വരവ്.
5: എനിക്ക് കൂടിയും കുറഞ്ഞുമാണ് അസുഖം വരുന്നത്.
4: ഞാൻ ഒന്നുകൂടി പറയട്ടെ, നിങ്ങളുടെ അസുഖം എത്ര വേഗം പൂർണ്ണമായി മാറുമെന്ന കാര്യം നിങ്ങളെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
5: അതെ, ഞാൻ ഉടനെ തന്നെ സർവകലാശാലയിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ കാര്യങ്ങളെല്ലാം നേരെയാകും.
0: ഇന്നലെ ഡോക്ടർ അവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത്.
5: എന്ത്, ഇന്നലെ രാത്രി നിങ്ങളെ കണ്ടിരുന്നോ?
4: നീണ്ട യാത്രയ്ക്ക് ശേഷം അല്പം

0: പോലെ നിങ്ങൾ ഉറങ്ങിയില്ലേ?
1: മോനെ, അത് 2 മണിവരെയല്ലേ. ഞാനും മോളും വീട്ടിലിരിക്കുമ്പോഴും 2 മണിക്ക് മുമ്പേ ഉറങ്ങാറില്ല.
2: എനിക്ക് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല ഡോക്ടർ. ഫീസിന്റെ കാര്യം പോട്ടെ, അത് സൂചിപ്പിക്കുന്നതിൽ ക്ഷമിക്കണം. നിങ്ങൾക്ക് എന്നോട് പ്രത്യേക താല്പര്യമുണ്ടാവാൻ കാരണമെന്തെന്ന് എനിക്കറിഞ്ഞുകൂടാ. പ്രത്യേക ശ്രദ്ധയല്ലേ എന്റെ കാര്യത്തിൽ പുലർത്തിയത്?
3: അത് ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം അങ്ങനെയാണ്, അതുകൊണ്ടാണ്.
0: നിങ്ങൾ എന്റെ ആദ്യത്തെ രോഗിയാണ്. സ്വന്തം കുട്ടികളെ പോലെ ആദ്യത്തെ രോഗികളെ സ്നേഹിക്കാൻ പരിശീലിക്കുകയാണ് ഞാൻ. ചിലർ അവരുമായി പ്രണയത്തിലകപ്പെടുകയും ചെയ്യുന്നു.
3: കയ്യിലിരിപ്പ് അത്ര നല്ലതല്ല.
2: ഞാൻ ഇവനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. റസുമഹിൻ, ഇവൻ എന്നിൽ നിന്ന് അപമാനവും ബുദ്ധിമുട്ടുമല്ലാതെ യാതൊന്നും ലഭിച്ചിട്ടില്ല.
3: എന്ത് വിഡ്ഢിത്തമാണ് നീ വിളിച്ചു പറയുന്നത്!
2: എന്തായാലും ഇന്നലെ അമ്മ എന്നെ കാത്ത് ഏറെ നേരം ഇവിടെയിരുന്നു.
1: ഞാൻ എന്റെ ജീവനെക്കാളും എന്നെ സ്നേഹിക്കുന്നു മോനെ.
2: അമ്മേ, അതെനിക്കറിയാം. എന്റെ ഭാഗ്യമാണമ്മ.
1: മോനെ, നിന്നെ ഓർക്കാത്ത നാളുകളില്ല. നിന്നെ ഇന്നലെ കാണാതിരുന്നപ്പോൾ ഞാൻ തന്നെ തീയ്ക്ക് കണക്കില്ല.
2: അമ്മ ഇപ്പോഴും എന്നെ ഒരു ചെറിയ കുട്ടിയായി കാണുന്നു.
1: അമ്മമാർക്ക് മക്കൾ കുട്ടികൾ തന്നെയാണ്, എത്ര വലുതായാലും. നീ ഭയങ്കര പനിയായി കിടക്കുകയാണെന്നാ നസ്താസ്യ പറഞ്ഞത്. ആരോടും പറയാതെ ഒരു പോക്ക് വെച്ചു കൊടുത്താൽ പേടിക്കത്തില്ലേ?
2: ഞാൻ എവിടൊക്കെ പോകുന്നെന്ന് ആരോടും പറയാറില്ലമ്മേ.
1: നിന്റെ അച്ഛന്റെ സുഹൃത്ത് ലെഫ്റ്റനന്റ് പൊട്ടഞ്ചിക്കോവിന്റെ ദുരന്തം അപ്പോൾ ഞാൻ ഓർത്തുപോയി. ഭയങ്കര പനിയുള്ളപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഓടി മുറ്റത്തുള്ള ഒരു കിണറ്റിൽ വീണു. പിറ്റേന്നാണ് ശരീരം വലിച്ചു കയറ്റിയത്.
2: അത് കാര്യങ്ങൾ പെരുപ്പിച്ചു കാണുന്നതുകൊണ്ടാണ്.
1: ഞങ്ങളുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇവിടെ പരിചയമില്ലാത്ത സ്ഥലത്ത് വന്നിട്ട് നിന്നെയും കാണാൻ കഴിയാതെ വരുമ്പോഴുള്ള അവസ്ഥ.
2: അത് പോട്ടെ, എന്തായാലും കണ്ടല്ലോ. ഞാൻ മറ്റൊരു കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇന്ന് നിങ്ങളെ വന്ന് കാണാൻ ഉദ്ദേശിച്ചിരുന്നതല്ല എന്ന് അമ്മയും ഡോണിയും വിചാരിക്കരുത്. നിങ്ങൾ വന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു.
4: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 28-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൌപർണിക, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, ലൂഷിൻ കണ്ണൻ നായർ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എം ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചകഴിഞ്ഞ് 4 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക JR ദിവ്യാ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321. മറ്റൊരു നമ്പർ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321, 9496596321. അതിഥി പിന്നണി ഗായിക JR ദിവ്യാ നായർ.

0: സമയമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
0: ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്. രചന ജേക്കബ് എബ്രഹാം. മായാമുദ്രകൾ.

0: ഇതുവരെ കേട്ടത് ഉമംഗ് CIT സ്പോൺസേർഡ് പരിപാടി. പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലത് സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യയ്ക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം airtvmpm@gmail.com.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: ആകാശവാണി കവരത്തി 1152 kHz. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്നതാണ്.

ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1952 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം മുഹമ്മദ് സലീം, മന്നായപുര.

ഇനി അല്പസമയത്തിനുള്ളിൽ രാഷ്ട്രപതി ശ്രീമതി ദ്രൌപദി മുർമു 2025 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്ന ചടങ്ങിന്റെ ഡൽഹിയിൽ നിന്നുള്ള തത്സമയ പ്രക്ഷേപണം കേൾക്കാം.

ആകാശവാണി കവരത്തി 1952 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം തുടരുന്നു. ഇപ്പോൾ തും തോ ടെഹരെ പരദേശി എന്ന ഹിന്ദി ആൽബത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന അബ്ബാസ് ദന, സംഗീതം നൽകിയത് മുഹമ്മദ് ഷാഫി നിയാസി, ആലാപനം അൽതാഫ് രാജാ.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് സലീം, മന്നായപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ പിഎം ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
1: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. കോവിഡ് 19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ പിഎം ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഇ വിദ്യ പദ്ധതിയിലെ 2 ഉപപദ്ധതി. 9 ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ, DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3 ഉപപദ്ധതി. 1 ക്ലാസ് മുതൽ 12 ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4 ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠനസഹായികളാണ് ഈ പദ്ധതിയിലെ 5 ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഇ വിദ്യ പദ്ധതിയുടെ 6 ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM ഇ വിദ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
0: PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ.
3: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. President Draupadi Murmu today conferred Padma Awards to 66 eminent personalities for the year 2026 at the first civil investiture ceremony held at the Rashtrapati Bhavan. Of them, two were conferred with Padma Vibhushan, six with Padma Bhushan, and 58 personalities were conferred with Padma Shri. Noted film actor Dharmendra Singh Deol has been honored with Padma Vibhushan posthumously for his contribution in the field of art. The actor's wife and Lok Sabha MP Hema Malini received the award. The legendary Indian violin maestro Dr. N. Rajam was also honored with the Padma Vibhushan. In the category of Padma Bhushan, former Uttarakhand Chief Minister and Maharashtra Governor Bhagat Singh Koshyari was awarded Padma Bhushan for his services in the field of public affairs. Besides, Shatavdhani Dr. R. Ganesh received the award in the field of art. Industrialist Uday Suresh Kumar Kotak received the Padma Bhushan for his contribution to trade and industry, while Dr. Kalipati Ramasamy Palaniswamy received the award in recognition of his outstanding contribution to the field of medicine. Those eminent personalities who have been honoured with Padma Shri include Indian women's cricket team captain Harmanpreet Kaur Bhullar for her contribution in the field of sports and Taga Ram Bheel for his contribution in the field of arts. During the ceremony, Vice President C.P. Radhakrishnan, Prime Minister Narendra Modi, Union Ministers Amit Shah, Gajendra Singh Shekhawat and H.D. Kumaraswamy, among others, were also present on the occasion. For the year 2026, the President has approved conferment of 131 Padma Awards, including 5 Padma Vibhushan, 13 Padma Bhushan and 113 Padma Shri Awards. The remaining Padma Awardees will be conferred in the second round of the ceremony to be held later. The government is making all efforts to ensure smooth supply of petroleum products within the country. Addressing the inter-ministerial briefing in New Delhi today on the recent developments in West Asia, Joint Secretary in the Ministry of Petroleum and Natural Gas, Sujata Sharma, said the refinery production of LPG in the country has been increased to 50,000 tons per day. The Joint Secretary said that over 8 lakh PNG connections have been gasified since March, adding that infrastructure has been created for 2,87,000 in connections. Additional Secretary of the Department of Fertilizers, Aparna Sharma, said that the overall stock position of fertilizers in the country remains comfortable. The Supreme Court has issued notice to the Union Government on a PIL seeking stricter prohibition of child labour in entertainment and hospitality-linked establishments. A bench comprising Chief Justice Suryakant and Justice Joymalia Bagchi and Justice Vipul M. Pancholi took note of the submissions made by child rights collective Just Rights for Children Alliance. A Delhi court today convicted Congress leader Alka Lamba in a case related to an assault on police personnel during a protest at the Jantar Mantar in the year 2024. Additional Chief Judicial Magistrate Ashwini Pamar convicted Lamba and fixed 5th of June to hear the arguments on Lamba's sentencing. The prosecution had accused Lamba, the president of the All India Mahila Congress, of obstructing police and blocking a public road while holding a protest at the Jantar Mantar on 29th of July 2024. Members of the Delhi Gymkhana Club today moved the Delhi High Court against the centre's order asking the club to hand over its premises to the government by the 5th of next month. The court listed the lawsuit for hearing tomorrow. The centre has asked the Gymkhana Club in Lachenz's Delhi to hand over its premises by 5th of June, citing that the 27.3-acre land parcel was required for strengthening and securing the defence infrastructure. In Tamil Nadu, political developments within the opposition AIADMK took a dramatic turn today as three MLAs belonging to the dissent group led by senior leader S.P. Velumani tendered their resignations from the assembly and joined the ruling Tamilaga Vetri Karagam or TVK. Benchmark domestic equity indices ended on a bullish note today amid hopes of a possible agreement to end the US-Iran conflict. Sensex surged 1,074 points or 1.4% to close at 76,489, while Nifty advanced 312 points to settle at 24,032. And that is the end of this news bulletin.
1: ആകാശവാണി.
4: ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ. അവതരണം ലക്ഷ്മി ശ്രീ വിജയ. കോട്ടയം ജില്ലയിൽ കൺസ്യൂമർ ഫെഡ് സ്കൂൾ വിപണി പ്രവർത്തനമാരംഭിച്ചു. പഠനോപകരണങ്ങൾ 10 മുതൽ 60% വരെ വിലക്കുറവിൽ ലഭിക്കും. സ്കൂൾ തുറക്കുന്ന സമയത്തെ വിലക്കയറ്റം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നാഗമ്പടം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിൽ വിപണി തുടങ്ങിയിരിക്കുന്നത്. ബാഗുകൾ, കുടകൾ, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, റെയിൻകോട്ട്, ത്രിവേണി നോട്ട്ബുക്കുകൾ, ഓഫീസ് സ്റ്റേഷനറി തുടങ്ങിയ പഠനോപകരണങ്ങൾ ഇവിടെ ലഭിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കുന്ന വിപണി ജൂൺ 15 വരെയാണ് പ്രവർത്തിക്കുന്നത്. കോട്ടയം ജില്ലയിലെ അനശ്വര തിയേറ്റർ ഇനി ഓർമ്മകളിൽ. പതിറ്റാണ്ടുകളായി കോട്ടയം ജില്ലക്കാർക്ക് കാഴ്ചയുടെ വിസ്മയമൊരുക്കിയ തിയേറ്റർ പ്രവർത്തനം അവസാനിപ്പിച്ചു. 7 പതിറ്റാണ്ടുകൾക്ക് മുൻപ് രാജ്മഹൽ എന്ന പേരിലാണ് തിയേറ്റർ പ്രവർത്തനം കോട്ടയത്ത് ആരംഭിച്ചത്. പിന്നീട് 1980 പുതിയ മാനേജ്മെന്റ് അനശ്വര എന്ന തിയേറ്ററിന് പേര് നൽകി. സംസ്ഥാനത്ത് ആദ്യമായി 2005 UAFO ഡിജിറ്റൽ സ്ക്രീനിംഗ് പരീക്ഷണ പ്രദർശനം നടത്തിയ തിയേറ്റർ എന്ന പ്രത്യേകതയും അനശ്വര തിയേറ്ററിനുണ്ട്. കോട്ടയം നഗരത്തിന്റെ സാംസ്കാരിക അടയാളങ്ങളിലൊന്നായിരുന്നു ഓർമ്മകളിൽ മറയുന്ന ഈ തിയേറ്റർ. കോട്ടയം നഗരത്തിലെ പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒരുപോലെ ഒട്ടനവധി സിനിമാ ഓർമ്മകൾ സമ്മാനിച്ച ഇടമാണ് അനശ്വര തിയേറ്റർ. ആസ്വാദക മനസ്സുകളിലേക്ക് കാഴ്ചയുടെ ആഘോഷങ്ങളും കയ്യടികളും ബഹളങ്ങളും നിറഞ്ഞ ആ സിനിമാശാല ഇനി ഓർമ്മകളിലെ റിലീസുകൾ മാത്രം. അന്താരാഷ്ട്ര തലത്തിൽ പുസ്തക പ്രസാധനത്തിന് നൽകിവരുന്ന 2026 അഫിസിയാനാഡോ പുരസ്കാരത്തിന്റെ അന്തിമ ചുരുക്കപ്പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് DC ബുക്സ് ഇടം നേടി. പ്രസാധന രംഗത്തെ സംഭാവനകളും സാംസ്കാരിക വിനിമയത്തിനായി നടത്തിയ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകളും പരിഗണിച്ചാണ് DC ബുക്സിനെ ഈ അവാർഡിനായി തെരഞ്ഞെടുത്തത്. ഇറ്റലിയിൽ നടന്ന സലോൺ ഇന്റർനാഷണൽ ഡെൽ ലിബ്രോ ടോറിനോ പുസ്തകമേളയിൽ May 13 ഫൈനലിസ്റ്റുകളുടെ പ്രഖ്യാപനം നടന്നത്. ചടങ്ങിൽ DC ബുക്സ് പ്രതിനിധി ഗോവിന്ദ് DC പങ്കെടുത്തു. ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന വേർഡ്സ് വിതൌട്ട് ബോർഡേഴ്സ്, പോളണ്ടിൽ നിന്നുള്ള പോഗ്രാനീച്ചെ പബ്ലിഷിംഗ് എന്നിവയാണ് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ പ്രസാധകർ. ലോകമെമ്പാടുമുള്ള മികച്ച പുസ്തക പ്രസാധന സംരംഭങ്ങളെ ആദരിക്കാനും പിന്തുണ നൽകാനുമുള്ള വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അഫിസിയാനാഡോ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രശസ്തമായ ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയറിന്റെയും സലോൺ ഇന്റർനാഷണൽ ഡെൽ ലിബ്രോ ടോറിനോയുടെയും സംയുക്ത സഹകരണത്തോടെയാണ് ഈ അവാർഡ് സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ അംഗീകാരം മലയാള ഭാഷയ്ക്കും പ്രസാധന മേഖലയ്ക്കും ലഭിച്ച വലിയ നേട്ടമാണെന്ന് രവി DC പറഞ്ഞു. മഴക്കാലത്തിന് മുന്നോടിയായി കോട്ടയം ജില്ലയിലെ ഐമനം ഗ്രാമപഞ്ചായത്ത് ശുചീകരണം തുടങ്ങി. പഞ്ചായത്തിലെ 21 വാർഡുകളിലെയും മാലിന്യങ്ങൾ നീക്കി തുടങ്ങി. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴുകിയുള്ള ഖരമാലിന്യങ്ങളാണ് ഐമനം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിലവിൽ നീക്കുന്നത്. പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച മാലിന്യ നിർമ്മാർജ്ജനം ഓരോ വാർഡിലും മുൻ നിശ്ചയിച്ച തീയതിയിൽ പൊതുജനങ്ങൾ നിശ്ചിത സ്ഥലത്ത് എത്തിക്കുകയും ഹരിതകർമ്മസേന അംഗങ്ങൾ അത് ശേഖരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയും ചെയ്യും. സംഭരിച്ച മാലിന്യങ്ങൾ 21 വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മസേന അംഗങ്ങൾ നീക്കം ചെയ്യും. പ്രതിവർഷം 10 ലക്ഷം രൂപയോളമാണ് പഞ്ചായത്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ചെലവഴിക്കുന്നത്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും. ജൈവവളങ്ങളുടെ ശരിയായ ഉപയോഗ രീതികൾ, ഡോക്ടർ ശൈലജ കുമാരി MSമായുള്ള അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ. സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്, രചന ജേക്കബ് എബ്രഹാം. 8:00 ഹലോ ഡോക്ടർ, അസ്ഥിരോഗം.

ആയുർവേദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജിക്കോ ഏലിയാസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടർ ചോദിക്കാൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനിലമയ്ക്ക് ഇ ശോധ സിന്ധു. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, ഭാഷയും സാഹിത്യവും കുട്ടികളുടെ വിദ്യാഭ്യാസവും. ജിജു നായരങ്ങാടി നടത്തുന്ന പ്രഭാഷണം. 9:30 സംഗീത കച്ചേരി. എ അനന്തപത്മനാഭൻ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി. കുഴൽമന്ദം ജി രാമകൃഷ്ണൻ മൃദംഗം. കുമരകം ഗണേഷ് ഗോപാൽ ഘടം. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പരിപാടികൾ ഡൽഹി റിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ് അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി കുട്ടമത്ത് എഴുതിയ കേരളവിലാസം എന്ന കവിത ആലാപനം ആദർശ്. 6:15 ഉദയഗീതം, കെ എസ് ചിത്ര പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗാന്ധി സ്മൃതി, ചുമടു താങ്ങി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം. ഉറുവിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 29-ാം ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗസൗഖ്യം. 9:00 ഹലോ പ്രിയഗീതം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം. മീനാക്ഷി ദേവ് എം പാടുന്ന കൃതികൾ. ശ്വേത അനന്തശിവൻ വയലിൻ. നാഞ്ചിലേ ആറാരുൾ മൃദംഗം. 11:00 ഹരിതവാണി. കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ച് ഒരു പ്രക്ഷേപണ പരമ്പര ചെമ്പൻപാടി. 11:15 ചലച്ചിത്രഗാനങ്ങൾ. 11:30 കൂട്ടുകാരി, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ദിവ്യ എസ് വിദ്യാധരൻ സംസാരിക്കുന്നു. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 12:00 ഒരിക്കൽ കൂടി നീർവഴി. 12:20 ലളിതഗാനങ്ങൾ എം വിനോദ് പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ, ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 മഞ്ഞണി പൂനിലാവ്. 2:15 തുടർ നാടകം ദസ്തവെസ്ക്യൂഡി നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും. 29-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം പി എ ബിജു. 2:30 ഉമംഗ് സി ഐ ടി സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 നേർമൊഴി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റായ വിജയകുമാർ എസ് നായരുമായി നടത്തിയ അഭിമുഖം. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പരിപാടി. നാഗാർജുൻ കെ ഉപന്യാസോമേം മാനവീയ മൂല്യ സോജയസോ സംസാരിക്കുന്നു. 5:15 തുടിതാളം. കലാമണ്ഡലം ജെ രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന കേളികൂട്ട്. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ഗാന്ധിസ്മൃതി. 5:45 ഭക്തിഗാനങ്ങൾ, ഹംസ കുരിപ്പുഴയും സംഘവും പാടിയത്. 6:00 പദ്ധതികൾ ജനനിന്മയ്ക്ക് സമഗ്ര ശിക്ഷ അഭിയാൻ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, വിരിപ്പ് നെൽകൃഷി, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ സുരേന്ദ്രൻ എമ്മുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്നു പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി. രശ്മി പ്രശോഭ അവതരിപ്പിക്കുന്ന പുസ്തക അവലോകനം. വിഷ്ണുപ്രിയ അവതരിപ്പിക്കുന്ന കഥ. കാവേരി ബാബു അവതരിപ്പിക്കുന്ന കവിത. 8:00 സാഹിത്യരംഗത്തിൽ സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ ഗുണ്ടാചരിതം. കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിത ഉള്ളിനക്കങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആന്റ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫോർമേഷൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. ആനഞ്ചേരി വി കെ ശ്രീകുമാറും സംഘവും അവതരിപ്പിക്കുന്ന കഥ സൂര്യമാനസം. 10:00 കഥകളിപ്പദങ്ങൾ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സ്പോട്ട് ലൈറ്റ്. 11:15 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലെ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C. കുറഞ്ഞ താപനില 24.8°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9°C. കുറഞ്ഞ താപനില 25°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: വിളിക്കും.
1: ഓ ഐ നോ.
0: ആർ ബി ഐ പറയുന്നു,
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം. എറണാകുളം മലയിടം തുരുത്ത് നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് രണ്ടാഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ പി എസ് സി യോഗ തീരുമാനം. സംസ്ഥാനത്ത് പ്ലസ് ടു വി എച്ച് എസ് ഇ പരീക്ഷാഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അബു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഹൈക്കോടതി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി കെ സി വിൻസെന്റിനെ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എറണാകുളം മലയിടം തുരുത്തിലെ നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴക്കാല മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
5: കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല, അതാണ് തീരുമാനം. അതിൽ അവരോട് ഞങ്ങൾ ഒരു പ്രപ്പോസൽ വെച്ചു, പകരം സ്ഥലവും പകരം വീടും തന്ന് അവരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും, അവരെ തെരുവിലേക്ക് വിടില്ല.
6: പിന്നെ നമ്മൾ മൺസൂൺ വരികയാണ്. മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പണമൊക്കെ ജില്ലകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ജില്ലാ കളക്ടർമാരുടെ യോഗം ബുധനാഴ്ച രാവിലെ ഓൺലൈനായി 10 മണിക്ക് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്.
4: മലയിടം തുരുത്തിലെ ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ രണ്ടാഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഭൂമിയൊഴിപ്പിക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി എറണാകുളം റൂറൽ എസ് പി നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്നും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സമാധാനപരമായ രീതിയിൽ ശ്രമം തുടരുമെന്നും സമരക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന പി എസ് സി യോഗമാണ് തീരുമാനിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ടുബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 1 മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. രാവിലെ 11:30 നടക്കുന്ന പരിപാടിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ അധ്യക്ഷയാകും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മെൽമ, KLDB, കേരള ഫീഡ്സ്, ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. ചലച്ചിത്ര താരം മമ്മൂട്ടിക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആദരവ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനു പുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്നും 30 ലക്ഷം രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വിചാരണ കോടതി ശിക്ഷിച്ച 1-ാം പ്രതി ഹുസൈനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. സംസ്ഥാനത്ത് 2-ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് 1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കണ്ണൂർ സർവകലാശാലയുടെ പരീക്ഷാ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി തപാൽ വകുപ്പിന്റെ ബുക്ക് നൌ പേ ലേറ്റർ പദ്ധതിക്ക് തുടക്കമായി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്തരക്കടലാസുകൾ ഇതിലൂടെയായിരിക്കും ശേഖരിക്കുക. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഈ സംവിധാനത്തിലൂടെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും ഉത്തരക്കടലാസുകളുടെ സുരക്ഷിതവും ചെലവ് കുറഞ്ഞതും സമയബന്ധിതവുമായ നീക്കം ഉറപ്പാക്കാനാണ് സർവകലാശാല ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടെയും വേഗതയിലും പൂർത്തിയാക്കാൻ സാധിക്കും. മൂല്യനിർണയ നടപടികൾ വേഗത്തിലാക്കി ഫലപ്രസിദ്ധീകരണം കൂടുതൽ സമയബന്ധിതമാക്കാനും സാധിക്കുമെന്ന് സർവകലാശാല പബ്ലിക് റിലേഷൻ ഓഫീസർ അറിയിച്ചു.
1: കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാലക്കാട് ജില്ലയിൽ 1-ാം വിള നെൽകൃഷിക്കായി കീടരോഗ കാലാവസ്ഥാ കലണ്ടർ തയ്യാറാക്കി. സ്റ്റേറ്റ് സീഡ് ഫാമിന്റെ നേതൃത്വത്തിൽ IIT സഹകരണത്തോടെയാണ് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: നെല്ലിന്റെ ഉൽപാദനക്ഷമത നിർണ്ണയിക്കുന്നതിൽ കാലാവസ്ഥ പ്രധാന പങ്കുവഹിക്കുന്ന സാഹചര്യത്തിൽ അതിനനുസൃതമായി വിത്തിറക്കുന്നതിനും വളം പ്രയോഗിക്കുന്നതിനുമെല്ലാം കലണ്ടർ കർഷകരെ സഹായിക്കും. സൂപ്പർ എൽനിനോ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ 1-ാം വിളയ്ക്ക് ജലലഭ്യത കുറയാനുള്ള സാധ്യത കലണ്ടർ തയ്യാറാക്കുമ്പോൾ കണക്കിലെടുത്തിട്ടുണ്ട്. ഇതിനനുസൃതമായ വിത്തുകൾ തെരഞ്ഞെടുക്കാനാണ് കർഷകർക്ക് കാർഷിക കലണ്ടർ നിർദ്ദേശം നൽകുന്നത്.
1: ബക്രീദ് പ്രമാണിച്ചുള്ള അവധിയിൽ മാറ്റം വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വഴുതക്കാട്, നെയ്യാറ്റിൻകര, കൊല്ലം എന്നിവിടങ്ങളിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്ക് May 27 പ്രവൃത്തി ദിനമായിരിക്കും. ആറ്റിങ്ങൽ, പത്തനംതിട്ട എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും ഇത് ബാധകമാണ്. അവധി May 28 അന്നേ ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റുകളും May 27 പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ പിതാവാണ് PN പണിക്കരെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. PP സത്യൻ രചിച്ച ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ, ദി ട്രൂ സ്റ്റോറി ഓഫ് PN പണിക്കർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ന്യൂഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി, രാജ്യസഭ മുൻ ഉപാധ്യക്ഷൻ PG കുര്യൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1074 പോയിന്റ് ഉയർന്ന് 76489, നിഫ്റ്റി 312 പോയിന്റ് ഉയർന്ന് 24032 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി പവന് 240 രൂപ വർദ്ധിച്ച് 1,16,880 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം. എറണാകുളം മലയിടം തുരുത്ത നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി DD സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് 2 ആഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ PSC യോഗ തീരുമാനം. സംസ്ഥാനത്ത് +2 VHSE പരീക്ഷാഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി വാർത്താ വീക്ഷണം. ലോക ഫുട്ബോൾ ദിനം തയ്യാറാക്കിയത് സനിൽ P തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം ആമിന നജുമ. ഐക്യരാഷ്ട്രസഭയിൽ അംഗരാജ്യങ്ങൾ 193. രാജ്യാന്തര ഫുട്ബോൾ സംഘടന.

ഫിഫയിൽ അംഗങ്ങൾ 211. ഫുട്ബോൾ കളിയുടെ സ്വീകാര്യതയ്ക്കുള്ള അംഗീകാരമായിട്ട് വേണം യു എൻ ലോക ഫുട്ബോൾ ദിനം ആചരിക്കുവാനെടുത്ത തീരുമാനത്തെ കാണാൻ. മെയ് 25 ഫുട്ബോൾ ദിനമായും മെയ് 21 മുതൽ 25 വരെ ഫുട്ബോൾ ആഴ്ചയായും ആഘോഷിക്കുവാൻ യു എൻ തീരുമാനിച്ചത് 2024 മെയ് 7-നാണ്. 1924 പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ ഫുട്ബോൾ മത്സരം നടന്നതിന്റെ ശതാബ്ദിയായിരുന്നു 2024 മെയ് 25-ന്. ഇത് മുൻനിർത്തിയായിരുന്നു യു എൻ തീരുമാനം. ആഗോളതലത്തിൽ വിവിധ രാജ്യങ്ങൾ പങ്കെടുത്ത ആദ്യ ഫുട്ബോൾ മത്സരങ്ങൾ 1924 പാരീസ് ഒളിമ്പിക്സിലായിരുന്നത്രേ. പാരീസിൽ ആദ്യ മത്സരം നടന്നത് മെയ് 25-നും. രാജ്യാതിർത്തികൾക്കും ഭാഷകൾക്കും സാമൂഹിക സാമ്പത്തിക സ്ഥിതിവിശേഷങ്ങൾക്കും അപ്പുറമാണ് ഫുട്ബോൾ കളിയുടെ സ്വീകാര്യതയെന്ന് യു എൻ വിലയിരുത്തി. ലോകമെങ്ങും ഫുട്ബോളിനുള്ള സ്വീകാര്യത, ഒപ്പം വാണിജ്യം, സമാധാനം, നയതന്ത്രം എന്നീ മേഖലകളിലെല്ലാം ഫുട്ബോളിന്റെ ആവേശം കടന്നു ചെല്ലുന്നു. സഹകരണത്തിനുള്ള ഇടം ഫുട്ബോൾ ഒരുക്കുന്നെന്നും യു എൻ പ്രമേയം വ്യക്തമാക്കി. 2026 ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങൾ 2023 സെപ്റ്റംബർ 7-ന് തുടങ്ങി 2026 മാർച്ച് 31-നാണ് അവസാനിച്ചത്. 6 കോൺഫെഡറേഷനുകളിൽ നിന്നായി 203 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഇത്തവണ ലോകകപ്പ് നടക്കുന്നതാകട്ടെ 3 രാജ്യങ്ങളിലായും. യുഎസിന് പുറമെ മെക്സിക്കോയും കാനഡയും ആതിഥേയരായുണ്ട്. ഇതിനു മുൻപ് 2002 ജപ്പാനും ദക്ഷിണ കൊറിയയും സംയുക്ത ആതിഥേയരായിട്ടുണ്ട്. ഫുട്ബോൾ കളിയുടെ വ്യാപ്തിയും പ്രചാരവും അടിവരയിടുന്നതാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ. സാധാരണക്കാരുടെ വിനോദമായിട്ടാണ് ഫുട്ബോൾ കളി എന്നും വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന കളിയെന്നും പറയാം. ഏറ്റവുമധികം ആളുകൾ കാണുന്ന കളിയും ഫുട്ബോൾ തന്നെ. യൂറോപ്യൻ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ ആവേശം ലോകമെങ്ങും എത്തുന്നു. നമ്മുടെ കേരളത്തിൽ പോലും യൂറോപ്യൻ ലീഗ് ഫുട്ബോളിനൊക്കെ എത്രയെത്ര ആരാധകരുണ്ട്. സന്തോഷ് ട്രോഫിയേക്കാൾ സ്വീകാര്യതയാണ് യൂറോപ്യൻ ഫുട്ബോളിന് കേരളത്തിൽ. ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രാജ്യമാണ് ക്യുറസോ. കരീബിയൻ ദ്വീപ് രാജ്യമായ ക്യുറസോയിലെ ജനസംഖ്യ 1.5 ലക്ഷം മാത്രം. വിസ്തീർണം 444 ചതുരശ്ര കിലോമീറ്ററും. മുൻ ഡച്ച് കോളനിയായ ഈ കൊച്ചു രാജ്യം യോഗ്യതാ റൌണ്ടിൽ ഒരു കളി പോലും തോൽക്കാതെയാണ് ഫൈനൽ റൌണ്ടിന് അർഹത നേടിയത്. ലോകകപ്പിന് യോഗ്യത നേടിയ ജനസംഖ്യ കുറഞ്ഞ രണ്ടാമത്തെ രാജ്യമാണ് കേപ് വേർദി. ആഫ്രിക്കൻ ദ്വീപ് രാജ്യമായ കേപ് വേർദിയിൽ ജനങ്ങൾ 5.25 ലക്ഷം മാത്രം. 2018 ലോകകപ്പ് കളിച്ച ഐസ്ലാന്റാണ് കുറഞ്ഞ ജനസംഖ്യയിൽ റെക്കോർഡുടമകൾ. ഐസ്ലാന്റിലെ ജനസംഖ്യ 3.5 ലക്ഷമായിരുന്നു. ഫുട്ബോളിന്റെ ചടുലതയും സൌന്ദര്യവും ഏറ്റുവാങ്ങിയ കൊച്ചുകൊച്ചു രാജ്യങ്ങൾ എത്രയോ ഉണ്ട്. മറുവശത്ത് ജനസംഖ്യയിൽ ലോകത്ത് 1-ാമതും വിസ്തീർണത്തിൽ 7-ാമതുമുള്ള ഇന്ത്യ ഇതുവരെ ലോകകപ്പ് കളിച്ചിട്ടുമില്ല. പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 32-ൽ നിന്ന് 48-ആയിട്ടും ഇന്ത്യ യോഗ്യത നേടിയില്ല. ഇതിനകം 10 തവണ ലോകകപ്പ് യോഗ്യതാ റൌണ്ട് കളിച്ച ഇന്ത്യയ്ക്ക് ഇതുവരെ 2-ാം റൌണ്ട് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. 1986 തുടക്കം. 5 തവണ യോഗ്യതാ മത്സരങ്ങളിൽ 2-ാം റൌണ്ട് കളിച്ചു. അതുമാത്രമാണ് നേട്ടം. പക്ഷേ ഫുട്ബോളിൽ ഇന്ത്യയെ ഉറങ്ങുന്ന സിംഹമെന്നാണ് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റിനോ ഒരിക്കൽ വിശേഷിപ്പിച്ചത്. 2 തവണ ഏഷ്യൻ ഗെയിംസ് ഫുട്ബോൾ സ്വർണം നേടിയ ചരിത്രം നമുക്കുണ്ട്. 1948 മുതൽ 1960 വരെ ഒളിമ്പിക് ഫുട്ബോളിലും ഇന്ത്യ സാന്നിധ്യമറിയിച്ചിരുന്നു. 1956 മെൽബൺ ഒളിമ്പിക്സിൽ ഇന്ത്യ സെമിഫൈനലിൽ കടന്നതാണ് ലോക ഫുട്ബോളിൽ ഇതുവരെയുള്ള ഇന്ത്യയുടെ മികച്ച പ്രകടനം. ചരിത്രം ഇങ്ങനെയെങ്കിലും ഫിഫ പ്രസിഡന്റ് പറഞ്ഞത് സത്യമാണ്. ഫുട്ബോൾ ഇന്നും ഇന്ത്യയിൽ ഏറെ ജനപ്രീതിയുള്ള വിനോദമാണ്. മികച്ച കളിക്കാരും ഇടയ്ക്കിടെ വളർന്നു വരാറുണ്ട്. പക്ഷേ ടീമായി തിളങ്ങാൻ കഴിയുന്നില്ല. പ്രൊഫഷണൽ ലീഗുകളിലൂടെ ഇന്ത്യൻ ഫുട്ബോളിനെ ഉണർത്താൻ നടത്തിയതും നടക്കുന്നതുമായ ശ്രമങ്ങളും വിജയം കാണുന്നില്ല. ഫിഫ ലോക റാങ്കിംഗിൽ ഇന്ത്യയുടെ സ്ഥാനം 141-ാണ്. ഫുട്ബോൾ ആധുനിക രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് ഇംഗ്ലണ്ടിലാണ്. പക്ഷേ 2500-ലധികം വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ പ്രചരിച്ചിരുന്ന സുചു എന്ന കളിക്ക് ഫുട്ബോളുമായി ഏറെ സാമ്യമുണ്ടായിരുന്നു. ഏതാണ്ട് ഇതേ ശൈലിയിൽ കാലുകൾ ഉപയോഗിച്ചുള്ള തുകൽപന്ത് കളി എപ്പിസ്കിറോസ് എന്ന പേരിൽ പുരാതന ഗ്രീസിലും ഹർപാസ്റ്റം എന്ന പേരിൽ റോമിലും പ്രചാരത്തിലുണ്ടായിരുന്നു. 12-ാം ശതകത്തിലാണ് ഫുട്ബോൾ ഇംഗ്ലണ്ടിലെത്തിയത്. 1314 ലണ്ടനിൽ ഫുട്ബോൾ മത്സരം നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എഡ്വേർഡ് 2-ാം രാജാവ് 1324 ഫുട്ബോൾ കളി നിരോധിച്ചു. തുടർന്ന് ഇംഗ്ലണ്ട് ഭരിച്ച 2 രാജാക്കന്മാർ കൂടി ഈ വിനോദത്തിനെതിരായിരുന്നു. പിന്നീട് രംഗം മാറി. പബ്ലിക് സ്കൂളുകളിൽ ഫുട്ബോൾ പ്രചരിച്ചു. 1887 രൂപവൽക്കരിച്ച ഷെഫീൽഡ് ക്ലബ് 1871-72 എഫ് എ കപ്പ് സംഘടിപ്പിച്ചു. ലോകത്തിലെ ആദ്യത്തെ ഫുട്ബോൾ ടൂർണമെന്റായി ഇത് രേഖപ്പെടുത്തപ്പെട്ടു. 1904 മെയ് 21-നാണ് പാരീസിൽ ഫിഫ രൂപമെടുത്തത്. 1908 ഫുട്ബോൾ ഒളിമ്പിക്സ് ഇനമായി. 1900 ഒളിമ്പിക്സിൽ ഫുട്ബോൾ പ്രദർശന ഇനമായിരുന്നു. ഒളിമ്പിക്സിൽ പ്രൊഫഷണൽ ഫുട്ബോൾ താരങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നതിനാൽ ലോകകപ്പ് എന്ന ആശയം ഉരുത്തിരിഞ്ഞു. 1928 ആംസ്റ്റർഡാമിൽ നടന്ന ഫിഫ കോൺഗ്രസിന്റെ തീരുമാനപ്രകാരം 1930 പ്രധാന

ലോകകപ്പ് ഫുട്ബോൾ യുറുഗ്വേയിൽ നടത്തി. യുറുഗ്വേ തന്നെയായിരുന്നു പ്രഥമ ലോകകപ്പ് ജേതാക്കളും. അന്ന് ഫിഫയിൽ അംഗരാജ്യങ്ങൾ 55. ലോകകപ്പിൽ പങ്കെടുത്തത് 13 രാജ്യങ്ങൾ മാത്രം. ഏതാണ്ട് ഒരു നൂറ്റാണ്ടെടുക്കുമ്പോൾ ലോകകപ്പ് ഫുട്ബോൾ പ്രചാരത്തിലും പങ്കാളിത്തത്തിലും നാലിരട്ടി വളർച്ച പ്രാപിച്ചു എന്ന് വ്യക്തം. പങ്കെടുക്കുന്ന രാജ്യങ്ങൾ 48 ആയിരുന്നെങ്കിലും ലോകകപ്പിന്റെ ആവേശം ലോകമെങ്ങുമെത്തും. സ്വന്തം രാജ്യം മത്സര രംഗത്തില്ലെങ്കിലും എല്ലാ രാജ്യങ്ങൾക്കും ഇഷ്ട ടീമും ആരാധനാമൂർത്തികളായ കളിക്കാരും കാണും. ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ പേരും നമ്പരും കുറിച്ച് ജേഴ്സി അണിഞ്ഞ് നടക്കുന്ന കുട്ടികൾ ലോകകപ്പ് കാലഘട്ടത്തിലെ രസമുള്ള കാഴ്ചയാണ്. ഇഷ്ട ടീമിനായി ഫ്ലെക്സുകളുടെ കളിയാകും, കൂറ്റൻ ബോർഡുകളും നിറയും. ഫുട്ബോൾ ആവേശം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പടരും. കേരളത്തിനും പുതുതലമുറ ക്രിക്കറ്റിന് പിന്നാലെയാണെങ്കിലും ഫുട്ബോൾ ആവേശത്തിന് ഒട്ടും കുറവില്ല. 1973 കേരളം ചരിത്രത്തിൽ ആദ്യമായി സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യന്മാരായപ്പോൾ സംസ്ഥാനമൊട്ടാകെ ആഘോഷിച്ചു. ടിവി സംപ്രേക്ഷണമില്ലാത്തൊരു കാലത്ത് റേഡിയോയിൽ ദൃസാക്ഷി വിവരണം കേട്ടാണ് കേരളം അന്ന് കലാശപ്പോരാട്ടത്തിന്റെ ഓരോ നിമിഷവും ആസ്വദിച്ചത്. പിറ്റേന്ന് സർക്കാർ പൊതു അവധിയും പ്രഖ്യാപിച്ചു. അത്തരമൊരു കാലം ഇനി ഉണ്ടാകില്ല. പക്ഷേ ലോകകപ്പും യൂറോകപ്പും കോപ്പ അമേരിക്കയുമൊക്കെ മലയാളികളെ ഫുട്ബോൾ ആവേശത്തിലാക്കും. 2022 ഖത്തർ ലോകകപ്പ് വേളയിൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ അർജന്റീനയ്ക്കായി ഉയർത്തിയ കൂറ്റൻ ബോർഡ് അന്ന് വളരെ ശ്രദ്ധിക്കപ്പെട്ടു. ഇക്കുറി ലോകകപ്പിലെ 104 മത്സരങ്ങളിൽ 14 മാത്രമാണ് ഇന്ത്യൻ സമയം അർദ്ധരാത്രിക്ക് മുൻപ് തുടങ്ങുന്നത്. ഇക്കഴിഞ്ഞ മെയ് 19 ചൊവ്വാഴ്ച യുഎൻ ജനറൽ അസംബ്ലിയിൽ ആവേശകരമായൊരു ഫുട്ബോൾ ദിനാഘോഷം നടത്തി. ബഹ്റൈനും ലിബിയയും താജിക്കിസ്ഥാനും മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച ചടങ്ങിന് ഓസ്ട്രിയ, ജർമ്മനി, ഹാംഗറി, ഇറ്റലി, പോർച്ചുഗൽ, റവാഡ എന്നീ രാജ്യങ്ങൾ പിന്തുണ നൽകി. ഐക്യം, യുവജനാധികാരം, ആഗോള ഐക്യദാർഢ്യം എന്നിവയിലൂന്നിയായിരുന്നു ആഘോഷം. യുഎൻ ജനറൽ അസംബ്ലി ഹാളിൽ നടന്ന ചടങ്ങിൽ വിവിധ രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തെത്തിയ അംബാസഡർമാരും ഒഫീഷ്യലുകളും അതത് രാജ്യങ്ങളുടെ ഫുട്ബോൾ ജേഴ്സി അണിഞ്ഞാണ് പങ്കെടുത്തത്. കുട്ടികൾ 2026 ലോകകപ്പിൽ ഉപയോഗിക്കുന്ന ട്രയോണ്ട ഫുട്ബോൾ തട്ടിക്കളിച്ചു. ഐക്യത്തിനുള്ള ഒരു എക്സ്ക്യൂസ് എന്നത്രേ ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോ ചടങ്ങിനെ വിശേഷിപ്പിച്ചത്. അതെ, ഫുട്ബോൾ ദിനം ലോക സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെയും ഒക്കെ ദിനമാണ്. കാൽപന്തിന്റെ ലോകം കൂടുതൽ വിശാലമാകുകയാണ്. സ്വാതന്ത്ര്യസമര പരമ്പരകളിൽ ബ്രിട്ടനെതിരായ ഇന്ത്യയുടെ ആദ്യ വിജയം ഫുട്ബോൾ കോർട്ടിലാണെന്നതും ഈ അവസരത്തിൽ ഓർക്കണം. 1911 ജൂലൈ 29 യോർക്ക്ഷയർ ബ്രിട്ടീഷ് റെജിമെന്റ് ടീമിനെ തോൽപ്പിച്ച് മോഹൻ ബഗാൻ ഐഎഫ്എ ഷീൽഡ് ഫുട്ബോൾ ടൂർണമെന്റ് വിജയിച്ചത് അന്നായിരുന്നു. കളിക്കളത്തിൽ ബ്രിട്ടീഷ് ടീമിനെതിരെ ഒരു ഇന്ത്യൻ ടീമിന്റെ ആദ്യ വിജയമായിരുന്നത്. ബൂട്ടിട്ട് കളിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ നഗ്നപാതരായി ഇറങ്ങിയാണ് മോഹൻ ബഗാൻ വിജയിച്ചത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യയുടെ ആദ്യ വിജയമായി രാജ്യം ബഗാൻ വിജയം ഏറ്റുവാങ്ങി. ജൂലൈ 29 മോഹൻ ബഗാൻ ദിനമായി കൊണ്ടാടപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ മുന്നേറ്റം നടത്തിയ ബംഗാളികളുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകരാൻ ബഗാന്റെ കിരീടനേട്ടത്തിനും സാധിച്ചു. സ്റ്റേഡിയത്തിന് പുറത്തും ഫുട്ബോൾ പ്രേമികൾ നിറഞ്ഞിരുന്നെന്ന് മാത്രമല്ല, ആ വിജയത്തിന്റെ അലയൊലികൾ രാജ്യമെങ്ങുമെത്തി. ഒത്തൊരുമയോടെ കളിച്ചാൽ ഏത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലും സൂര്യൻ അസ്തമിക്കുമെന്ന് തെളിയിച്ച വിജയം. ലോകകപ്പ് ഫുട്ബോൾ വർഷമായതിനാൽ ഈ വർഷത്തെ ഫുട്ബോൾ ദിനാഘോഷത്തിന് പ്രസക്തിയേറുന്നു. ഒരു വർഷത്തെ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന ആശങ്ക നിലനിൽക്കുമ്പോഴും യുഎസിൽ ലോകകപ്പ് ഫുട്ബോളിൽ പങ്കെടുക്കാൻ ഇറാൻ എത്തുന്നു. രണ്ട് ഗ്രൂപ്പുകളിലാണെങ്കിലും പ്രാഥമിക റൌണ്ട് കടന്ന് ഇറാൻ യുഎസ് മത്സരത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. തങ്ങളുടെ മത്സരങ്ങൾ മെക്സിക്കോയിലേക്ക് മാറ്റണമെന്ന് തുടക്കത്തിൽ ഇറാൻ ആവശ്യപ്പെട്ടെങ്കിലും ഫിഫ വഴങ്ങിയില്ല. ഇറാൻ പിൻവാങ്ങിയാൽ പകരം ഇറ്റലിയെ പങ്കെടുപ്പിക്കാനുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശവും സ്വീകരിക്കപ്പെട്ടില്ല. ഇവിടെ വിജയിച്ചത് ഫുട്ബോൾ എന്ന വിനോദമാണ്. ഇറാഖ് കുവൈറ്റ് ആക്രമിച്ചതിന് പിന്നാലെ 1991 ഹൈദരാബാദിൽ പ്രീ ഒളിമ്പിക് ഫുട്ബോൾ നടന്നു. കളത്തിന് പുറത്ത് ഇറാഖ് കുവൈറ്റ് താരങ്ങൾ കണ്ടുമുട്ടാതിരിക്കാൻ സംഘാടകർ ശ്രദ്ധിച്ചു. കളിക്കളത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലതാനും. അതാണ് ഫുട്ബോൾ. പ്രാചീന ഒളിമ്പിക്സ് വേളയിൽ വിവിധ ഗോത്രങ്ങൾ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിരുന്ന പുരാതന കാലത്തിന്റെ തുടർച്ചയാണിതൊക്കെയും. അതുകൊണ്ടുതന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അന്വർത്ഥമാകുന്നു. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം.

വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് മറ്റുള്ളവരെ തളർത്താനല്ല, മറിച്ച് അവരെ വളരാൻ സഹായിക്കുന്ന തരത്തിലായിരിക്കണം. ഈ ശുഭചിന്തയോടെയാകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ

0: ജൈവവളങ്ങളുടെ ശരിയായ ഉപയോഗ രീതികളെക്കുറിച്ച് ഡോക്ടർ ശൈലജകുമാരി MS പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ പ്രധാന പരിപാടി. അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം നോക്കാം. കിഴങ്ങുവർഗ വിളകളിൽ കീ ന്യൂട്രിയൻസ് അഥവാ താക്കോൽ മൂലകം ഏതാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. കാർഷിക വിളകളുടെ ശരിയായ വളർച്ചയ്ക്ക് വളങ്ങൾ ആവശ്യമാണ്. മനുഷ്യന് ഭക്ഷണം പോലെയാണ് ചെടികൾക്ക് വളങ്ങൾ. പണ്ടുകാലത്തൊക്കെ കൃഷിക്കാരെല്ലാം ജൈവവളങ്ങളാണ് വിളകളിൽ പ്രയോഗിച്ചിരുന്നത്. അന്നൊക്കെ രാസവളങ്ങൾ നന്നേ കുറവായിരുന്നു. ഈ ജൈവ കാർഷിക വിളകൾ ഭക്ഷിച്ചിരുന്ന മനുഷ്യർ ആരോഗ്യപൂർണമായ ജീവിതം നയിച്ചു പോന്നു. ചാണകം, ചാരം, ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം എന്നിവ മാത്രമല്ല കരിയിലയും പച്ചക്കറി അവശിഷ്ടങ്ങളുമൊക്കെ ചീഞ്ഞതും വളമായി ഉപയോഗിച്ചിരുന്നു. ഈ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നതിനും ചില രീതികളൊക്കെയുണ്ട്. അതേക്കുറിച്ച് പറഞ്ഞു തരികയാണ് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ മണ്ണുശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശൈലജകുമാരി MS. ഷിബു ജോർജാണ് ഡോക്ടർ ശൈലജകുമാരിയുമായി സംസാരിക്കുന്നത്.
1: ഡോക്ടർ ശൈലജ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഇന്ന് ജൈവകൃഷി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും എല്ലാവരും ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു കൃഷി രീതിയാണല്ലോ. അപ്പം ജൈവകൃഷിയിലെ ഒരു പ്രധാന ഘടകം ജൈവവളങ്ങളാണ്. അപ്പം ജൈവകൃഷിയിൽ ഇതിന്റെ ഒരു പ്രാധാന്യം എന്തുവാണ്?
2: ജൈവവളങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ജൈവകൃഷി പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഒരു കൃഷി തന്നെയാണ്. സുസ്ഥിരമായിട്ട് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ മണ്ണിന്റെ വളക്കൂറ് നിലനിർത്തിക്കൊണ്ട് എന്നാൽ നല്ല ഗുണമേന്മയുള്ള വിളവ് എടുക്കാൻ സാധിക്കുന്ന കൃഷി രീതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കർഷകരുടെ ഭാഗത്തുനിന്നും ഇതിന്റെയൊക്കെ കൂടുതലായി കടന്നു വരുന്നുണ്ട്. ജൈവവളങ്ങൾ ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അതിന്റെ ഗുണമേന്മ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ്. ഗുണമേന്മയോടൊപ്പം തന്നെ രണ്ടാമതായി വരുന്ന ഒരു കാര്യമാണ് അതിന്റെ അളവ്. കൃത്യമായ അളവിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജൈവകൃഷി എല്ലാ സാഹചര്യങ്ങളിലും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ.
1: ഇത് തന്നെ ഒരു പ്രധാന വെല്ലുവിളിയല്ലേ? ജൈവവളങ്ങൾ അധികം തോതിൽ ലഭിക്കാൻ തന്നെ ഇച്ചിരി ഒരു പ്രശ്നമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ജൈവവളങ്ങൾ കർഷകർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും, പുറമേ നിന്ന് വാങ്ങുന്നതും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണ്?
2: ഈ ജൈവകൃഷിയുടെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ അത് അനന്തമാണ്. ഗുണമേന്മയുള്ള ജൈവവളങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്ന സാഹചര്യത്തിൽ ജൈവകൃഷിയുടെ അനന്തമായ സാധ്യതകളാണ്. അത് സുരക്ഷിതമായ ഭക്ഷണം ഒരുക്കുന്നതിനും പരിസ്ഥിതി സൗഹാർദ്ദമായി കൃഷി ചെയ്യുന്നതിനുമൊക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നതുപോലെ ജൈവകൃഷിയിൽ ആവശ്യമായി വരുന്ന ജൈവവളങ്ങളുടെ തോത് ഓരോ വിളകളുടെയും ആവശ്യാനുസരണം വിളവ് നല്ല രീതിയിൽ ലഭിക്കുന്നതിനോടൊപ്പം ആ മണ്ണിലെ വളക്കൂറും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകാനുള്ള ആവശ്യാനുസരണമുള്ള ലഭ്യത കുറവാണ് ഇതിന്റെ അകത്തെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സാധ്യതകൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ജൈവവളങ്ങൾ ലഭ്യമായ സാഹചര്യങ്ങളിൽ, എല്ലാ സാഹചര്യങ്ങളിലും ഇത് ലഭ്യമാകണമെന്നില്ല. ഇപ്പം ഇന്ത്യ അല്ലെങ്കിൽ കേരളം മൊത്തം ജൈവകൃഷിയിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കത്തില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നല്ല അളവിൽ ഗുണമേന്മയുള്ള ജൈവവളങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടുത്തെ മണ്ണിന്റെ വളക്കൂറും അവിടെ ചെയ്യാൻ പോകുന്ന വിളയും ഒക്കെ അനുസരിച്ചുകൊണ്ട് നമുക്ക് ജൈവകൃഷിയുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷെ മറ്റു ചില സ്ഥലങ്ങളിൽ നമുക്ക് അത്രമാത്രം നല്ല വളക്കൂറുള്ള മണ്ണ് തനതായി ഇല്ലാത്ത സാഹചര്യങ്ങളിലും നല്ല ഗുണമേന്മയുള്ള ജൈവവളങ്ങൾ ആവശ്യമായ അളവ് ലഭിക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് ജൈവകൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ജൈവികമായ രീതിയിൽ പോവുക എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് മുഴുവനായി നമുക്ക് ഒരിക്കലും സ്വീകാര്യമല്ല. പക്ഷെ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് നമുക്ക് ജൈവകൃഷിയുമായിട്ട് മുന്നോട്ട് പോകാം.
1: പിന്നെ ഘട്ടഘട്ടമായിട്ട് വേണമെങ്കിൽ കർഷകർക്ക് ജൈവകൃഷിയിലോട്ട് പോകാം.
2: അതെ, അതായത് നമുക്കറിയാം ജൈവവളങ്ങളുടെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ അതിന് ഭൗതികമായും രാസപരമായും ജൈവികമായും ഒക്കെ അത് മണ്ണിനെ പരിപോഷിപ്പിക്കുന്നുണ്ട്. ആ മണ്ണ് പരിപോഷിപ്പിക്കപ്പെടുമ്പോൾ അത് വിളയിലേക്കും അതിന്റെ ഗുണങ്ങൾ എത്തിച്ചേരുകയാണ്. ഗുണമേന്മയുള്ള ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ജൈവവളങ്ങളുടെ ഉപയോഗം മൂലം മണ്ണിന്റെ ഘടന,

0: വിവേചന, മണ്ണിലെ മൂലകങ്ങളുടെ ലഭ്യത, മണ്ണിലെ ജലത്തിന്റെ ലഭ്യത ഇവയൊക്കെ കൂടുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ജൈവവളങ്ങളുടെ ഉപയോഗം വഴി മണ്ണിന്റെ ജൈവാംശം കൂടുന്നു. അതിനെക്കാട്ടിലൊക്കെ ഉപരി ഏറ്റവും പ്രാധാന്യത്തോടെ പറയേണ്ട കാര്യമാണ് സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം. മണ്ണെന്ന് പറയുന്ന മാധ്യമത്തിൽ കൂടാനുകൂടി സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം അടങ്ങിയിട്ടുള്ളതാണ്. ഈ പ്രവർത്തന ഭാഗമായിട്ട് മണ്ണിലെ ജൈവാംശം കൂടുന്നു. അതേസമയം തന്നെ മണ്ണിന്റെ ജൈവാംശം കൂടുമ്പോൾ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് ഈ ജൈവവളങ്ങളുടെ മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത്തരത്തിൽ മണ്ണിന്റെ ജൈവാംശം കൂടുന്നതും സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നതും മണ്ണിന്റെ വളക്കൂറ് സുസ്ഥിരമായി നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. ഇതിന്റെ അകത്ത് പെട്ടെന്ന് തന്നെ നമുക്കൊരു ജൈവകൃഷിയിലേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. ഓരോ പ്രദേശത്തെയും മണ്ണിന്റെ വളക്കൂറും അവിടുത്തെ ജൈവ സ്രോതസ്സുകളുടെ ലഭ്യതയ്ക്കും അനുസരിച്ച് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പോകേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഉടനെ തന്നെ ജൈവ രീതിയിലേക്ക് പോകാനായിട്ട് സാധിക്കും. അവിടുത്തെ മണ്ണ് നല്ല വളക്കൂറുള്ളതായിരിക്കും, അവിടെ നല്ല ലഭ്യമായിട്ടുള്ള ജൈവവളങ്ങൾ നല്ല അളവിൽ ഉണ്ടാകും, ഗുണമേന്മയുള്ളതാകും. ഇത്തരമൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ജൈവ കൃഷിയിലൂടെ ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും.
1: പിന്നെ മണ്ണിനെ എപ്പോഴും നമ്മളൊരു ജീവനായിട്ട് കാണുന്നതായിരിക്കും ശരിയായ ഒരു രീതി.
0: അതെ അതെ, നമുക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മണ്ണ് ജീവന്റെ ആത്മാവാണ് മണ്ണെന്ന് പറയുന്നത് പോലെ മണ്ണിന്റെ ജീവൻ എന്ന് പറയുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടാനുകൂടി സൂക്ഷ്മജീവൻ അവയ്ക്കൊരു വലിയ അപജയം തന്നെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ അവയെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരമുള്ളൊരു സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം കൂടുതലായി ത്വരിതപ്പെടുത്തുന്നത് വഴി ഈ ഘട്ടം ഘട്ടമായിട്ട് ജൈവകൃഷിയിലേക്ക് പോകുന്നതിന്റെ സ്പീഡും കുറച്ചും കൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.
1: ഇപ്പൊ നമ്മൾ ജൈവവളങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ പ്രധാനമായ ജൈവവളങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ കർഷകർ ഉപയോഗിച്ചു വരുന്നത്?
0: ഇപ്പം ജൈവവളങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കന്നുകാലി വളം, അതായത് പശുവിന്റെ ചാണകം, പിന്നെ കോഴിവളം, അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ്, പിന്നെ പച്ചില വളങ്ങളുണ്ട്, ധാരാളമായിട്ടുള്ള വ്യത്യസ്ത പച്ചില വളങ്ങൾ, പിന്നീട് ഓയിൽ കേക്സ്, അത്തരത്തിലുള്ള വിവിധങ്ങളായ ജൈവവളങ്ങളുണ്ട്. ഈ ജൈവവളങ്ങളും രാസവളങ്ങളും കൂടി ഒരു താരതമ്യം ചെയ്യുകയാണെങ്കിൽ, ചെറു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൈവവളങ്ങൾ നമ്മൾ മണ്ണിലേക്ക് ചേർക്കുമ്പോൾ വിള ചെയ്യുന്നതിന്റെ ആദ്യ സമയങ്ങളിൽ തന്നെ, അതായത് നമ്മൾ ആദ്യ വടിയിൽ തന്നെ കൂടുതലായി ജൈവവളങ്ങൾ ചേർക്കാം. അത് നമുക്ക് ഘട്ടം ഘട്ടമായി ചേർക്കണം എന്നില്ല, കൂടിയ അളവിൽ തന്നെ ഒന്നോ രണ്ടോ തവണകളായിട്ട് ചേർക്കാം. അതേസമയം നമ്മൾ രാസവളങ്ങൾ ചേർക്കുമ്പോൾ അവയിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ആ ഓരോ രാസവളങ്ങളുടെയും പ്രത്യേകത അനുസരിച്ച്, പ്രത്യേകിച്ചും നമ്മൾ പറയുവാണെങ്കിൽ നൈട്രജൻ, പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള രാസവളങ്ങൾ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ ചേർക്കാനായിട്ട് ശുപാർശ ചെയ്യുന്നത്. കാരണം അത് മണ്ണിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്, മണ്ണിൽ കൂടി ഒലിച്ച് നഷ്ടപ്പെടുകയും അങ്ങനെയൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള നഷ്ടമുണ്ട്. അതുകൊണ്ട് രാസവളങ്ങൾ നമ്മൾ പ്രത്യേകിച്ചും പ്രധാന മൂലകങ്ങളായ വാക്യജനകവും പൊട്ടാസ്യവും ഒക്കെ ഘട്ടം ഘട്ടമായി നമ്മൾ പല തവണകളായി ചേർത്ത് കൊടുക്കാൻ പറയുന്നു. ജൈവവളങ്ങൾ നമുക്ക് കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം വേണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണകൾ. ഇനി അതല്ല, കമ്പോസ്റ്റ് ആക്കാതെ ജൈവവളങ്ങളായിട്ട് തന്നെ ഇടുവാണെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ഇടാം. അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ചെങ്കിലും നൈട്രജൻ വളങ്ങൾ കൂടി പെട്ടെന്ന് ചെടികൾക്ക് ലഭ്യമാകത്തക്ക രീതിയിൽ ആദ്യം ചേർത്ത് കൊടുക്കണം. കാരണം ജൈവവളങ്ങൾ മണ്ണിൽ കിടന്ന് അഴുകുമ്പോൾ ആദ്യം നൈട്രജന്റെ ഒരു ലഭ്യതക്കുറവ് വരുന്നത് കൊണ്ട് തന്നെ ചെറിയ അളവിൽ മറ്റു സ്രോതസ്സുകളിൽ നിന്നുള്ള നൈട്രജൻ വളങ്ങൾ,
1: കമ്പോസ്റ്റിംഗ് പ്രോസസ്സിന് വേണ്ടി നൈട്രജൻ
0: വളങ്ങൾ കൂടി ചേർത്ത്, എപ്പോഴും നമ്മൾ ജൈവവളങ്ങൾ അങ്ങനെ ഇത്തരത്തിലുള്ള ജൈവാവശിഷ്ടങ്ങൾ വേണമെങ്കിൽ കമ്പോസ്റ്റ് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഇതിന്റെ മൂലകങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനായിട്ട് സാധിക്കും.
1: അത് ഉപയോഗരീതി മേഡം പറഞ്ഞ മാതിരി രാസവളമാണെങ്കിൽ നമുക്ക് ഘട്ടഘട്ടമായിട്ട് സ്പെഷ്യൽ നൈട്രോജനും പൊട്ടാഷ്യവും നമ്മൾ ഘട്ടഘട്ടമായിട്ട് കൊടുക്കുന്നത്. പക്ഷെ ജൈവവളം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്ന
0: ഒന്നോ രണ്ടോ തവണയായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട്, ഒരുപാട് തവണ ആവശ്യമില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട ഈ കാര്യമുള്ളൂ, കമ്പോസ്റ്റ് ആക്കി കൊടുക്കുമ്പോഴും അവശിഷ്ടങ്ങൾ അതേപടി കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അവശിഷ്ടങ്ങൾ അതേപടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൈട്രജന്റെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ വേണ്ടി ചെറിയ അളവിൽ നൈട്രജൻ വളങ്ങളായിട്ട് തന്നെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ അതിന് യാതൊരു കുഴപ്പവുമില്ല.
1: ഇതിന്റെ ഒരു പരിമിതികൾ എന്തൊക്കെയാണ് ഈ നമ്മൾ ജൈവവളം ഉപയോഗിക്കാൻ നേരം?
0: നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ സാധ്യതകളേറെയാണ്. ഘടനാ രചന മെച്ചപ്പെടുത്തും, വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവ്, അതുപോലെ തന്നെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം, അതുപോലെ തന്നെ മണ്ണിലെ വായു സഞ്ചാരം കൂട്ടും. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനമൊക്കെയുള്ള സാഹചര്യത്തിൽ മണ്ണിന്റെ ചൂട് ഒന്ന് നിയന്ത്രിച്ചുകൊണ്ട് കുറച്ചും കൂടി ആ മണ്ണിന്റെ വളക്കൂറിനെ ത്വരിതപ്പെടുത്തുന്ന രീതിയിൽ ചൂട് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മണ്ണിലെ സൂക്ഷ്മ സുഷിരങ്ങളുടെ അളവ്, കാരണം ഈ വായു സഞ്ചാരമൊക്കെ ഒരു പരിധിവരെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനവും ജലവിനിമയവും ഇതൊക്കെ സംഭവിക്കുന്നത് ഈ സൂക്ഷ്മ സൂക്ഷരങ്ങൾ വഴിയാണ്. അവയൊക്കെ ത്വരിതപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ജൈവ

0: അപ്പൊ സാധ്യതകളേറെയാണ്. പക്ഷെ പരിമിതികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് അത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ കാലങ്ങളായി കർഷകർക്ക് എല്ലാം അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ട്. അതായത് ഇതിന്റെ അകത്തെ മൂലകങ്ങളുടെ അളവ് തുല്യവും കുറവാണ്. നമ്മൾ ജൈവവളങ്ങൾ എടുക്കുമ്പോൾ നൈട്രജൻ ആണെങ്കിലും ഫോസ്ഫറസ് ആണെങ്കിലും പൊട്ടാസ്യം ആണെങ്കിലും രാസവളങ്ങളെ അപേക്ഷിച്ച് ഇതിന്റെ അകത്തെ മൂലകങ്ങളുടെ അളവ് കുറവാണ്. അപ്പൊ നമ്മളൊരു ശുപാർശ ചെയ്യുമ്പോൾ, ഇപ്പോൾ കാർഷിക സർവകലാശാലയ്ക്ക് ഓരോ വിളയ്ക്കും കൃത്യമായ ശുപാർശയുണ്ട്, ഇത്ര അളവിൽ നൈട്രജൻ, ഇത്ര അളവിൽ ഫോസ്ഫറസ്, ഇത്ര അളവിൽ പൊട്ടാസ്യം. അപ്പം അത്തരത്തിൽ മൂലകങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ രാസവളങ്ങൾ കൊടുക്കുമ്പോൾ 1-2 kg കൊടുക്കണമെങ്കിൽ ജൈവവളങ്ങളിൽ ഈ മൂലകങ്ങളുടെ അളവ് തുലവും കുറവായതുകൊണ്ട് നമുക്ക് കൂടിയ അളവിൽ കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പം പച്ചക്കറിയൊക്കെയാണെങ്കിൽ നമ്മൾ പറയും 1 cm 100 kg അല്ലെങ്കിൽ 1 cm 50 kg എന്നൊക്കെ കണക്കിന് കൂടിയ അളവിൽ കൊടുക്കേണ്ടി വരും. അപ്പൊ അത് ഒരു പരിമിതിയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം മൂലകങ്ങൾ കുറവായതുകൊണ്ട് ഈ ഇത് ഒരുപാട് അളവിൽ നമുക്ക് എത്തിക്കേണ്ടതായി വരും. അപ്പൊ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്കത് ട്രാൻസ്പോർട്ടേഷൻ തന്നെ ഒരു ബുദ്ധിമുട്ട്, അതിനു വേണ്ടി തന്നെ ഒരു ചെലവുണ്ടാകും.
1: പക്ഷെ ഇവിടെ ഒരു അഡ്വാൻറ്റേജിന് ഞാൻ കൂട്ടിച്ചേർത്താല്, നമ്മൾ ഒരു പ്രാവശ്യം ഒരു സമയം കൊടുത്തു കഴിഞ്ഞ് അത് 1-2 years കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മണ്ണിന്റെ ആ ഘടന തന്നെ പിന്നെ അത്രയും കൊടുക്കേണ്ട ആവശ്യം ചിലപ്പോൾ വരത്തില്ല.
0: അതായത് ജൈവവളങ്ങളുടെ ഇഫക്റ്റ് ഇമ്മീഡിയറ്റ് അല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് മുഴുവനായിട്ടുള്ള ഇഫക്റ്റ് കിട്ടുന്നില്ല. അത് കുറേ നാളത്തേക്ക് അതിന്റെ ഇഫക്റ്റ് നിലനിൽക്കുന്നു. അതേസമയം രാസവളങ്ങളാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മൂലകങ്ങൾ കൊടുക്കുന്നു, അതിന്റെ ഇഫക്റ്റ് ഉടനെ തന്നെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇവിടെ എടുത്തു പറയുന്ന കാര്യങ്ങൾ മൂലകങ്ങളുടെ കുറവ് പറയുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ മണ്ണിന്റെ വളക്കൂറിനെ നിർണ്ണയിക്കുന്ന എല്ലാ ഘടകങ്ങളും, രാസ, ജൈവിക, ഭൗതിക സ്വഭാവം ത്വരിതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വ്യതിയാനം മണ്ണിൽ വരുന്നുണ്ട് ജൈവവളങ്ങൾ ചേർക്കുമ്പോൾ. അത് നമ്മൾ കാണാതെ പോകരുത്. അതുകൊണ്ടാണ് പലപ്പോഴും പല ചർച്ചകളിലും വരുന്നത്, രാസവളങ്ങൾ വഴിയാണെങ്കിൽ നൈട്രജൻ കൊടുക്കുന്നു, ഫോസ്ഫറസ് കൊടുക്കുന്നു, പൊട്ടാസ്യം കൊടുക്കും, ജൈവവളങ്ങൾ വഴിയാണെങ്കിൽ നൈട്രജൻ, ഫോസ്ഫറസും, പൊട്ടാസ്യം കൊടുക്കും, എന്തുകൊണ്ടാണ് ജൈവവളങ്ങൾ ഇടുമ്പോൾ കൂടുതൽ സ്വാദ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? അവിടെയാണ് ഈ ഉത്തരം. അതായത് ജൈവവളങ്ങളിലൂടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് ഹോർമോൺസ്, എൻസൈംസ്, അങ്ങനെയുള്ള ഒരുപാട് വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതും ഗുണമേന്മ കൂട്ടുന്നതുമായ ഘടകങ്ങൾ ജൈവവളങ്ങളിൽ തനതായി തന്നെ അടങ്ങിയിട്ടുണ്ട്.
1: പിന്നെ സസ്യങ്ങൾ, ജൈവവളം കൊടുക്കുന്ന സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി,
0: അതായത് നമുക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന ഒരുപാട് സൂക്ഷ്മാണുക്കൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന സൂക്ഷ്മാണുക്കളുണ്ട്. അതിന്റെ പ്രവർത്തന ഫലമായിട്ടൊക്കെ ഈ പറഞ്ഞ ഭക്ഷ്യ വിളയ്ക്കുണ്ടാകുന്ന അല്ലെങ്കിൽ കൂടുതലായി കിട്ടുന്ന ഗുണമേന്മ ഒരിക്കലും രാസവളം വഴി നമുക്ക് കിട്ടത്തില്ല. ഈ ഒരു ചെറിയ പരിമിതിയാണ് ജീവിതം. ഇനി ഞാൻ എടുത്തു പറയുന്ന ഒരു പരിമിതി, അതായത് നമ്മൾ പണ്ടും പറയും ജൈവവളങ്ങൾക്ക് ഈ പറഞ്ഞ സൂക്ഷ്മാണുക്കൾ ഒരുപാട് നല്ല ഗുണം ചെയ്യുന്ന സൂക്ഷ്മാണുക്കൾ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഭക്ഷ്യവിളയുടെ ഗുണം കൂടുന്നു, സ്വാദ്, മണം അതൊക്കെ വ്യത്യാസം നല്ല രീതിയിൽ വരുന്നു എന്ന് പറയുമ്പോഴും, അടുത്ത കാലത്തായിട്ട് കൂടുതൽ കർഷകർ ജൈവകൃഷിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ജൈവവളങ്ങൾ മാത്രം ഇട്ട് കൃഷി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആവശ്യമായ ജൈവവളം കൂടുതൽ അളവിൽ നേടാൻ വേണ്ടി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് നമ്മൾ അതിന്റെ അകത്തെ ഗുണമേന്മയെ കുറിച്ച് ചിന്തിക്കേണ്ടത്. കാര്യം നമ്മൾ ഇവിടെ ജൈവകൃഷിയെ കുറിച്ച് കൂടുതലൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ജൈവവളങ്ങളുടെ സ്റ്റാൻഡേർഡ്സ്, ഒരു സെറ്റ് സ്റ്റാൻഡേർഡ്സ്, ആ സ്റ്റാൻഡേർഡ്സിനുള്ളിലാണോ നമ്മൾ ഉപയോഗിക്കുന്ന ജൈവവളങ്ങൾ എന്ന് ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ നമ്മളിപ്പം കൂടുതലായിട്ടും കാലിവളം അതാത് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും, കോഴിവളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. അതായത് 10,000 വാഴയോ അതല്ലെന്നുണ്ടെങ്കിൽ കൂടുതലായി പച്ചക്കറിയോ ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു കർഷകന് ചിലപ്പം ആവശ്യമായ കാലിവളം കിട്ടിയില്ലെങ്കിൽ, അത് മാത്രമല്ല കോഴിവളത്തിൽ നൈട്രജൻ, ഫോസ്ഫറസ് ഒക്കെ നല്ല അളവിലുണ്ട് കാലിവളത്തെക്കാട്ടിൽ. അപ്പൊ അതുകൊണ്ട് വളർച്ച നന്നായിട്ട് ത്വരിതപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ലോറിയിൽ ടൺ കണക്കിന് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ കൂടുതൽ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കോഴിവളത്തിലുള്ള രോഗം ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യം കാണുന്നുണ്ട്. അതൊന്ന്. മറ്റൊന്ന്, കളകളുടെ വിത്ത്. ഈ കോഴിവളത്തിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കളകളുടെ വിത്ത്, അതുപോലെ രോഗം മനുഷ്യർക്കും ഉണ്ടാകുന്ന സൂക്ഷ്മാണുക്കളുണ്ട്, വിളകൾക്ക് രോഗം ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കള്, കളകളുടെ വിത്ത്, ഇതാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങൾ കാരണം പല സാഹചര്യങ്ങളിലും നമ്മൾ പ്രത്യേകിച്ചും ആലപ്പുഴ സൈഡിലൊക്കെ കൂടുതലും മണൽ ചേർന്ന മണ്ണായതുകൊണ്ട് അവർ കൂടുതലും ജൈവവളങ്ങൾ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാൻ ശുപാർശയുമുണ്ട്, ചേർക്കുന്നുമുണ്ട്. അവിടെ ഈ കൂടിയ അളവിൽ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ നമ്മൾ വാഴയ്ക്കും ജാതിക്കും ഒക്കെ ഒരുപാട് രോഗങ്ങൾ കാണുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഇത് മണ്ണിലേക്ക് പ്രയോഗിച്ചതിന് ശേഷമാണ്. അതുപോലെ തന്നെ കളകളുടെ പ്രശ്നം പല സ്ഥലങ്ങളിലും നമുക്ക് കർഷകരുടെ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരത് നോട്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം. ഒന്നോ രണ്ടോ കൃഷി കഴിയുമ്പോഴാണ് ഇതായിരുന്നു അതിന്റെ കാരണം എന്ന് അവർ കണ്ടെത്തിയില്ല. അപ്പൊ പിന്നീട് മനസ്സിലാകുമ്പോഴാണ് അത്. വൺസ് നമ്മുടെ മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ചെലവേറിയ പണിയാണ്. നമ്മുടെ മണ്ണ് കളകളാൽ അല്ലെങ്കിൽ രോഗങ്ങളുള്ള സൂക്ഷ്മാണുക്കളാൽ മണ്ണ് അതുമായിട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനെ നിയന്ത്രിച്ച് പഴയ രീതിയിലേക്ക് മണ്ണിനെ കൊണ്ടുവരിക എന്ന്

0: വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെയാണ് നമ്മൾ നല്ലൊരു രീതി എന്നുള്ള രീതിയിൽ ജൈവവളങ്ങൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് തന്നെ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക്. അവിടെ പലപ്പോഴും കർഷകർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ജൈവ രീതി എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയുന്ന ഒരു കാര്യം. രാസവളങ്ങളെക്കാട്ടും ദോഷം ചെയ്യുന്നതാണ് ഈ പറഞ്ഞ രാസകീടനാശിനികൾ. അപ്പം ഈ ജൈവവളങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന കുമിളുകളോ ബാക്ടീരിയോ ഒക്കെ മണ്ണിൽ വന്നു കഴിഞ്ഞാൽ, വാട്ടരോഗമോ അതുപോലല്ല മറ്റു രോഗങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കാതെ പറ്റത്തില്ല, കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. അപ്പൊ നമ്മൾ എന്തൊരു ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയോ അവിടെ നിന്നെല്ലാം മാറി വലിയൊരു ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിലേക്ക് നമ്മൾ മാറുകയാണ്. അതുകൊണ്ട് കർഷകരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള വളങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഗുണമേന്മയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അടുത്തറിയാവുന്ന കർഷകരിൽ നിന്ന് മേടിക്കാനോ, അതല്ലെങ്കിൽ ഗുണമേന്മയുണ്ട് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം കൊണ്ടുവരിക, അതല്ലെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
1: ഡോക്ടർ ശൈലജ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ജൈവ വളങ്ങളെ കുറിച്ച് നമ്മൾ നല്ല ഡിസ്കഷൻ നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
2: ജൈവവളം ഉപയോഗിക്കേണ്ട രീതികളെക്കുറിച്ച് ഇതുവരെ നമുക്ക് പറഞ്ഞു തന്നത് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ മണ്ണശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശൈലജകുമാരി എം എസ്. ഷിബു ജോർജാണ് ഡോക്ടർ ശൈലജകുമാരിയുമായി സംസാരിച്ചത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: മരം മുറിക്കുമ്പോൾ വാവും പക്കവും നോക്കണം. വീട് പണിയാനും മറ്റും മരം മുറിക്കുമ്പോൾ വാവും പക്കവും നോക്കണമെന്ന് പഴമക്കാർ പറയാറുണ്ട്. എന്തോ പഴയ ആചാരമാണെന്ന് പറഞ്ഞ് പുതിയ തലമുറ ഇതിന് വില നൽകാതെ തള്ളിക്കളയുകയും ചെയ്യുന്നു. എന്നാൽ നാളും പക്കവും നോക്കി മരം മുറിക്കുന്നതിൽ ഒരു ശാസ്ത്രവുമില്ലെന്ന് പറഞ്ഞുകൂടാ. വാവ് എന്ന് പറഞ്ഞാൽ പൗർണമിയോ അമാവാസിയോ ആകാം. പൗർണമി അല്ലെങ്കിൽ വെളുത്തവാവാണ് കൂടുതൽ പ്രസക്തം. പൗർണമിക്ക് ശേഷം വരുന്ന നാലു ദിവസങ്ങളാണ് ഇളം പക്കം എന്നറിയപ്പെടുന്നത്. മരം മുറിക്കൽ, മുറിച്ചുനടീൽ, വിളവെടുപ്പ്, വിത്തുശേഖരണം എന്നീ വേലകളൊന്നും ഈ ദിവസങ്ങളിൽ ചെയ്യാറില്ല. ഇളം പക്ക ദിവസങ്ങളിൽ മരം മുറിച്ചാൽ തടിക്ക് ബലവും ഈടും കുറവായിരിക്കും. കമ്പ് മുറിച്ചു നട്ടാൽ മുളയ്ക്കില്ല എന്നൊക്കെയാണ് കൃഷിക്കാർ ഈ സംഗതിക്ക് കാരണമായി നിരത്തുന്നത്. അല്പം പരസ്പരബന്ധിതമായി ചിന്തിച്ചാൽ ഇതിന് ഒരു ശാസ്ത്രീയ വശമുണ്ടെന്ന് തന്നെ പറയാം. ചെടികളിലെയും മരങ്ങളിലെയും തണ്ട് വണ്ണം വെക്കുന്നതിന് കാരണമാകുന്നത് കേംബിയം എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങളാണ്. ഇളംപക്ക സമയത്ത് ഈ കേംബിയം വളരെ വേഗം വിഭജിച്ച് ഉള്ളിലേക്കും പുറത്തേക്കും കോശങ്ങൾ ഉണ്ടാക്കുന്നു. പുതിയ കൂമ്പുകളും നാമ്പുകളും തളിരിലകളും ഈ സമയത്ത് ഉണ്ടാകും. സസ്യങ്ങളിലെ തൊലിയിലും തണ്ടിലും ഇലകളിലും കിഴങ്ങുകളിലും ശേഖരിച്ചു വച്ചിരിക്കുന്ന അന്നജം മുഴുവനും അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഗ്ലൂക്കോസ് ആയി മാറും. ഇളംപക്ക സമയത്ത് വളരെയധികം കോശങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നതിനാൽ മരത്തിനും തടിക്കും ബലം കുറവായിരിക്കും. ആ തടി കൂടുതൽ നാൾ ഈടു നിൽക്കുകയുമില്ല. ഇളംപക്ക സമയത്ത് മുറിച്ചിരുന്ന മരം താഴെ വീണ് കിടന്നാലും തളിർത്തുകൊണ്ടിരിക്കും. വളരുന്ന സമയത്ത് വൃക്ഷം മുറിക്കുന്നത് മരത്തോട് ചെയ്യുന്ന അനാദരവ് കൂടിയാണ്.
0: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
2: പട്ടാളപ്പുഴുവിന്റെ ആക്രമണം രൂക്ഷമാകുന്ന സമയമാണിത്. സാധാരണയായി പുഞ്ചപ്പാടങ്ങളിൽ കണ്ടുവരുന്ന ഈ പുഴുവിന്റെ ശലഭത്തിന് തവിട്ടു നിറമാണുള്ളത്. ഒരേ സമയം തന്നെ വളരെയധികം പുഴുക്കൾ പാടത്ത് പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ടും അവ കൂട്ടത്തോടെ നെൽച്ചെടികളെ ഒരറ്റത്ത് നിന്ന് തിന്ന് നശിപ്പിക്കുന്നതുകൊണ്ടുമാണ് ഇവയ്ക്ക് പട്ടാളപ്പുഴു എന്ന പേര് ലഭിച്ചത്. രാത്രികാലങ്ങളിലാണ് ഇവയുടെ ആക്രമണം കൂടുതലായും കാണുന്നത്. പകൽ സമയത്ത് പാടത്തെ മൺകട്ടകളുടെയും മറ്റും ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഇവ നെൽച്ചെടികളെ വെറും കുറ്റികളാക്കി മാറ്റുന്നു. ഇവയെ നിയന്ത്രിക്കാനായി വെള്ളം കയറ്റാവുന്ന പാടങ്ങളിൽ രണ്ടു ദിവസം വെള്ളം കയറ്റി നിർത്തുക. വരമ്പത്തും സ്വയം കിളിർത്തുവരുന്ന നെല്ലിലും കളകളിലും കാണുന്ന പുഴുക്കളെ നശിപ്പിക്കാനായി ഡിപ്പൽ അല്ലെങ്കിൽ ഹിൽബിറ്റ് അല്ലെങ്കിൽ ഹാൾട്ട് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കണം. നല്ല വെയിലുള്ള സമയത്ത് 1 ലിറ്റർ ഡിപ്പലിന് 5 മുതൽ 10 ഗ്രാം വരെ ശർക്കര ചേർത്ത് തളിക്കണം. നെൽച്ചെടികളിലാണെങ്കിൽ ഫ്ലോബെൻഡിയമൈഡ് 1/2 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വൈകുന്നേരങ്ങളിൽ തളിക്കണം. രാത്രി സമയത്ത് 7 മുതൽ 8:30 വരെ പാടശേഖരങ്ങളുടെ വരമ്പത്ത് പന്തം കൊളുത്തി സ്ഥാപിച്ചും ഇവയുടെ ശലഭങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കാവുന്നതാണ്. കീടനാശിനി തളിക്കാത്ത പാടങ്ങളിൽ താറാവിൻ കൂട്ടങ്ങളെ വിട്ടും പുഴുക്കളെ ഫലപ്രദമായി നിയന്ത്രിക്കാം. പക്ഷികളെ കൂടുതലായി ആകർഷിക്കുന്നതിനുവേണ്ടി ഓലക്കാലുകൾ പാടത്ത് നാട്ടിക്കൊടുക്കുക. കളനശീകരണം നടത്തുക. പുഴുക്കളെ കെണിവച്ച് പിടിച്ച് നശിപ്പിക്കുക. കെണി തയ്യാറാക്കുന്ന വിധം പറയാം. ഗോതമ്പ് തവിട് 4.5 കിലോഗ്രാം, വെള്ളം 4.5 ലിറ്റർ, ശർക്കര 1.1 കിലോഗ്രാം, ചോളം സ്റ്റാർച്ച് 20 ഗ്രാം, ക്ലോർപൈറിഫോസ് 70 മില്ലി. ഇനി തയ്യാറാക്കുന്ന വിധമാണ്. ശർക്കര പൊടിച്ച് വെള്ളത്തിൽ ലയിപ്പിക്കുക. ഈ മിശ്രിതം ഗോതമ്പ് തവിടുമായി പുട്ടിനു കുഴയ്ക്കുന്ന പരുവം ആവുന്നതുവരെ യോജിപ്പിക്കുക. ഇതിലേക്ക് കോൺ സ്റ്റാർച്ച് 20 ഗ്രാം, 70 മില്ലി ക്ലോർപൈറിഫോസ് ഇവ ചേർക്കുക. ഈ മിശ്രിതം 24 മണിക്കൂർ ചാക്കിൽ കെട്ടിവയ്ക്കുക. അടുത്ത ദിവസം ഈ മിശ്രിതം

0: പൊടി ചെറിയ ഉണ്ടകളാക്കി കട്ടിയുള്ള പേപ്പർ കഷ്ണം റോൾ ചെയ്ത് സ്റ്റേപ്പിൾ ചെയ്ത ശേഷം അതിനുള്ളിൽ വയ്ക്കുക. ഇവ പാടവരമ്പുകളിൽ കെണികളായി വെച്ചുകൊടുക്കാവുന്നതാണ്. ഈ മിശ്രിതം വെള്ളം കുറഞ്ഞ പാടങ്ങളിൽ വിതറുകയും ചെയ്യാം. ഈ കെണിയിൽ പുഴുക്കൾ ആകർഷിക്കപ്പെട്ട് അവ കഴിക്കുന്നത് വഴി കൂട്ടമായി ചത്തൊടുങ്ങുകയും ചെയ്യുന്നു. ഈ അളവിൽ ഉണ്ടാക്കുന്ന കെണി 5 മുതൽ 8 ഏക്കർ വരെയുള്ള വിസ്തൃതിയിൽ ഉപയോഗിക്കാം.
1: സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യലക്ഷ്യം കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷിയന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷിപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷി ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
2: അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം ശ്രദ്ധിച്ചു കേട്ടല്ലോ. നമ്മുടെ ഈ പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, കിഴങ്ങുവർഗ വിളകളിൽ കീ ന്യൂട്രിയൻസ് അഥവാ താക്കോൽ മൂലകം ഏതാണ്? ഉത്തരം, പൊട്ടാസ്യം. കിഴങ്ങുവർഗ വിളകളിൽ മെച്ചപ്പെട്ട വിളവും ഗുണനിലവാരവും ഉറപ്പുവരുത്താൻ പൊട്ടാസ്യം വളരെ പ്രധാനമായ ഒരു മൂലകമാണ്. ഇത് കിഴങ്ങുവർഗ വിളകളുടെ വലിപ്പം വർദ്ധിപ്പിക്കാനും മെച്ചപ്പെട്ട രോഗപ്രതിരോധത്തിനും സഹായിക്കുന്നു. ഇന്നത്തെ വയലുംവീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും 4 വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി.

0: സമയമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
0: ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്. രചന ജേക്കബ് എബ്രഹാം. മായാമുദ്രകൾ. ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്നിസ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്ന അഗ്നിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ഐഡി ലഭിക്കും. പ്രസ്തുത ഐ

ബന്ധപ്പെടുക. കുടപ്പനക്കുന്ന് ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിന്റെ അധീനതയിലുള്ള വിവിധ പ്ലോട്ടുകളിൽ നിന്നും ഇതര സർക്കാർ ഫാമുകളിൽ നിന്നും ആവശ്യാനുസരണം ഫാമിലെ ചോപ്പിംഗ് മെഷീന് സമീപം വൈക്കോൽ തീറ്റപ്പുല്ല് എത്തിക്കുന്നതിന് 2000 കിലോയിൽ താഴെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പിക്കപ്പ് വാൻ വാടകയ്ക്ക് ആവശ്യമുണ്ട്. ഇപ്രകാരം പിക്കപ്പ് വാൻ വാടകയ്ക്ക് നൽകുന്നതിന് താൽപര്യമുള്ള വാഹന ഉടമകളിൽ നിന്നും ഏജൻസികളിൽ നിന്നും മത്സരാധിഷ്ഠിത കൊട്ടേഷനുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. കൊട്ടേഷനുകൾ മുദ്രവച്ച കവറിൽ ഫാം സൂപ്രണ്ട് ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രം കുടപ്പനക്കുന്ന് പി ഒ തിരുവനന്തപുരം 6950043 എന്ന വിലാസത്തിൽ അയച്ചു നൽകുകയോ നേരിട്ടെത്തിക്കുകയോ ചെയ്യേണ്ടതാണ്. കവറിന് പുറത്ത് പിക്കപ്പ് വാഹനത്തിന്റെ വാടക സംബന്ധമായ കൊട്ടേഷൻ 2026-27 എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. കൊട്ടേഷനുകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 പകൽ 11 മണിയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഫാം ഓഫീസുമായി പകൽ 10 മണി മുതൽ 5 മണി വരെ 0471273926 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിലയിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 9188248481. ഇപ്പോൾ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ശ്രദ്ധിക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,200, ആലപ്പുഴ 24,700, ചെങ്ങന്നൂർ 28,000, കോട്ടയം 28,000, പാല 26,900. കുപ്ര ക്വിന്റലിന് കൊല്ലം 14,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,200, വടക്കം പറവൂർ 14,600, ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,800, തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ, എറണാകുളം, വടക്കം പറവൂർ എന്നിവിടങ്ങളിൽ 4,000. നാളികേരം തൊണ്ടോടുകൂടിയ 1,000, നെയ്യാറ്റിങ്ങര 22,000, അടൂർ 18,000, കായംകുളം 20,000, പുളുങ്കുന്ന് 22,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിങ്ങര 20,000, കോട്ടയം 25,000, എറണാകുളം 26,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,700, കട്ടപ്പന 2,300. കുരുമുളക് അൻഗാർബിൾഡ് നെടുമങ്ങാട് ക്വിന്റലിന് 66,000, കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ഓട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 4,900. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 22,000, പുനലൂർ 24,200, കോട്ടയം 20,700, പാല 20,500, മൂവാറ്റുപുഴ 20,000, തൊടുപുഴ 23,500. പൈനാപ്പിൾ ക്വിന്റലിന് പുനലൂർ 3,200, മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16,000. ഇപ്പോൾ കേട്ടത് കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശനാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷം മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക്

0: നാളെ തുടക്കം. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. സിഡ്ബിയുടെ 37 വാർഷികത്തോടനുബന്ധിച്ച് മുംബൈയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഡീസലിന്റെയും പെട്രോളിന്റെയും എക്സൈസ് ഡ്യൂട്ടി കുറച്ചത് 1,00,000 കോടി രൂപയുടെ റവന്യൂ നഷ്ടത്തിന് കാരണമാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി.
1: To shield citizens and businesses from the steep rise in global crude prices, central excise duty on petrol and diesel was reduced by 10 rupees per litre. The government is estimated to take a revenue impact of over 1 lakh crore in the year 26-27. So the burden for a considerable period had been taken away from the shoulders of the common people.
0: രാജ്യത്തിന്റെ ആഭ്യന്തര വളർത്ത നിലനിർത്തുന്ന രീതിയിലാണ് നയപരമായ തീരുമാനങ്ങൾ രൂപീകരിക്കുന്നതെന്നും നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടെഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടെഗി ഇന്ന് ന്യൂഡൽഹിയിൽ എത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നാളെ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അപ്പു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്നും മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന പി എസ് സി യോഗമാണ് തീരുമാനിച്ചത്. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെ ഉണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പാഠം പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, സിബിഐ എന്നിവരിൽ നിന്ന് പരമോന്നത കോടതി പ്രതികരണം തേടി. രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ ദേശീയപാതാ പദ്ധതികളുടെ ഗുണനിലവാരവും പരിപാലന പുരോഗതിയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വിലയിരുത്തി. പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിനും നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനും നിർദ്ദേശങ്ങൾ നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ ശ്രീലങ്കയിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം. ഇന്ത്യ ഉൾപ്പെടെ 40 രാജ്യങ്ങളിലെ പൌരന്മാർക്കായി ശ്രീലങ്കൻ സർക്കാർ അവതരിപ്പിച്ച സൌജന്യ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ നയമനുസരിച്ച് ഇന്ത്യൻ പൌരന്മാർക്ക് ഓൺലൈൻ ETA സംവിധാനത്തിലൂടെ അപേക്ഷിക്കാം. 30 ദിവസം വരെയുള്ള ഹ്രസ്വകാല താമസത്തിന് ഫീസ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കരുത്ത് പകരുന്ന നിർണായക കരാറുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിൽ ഒപ്പുവച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വിദേശത്തുള്ള ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും നിരന്തരം സമ്പർക്കം പുലർത്തി വരികയാണെന്നും അദ്ദേഹം അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
3: Several key agreements were signed during the visit which have given a boost to India's energy security, in particular on supplies of LPG, as also strengthening our strategic petroleum reserve. There were agreements on investments, so flow of fresh investments from Abu Dhabi, from UAE to Indian entities in infrastructure and other sectors. In addition, we also signed a framework for the defense strategic partnership which has given a boost to our defense partnership with UAE.
0: രാജ്യത്തെ LPGയുടെ റിഫൈനറി ഉൽപാദനം പ്രതിദിനം 50,000 ടണ്ണായി വർദ്ധിപ്പിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.

0: വളങ്ങളുടെ ലഭ്യത രാജ്യത്ത് തൃപ്തികരമായി തുടരുകയാണെന്ന് രാസവള മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ അറിയിച്ചു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധർമ്മശാലയിൽ തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27 എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ലെബനനിൽ സ്ഥിരത നിലനിർത്താൻ അമേരിക്ക ശ്രമങ്ങൾ തുടരുകയാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. അതേസമയം പശ്ചിമേഷ്യയിൽ നിലവിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനാണ് ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നതെന്നും ആണവ വിഷയത്തെക്കുറിച്ച് ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. യുഗാണ്ടയിൽ 2 പുതിയ എബോള കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രോഗബാധിതരുടെ എണ്ണം 7. അയൽ രാജ്യമായ കോംഗോയിൽ നിന്നാണ് അണുബാധ പടർന്നതെന്നാണ് വിവരം. ഈ മാസം 15 കോംഗോയിൽ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തതെങ്കിലും അതിനും ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുമ്പ് തന്നെ രോഗബാധ ആരംഭിച്ചതായാണ് വിലയിരുത്തൽ. കോംഗോയിൽ ഇപ്പോൾ കേസുകൾ 900 കടന്നതായി അധികൃതർ അറിയിച്ചു. ആധാർ കാർഡുള്ളവർക്കെല്ലാം ഇലക്ട്രിക് സൈക്കിളുകൾ ലഭിക്കുമെന്ന തരത്തിൽ പ്രചരിച്ച വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയും സർക്കാരും അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് 2 വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് 1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവുശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനു പുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയുമൊടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്ന് 30 ലക്ഷം രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ ഗവൺമെന്റ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാൻ ഇന്നുകൂടി അവസരം. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശനാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി, സമയം 7:35.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: ആർ.എൽ. സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്. രചന ജേക്കബ് എബ്രഹാം.
4: അയാളെ കണ്ടാൽ ആരും ഒന്ന് പേടിക്കും. ഏറെക്കുറെ കേറിപ്പറഞ്ഞ കാൽശരായിയും കുപ്പായവും, മുടി നീട്ടി വളർത്തിയിട്ടുണ്ട് ഒത്ത പൊക്കം. കണ്ണുകളിൽ പകയോ വിദ്വേഷമോ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. കവിളിൽ നീളത്തിൽ ഒരു വാളിന് കിട്ടിയ മുറിപ്പാട് കാണാം.

0: ആ കടൽ തീരത്തെ സത്രമായ അഡ്മിറൽ ബെൻബോയിൽ അയാൾ വന്നെത്തിയപ്പോൾ മുതലാണ് കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞത്.
1: ലോക പ്രശസ്തമായ ക്ലാസിക് നോവൽ ട്രഷർ ഐലൻഡ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. സ്കോട്ട്ലാൻഡുകാരനായ എഴുത്തുകാരൻ ആർ എൽ സ്റ്റീവൻസൺ എന്ന റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എഴുതിയ വിഖ്യാത നോവൽ, സാഹസികതയും ചരിത്രവും ഇഴചേരുന്ന വിസ്മയരചന, ലോകസാഹിത്യത്തിലെ ഏറ്റവും സാഹസികത നിറഞ്ഞ നിധിവേട്ടയുടെ കഥയാണ് ട്രഷർ ഐലൻഡ് എന്ന ഈ നോവൽ പറയുന്നത്. 1881 മുതൽ 1882 വരെ കുട്ടികളുടെ മാസികയായ യങ് ഫോക്സിൽ ട്രഷർ ഐലൻഡ് അഥവാ ദ മ്യൂട്ടിനി ഓഫ് ദ ഹിസ്പാനിയോള എന്ന പേരിൽ ഈ നോവൽ പരമ്പരയായി അച്ചടിക്കപ്പെട്ടു. 1883 ഈ കൃതി പുസ്തകരൂപത്തിൽ പുറത്തിറങ്ങി.
2: അഡ്മിറൽ ബെൻബോ എന്ന സത്രം ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ എന്ന നഗരത്തിലെ കടൽ തീരത്തുള്ള ഒരു കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദില്ലി ബോൺസ് എന്നാണ് പുതിയതായി താമസത്തിനെത്തിയ ആ പരുക്കൻ മനുഷ്യന്റെ പേര്. അയാൾ ഒരു കടൽ കൊള്ളക്കാരനായിരുന്നു. ഒരു വലിയ പെട്ടിയും ചുമന്നാണ് അയാൾ താമസത്തിനെത്തിയത്.
0: സത്രത്തിന്റെ വാതിലിൽ അയാൾ മുട്ടി. എന്റെ പിതാവ് വാതിൽ തുറന്നു. ഒരു ഗ്ലാസ് മദ്യമാണ് അയാൾ ആദ്യം ആവശ്യപ്പെട്ടത്. റം നിറച്ച മദ്യചഷകം പിതാവ് വേഗം തന്നെ അയാളുടെ മുമ്പിൽ കൊണ്ടുചെന്ന് വെച്ചു. ജനാലയിലൂടെ കാണുന്ന പാറക്കൂട്ടങ്ങളിലേക്ക് നോക്കി അയാൾ മദ്യം അല്പാൽപമായി നുണഞ്ഞ് രസിച്ചു. അയാൾക്ക് സത്രമിരിക്കുന്ന കുന്നൻപുറം നന്നായി ഇഷ്ടപ്പെട്ട പോലെ തോന്നി. വൃദ്ധൻ പറഞ്ഞു, ഇതൊരു നല്ല സ്ഥലമാണ്, ധാരാളം സന്ദർശകരുണ്ടാകും അല്ലേ ചങ്ങാതി? ഏയ്, അങ്ങനെ ധാരാളം പേരിവിടെ വരില്ല, എന്റെ പിതാവ് മറുപടി പറഞ്ഞു. ആ മറുപടി അയാളെ സന്തോഷിപ്പിച്ചെന്ന് തോന്നി. അത് നന്നായി, എങ്കിൽ കുറച്ചുകാലം ഞാനിവിടെ താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അയാൾ വാടകപ്പണമായി 4 സ്വർണ്ണനാണയങ്ങൾ മേശപ്പുറത്തേക്ക് വെച്ചു. ശരി, നിങ്ങൾ താമസിച്ചോളൂ, എന്റെ പിതാവ് പറഞ്ഞു.
1: സത്രത്തിന്റെ ഉടമസ്ഥന്റെ മകനായ കൌമാരക്കാരൻ ജിം ഹോക്കിൻസാണ് കഥ വിവരിക്കുന്നത്. ജിമ്മിന്റെ കണ്ണുകളിലൂടെയാണ് ട്രഷർ ഐലൻഡിന്റെ കഥ ഇതൾ വിരിയുന്നത്. ക്യാപ്റ്റൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ കടൽ കൊള്ളക്കാരനായ വിചിത്ര മനുഷ്യൻ ജിമ്മിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. അയാൾ ഉച്ചത്തിൽ സംസാരിച്ചും പാട്ടുപാടിയും പ്രദേശത്തെ ബീച്ചുകളിലും പാറക്കെട്ടുകളിലും അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നു. അയാൾ പാടുന്ന പാട്ട് കേട്ട് സത്രത്തിലെ ഇടപാടുകാർ ഭയന്നു വിറയ്ക്കുന്നുണ്ട്.
2: ബില്ലി ബോൺസ് എന്ന ക്യാപ്റ്റൻ സത്രത്തിൽ തന്റെ ജീവിതം തുടരുന്നു. എല്ലാ ദിവസവും പ്രഭാത നടത്തം കഴിഞ്ഞു വന്നാൽ ഉടൻ കടൽ യാത്രികരെ ആരെയെങ്കിലും കണ്ടുവോ എന്ന് ബില്ലി അന്വേഷിക്കുന്നത് പതിവായി. ഏകാഗിയായ വൃദ്ധൻ സൗഹൃദത്തിനായി ആഗ്രഹിക്കുന്നതായി ജിമ്മിന് തോന്നി. എന്നാൽ അയാൾ കടൽ യാത്രികരെ ഭയക്കുന്നതായി അധികം വൈകാതെ അവൻ മനസ്സിലാക്കി.
0: ഒരു ദിവസം ക്യാപ്റ്റൻ എന്നെ അരികിലേക്ക് വിളിച്ചു. മോനെ, നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഒറ്റക്കാലുള്ള ഒരു മനുഷ്യൻ ഈ തീരത്തെവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നീ അന്വേഷിക്കണം. ഒറ്റക്കാലനെ കണ്ടുപിടിക്കണം. അവനെ കണ്ടാലുടൻ ആ വിവരം നീ എന്നെ അറിയിക്കണം. വരുന്ന ഒരു മാസം നിന്റെ ജോലി അതായിരിക്കണം. നിനക്ക് ദിവസവും 4 വെള്ളി നാണയങ്ങൾ ജോലിക്ക് കൂലിയായി ഞാൻ തരാം. ക്യാപ്റ്റന്റെ ആ ആവശ്യം ഞാൻ ഏറ്റെടുത്തു. ഒറ്റക്കാലുള്ള ഒരു അതിഥിയെ ഞാൻ എല്ലായിടവും നോക്കി.
1: ഒറ്റക്കാലുള്ള കടൽ യാത്രികനെ നോക്കിയിരിക്കുന്ന ജിമ്മിനെയാണ് പിന്നെ നമ്മൾ നോവലിൽ കാണുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി മറ്റു പലതും അഡ്മിറൽ ബെൻബോ എന്ന സത്രത്തിൽ അരങ്ങേറുന്നു. ജിമ്മിന്റെ പിതാവിന്റെ ആരോഗ്യം പ്രതിസന്ധിയിലാവുന്നു. മാതാവും ജിമ്മും കൂടി അയാളെ ശുശ്രൂഷിക്കുന്നു.
2: ഇതിനിടയിൽ മറ്റൊരു പതിവുകാരനായ ഡോക്ടർ ലിവ്സി സത്രത്തിലെത്തുകയും ക്യാപ്റ്റനുമായി വഴക്കിടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബ്ലാക്ക് ഡോഗ് എന്നുപേരുള്ള ഒരു അപരിചിതൻ സത്രത്തിലെത്തുന്നു. ബ്ലാക്ക് ഡോഗ് ഒരു തെമ്മാടിയായ കടൽ കൊള്ളക്കാരനാണ്. അയാളെ കണ്ടതോടെ ക്യാപ്റ്റന് അസ്വസ്ഥത വരുന്നു. നിഗൂഢമായ ഒരു നിധിയെക്കുറിച്ചും അവിടേക്ക് എത്തി

0: ചേരാനുള്ള വഴികൾ രേഖപ്പെടുത്തിയ ഒരു മാപ്പിനെ കുറിച്ചും ഇരുവരും തർക്കത്തിൽ ഏർപ്പെടുന്നതോടെ രണ്ടുപേരും അടിപിടി കൂടുന്നു.
1: ബ്ലാക്ക് ഡോഗുമായുള്ള സംഘട്ടനത്തിൽ പരവശനായ ക്യാപ്റ്റൻ ബില്ലി ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നു. കുപ്രസിദ്ധനായ കടൽ കൊള്ളക്കാരൻ ക്യാപ്റ്റൻ ഫ്ലിന്റിന്റെ സഹായിയാണ് താനെന്നും ക്യാപ്റ്റൻ ഫ്ലിന്റിൻ ഒരു നിധി ഒരിടത്ത് സൂക്ഷിച്ചിട്ടുണ്ടെന്നും അവിടേക്കുള്ള വഴി തനിക്കറിയാമെന്നും ബ്ലാക്ക് ഡോഗ് പറയുന്നുണ്ട്.
0: ആ രാത്രിയിൽ തന്നെ രോഗബാധിതനായ ജിമ്മിന്റെ പിതാവ് മരിക്കുന്നു. ബ്ലാക്ക് ഡോഗിന് പിന്നാലെ ഒരു സംഘം കടൽ കൊള്ളക്കാർ സത്രത്തിലെത്തുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ക്യാപ്റ്റൻ ബില്ലി ബോൺസിന്റെ കനത്ത പെട്ടി ജിമ്മും മാതാവും കൂടി തുറക്കുകയും അതിൽ നിന്ന് നിധി ദ്വീപിനെക്കുറിച്ചുള്ള ഒരു മാപ്പ് കിട്ടുകയും ചെയ്യുന്നു.
2: ഞാനും മാതാവും കൂടെ ക്യാപ്റ്റൻ താമസിച്ചിരുന്ന മുറിയിൽ കയറി. മുറിയുടെ അകത്തുനിന്നും ചുരുട്ടിന്റെ ഗന്ധവും മറ്റു മണങ്ങളും ഞങ്ങളെ ശ്വാസം മുട്ടിച്ചു. അയാളുടെ കോട്ടും സ്യൂട്ടും ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ അയയിൽ തൂങ്ങിക്കിടക്കുന്നു. മുറിയിലെ മറ്റു വസ്തുക്കൾ ഞങ്ങൾ പരിശോധിച്ചു. കുറെയേറെ ചുരുട്ടുകൾ, ഒരു വടക്കു നോക്കി യന്ത്രം, തോക്കുകൾ, അങ്ങനെ പലതും അവിടെ കണ്ടു. ഒടുവിൽ ഞങ്ങൾ ക്യാപ്റ്റന്റെ പെട്ടി തുറന്നു. ഭക്ഷണത്തിനും താമസത്തിനുമുള്ള പണം അയാൾ ഞങ്ങൾക്ക് തരാനുണ്ടായിരുന്നു. ഒടുവിൽ പെട്ടിയിൽ നിന്ന് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ ലഭിച്ചു. ഞങ്ങൾ കിട്ടേണ്ട തുകയുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി പെട്ടിയിൽ തന്നെ ഇട്ടു.
1: കടൽ കൊള്ളക്കാർ സത്രമാക്രമിക്കുന്നു. പ്രാണരക്ഷാർത്ഥം ജിമ്മും മാതാവും പലായനം ചെയ്യുകയാണ്. ഇതിനിടയിൽ പ്യൂ എന്ന കൊള്ളക്കാരനും കൂട്ടാളികളും ക്യാപ്റ്റന്റെ പെട്ടി തുറന്നുവെന്നും നിധിയിലേക്കുള്ള മാപ്പും മറ്റ് സാധനങ്ങളും നഷ്ടപ്പെട്ടെന്നും മനസ്സിലാക്കുന്നു. ഇതിനിടയിൽ സത്രത്തിലെ കലാപത്തെക്കുറിച്ചും കൊള്ളയെക്കുറിച്ചും കേട്ടറിഞ്ഞ അധികാരികൾ ഒരു കുതിരപ്പടയുമായി വന്ന് ജിമ്മിനെയും മാതാവിനെയും രക്ഷിക്കുന്നുണ്ട്. ഡോക്ടർ ലിഫ്സിയുടെ വീട്ടിൽ അവർ അഭയം തേടുന്നു. അയാൾ മജിസ്ട്രേറ്റ് കൂടിയാണ്.
0: ഇതിനകം തന്നെ കടൽ കൊള്ളക്കാർ സത്രത്തിൽ ഒളിച്ചു പാർത്തിരുന്ന ക്യാപ്റ്റൻ ബില്ലിയെ തേടി വരാൻ കാരണം രഹസ്യനിധിയാണെന്നും അതിരിക്കുന്ന നിധിദ്വീപിലേക്ക് പോകാനുള്ള വഴിയാണ് മാപ്പ് എന്ന് ജിമ്മിന് മനസ്സിലായി.
2: ഡോക്ടർ ക്യാപ്റ്റന്റെ പെട്ടിയിൽ നിന്നും ലഭിച്ച കടലാസുകൾ പരിശോധിക്കാൻ തുടങ്ങി. കടലാസ് കൂമ്പാരങ്ങൾക്കിടയിൽ കിടക്കുന്ന മാപ്പ് ഡോക്ടർ പരിശോധിച്ചു. ദിക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കടൽമാർഗം നിധിദ്വീപിൽ എത്തിച്ചേരാനുള്ള സകല വിവരങ്ങളും മാപ്പിലുണ്ട്. കുന്നുകൾ, തീരങ്ങൾ, ചെറിയ പൊയ്കകൾ, നീർച്ചാലുകൾ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെറും 9 കിലോമീറ്റർ മാത്രം നീളമുള്ള ഒരു ദ്വീപാണ് അത്. 2 തീരങ്ങൾ അതിനുണ്ട്. നടുക്ക് ഒരു വലിയ മലയുണ്ട്. മാപ്പിന്റെ പിന്നിൽ വിശദ വിവരങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. ആ ദ്വീപിന് അസ്ഥികൂട ദ്വീപ് എന്ന പേരാണ് മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് എത്രയും വേഗം ഒരു കപ്പൽ വാടകയ്ക്കെടുത്ത് അവിടെ എത്തണം, ഡോക്ടർ ജിമ്മിനോട് പറഞ്ഞു.
1: ഡോക്ടറെ കൂടാതെ സ്ഥലത്തെ മറ്റൊരു പ്രഭു ട്രിലോണിയും ഈ ഉദ്യമത്തിൽ പങ്കുചേരാമെന്ന് അറിയിച്ചു. കപ്പൽ കണ്ടെത്തണം, കപ്പൽ തൊഴിലാളികളെ കണ്ടെത്തണം, നിധിദ്വീപിലേക്ക് ഉടൻ യാത്ര പുറപ്പെടണം. പ്രഭു ബ്രിസ്റ്റോളിലേക്ക് യാത്ര ചെയ്ത് ഹിസ്പാനിയോള എന്നൊരു കപ്പൽ കണ്ടെത്തി. സിൽവർ എന്നുപേരുള്ള ഒറ്റക്കാലുള്ള ഒരാളെ കപ്പലിലെ പാചകക്കാരനായി തിരഞ്ഞെടുത്തു. പക്ഷേ ജിമ്മിന് ക്യാപ്റ്റൻ തന്നെ നോക്കാൻ ചുമതലപ്പെടുത്തിയ ഒറ്റക്കാലൻ തന്നെയാണ് അതെന്ന് മനസ്സിലായി. അയാള് തന്നെയാണ് 2 വിരലുകൾ നഷ്ടപ്പെട്ട ബ്ലാക്ക് ഡോഗ് എന്നും ജിം തിരിച്ചറിഞ്ഞു. പക്ഷേ ഈ കടൽ യാത്ര തനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല. രണ്ടും കൽപ്പിച്ച് ഹിസ്പാനിയോളയിൽ നിധിദ്വീപിലേക്കുള്ള യാത്രയ്ക്കായി ജിം കയറി.
2: ഒറ്റക്കാലുള്ള സിൽവർ പാടുന്ന പാട്ട് കേട്ട് ഞാൻ ഞെട്ടി. മരിച്ചവന്റെ പെട്ടിപ്പുറത്ത് 15 ആളും ഒരു കുപ്പി റമ്മും. യോ യോ യോ, ഓഹോ ഹോ, ഈ പാട്ട് ക്യാപ്റ്റൻ പാടി നടക്കുമായിരുന്നു. സിൽവർ എന്നോട് അനുകമ്പയും സ്നേഹവും പുലർത്തി. എല്ലാവരും അയാളെ അനുസരിക്കുന്നത് കണ്ടു. അയാളുടെ തത്തയെ എനിക്ക് തന്നു. ഈ തത്തയുടെ പേര് ക്യാപ്റ്റൻ ഫ്ലിന്റ് എന്നാണ്. ആ മഹാനായ കടൽ കൊള്ളക്കാരന്റെ പേര് ഞാൻ ഈ തത്തയ്ക്ക്

0: നൽകി. സിൽവർ പറഞ്ഞു, കൂട് തുറന്നതും തത്ത എട്ട് കഷണങ്ങൾ എട്ട് കഷണങ്ങൾ എന്ന് പറയാൻ തുടങ്ങി. ഞങ്ങളുടെ കപ്പൽ ലക്ഷ്യത്തിലേക്ക് യാത്ര തുടർന്നു.
1: യാത്രയ്ക്കിടയിൽ കപ്പലിന്റെ മുകൾ തട്ടിലൂടെ നടക്കവേ ജിം ഒരു സംഭാഷണം ഒളിഞ്ഞു കേൾക്കാനിടയായി.
0: നിങ്ങൾക്കറിയാമോ, ഞാൻ ഫ്ലിന്റിന്റെ കപ്പലിലെ രണ്ടാമത്തെ കപ്പിത്താനായിരുന്നു. സിൽവർ ആരോടോ പറയുന്നത് കേട്ടു. എന്റെ മരക്കാലം വലിച്ച് വലിച്ച് ഞാൻ നന്നായി പണിയെടുത്തു. പ്യൂവും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പഴയ കപ്പലിന്റെ പേര് വാൽറസ് എന്നായിരുന്നു. കേട്ടയാൾ പറഞ്ഞു, ആഹാ, അത് കൊള്ളാമല്ലോ. ക്യാപ്റ്റൻ ഫ്ലിന്റ് ശരിക്കും ഒരു ധീരനായിരുന്നല്ലേ? അതെ, പക്ഷെ ഫ്ലിന്റിന് എന്നെ പേടിയായിരുന്നു. ഞങ്ങളുടെ കപ്പലിൽ കലാപമുണ്ടായി. അതിൽ നിറയെ സ്വർണമുണ്ടായിരുന്നു. കപ്പൽ കടലിൽ മുങ്ങി. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഏതോ തീരത്ത് അതടിഞ്ഞു. നിർഭാഗ്യമായി പോയി. അവരുടെ സംഭാഷണം പുരോഗമിച്ചു. ദാ കര കാണുന്നു എന്ന് ആരോ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ സംസാരം നിർത്തി. ഞാൻ ആപ്പിൾ വീപ്പയിൽ നിന്ന് പുറത്തിറങ്ങി.
1: കപ്പൽ തീരത്തെത്തിയതിന്റെ ആഘോഷത്തിലും ആവേശത്തിലുമായി പിന്നീട് എല്ലാവരും രണ്ടു മൂന്ന് പേർ കപ്പലിൽ നിന്നും ദ്വീപ് പരിശോധിക്കാനായി ചാടിപ്പുറപ്പെട്ടു. കപ്പലിന്റെ ക്യാബിനിലെത്തി ഞാൻ കേട്ടതെല്ലാം പ്രഭുവിനോട് പറഞ്ഞു. നമ്മൾക്കിടയിലും ഒറ്റുകാരും ശത്രുക്കളുമുണ്ട്. ജിം, നീ ഒരു കാര്യം ചെയ്യണം. കണ്ണും കാതും തുറന്നു വയ്ക്കണം. കേൾക്കുന്നതും കാണുന്നതുമെല്ലാം ഞങ്ങളോട് തുറന്നു പറയണം. പ്രഭുവും ഡോക്ടറും അവനോട് പറഞ്ഞു.
2: ദിശ കാണിച്ചതുപോലെ അസ്ഥികൂടദ്വീപിൽ കപ്പൽ കൃത്യമായി എത്തിച്ചേർന്നു. അഴുകിയ ഇലകളുടെയും വീണുകിടക്കുന്ന തടികളുടെയും അഴുക്കുവെള്ളമൊഴുകുന്ന നീർച്ചാലുകളുടെയും ഗന്ധം ആ നിശബ്ദതയിലും വിജനതയിലും തളം കെട്ടിനിന്നു. ആ കാട്ടിലും പുൽപ്പടർപ്പുകളിലും പാറക്കൂട്ടങ്ങളിലേക്ക് അടിച്ചു കയറുന്ന തിരമാലകളിലും ആ ദ്വീപ് ഭയം ഉണർത്തി. നിധി കണ്ടെത്തുക എന്നത് ദുഷ്കരമാണെന്ന് എല്ലാവർക്കും തോന്നി.
1: തങ്ങളുടെ കൂട്ടത്തിലുള്ളവരിൽ തന്നെ കടൽക്കൊള്ളക്കാരുടെ സംഘത്തിലുണ്ടായിരുന്നവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ആ സത്യം ജിമ്മും ഡോക്ടറും പ്രഭുവും ഇതിനകം തിരിച്ചറിയുന്നു. അതിലേറ്റവും ക്രൂരൻ സിൽവർ എന്ന കടൽക്കൊള്ളക്കാരനാണ്. അസ്ഥികൂടദ്വീപിൽ കപ്പൽ എത്തിച്ചേർന്നതോടെ നിധി പര്യവേഷണ സംഘത്തിൽ ഗൂഢാലോചനകൾ ശക്തമാകുന്നു. സിൽവറും മറ്റ് കടൽക്കൊള്ളക്കാരും ഒന്നിക്കുകയും മറ്റുള്ളവരെ വകവരുത്തി നിധിയുമായി കടന്നുകളയുവാൻ പദ്ധതിയിടുകയും ചെയ്യുന്നു.
0: കപ്പലിൽ ഒരു വലിയ കലാപം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. ദീർഘയാത്രയ്ക്ക് ശേഷം തീരമണഞ്ഞ സന്തോഷത്തിലുപരി ചോരയുടെ മണം അന്തരീക്ഷത്തിൽ പ്രകടമാകാൻ തുടങ്ങി. ഒരു കറുത്ത മേഘം പോലെ, അശുഭമായ എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ. ക്യാപ്റ്റൻ ഉച്ചകഴിഞ്ഞ് എല്ലാവർക്കും തങ്ങളുടെ ചുമതലകളിൽ നിന്ന് അവധി കൊടുത്തു. ദ്വീപ് ചുറ്റി നടന്ന് കണ്ട ശേഷം വൈകുന്നേരം തിരിച്ചെത്തുക എന്ന നിർദ്ദേശം നൽകി. എത്രയും പെട്ടെന്ന് നിധി കണ്ടെത്താൻ കഴിയുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. നിശബ്ദ ദ്വീപിലെ പറവകളെയും മറ്റു മൃഗങ്ങളെയും ഉണർത്തുന്ന മട്ടിൽ നിധി പര്യവേഷണം ആരംഭിച്ചു. സിൽവറും അവന്റെ കൂട്ടാളികളും കൂടെ രണ്ട് ചെറുവള്ളങ്ങളിലായി പുറപ്പെട്ടു. ഞാൻ മറ്റൊരു ദിശയിലൂടെ പ്രയാണം തുടർന്നു. സിൽവർ എന്നെ കണ്ടു. ജിം, ജിം, ഓയ് ജിം, അയാൾ എന്നെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ഒരു കുറ്റിക്കാട്ടിൽ ഞാൻ ഒളിച്ചിരുന്നു. ആ വിളി ദൂരത്തേക്ക് നീങ്ങി നീങ്ങി പോകുന്നത് ഞാൻ അറിഞ്ഞു. വിജനമായ ആ ദ്വീപിൽ ഞാൻ ഒറ്റയ്ക്ക് ചുറ്റിത്തിരിയാൻ തുടങ്ങി. സത്യത്തിൽ പര്യവേഷണത്തിന്റെ സാഹസികത എന്താണെന്ന് ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞു. കുറെ ദൂരം കാട്ടിലൂടെ നടന്ന ശേഷം ഞാൻ ഒരു വെളിം പ്രദേശത്തേക്കെത്തി. കുറെ നേരം കഴിഞ്ഞപ്പോൾ അവിടെ മനുഷ്യ ശബ്ദങ്ങൾ കേൾക്കുന്നതായി തോന്നി. ഞാൻ പേടിച്ചു വിറച്ചു.
1: ജിം അതീവ രഹസ്യമായി ആ സംസാരം കേൾക്കാനായി പുൽക്കൂട്ടങ്ങൾക്കിടയിൽ പതുങ്ങിക്കിടന്നു. സിൽവറും കൂട്ടാളികളുമാണ് സംഭാഷണത്തിൽ മുഴുകിയിരിക്കുന്നത്. അതൊരു തർക്കമാണ്. പിന്നീട് അത് വഴക്കായി മാറുന്നതും ജിം കാണുന്നുണ്ട്. അവസാനം സിൽവർ ഒരാളെ കുത്തിക്കൊല്ലുന്നതും അവൻ കാണുന്നു. ഒറ്റക്കാലനായ അയാൾ തന്റെ ക്രച്ചസ് കൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയാണ് എതിരാളിയെ കൊന്നത്. ഇത് കണ്ടതോടെ

0: തന്നെയും അയാൾ കൊല്ലുമെന്ന് ഭയന്ന് ജിം നിധിദ്വീപിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഓടിപ്പോകുന്നു. ആ ഓട്ടത്തിൽ അവൻ മറ്റൊരു മനുഷ്യനെ കാണുന്നു.
1: ഭയന്നുകടച്ച് മുന്നോട്ടോടവേ ഒരു പേക്കോലത്തെ മുന്നിൽ കണ്ട് ഞാൻ ഞെട്ടി. അതൊരു മനുഷ്യനാണ്. മുടി വളർന്നു കിടക്കുന്നു. അരയിൽ വലിയ ഒരു ബെൽറ്റും കുറച്ച് തുണിയുമുണ്ട്. സൂര്യപ്രകാശമടിച്ച് പേക്കോലത്തിന്റെ രൂപം കറുത്ത് കരുവാളിച്ചിട്ടുണ്ട്. എന്നെ കണ്ടതും അയാൾ യാചിക്കും മട്ടിൽ മുട്ടുകുത്തി രണ്ട് കൈയും നീട്ടി. നിങ്ങളാരാ? ഞാൻ ചോദിച്ചു. എന്റെ പേര് ബെൻഗൺ. 3 വർഷമായി ഞാൻ മറ്റൊരു മനുഷ്യനോട് സംസാരിച്ചിട്ട്.
0: 3 വർഷമായി പുറം ലോകവുമായി ബന്ധമില്ലാതെ ദ്വീപിലെ കായകനികൾ മാത്രം ഭക്ഷിച്ചാണ് ബെൻ ജീവിച്ചതെന്ന് അവൻ മനസ്സിലാക്കുന്നു. കടൽക്കൊള്ളക്കാരനായ ക്യാപ്റ്റൻ ഫ്ലിന്റ് മരണപ്പെട്ടതും സിൽവർ ദ്വീപിലെത്തിയ വിവരവും ജിം അയാളുമായി പങ്കുവയ്ക്കുന്നു. ക്യാപ്റ്റൻ ഫ്ലിന്റിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കടൽക്കൊള്ളക്കാരനാണ് അയാളെന്ന് ജിം ഇതിനിടയിൽ മനസ്സിലാക്കുന്നു. മാനസിക വിഭ്രാന്തിയും വിശപ്പും അയാളെ പരിക്ഷീണനാക്കിയിട്ടുണ്ട്. ഒടുവിൽ നിധിയിരിക്കുന്ന സ്ഥലം ജിമ്മിന് പറഞ്ഞു കൊടുക്കാമെന്ന് ബെൻ സമ്മതിക്കുന്നു. അതിന് പ്രതിഫലമായി തന്നെ കപ്പലിൽ കയറ്റി നാട്ടിൽ കൊണ്ടുപോകണമെന്ന ഉപാധി അയാൾ മുന്നോട്ട് വയ്ക്കുന്നു. താൻ രഹസ്യമായി സൂക്ഷിച്ച വള്ളവും അയാൾ നിധിയിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിനായി വിട്ടുകൊടുക്കുന്നു.
1: ഞാൻ കപ്പലിലെത്തി നടന്ന കാര്യം ക്യാപ്റ്റൻ സ്മോലറ്റിനോടും ഡോക്ടറോടും പ്രഭുവിനോടും പറഞ്ഞു. മറ്റു കടൽക്കൊള്ളക്കാർ ഈ വിവരം അറിയാതിരിക്കാനായി ശ്രമിച്ചു. ഡോക്ടറും സംഘവും ജിമ്മിന്റെ നേതൃത്വത്തിൽ ബെന്നിന്റെ വള്ളത്തിൽ കയറി ആവശ്യത്തിന് ആയുധങ്ങൾ കരുതി. അവസാനം ഞങ്ങൾ ലക്ഷ്യത്തിലേക്കെത്തി.
0: കടൽക്കൊള്ളക്കാരെ അതിവിദഗ്ധമായി ജിമ്മും കൂട്ടാളികളും തങ്ങളുടെ ദൌത്യത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു. ക്യാപ്റ്റൻ ഫ്ലിന്റിനെക്കുറിച്ചും 6 പേരുടെ സഹായത്തോടെ അയാൾ ദ്വീപിൽ നിധി കുഴിച്ചിട്ട സ്ഥലവും ബെൻഗൺ അവർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. അന്ന് ക്യാപ്റ്റൻ ഫ്ലിന്റുമായി തെറ്റിപ്പിരിഞ്ഞ താൻ അവരെ എല്ലാവരെയും കൊന്നുവെന്നും ക്യാപ്റ്റൻ ഫ്ലിന്റ് മാത്രം തന്റെ കൈയിൽ നിന്നും രക്ഷപ്പെട്ടുവെന്നും അയാൾ പറഞ്ഞു. കപ്പൽ തകർന്നതോടെ ബെൻഗൺ മറ്റൊരു ദ്വീപിൽ അഭയം തേടുകയായിരുന്നു. ഇതിനിടയിൽ അയാൾ നിധിയിരിക്കുന്ന ദ്വീപിലെത്താൻ ഏറെ ബുദ്ധിമുട്ടി. ജിമ്മിന്റെ സംഘത്തിലുള്ളവർ മറ്റൊരു വഴിക്ക് നിധി കണ്ടെത്തുന്ന വിവരം അറിഞ്ഞതോടെ സിൽവർ ഒരു സന്ധി മുന്നോട്ട് വയ്ക്കുകയും ക്യാപ്റ്റൻ അത് നിരസിക്കുകയും ചെയ്യുന്നു. അതിനിടയിലുണ്ടാകുന്ന വെടിവയ്പിൽ കടൽക്കൊള്ളക്കാരുടെ സംഘത്തിലെ പലരും കൊല്ലപ്പെടുന്നു.
2: ഇതിനിടയിൽ മനംമാറ്റം വന്ന സിൽവർ ജിമ്മിന്റെ സംഘത്തിനൊപ്പം ചേരുന്നു. കടൽക്കൊള്ളക്കാരെ സമർത്ഥമായി കബളിപ്പിച്ചുകൊണ്ട് ബെന്നിന്റെ സഹായത്തോടെ അവർ നിധി കണ്ടെത്തുന്നു. കണ്ണഞ്ചി പോകുന്ന സ്വർണ നാണയങ്ങളുടെ ഒരു വലിയ കൂമ്പാരം.
1: ഞങ്ങൾ അതിവേഗം നിധി കെട്ടിയ ചാക്കുകൾ വള്ളങ്ങളിൽ കപ്പലിലെത്തിച്ചു. ഉടൻ ഈ തീരം വിടണം. കപ്പലിലെ ജോലിക്കാരുടെ എണ്ണത്തിൽ ഇപ്പോൾ ഗണ്യമായ കുറവുണ്ട്. സ്പാനിഷ് അമേരിക്കൻ തീരത്തേക്ക് കപ്പൽ യാത്ര തിരിച്ചു. നോക്കുമ്പോൾ ഈ തീരം അതിസുന്ദരമായിരുന്നു. ഞങ്ങളുടെ സംഘത്തിലെ എല്ലാവരും സുരക്ഷിതരാണ്. ഞങ്ങൾ ഒരു ഇംഗ്ലീഷ് കപ്പലിന്റെ ക്യാപ്റ്റനെ കണ്ടു. കപ്പലിന്റെ മുകൾ തട്ടിൽ ഒറ്റയ്ക്ക് എന്തോ ചിന്തിച്ചു നിൽക്കുന്ന ബെൻ ഗണ്ണിനെയാണ് പിറ്റേന്ന് പ്രഭാതത്തിൽ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. എന്തുപറ്റി ബെൻ? ഞാൻ ചോദിച്ചു. അയാൾ ദേഷ്യം കൊണ്ട് വിറച്ചു. ആ ദുഷ്ടൻ രക്ഷപ്പെട്ടു. ആര്? ഞാൻ ഉദ്വേഗത്തോടെ ചോദിച്ചു. അവൻ തന്നെ, ആ ഒറ്റക്കാലൻ സിൽവർ. ഞാൻ പറഞ്ഞില്ലേ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്? ഞാൻ തലകുലുക്കി. അവൻ നമ്മുടെ നിധിയിൽ നിന്നും 2-3 ചാക്ക് സ്വർണ നാണയങ്ങളുമായാണ് മുങ്ങിയത്. ഈ വിവരം ഞാൻ ഡോക്ടറോടും ക്യാപ്റ്റനോടും പറഞ്ഞു. കുറച്ചുനേരം എല്ലാവരും ആശങ്കപ്പെട്ടു. ഒടുവിൽ അങ്ങനെ ഒരു കള്ളനെപ്പോലെ സിൽവർ രക്ഷപ്പെട്ടതിലും നിസ്സാരമായി അയാളെ ഞങ്ങൾ കൊതുക്കാൻ കഴിഞ്ഞതും ഓർത്തപ്പോൾ സന്തോഷം തോന്നി. ഒടുവിൽ കുറെ കപ്പൽ ജോലിക്കാരെ കൂടി സംഘടിപ്പിച്ച ശേഷം ഞങ്ങൾ ബ്രിസ്റ്റോളിലേക്ക് യാത്ര തിരിച്ചു. എല്ലാവർക്കും ഈ വലിയ നിധിയിൽ നിന്ന് നല്ലൊരു പങ്ക് ലഭിക്കും. ഭയപ്പെടുത്തുന്ന അസ്ഥികൂട ദ്വീപിലേക്ക് ഇനി എനിക്ക് വരേണ്ടതില്ല എന്നോർത്തപ്പോൾ സന്തോഷം തോന്നി.
0: ട്രഷർ ഐലൻഡ് എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ലോക സാഹിത്യത്തിന്റെയും ചലച്ചിത്രത്തിന്റെയും വന്യഭാവനകൾക്ക് ഈ നോവൽ നൽകിയ പങ്ക് നിസ്തുലമാണ്.
2: ജനപ്രിയ സംസ്കാരത്തിൽ കടൽക്കൊള്ളക്കാരെയും സ്വർണനിധി വേട്ടക്കാരെയും പ്രതിഷ്ഠിക്കുന്നതിൽ ട്രഷർ ഐലൻഡ് എന്ന നോവൽ നിർണായകമായ ശക്തി ചെലുത്തി. കരീബിയൻ കടലിലെ പടിഞ്ഞാറൻ ദ്വീപിൽ നടക്കുന്ന കഥയായി സങ്കല്പിച്ചാണ് ഇത് എഴുതപ്പെട്ടതെങ്കിലും ഭാവനയുടെ ആഴം ഈ കൃതിയെ സീമാതീതമായി ഉയർത്തി.
0: ഈ കൃതിയെ അധികരിച്ച് നിരവധി സിനിമകൾ, ടെലിവിഷൻ പരമ്പരകൾ, കോമിക് പുസ്തകങ്ങൾ, വീഡിയോ ഗെയിമുകൾ ഒക്കെ പുറത്തുവന്നിട്ടുണ്ട്.
2: ഒരു കെട്ടുകഥ എന്നതിലുപരി ധാർമ്മികതയെയും അത്യാഗ്രഹത്തെയും കുറിച്ചുള്ള മനുഷ്യ മനസ്സിന്റെ കൽപ്പനകളെ ആഴത്തിൽ അപഗ്രഥിക്കുന്ന ഒരു രചന എന്ന നിലയിൽ ട്രഷർ ഐലൻഡിന് വിശ്വസാഹിത്യത്തിൽ തിളക്കമാർന്ന ക്ലാസിക് പദവിയുണ്ട്.
0: ആർ എൽ സ്റ്റീവൻസൺ എന്ന എഴുത്തുകാരന്റെ പ്രതിഭയുടെ അടയാളമാണ് ഈ വിഖ്യാതമായ കൃതി. തന്റെ രണ്ടാം അച്ഛനുമൊത്ത് സ്കോട്ട്ലൻഡിൽ ഒരു അവധിക്കാലം ആഘോഷിക്കുന്നതിനിടയിലാണ് സ്റ്റീവൻസണിന് ഈ നോവൽ എഴുതുന്നതിനുള്ള പ്രചോദനം ലഭിക്കുന്നത്. കിഡ്നാപ്ഡ്, ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൾ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്നിവ ഉൾപ്പെടെ നിരവധി ക്ലാസിക് കൃതികളുടെ രചയിതാവാണ് ആർ എൽ സ്റ്റീവൻസൺ. സാഹസികനായ എഴുത്തുകാരനായിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ എഴുത്തുകാരനെ വേട്ടയാടിയിരുന്നു. മാനവികത, സാഹസികത, നന്മയും തിന്മയും തമ്മിലുള്ള സംഘർഷം എന്നതൊക്കെയായിരുന്നു എഴുത്തുകാരന്റെ ഇഷ്ടപ്പെട്ട പ്രമേയങ്ങൾ.
2: ഏറെ ശ്രദ്ധേയമായ ഉദ്ധരണികൾ കൊണ്ടും ഈ നോവൽ ലോകമെങ്ങുമുള്ള വായനക്കാരുടെ പ്രീതി നേടി.
0: മനസ്സിൽ തിളങ്ങി നിൽക്കുന്ന സാഹസികരായ പല കഥാപാത്രങ്ങളെയും ഈ നോവലിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. കൌമാരക്കാരനും നോവലിലെ കേന്ദ്ര കഥാപാത്രവുമായ ജിം ഹോക്കിൻസ്, കടൽക്കൊള്ളക്കാരനായ ഒറ്റക്കാലുള്ള ചതിയൻ സിൽവർ, ക്യാപ്റ്റൻ സ്മോലെറ്റ്, സത്രത്തിൽ ആദ്യമെത്തുന്ന വിചിത്രനായ കടൽക്കൊള്ളക്കാരൻ ബില്ലി ബോൺസ്, നിഗൂഢദ്വീപിൽ ഒറ്റപ്പെട്ടുപോയ ബെൻഗൻ തുടങ്ങി നിരവധി കഥാപാത്രങ്ങൾ ഈ നോവലിൽ നിന്നും നമ്മുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുന്നു. സാഹിത്യത്തിന്റെ ശക്തിയും സൌന്ദര്യവും കാലത്തെ മറികടക്കുന്ന ഈ പുസ്തകത്തിലൂടെ നാം തിരിച്ചറിയുന്നു.
2: ലോകമെങ്ങുമുള്ള കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ചുകൊണ്ട് ട്രഷർ ഐലൻഡ് വായനയുടെ ഏകാന്ത ദ്വീപിലെ വഴിവിളക്ക് പോലെ പ്രകാശം ചൊരിയുന്നു.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം സന്ദീപ് സുരേഷ്.
0: ആകാശവാണി, സമയം 8:00.
5: ഹലോ ഡോക്ടർ,

0: അസ്ഥി രോഗങ്ങളും ആയുർവേദ ചികിത്സാ മാർഗങ്ങളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആയുർവേദ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് ഇന്ന് മിക്കവരെയും അലട്ടുന്ന ഒന്നാണ് അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളും സന്ധിവേദനകളും. ഇവയ്ക്ക് ആയുർവേദത്തിലൂടെ എങ്ങനെ ഫലപ്രദമായ പരിഹാരം കാണാം എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടുകൂടെയുള്ളത് ആയുർവേദ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നിയാണ്. സ്വാഗതം.
2: നമസ്കാരം.
1: അസ്ഥിരോഗ ചികിത്സയിൽ ആയുർവേദത്തിനുള്ള പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ആധുനിക ചികിത്സാ രീതികളിൽ നിന്ന് ഇതെങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നൊന്ന് പറയാമോ?
2: ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ, അസ്ഥി സന്ധിഗത രോഗങ്ങളിൽ, എല്ലൊടിയുന്ന ഫ്രാക്ചർ പോലത്തെ സിറ്റുവേഷൻസിൽ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തുടയല് പൊട്ടിക്കഴിഞ്ഞാൽ അത് ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കണങ്കാലിന്റെ ഉള്ളിലെ എല്ല് പൊട്ടി മാറിപ്പോകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കേണ്ടതാണ്. അങ്ങനെ അല്ലാതെ വരുന്ന നമുക്കൊരു കൺസർവേറ്റീവ് മാനേജ്മെന്റ്, അതായത് ക്ലോസ്ഡ് മാനിപ്പുലേറ്റീവ് റിഡക്ഷൻ, നമുക്ക് പുറമെ നിന്ന് തന്നെ പിടിച്ചിട്ട് ശരിയാക്കാവുന്ന അസ്ഥി സംബന്ധമായിട്ടുള്ള എല്ല് പൊട്ടുന്നതും, അതുപോലെ തന്നെ ഈ സ്ഥാന ചലനം വന്നിട്ടുള്ള ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്ന കാര്യത്തിലും ആയുർവേദത്തിന് ഉടനെ തന്നെ ഫലം കിട്ടുന്ന രീതിയിൽ അത് കറക്റ്റ് പൊസിഷനിലോട്ട് പിടിച്ചിട്ട് ഇമ്മൊബിലൈസ് ചെയ്ത് അതിനുശേഷമുള്ള റീഹാബിലിറ്റേഷൻ ഫേസിൽ, അതായത് വീണ്ടും അത് പൂർവ്വസ്ഥിതിയിലേക്ക് നമുക്ക് ക്ഷണക്ഷമത്വം വീണ്ടെടുക്കാനുള്ള കാര്യങ്ങളിൽ ആയുർവേദത്തിന് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മസ്കുലോസ്കെൽട്ടൽ പതോളജി, അതായത് പ്രായമാവുമ്പോൾ വരുന്ന അത്തരത്തിലുള്ള അസുഖങ്ങളിലും നീണ്ടു നിൽക്കുന്ന അസുഖത്തിൽ നിന്നുള്ളൊരു മുക്തി കിട്ടാനായിട്ട് ആയുർവേദത്തിന്റെ പങ്ക് വലുതാണ്.
1: സന്ധിവാദം അല്ലെങ്കിൽ നടുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ആയുർവേദത്തിൽ സ്ഥിരമായ ഒരു പരിഹാരമുണ്ടോ? നിങ്ങൾ സാധാരണയായിട്ട് മോഡേൺ മെഡിസിൻ നോക്കുമ്പോൾ താൽക്കാലികമായിട്ടുള്ള ആശ്വാസം അല്ലാതെ പെർമനന്റ്ലി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ആകും എന്നൊരു ചിന്ത ആൾക്കാർക്ക് കൂടുതലായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ്
2: ഇതിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസ്ഥി സംബന്ധമായിട്ട് വരുന്ന പതോളജിക്കൽ സിറ്റുവേഷനിൽ, അതായത് വീഴ്ച പോലത്തെ പരിക്കുകൾ അല്ലാതെ വരുന്ന കാര്യങ്ങളിൽ, ജീവിതശൈലി ക്രമീകരണത്തിന് ഒരു 25% മുതൽ 33% വരെ പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം അത് ഓരോ രോഗത്തിനനുസരിച്ചും രോഗിയനുസരിച്ചും രോഗിയുടെ പ്രായം അതിനനുസരിച്ചെല്ലാം അവർ ചെയ്യുന്ന ജോലി, വ്യത്യസ്തമായിട്ടുള്ള വ്യായാമങ്ങൾ, അതായത് ആ രോഗിക്ക് ഇണങ്ങുന്ന ശാരീരിക പരിശോധനയിലൂടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴി നമ്മൾ നിർണയിക്കുന്ന ആ വ്യായാമങ്ങൾ രോഗമുക്തി ലഭിച്ചതിന് ശേഷം രണ്ടാമത് വരാതിരിക്കാനായി ചെയ്തു കഴിഞ്ഞാൽ 25% മുതൽ 33% വരെ ആ വ്യായാമത്തിനും, പിന്നീട് ഈ മരുന്നിന്, അത് ഘട്ടംഘട്ടമായിട്ടുള്ള മരുന്നുകൾക്കും ഏകദേശം ഒരു 33% മുതൽ 50% വരെ പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ, അതായത് ഇതിൽ ആർക്കാണോ പ്രയോജനം കിട്ടണ്ടേ അവരുകൂടി ഇൻവോൾവ് ആയിട്ടുള്ള ജീവിതശൈലി ക്രമീകരണത്തിലെ കറക്ഷനും വ്യായാമത്തിന്റെ തുടർച്ചയും അവർക്ക് പരിപൂർണമായ രോഗമുക്തിക്ക് 90% മുതൽ 98% വരെ പ്രയോജനം കിട്ടുന്നതായിട്ടാണ് ചികിത്സയിൽ നമ്മൾ കണ്ടുവരുന്നത്.
1: അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അത് ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ.
2: തീർച്ചയായും
1: ജീവിതശൈലി കുറച്ച് കൂടുതൽ മെച്ചമായ, അല്ലെങ്കിൽ ഒരു എക്സസൈസ് ഒക്കെ ജീവിതത്തിന്റെ ഭാഗമായ ഒരു ജീവിതശൈലി ഉണ്ടെങ്കിൽ പല അസുഖങ്ങളും നമുക്ക് വരാതെ കാക്കാമായിരുന്നു എന്ന് തോന്നുമല്ലോ. ഇപ്പൊ മുട്ട് തേയ്മാനം പോലുള്ള, അല്ലെങ്കിൽ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് പോലുള്ള നമ്മുടെ പോസ്റ്റർ കാരണമൊക്കെയുള്ള, അല്ലെങ്കിൽ ലാക്ക് ഓഫ് മൂവ്മെന്റ് കാരണമുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൂടുതൽ സിവിയർ ആയിട്ടുള്ള അവസ്ഥയിൽ എത്തുന്നത് തടയാമായിരുന്നു നമുക്കൊരു എക്സസൈസ് റൊട്ടീൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അപ്പൊ അത് അങ്ങനെ ഒരു എക്സസൈസ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത എന്താണ്?
2: തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ഒരു കാര്യമാണിത്. കാരണം കണ്ടിന്യൂസ് ആയി ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് വേണ്ടി വരുന്ന പ്രത്യേകിച്ചുള്ള അവരുടെ പോസ്റ്ററൽ കറക്ഷനിലുള്ള അറിവ്, ആ അറിവ് വളരെ പ്രധാനമാണ്. അവയർനെസ് ഉണ്ടാവുക, അവബോധമുണ്ടാവുക, അത് കൃത്യമായിട്ട് പ്രാവർത്തികമാക്കാനായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന പ്രത്യേകം വ്യായാമങ്ങൾ, സ്ട്രെച്ചസ്, സ്ട്രെങ്തനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ തുടർന്നാൽ ഇതിനെ തടഞ്ഞു നിർത്താമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമതായി, രോഗം മൂർച്ഛിക്കുന്നതിന് മുന്നേ തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും, പോസ്റ്റൽ കറക്ഷൻ എർഗണോമിക്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പ്രത്യേക ശാഖ തന്നെ അതിനുണ്ട്, അവരവർ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു അറിവ് നേടുക, അത് കൃത്യമായിട്ടൊരു വൈദ്യനിർദ്ദേശത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നീട് ഇത് മൂർച്ഛിക്കുന്നതിന് മുമ്പേ തുടരുന്ന വ്യായാമങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് രണ്ടാമത് ഇത് കൂടി വരുന്നതിനെ തടയാനായിട്ട് സാധിക്കും. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് തന്നെയാണെങ്കിൽ ഒരു 4 സ്റ്റേജ് ഉണ്ട്. ഇതിന്റെ ആദ്യത്തെ ഒരു സ്റ്റേജിലൊന്നും ആരും തന്നെ ഡോക്ടറെ സമീപിക്കാറില്ല. അറ്റ്ലീസ്റ്റ് ഇതിന്റെ രണ്ടാമത്തെ സ്റ്റേജിലെങ്കിലും രാവിലെ എഴുന്നേറ്റ് നടന്നു തുടങ്ങുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോൾ അത് മാറുന്നുണ്ട്. അതുപോലെ കുറെ സമയം ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രയാസമുണ്ട്, അതും കുറച്ച് കഴിയുമ്പോൾ മാറും. പക്ഷെ അത് ആ സാഹചര്യത്തിൽ തന്നെ ഡോക്ടറുടെ സേവനം ലഭിക്കുകയും ആ പറയുന്ന വ്യായാമം കൃത്യമായിട്ട് അതേപോലെ തന്നെ വേദന മാറിയാലും തുടർന്നാൽ അവസാന ഘട്ടത്തിലെ മുട്ട് മാറ്റിവെക്കേണ്ട സ്ഥിതിയിലോട്ട് എത്താതെ അതിനെ തടയാനായിട്ട് സാധിക്കും.
1: വീട്ടമ്മമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രായം മുതൽ അവരുടെ ഒരു കിടപ്പുന്ന പ്രായം വരെ അവർ അടുക്കളയിൽ സ്ഥിരമായി നിന്ന് ഒരു ദിവസത്തിന് മുക്കാൽ ഭാഗത്തുള്ള അടുക്കളയിൽ നിന്നുകൊണ്ടുള്ള പണികളാണ് കൂടുതലായിട്ടും. അപ്പൊ അത്തരം സ്ത്രീകളിൽ മുട്ടുവേദന അല്ലെങ്കിൽ മുട്ടിനുണ്ടാകുന്ന തേയ്മാനം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ടല്ലോ. ഓവർ വെയിറ്റ് ഒരു കാരണമായിട്ട് വരാം. അവർ പറയുമ്പോൾ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ നിന്ന് ജോലി ചെയ്യുകയാണ്, അപ്പൊ അത് മതി എന്റെ എക്സസൈസ്.

0: അപ്പുറം എനിക്ക് എന്ത് എക്സസൈസ് ആണ് വേണ്ടത്, എനിക്ക് പറ്റില്ല എന്നുള്ളതാണല്ലോ. അപ്പൊ അതൊരു ന്യായീകരണം ആണ്.
1: ഒരിക്കലും അങ്ങനെ പറയാനായിട്ട് കഴിയില്ല. കാരണം 40 വയസ്സ് കഴിയുമ്പം മുതൽ തന്നെ മുട്ടിന്റെ പേശികൾ ബലപ്പെടുത്താനായിട്ട് ചെയ്യേണ്ട ചില വ്യായാമങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളും പ്ലസ് ഈ എക്സസൈസും രണ്ടും രണ്ടാണ്. അതിന് രണ്ടായി തന്നെ മനസ്സിലാക്കണം. ഈ എക്സസൈസ് ചെയ്തുകൊണ്ട് അവർ ഈ കാര്യം ചെയ്യുന്നത് അവർക്ക് ഗുണവും, എക്സസൈസ് ഇല്ലാതെ അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് ദോഷവുമായിട്ട് ഭവിക്കും. അപ്പൊ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം വീട്ടമ്മയുടെ ആരോഗ്യമാണ് ആ വീടിന്റെ ആരോഗ്യം. അതുകൊണ്ട് വീട്ടമ്മയുടെ ആരോഗ്യം കൃത്യമായി സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ ഒബിസിറ്റിയും വളരെയധികം മുട്ടിന്റെ തീരുമാനത്തെ മെക്കാനിക്കൽ ആയിട്ടുള്ള സ്ട്രെയിൻ കൂട്ടുന്നതിന് കാരണമാവുന്നത് കൊണ്ട് തന്നെ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് വേദന ഇല്ലെങ്കിൽ കൂടി വേദന വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്.
0: നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് സ്ഥലം പറയാമോ? ഗിരിജ, സംസാരിച്ചോളൂ.
1: നമസ്കാരം, പറഞ്ഞോളൂ.
2: എനിക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നട്ടലിന്റെ 4-5 ആ ഭാഗത്ത് മേൽഭാഗത്തായിട്ട് ബലക്ഷയങ്ങളുണ്ടായ പൊട്ടലാന്ന് പറഞ്ഞു.
1: മനസ്സിലായി.
2: അപ്പൊ അതിന് ഞാൻ കാൽസ്യം ഗുളികകൾ മാത്രമേ കഴിക്കുന്നുള്ളൂ, വേറെ സകലം കഷായമൊക്കെ കുറിച്ചെങ്കിലും കുറവായില്ല. അപ്പൊ അതിന് ശേഷമെന്തെങ്കിലും മരുന്നുണ്ടോന്ന് അറിയാം. പിന്നെ രണ്ടാമതായിട്ട് എന്റെ വലത്തെ ഇറത്തിന്റെ അവിടുന്ന് കയ്യുടെ മുട്ട് വരെ അസ്ഥി ചേർത്ത് ചിന്തിക്കാന്നുള്ള ചിത്ര വെറുതെ ഇരുന്നാലും ഉണ്ട്, എന്ത് മണി ചെയ്യുമ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്, രാത്രിയിലാണ് കൂടുതൽ.
1: രാത്രിയിൽ കൂടുതലുണ്ട് അല്ലേ? രാവിലെ എഴുന്നേക്കുമ്പോഴും എങ്ങനെയാണ്? രാവിലെ എഴുന്നേറ്റ് അനക്കുമ്പോൾ ബുദ്ധിമുട്ട് കൂടുതലുണ്ടോ?
2: അനക്കുമ്പോ കയ്യൊക്കെ ഇത്തിരി പൊക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്.
1: ഫ്രാക്ചർ വന്നിട്ട് എത്ര നാളായി? ഓസ്റ്റിയോപോറോട്ടിക് ഫ്രാക്ചർ വന്നിട്ട്
2: അത് ഒരു വർഷമായി.
1: അമ്മയ്ക്ക് എത്ര വയസ്സായി? ഇപ്പം
2: 66.
1: അമ്മ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മ തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ കണ്ട് അവിടെ നിന്നുള്ള മരുന്നുകള് കഴിക്കേണ്ടതുണ്ട്. അതുകൂടാതെ നമ്മൾ കൃത്യമായിട്ട് തുടരേണ്ട ചില വ്യായാമങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾക്കും വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മമായിട്ട്, അതായത് വളരെ ശ്രദ്ധിച്ച് വ്യായാമം ചെയ്യാവുള്ളൂ, കൂടുതൽ സ്ട്രെയിൻ ചെയ്യാതെ ചെയ്യേണ്ട ചില വ്യായാമങ്ങളുണ്ട്. അതുകൂടാതെ അമ്മ ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പരിശോധിച്ചു നോക്കി വൈറ്റമിൻ D3 സപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യാം. അത് കൂടി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് വളരെ നല്ലതാണ്. അത് തുടരാം. പറയുന്ന കാര്യത്തില് അമ്മയ്ക്ക് പ്രായമായി, എല്ലിന്റെ ബലം കുറഞ്ഞതുകൊണ്ട് ഉണ്ടായ ഒരു പ്രശ്നമാണ് ഈ. നമ്മൾ ഈ പറയുന്ന ആവശ്യം വേണ്ടുന്ന പോഷക ഘടകങ്ങള് ആവശ്യത്തിന് വേണ്ടത് നിലനിർത്തുക എന്നുള്ളത് ആവശ്യമാണ്. അത് ഒരു തുടർച്ചയായിട്ട് വേണ്ട ഒരു കാര്യമാണ്, ഇടയ്ക്ക് നിർത്താൻ പറ്റുന്ന കാര്യമല്ല. അതുകൂടാതെ അമ്മ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളതും പ്രധാനമാണ്. ഇത് രണ്ടും ചെയ്താല്, കൃത്യമായിട്ട് ചെയ്താല് കുറച്ച് നാളുകൾ തുടർച്ചയായിട്ട് ഈ വ്യായാമം, വേദന മാറിയാലും അമ്മ നിർത്തരുത്, തുടരണം. അപ്പൊ അമ്മയ്ക്ക് ഈ കാര്യത്തിൽ നല്ല പ്രയോജനം കിട്ടും കേട്ടോ. ഡോക്ടർ കണ്ട് ചെയ്യേണ്ട, സൂക്ഷ്മമായി ചെയ്യേണ്ട വ്യായാമങ്ങളുണ്ട്. അമ്മ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കറുത്ത എള്ള്, അതുപോലെ നമുക്ക് സ്വാഭാവികമായി നമ്മുടെ ചുറ്റിനും കിട്ടുന്ന പഴങ്ങൾ, പച്ചക്കറികൾ, അതുപോലെ തന്നെ മുട്ടയുടെ വെള്ള, അത്തരം കാര്യങ്ങളൊക്കെ അമ്മ സ്ഥിരമായി ശീലിക്കുന്നത് നല്ലതാണ്. ഭക്ഷണത്തിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇത്തരം കാര്യങ്ങൾ റെഗുലറായിട്ട് ശീലിക്കുന്നത് നല്ലതാണ്. അപ്പൊ അമ്മ ഈ വെജിറ്റേറിയനിൽ തന്നെ ഇപ്പൊ ഈ നമുക്ക് ചുവന്ന ചീര, നെല്ലിക്ക, പാവയ്ക്ക, ക്യാരറ്റ്, അത്തരം കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഒന്ന് ഉൾപ്പെടുത്തും. പിന്നെ ഈ വ്യായാമം നമ്മൾ അധികം മൂവ്മെന്റ്സ് ഇല്ലാതെ ചെയ്യേണ്ട വ്യായാമമാണ്. അത് ആ ഡോക്ടറെ അടുത്ത് ചോദിച്ചാൽ അത് പറഞ്ഞു തരും. അത് നിലവിലെ അമ്മയുടെ ശാരീരിക പരിശോധന കഴിഞ്ഞ ശേഷമാണ് ചെയ്യേണ്ടത് കേട്ടോ.
2: ഇപ്പൊ നമ്മൾ
1: അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഈ കപ്പി വലിക്കണ പോലത്തെ വ്യായാമങ്ങളൊക്കെ ഉണ്ടല്ലോ, വെള്ളം കോരാനുള്ള കപ്പി ഉണ്ടല്ലോ, ആ കപ്പി മുകളിൽ ഒരു സ്ഥലത്ത് കെട്ടി രണ്ട് സ്ഥലത്തും കയറിട്ടിട്ട് ആ കയറുകൊണ്ട് വലിക്കുന്ന വ്യായാമമൊക്കെ മറുകയുടെ സഹായം കൊണ്ട് വേദനയുള്ള കൈക്ക് പ്രയോജനം കിട്ടുന്ന വ്യായാമങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ തോർത്തൊക്കെ പുറകിൽ നമ്മൾ പുറം തുടയ്ക്കുന്നത് പോലെയുള്ള മൂവ്മെന്റ് ഉണ്ടല്ലോ, ഇപ്പൊ വേദനയുള്ള കൈ താഴെ വെച്ചിട്ട് അത്തരത്തിലുള്ള വ്യായാമങ്ങളൊക്കെ ഗുണം ചെയ്യും. അപ്പൊ അത് ഡോക്ടർ അമ്മയെ കാണുമ്പോൾ ഇത് പറഞ്ഞു തരും. അത് തുടർച്ചയായിട്ട് ചെയ്താൽ പ്രയോജനമാകും കേട്ടോ. അമ്മ ഇത് ചോദിക്കൂ, ഞാൻ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞിട്ട് തന്നെ ചോദിക്കൂ, അത് പറഞ്ഞു തരും കേട്ടോ.
0: ഡോക്ടർ, ഇപ്പോ തേയ്മാനം വന്ന സന്ധികൾ ആയുർവേദ ചികിത്സയിലൂടെ നമുക്ക് മുന്നേ ഒരു ഹെൽത്തി സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ?
1: അതായത് ഒരിക്കലും ഈ ഡീജനറേഷൻ വന്നതിനെ തിരിച്ച് റീജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ ഡീജനറേഷന്റെ പ്രോഗ്രഷനെ തടയാൻ പറ്റും. ഇത് മുന്നോട്ട് വീണ്ടും പ്രായം കൂടുന്നതനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നമുക്ക് ഒരു പരിധിവരെ അതിന്റെ ആ പ്രോഗ്രഷന്റെ വേഗതയെ തടയാൻ സാധിക്കുമെന്നുള്ളതും അതിനേക്കാളും പ്രധാനം ഈ ഡീജനറേഷൻ വന്നതുകൊണ്ട് തേയ്മാനം വന്നിട്ടുണ്ടായിട്ടുള്ള അവിടുത്തെ ലക്ഷണങ്ങള്, വേദന തുടങ്ങിയ, ബലക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങള് നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ആയുർവേദ ചികിത്സയുടെ പ്രത്യേകത.
0: അപ്പോ നേരത്തെ ആണെങ്കിൽ മുട്ടുവേദനയോ സന്ധിവാദമോ ഒക്കെ പ്രായമായ വീട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒന്നായിരുന്നല്ലോ. ഇപ്പൊ പക്ഷെ ചെറുപ്പക്കാരിൽ ഇത്തരം പ്രശ്നങ്ങൾ വളരെയധികം കൂടിയിട്ടുണ്ടല്ലോ. എന്താണ് കാരണം?

0: അതിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഒരു 10 കൊല്ലം മുമ്പ് ഈ രോഗവുമായി വന്നിരുന്ന കണ്ടിരുന്ന ആൾക്കാരെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ആൾക്കാര് ഈ പ്രശ്നമായി നമ്മളെ കാണുന്നതിന്, ഡോക്ടറെ സമീപിക്കുന്നതിന് ഉള്ള ഒരു ആ ഒരു വ്യത്യാസം നമുക്ക് ആ ഒരു ട്രാൻസിഷൻ ഈ 10 കൊല്ലത്തിൽ കാണാൻ പറ്റും. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറഞ്ഞു എന്നുള്ളത്. സ്വാഭാവികമായിട്ടും സാങ്കേതിക വിദ്യയുടെ പ്രയോജനം കൂടുന്നതിനനുസരിച്ച് മുമ്പ് ഒരു അത്യാവശ്യമായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് ഇത്ര ദൂരം നടന്നായിരിക്കാം ഒരുപക്ഷെ പോകേണ്ടിയിരുന്നത്, ഇപ്പം അതിന് മറ്റൊരു സൗകര്യം വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു ബാലൻസ് ആണ് നമുക്ക് വേണ്ടത്. എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം, അതിന്റെ കൂടെ നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിന് അവനവനിണങ്ങുന്ന അവനവന് വേണ്ട രീതിയിൽ വേണ്ടത് വേണ്ടത്ര അളവിലുള്ള വ്യായാമം വേണ്ടതുണ്ട്. അത് കുറവുള്ളത് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. രണ്ടാമതായിട്ട് മുൻപത്തെ ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ പലപ്പോഴും വളരെ പ്രായമുള്ള ആൾക്കാർ തന്നെ അവരുടെ അന്നത്തെ ജീവിത സാഹചര്യം കൊണ്ട് അവർ കൃഷി ചെയ്ത് ഭക്ഷണം കഴിക്കുകയും അവർ കഴിച്ചുകൊണ്ടിരുന്ന സാധനത്തിന്റെ മേന്മ കൊണ്ടും ചെയ്തിരുന്ന അവരുടെ നോർമലി ഉള്ള ഒരു ഡെയിലി റൊട്ടീന്റെ പ്രാധാന്യം കൊണ്ടും അവർക്ക് നല്ല ശാരീരികക്ഷമതയും ആരോഗ്യമുള്ള ആളുകളെ കാണാറുണ്ട്. നേരെ തിരിച്ച് പ്രായം കുറഞ്ഞ ആൾക്കാർ വളരെ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് കൂടി ഒരു പക്ഷെ ചിലപ്പോൾ മുട്ട് മാറ്റി വയ്ക്കേണ്ട സ്ഥിതിയിൽ 50 വയസ്സൊക്കെ ഉള്ള ഒരാൾക്കാരും നമ്മളെ സമീപിക്കുന്നുണ്ട്. ഇതൊരു വ്യായാമത്തിന്റെയും അതേപോലെ നല്ല ജീവിത ശൈലി ക്രമീകരണങ്ങളുടെയും അറിവും അതിനെ കൃത്യമായി പ്രാവർത്തികമാക്കുക എന്നുള്ളതുമാണ് ഈ ഒരു അവസ്ഥയെ പ്രതിരോധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയണേ. ഓക്കെ, നമ്മുടെ ഇപ്പം ഡോക്ടർ ജിക്കു എലിയസ് ബെന്നിയുണ്ട്, ചോദിച്ചോളൂ.
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: എനിക്ക് നട്ടലിനും മുട്ടിനും മറ്റ് അസ്ഥികൾക്കൊക്കെ ഭയങ്കര വേദന.
0: എത്ര നാളായിരുന്നു?
2: തുടങ്ങിയിട്ടൊരു 8-10 വർഷത്തോളമായി.
0: രാവിലെ എഴുന്നേറ്റ് നടന്നു തുടങ്ങാനൊക്കെ ബുദ്ധിമുട്ട് കൂടുതലുണ്ടോ?
2: നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്.
0: അപ്പൊ ഇപ്പൊ നിലവിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ചികിത്സ എന്തെങ്കിലും?
2: ചികിത്സ ഈ എണ്ണയും കുഴമ്പുകളൊക്കെ കഴിക്കുന്നുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ബുദ്ധിമുട്ട് വരും, ഉണ്ടാകും, പിന്നെ അത് നടക്കും.
0: സ്ഥിരമായി കഴിക്കുന്ന എന്തെങ്കിലും മരുന്നുകളുണ്ടോ? മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രമേഹം പോലത്തെ?
2: പ്രമേഹം കഴിഞ്ഞ ആഴ്ചയിലാണ് ഉള്ളതായിട്ട് അറിഞ്ഞത്.
0: ഉറക്കത്തിനിടയ്ക്ക് നമ്മള് തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുമ്പോഴൊക്കെ വേദന അനുഭവപ്പെടുന്നുണ്ടോ? അപ്പൊ നിലവില് ഇപ്പം തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ സേവനമാണോ ഉപയോഗപ്പെടുത്തുന്നത്? ഇനി ചെയ്യാവുന്ന ഒരു കാര്യം, അവിടെ തൊട്ടടുത്ത് തന്നെ അസ്ഥിരോഗ വിഭാഗവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ജില്ലാ കേന്ദ്രങ്ങളിലും തൊട്ട് അടുത്ത് ഹോസ്പിറ്റൽ സൗകര്യമുള്ള സ്ഥലങ്ങളിലും ഉണ്ടാവും. അത്തരത്തിലുള്ള ആ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കണ്ട് വരാതിരിക്കാനും വന്ന അസുഖം രണ്ടാമത് വരാതെ പൂർണ്ണമായിട്ട് മാറുന്നതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ട ചില വ്യായാമങ്ങളുണ്ട്. അത് രോഗത്തിനനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇപ്പൊ മുട്ടിന് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ, മുട്ടിനടിയിൽ തുണി മടക്കി വെച്ച് മുട്ട് താഴേക്ക് അമർത്തി 5 സെക്കൻഡ് ബലം പിടിച്ചു തന്നെ വെച്ച് പിന്നെ അത് വീണ്ടും റിലീസ് ചെയ്ത് അങ്ങനെ ഒരു 10 പ്രാവശ്യം 20 പ്രാവശ്യം ഒക്കെ രാവിലെ വൈകുന്നേരവും ചെയ്യുന്ന, മുട്ട് അനങ്ങാതെ മുട്ടിന് സ്ട്രെയിൻ വരാതെ മുട്ടിന്റെ പേശികളെ ബലപ്പെടുത്തുന്ന ചില വ്യായാമങ്ങളുണ്ട്. ഇതുപോലെ നടുവിന് നമ്മൾ മുട്ട് മടക്കി വെച്ച് നടു താഴേക്ക് അമർത്തുന്ന 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന വ്യായാമങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് ആ സന്ധികളെ അനക്കിക്കൊണ്ട് ചെയ്യുന്ന വ്യായാമങ്ങളല്ല, സന്ധികൾക്ക് സ്ട്രെയിൻ ഇല്ലാതെ തന്നെ പേശികൾക്ക് ബലം വരുന്ന വ്യായാമങ്ങളാണ്. അപ്പൊ അത് നമ്മുടെ ഈ ആയുർവേദത്തിൽ തന്നെ അസ്ഥിരോഗ സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കണ്ട് ഈ വ്യായാമങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒപ്പം മരുന്ന് കഴിക്കുന്ന ഒരു രീതി ചെയ്താല്. ഇപ്പൊ എത്ര വയസ്സായി?
2: 73.
0: ഈ 10 കൊല്ലമായിട്ട് ഉണ്ടെന്ന് പറയുന്ന ബുദ്ധിമുട്ട് ഈ പ്രായവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രശ്നമാണ്. ഈ പേശികളെ ബലപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ സന്ധിയുടെ സാധാരണ രീതിയിലുള്ള പ്രവർത്തനം അതേപോലെ തന്നെ നടക്കാൻ, അതായത് ആ ജോയിന്റിന് സ്റ്റെബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റി മൊബിലിറ്റിയും ഒക്കെ കിട്ടാനായിട്ട് സഹായകരാകും. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉള്ള വേദനയും രാവിലെ എഴുന്നേറ്റ് നടന്നു തുടങ്ങുമ്പോൾ ഉള്ള വേദനയൊക്കെ ഏകദേശം ഒരു 8 ആഴ്ച മുതൽ 12 ആഴ്ച വരെ നമ്മൾ ഈ വ്യായാമം കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ചികിത്സാ രീതിയിലോട്ട് മാറുമ്പോൾ കൂടുതൽ പ്രയോജനകരമാകും.
1: അമിതമായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത്, വിയർക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചിലപ്പോ നീർക്കിട്ടെന്നൊക്കെ നമ്മൾ പറയുന്ന കൈൻഡ് ഓഫ് വേദന വരാറുണ്ടല്ലോ, ഒരു 1 വീക്ക് ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്ന തരം വേദന, അതെന്തുകൊണ്ടാണ് വരുന്നത്? അല്ലെങ്കിൽ അതങ്ങനെ വരാതെ നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റും?
0: അത് എന്താ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേശികളെ കവർ ചെയ്തിരിക്കുന്ന ഫേഷ്യ എന്ന് പറയുന്ന സ്ട്രക്ചറിന് ഫേഷ്യേറ്റിസ് എന്ന ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ നീർക്കിട്ടെന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ സാധാരണ ചെയ്യാത്ത ഒരു കാര്യം പെട്ടെന്ന് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ നോർമലി ഉള്ള റുട്ടീനിൽ നിന്ന് മാറിയിട്ടുള്ള കാര്യങ്ങൾ, അത് ചിലപ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് തണുപ്പടിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു പോസ്റ്ററിലുള്ള എറർ ആവാം, നമ്മൾ നോർമലി ചെയ്യുന്നതിന് വിട്ടിട്ട് ഒരുപാട് സമയം ആ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാവാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ പല കൂടുതൽ വിയർക്കുന്നതുമായി ബന്ധപ്പെട്ട് സാധാരണ ചെയ്യാത്തൊരു അമിത വ്യായാമം പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടൊക്കെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം. ഇതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരമാവധി ഒരേ റുട്ടീൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പൊ നമ്മളൊരു വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം നമുക്ക് ജീവിതത്തിൽ ആവശ്യമുണ്ട്, ഡെയിലി റുട്ടീൻ ആവശ്യമുണ്ടെങ്കിൽ, അത് പരമാവധി ഒരു ആഴ്ചയിൽ ഒരു 4 അല്ലെങ്കിൽ 5 ദിവസം ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നം വരാതിരിക്കും.
1: ഒരേ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ്, ഒരു ദിവസം രാവിലെ ചെയ്യുക, ഒരു ദിവസം വൈകുന്നേരം ചെയ്യുക, അത് പ്രശ്നമാണോ?
0: അല്ല, അങ്ങനെ കുഴപ്പമില്ല, അതിന് ബുദ്ധിമുട്ടില്ല. ഈ സമയം മാറുന്നതിന് പ്രശ്നമില്ല, പക്ഷേ എല്ലാ ദിവസവും പരമാവധി അത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഒന്നരാടം ദിവസമെങ്കിലും അത് തുടരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തണം. പിന്നെ ഈ പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രേഷൻ, വെള്ളം കുടിക്കുക എന്നുള്ളതും, അതുപോലെ ഇത്തരത്തിലുള്ള വ്യായാമങ്ങളൊക്കെ ഏർപ്പെടുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു രീതിയിൽ ഒരു വാമപ്പും, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വാമപ്പ് ചെയ്യുന്നത് പോലെ തന്നെ കൂൾ ഡൌണും ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും.
1: അങ്ങനെ നീർക്കെട്ട് സപ്പോൾ സംഭവിച്ചാൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡി എന്ന് പറയുന്നത് എന്തായിരിക്കും?
0: ഏറ്റവും പ്രധാന അവിടെ വീണ്ടും അധികം സ്ട്രെയിൻ കൊടുക്കാതിരിക്കുക, റെസ്റ്റ് കിട്ടുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഇപ്പൊ ഇതിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു മസിലിന് ഒരു സ്ട്രെയിൻ വന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ അവിടെ ചൂടധികം കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഇപ്പൊ ഒരു അക്യൂട്ടായിട്ട് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐസ് തുണിയിൽ തന്നെ കവർ ചെയ്ത് പൊതിഞ്ഞതിന് ശേഷം ഒരു 3 സെക്കൻഡ് ഒക്കെ വെച്ചു മാറ്റി അങ്ങനെ പല പ്രാവശ്യം ഏകദേശം ഒരു 2 മിനിറ്റ് വരെയൊക്കെ തുടരാം. പരമാവധി അവിടെ മൂവ്മെന്റ്സ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഒരു 3 ദിവസം ആവുമ്പോഴേക്കും ഈ ബുദ്ധിമുട്ട് കുറയുകയും നമുക്ക് ചെറുതായിട്ട് ചലനങ്ങൾ കൊടുക്കാനും സാധിക്കും. ആ ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ ഒരു സ്റ്റേജ് മാറുന്നതിനനുസരിച്ച് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെറിയൊരു ചൂടോ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൊടുക്കാം. അത്തരം സാഹചര്യങ്ങളിൽ ചെറിയ വ്യായാമം ചെയ്തു ഏകദേശം ഒരു 7 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നോർമൽ സാധാരണ വ്യായാമങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്.
1: ആദ്യം പക്ഷേ ആൾക്കാർ സാധാരണ രീതിയിൽ ഇതുപോലെ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ചൂട് കൊടുക്കാനായിരിക്കും ശ്രമിക്കുന്നത്, തെറ്റായിട്ടുള്ള കാര്യമാണ്.
0: അപ്പൊ ഇതിൽ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്യൂട്ട് ആയിട്ടുള്ള സ്റ്റേജിൽ പേശികൾക്ക് കീറലോ അതെല്ലാം ഉണ്ടെങ്കിൽ ലിഗമെന്റ്സിന് സ്പ്രെയിനോ ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ചൂട് വെക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ചൂട് വെക്കുമ്പോൾ അവിടെ ആ പരിക്ക് ഗുരുതരമാവാനുള്ള ഒരു സാധ്യതയുള്ളതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും സേഫായിട്ട് തന്നെ ചെയ്യുക എന്നുള്ളതുകൊണ്ട് പരിക്ക് പറ്റിയിട്ടുള്ള ഉടനെയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും ചൂട് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം.
1: അതുപോലെ എണ്ണയൊക്കെ ഇട്ട് തടവുന്ന ഒരു ശീലം ഉണ്ടല്ലോ, തൈലങ്ങൾ ഉപയോഗിക്കുന്ന ശീലങ്ങൾ, അത്
0: ഈ എന്താണ് പരിക്ക് എന്ന് അറിഞ്ഞതിന് ശേഷം പരിക്കിന്റെ തീവ്രതയൊക്കെ അനുസരിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഒരു പക്ഷെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാല് വിരലൊക്കെ തട്ടി തീരെ ചെറിയ പരിക്കായിരിക്കും, അത് ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് ഒരു 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം കെട്ടിവെച്ചു, അതിനുശേഷം കെട്ടഴിച്ചു, വ്യായാമം ചെയ്തു, 14 ദിവസം ആകുമ്പോഴേക്കും ആ വേദന മാറും. പക്ഷെ ഇത് നമ്മൾ ആ സമയത്ത് അത് അഡ്രസ് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ 1 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ആ വേദന മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ പരിക്കിന്റെ തീവ്രത അനുസരിച്ച് മാത്രം പുറമെ എണ്ണ പരട്ടുക എന്നുള്ളത് ശീലിക്കുന്നതായിരിക്കും നല്ലത്.
1: ആയുർവേദം എന്ന് പറയുമ്പോൾ ആൾക്കാര് പെട്ടെന്ന് കണക്ട് ചെയ്യുന്നത് എണ്ണ തൈലം അത് പുരട്ടുക, ചൂട് കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. അപ്പൊ അതിന് നമുക്ക് അറിവില്ലായ്മയാണ് അത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ കാരണം.
0: അതായത് ഇപ്പൊ നമുക്ക് പണ്ട് മുതലേ വീട്ടിൽ ശീലിച്ചു വന്ന എല്ലാ കാര്യങ്ങളും തന്നെ അന്നത്തെ നമ്മുടെ ഒരു സമൂഹത്തിന്റെ വൈദ്യ സാഹചര്യം, വൈദ്യ പാരമ്പര്യം, അതല്ലെങ്കിൽ സാംസ്കാരികമായ പാരമ്പര്യം, അതാണ് പ്രധാനമായിട്ടും അന്നത്തെ യഥാർത്ഥത്തിൽ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുന്ന ആയുർവേദ ഡോക്ടർമാര് സമൂഹത്തിൽ പറഞ്ഞുകൊടുത്തതിനനുസരിച്ചുള്ള നല്ല ശീലങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ട്. അപ്പൊ അതിൽ പലപ്പോഴും പല അറിവുകളും ഈ കൈമോശം വന്നു പോയിട്ടുണ്ട്, കുറവുകൾ വന്നിട്ടുണ്ട്, ആഡ് ചെയ്ത് വന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ശരിയായ അറിവ് മാത്രം തുടരുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് എല്ലാ മാസങ്ങളിലും തന്നെ അവയർനെസ് ക്ലാസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്ത് ആ അറിവിനനുസരിച്ച് മാത്രം നമ്മൾ ഈ കാര്യങ്ങളെ തുടരുക എന്നുള്ളത് പ്രധാനമാണ്.
1: ആയുർവേദത്തിൽ സന്ധിവാദം, ആമവാദം എന്നൊക്കെ ഇങ്ങനെ പലതരമായിട്ട് വേറെ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്?
0: അത് രോഗലക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആണ് ഈ തിരിവ് വന്നിരിക്കുന്നത്. പ്രായമാവുമ്പോൾ വരുന്ന ഡീജനറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലത്തെ കാര്യങ്ങൾ നമുക്ക് ഈ സന്ധിവാദവുമായിട്ടും, അതേപോലെ തന്നെ നമുക്ക് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന ആർത്രൈറ്റിസിന്റെ പല അവാന്തര വിഭാഗങ്ങൾ നമുക്ക് ആമവാദം എന്നുള്ള രീതിയിലും, അപ്പൊ അതിനനുസരിച്ച് ആ രോഗത്തിന്റെ തീവ്രത, ലക്ഷണങ്ങൾ, അതിന്റെ ഓരോ സ്റ്റേജ് അനുസരിച്ചൊക്കെയാണ് ഇത്തരത്തിലുള്ള വർഗീകരണം വരുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: എന്റെ പേര് വേണുഗോപാലൻ നായർ.
1: സ്ഥലം?
2: ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ നിന്ന് വിളിക്കുന്നു.
1: ഓക്കെ, സംസാരിച്ചോളൂ, സ്വാഗതം.
2: 70 വയസ്സുണ്ട്.
0: പറഞ്ഞോളൂ.
2: ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്, ഷുഗർ ലെവൽ കൺട്രോൾ ആണ്, HbA1c 7 ഉണ്ട്, ക്രിയാറ്റിൻ 1.22, കൊളസ്ട്രോൾ എല്ലാം അങ്ങനെ ഇരിക്കുന്നു. ഈ HbA1c യും ക്രിയാറ്റിൻ 7 എന്നുള്ളതാണ് എനിക്ക് അത് അങ്ങനെ വെക്കുന്നു. എനിക്ക് ഒരു വർഷമായിട്ട് ബാക്ക് പെയിൻ ഉണ്ട്, സൈഡില്ല, സെന്ററിലല്ല, സൈഡിലായിരുന്നു. ഷോൾഡറിന് വേറെ താഴോട്ട് രണ്ട് സൈഡിലും ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്ന അവസാനം ഫെബ്രുവരി ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു MRI എടുത്തു നോക്കാം, ഹോൾ സ്പൈൻ എടുത്തു നോക്കാം പറഞ്ഞു എടുത്തു. എടുത്തതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല, അതില് B12 ഡിസ്ക് ബൾജ് മൾട്ടിപ്പിൾ ലെവൽസ് എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒരു വിഷയമുള്ളത് ഓൾഡ് ആന്റീരിയർ വെഡ്ജ് കംപ്രഷൻ ഫ്രാക്ചർ ഓഫ് B12 വെർട്ടിബ്ര വിത്ത് മൈൽഡ് ഹൈറ്റ് റിഡക്ഷൻ.
0: വീഴ്ച എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ മുമ്പ്?
2: ഞാൻ ഒരു 6 വയസ്സുള്ളപ്പോ ചെറുപ്പത്തിൽ
0: അതേ ഉള്ളൂ.

0: എവിടെ സൗകര്യം ഉള്ളതെന്നുള്ളത് അവിടുത്തെ അടുത്തുള്ള ഡിസ്പെൻസറി ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഒരുപാട് ദൂരത്തല്ലാതെ തന്നെ ഇതിന്റെ ഗവൺമെന്റിൽ തന്നെ ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അത് കൂടാതെ ഡയബറ്റീസ് നല്ല കൺട്രോൾ ആക്കി വെക്കണം. ഇതിന്റെ കൃത്യമായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ വേണ്ട അളവിലുള്ള ഒരു വ്യായാമം, അതായത് ഡയബറ്റീസ് കൺട്രോൾ ആക്കി വെക്കാനുള്ള ഒരു വ്യായാമം എന്ന ഡിസ്കിന് പ്രശ്നം വരാത്ത വ്യായാമം, ഇത് നമ്മൾ നിരന്തരമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ശാരീരിക പരിശോധന നോക്കിയാണ് നമ്മളിത് നിശ്ചയിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണാൻ പറഞ്ഞത്. അപ്പൊ അത് നമ്മുടെ ഈ ആയുർവേദ ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ടും ജില്ലാ കേന്ദ്രങ്ങളിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഈ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്.
1: അപ്പൊ
0: തൊട്ടടുത്തുള്ള ഇപ്പൊ നമ്മൾ ഈ ചോദിക്കുന്ന ആ ഡിസ്പെൻസറിയിൽ തന്നെയുള്ള ഡോക്ടറോട് തന്നെ ചോദിച്ച് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയി ഈ ഒരു ബാലൻസിന് ഈ വ്യായാമം തന്നെ നിലനിർത്തിക്കൊണ്ട് ഡിസ്കിന് പ്രശ്നം വരാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതിലൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമുക്കിപ്പം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ടി എന്ന് പറയുന്ന ഒരു അക്ഷരമുണ്ടല്ലോ, നമ്മൾ തന്നെ കണ്ണാടിയിൽ നോക്കി നമുക്ക് ഒട്ടും സ്ട്രെയിൻ വരാതെ വേദനയൊന്നും എടുക്കാതെ ചെയ്യാവുന്ന, ഇപ്പൊ നമ്മുടെ കൈ രണ്ടും വിടർത്തി പിടിച്ച് ടി എന്നുള്ള അക്ഷരം പോലെ തന്നെ നമ്മൾ നേരെ തന്നെ നിന്നിട്ട് നമുക്ക് ചെയ്യാവുന്ന 5 സെക്കൻഡൊക്കെ ഹോൾഡ് ചെയ്ത് ചെയ്യാവുന്ന ചില വ്യായാമങ്ങളുണ്ട്. അപ്പൊ അതാവുമ്പോൾ നമുക്ക് അധികം മൂവ്മെന്റ്സ് ഇല്ല, എന്നാ നട്ടിൽ നിന്നൊക്കെ നല്ലതാണത്. അപ്പൊ അത് വളരെ സോഫ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ നോക്കി ശാരീരിക പരിശോധന നോക്കിയാണ് ഡോക്ടർ ഏത് വ്യായാമം നമ്മുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് വേണമെന്ന് നിശ്ചയിക്കാം. അപ്പൊ അത് ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രയോജനമാകും കേട്ടോ. അല്ല അല്ല, അത് അത് വരാതിരിക്കാനാണ്, അത് മുന്നോട്ട് പോകുമ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വ്യായാമം. ഈ ബൾജ് വരുമ്പോഴോ നമ്മുടെ ഈ നട്ടലിന്റെ കശേരുക്കളുടെ ഫ്രണ്ടിലും ബാക്കിലുമുള്ള രണ്ട് ലിഗമെന്റ്സ് ഉണ്ട്, ആന്റീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ പോസ്റ്റീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ. പിന്നെ ഇരുവശങ്ങളിലും നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള നട്ടലിന്റെ ഇരുവശങ്ങളിലും പാരാസ്പൈനൽ മസിൽസ് ഉണ്ട്. അവരെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ, അവരെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം, അവരെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ ഡിസ്ക് പുറത്തോട്ട് തള്ളുന്നതിന് നമുക്ക് തടയാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ?
2: ഇപ്പോ നേരത്തെ ശ്രോതാവ് പറഞ്ഞ പോലെ ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സർജറിയൊക്കെ ആണല്ലോ സാധാരണ മോഡേൺ മെഡിസിൻ ഒക്കെ ഉപദേശിക്കുന്നത്, പക്ഷെ അതില്ലാതെ ആയുർവേദത്തിലെ ചികിത്സ ലഭ്യമാണ്.
0: ഈ ഡിസ്ക് തള്ളുന്നത് 4 സ്റ്റേജ് ഉണ്ട്. അപ്പൊ ഇതിന്റെ 4-ാമത്തെ സ്റ്റേജ് വന്ന് ഇപ്പൊ കഴുത്തിന്റെ ഭാഗത്ത് സുഷുമ്ന നാഡിക്ക് കംപ്രഷൻ ഉണ്ടാവുന്നു, അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നടുവിന്റെ ഭാഗത്ത് ഈ കോഡൈക്കോനസ് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തീവ്രമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി തന്നെ ശസ്ത്രക്രിയ ചെയ്യേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. അതല്ലാതെ ഉള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ, അതൊരു ഇന്റർനാഷണൽ ക്രൈറ്റീരിയ ആണ്, ഇപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ ശസ്ത്രക്രിയ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിശ്ചയിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് ശാരീരിക പരിശോധന ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴി, ഈ ക്ലിനിക്കൽ എക്സാമിനേഷനും ഇപ്പൊ MRI റിപ്പോർട്ടിലുള്ള കാര്യങ്ങളും രണ്ടും ഒരേപോലെ തന്നെയാണോ, രണ്ട് ഈ പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, തീവ്രമായിട്ടുള്ള ശാരീരിക അധ്വാനം വേണ്ട കാര്യങ്ങൾ ആവശ്യമുണ്ടോ, മൂന്നാമത്തെ കാര്യം നിലവില് അദ്ദേഹത്തിന്റെ പേഷ്യന്റ് റിപ്പോർട്ടഡ് ഔട്ട്കം മെഷേഴ്സ്, ക്വാളിറ്റി ഓഫ് ലൈഫിനെ എത്രമാത്രം ഇത് എഫക്ട് ചെയ്തിട്ടുണ്ട്, ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്തതിനു ശേഷം എത്രമാത്രം ആ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ശസ്ത്രക്രിയ വേണോ വേണ്ടോ എന്നുള്ളത് നിശ്ചയിക്കണം. ഇതിന്റെ ഒരു 3-ാമത്തെ സ്റ്റേജ് വരെ, അപ്പൊ ഇതിലിപ്പോ നമുക്കിപ്പോ പ്രൊട്രൂഷൻ എന്ന് പറയുന്ന 2-ാമത്തെ സ്റ്റേജും എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന 3-ാമത്തെ സ്റ്റേജിലും, ഈ എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ തന്നെ ധാരാളം ആളുകളിൽ ശസ്ത്രക്രിയ ഒഴിവാക്കാനായിട്ട് ആയുർവേദ ചികിത്സയിലൂടെ സാധ്യമാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വീണ്ടും വരാതിരിക്കാനായി ചെയ്യേണ്ട വ്യായാമങ്ങൾ, അതിപ്പോ ശസ്ത്രക്രിയ കഴിഞ്ഞാലും ഈ വ്യായാമങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ശസ്ത്രക്രിയക്ക് മുന്നേ തന്നെ അത്തരം വ്യായാമങ്ങൾ നിരന്തരമായിട്ട് ശീലിച്ചാൽ ഒരു പരിധിവരെ 100% ഒരിക്കലും പറയാൻ പറ്റില്ല, എന്നാലും ഏകദേശം ഒരു 70-80% ഇടയിലുള്ള നമ്പറിൽ നമുക്ക് ശസ്ത്രക്രിയ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പൊ ശസ്ത്രക്രിയ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥിതിയിൽ രോഗിയുടെ കൂടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശാരീരികമായി അവർ ചെയ്യേണ്ട വ്യായാമങ്ങളും അതേപോലെ തന്നെ അവർ ചെയ്യേണ്ട പോസ്റ്റൽ കറക്ഷൻ പോലത്തെ ജീവിതശൈലി ക്രമീകരണങ്ങളും തുടർന്നാൽ മാത്രമേ ഈ കിട്ടുന്ന ഗുണം നിലനിൽക്കുകയുള്ളൂ.
2: ഒരു ശരിയായ ജീവിതശൈലി പിന്തുടരുക, അവനവന് അനുയോജ്യമായ രീതിയിലുള്ള എക്സസൈസ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഓർത്തോ പ്രശ്നങ്ങൾ വരാതെ നോക്കാനുള്ള ഏറ്റവും പ്രധാനമായ നടപടി എന്നാണ് മനസ്സിലായത്. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിംഗ് പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി പരിപാടിയിൽ അസ്ഥിരോഗങ്ങളും ആയുർവേദ ചികിത്സാ മാർഗങ്ങളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ആയുർവേദ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയസ് ബെന്നിയാണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയോട് നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
3: അസ്ഥിരോഗങ്ങളും ആയുർവേദ ചികിത്സാ മാർഗങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആയുർവേദ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ May 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് May 31 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

0: ആകാശവാണി സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ ഈ ശോധസിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചുവരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡാറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആന്റ് ടെക്നോളജി, ഇൻഡസ്റ്റ് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആന്റ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഇ ശോധ് സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ: ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേണലുകൾ, ഇ ജേണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി

0: ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഇ ബുക്കുകളും ഇ ജേർണലുകളും ലഭ്യമാക്കുക. സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക. നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഇ റിസോഴ്സുകൾ ലഭ്യമാക്കുക. സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക. ഒപ്പം ഇലക്ട്രോണിക് ജേർണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ യുജിസി ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, യുജിസി നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും, സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോധ് സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ ഇ ശോധ് സിന്ധു @infibnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
1: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോധ് സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ. ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജ്മ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്ന് വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അപ്പു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്നു മുതൽ ഓഗസ്റ്റ് 30 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന പിഎസ്സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന പിഎസ്സി യോഗമാണ് തീരുമാനിച്ചത്. മലയിടം തുരുത്തിലെ ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ 2 സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഭൂമിയൊഴിപ്പിക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി എറണാകുളം റൂറൽ എസ്പി നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പാഠം പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, സിബിഐ എന്നിവരിൽ നിന്നും പരമോന്നത

0: രവി പ്രതികരണം തേടി. സംസ്ഥാനത്ത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്നു മുതൽ തുടക്കം. മിനായിൽ തങ്ങുന്ന ഹാജിമാർ ഇന്ന് രാത്രി മുതൽ അറഫയിലേക്ക് നീങ്ങിത്തുടങ്ങും. നാളെയാണ് ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം. 20 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ചടങ്ങിൽ പങ്കെടുക്കുക. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത് ഹാജിമാർ മിനായിലേക്ക് എത്തിയിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല നട തുറന്നു. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നടയടയ്ക്കും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ആധാർ കാർഡുള്ളവർക്കെല്ലാം ഇലക്ട്രിക് സൈക്കിളുകൾ ലഭിക്കുമെന്ന തരത്തിൽ പ്രചരിപ്പിച്ച വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയും സർക്കാരും അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. കൊച്ചി തുറമുഖത്തിന്റെ 98-ാം ദിനാഘോഷം നാളെ. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. തുറമുഖ ദിനാഘോഷത്തിന്റെ ഭാഗമായി നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ട്ബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം June 1 മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLDB, കേരള ഫീഡ്സ്, ക്ഷീരസഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധർമ്മശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27 എലിമിനേറ്റർ മത്സരവും 29 2-ാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യൂസഫലി കേച്ചേരിയുടെ രചന, മോഹൻ സിത്താരയുടെ സംഗീതം, രാധിക തിലക് പാടിയത് ചിത്രം ദേവസ്തംഭം മഹാശ്ചര്യം.

കുട്ടിയുടെ പ്രധാന ആവാസസ്ഥലം വീടും വീട്ടിൽ അച്ഛനും അമ്മയും സംസാരിക്കുന്ന ഭാഷയുമാണ്. ആ ഭാഷ മലയാളമാവുകയും കുട്ടി സ്വാഭാവികമായും കേരളത്തിൽ വളരുന്ന കുഞ്ഞ് സംസാരിക്കുന്ന അത്ര ലാഘവത്തിൽ മലയാളം സംസാരിച്ചു വരുന്നതും ശ്രദ്ധിച്ചാലറിയാം. 6 വയസ്സുവരെ കൃത്യമായി സംസാരിച്ചുറച്ച ഭാഷയെ ലേഖനവിദ്യയിലേക്ക് പരിവർത്തിപ്പിക്കുക കൂടിയാണ് വിദ്യാഭ്യാസ പ്രക്രിയ ചെയ്യുന്നത്. ഭാഷയിലെ മിനിമൽ പെയറും സബ് മിനിമൽ പെയറും ചേർത്ത് വരച്ചു വരച്ചാണ് അക്ഷരവും അതുവഴി പദവും പദങ്ങളുടെ കൂടിച്ചേരൽ വഴി വാക്യവും രൂപപ്പെടുന്നത്. ഭാഷയിലെ ഏറ്റവും ചെറിയ ശബ്ദത്തെയാണ് ഒരു വർണ്ണം എന്ന് പറയുന്നത്. ഉച്ചരിക്കാൻ ഏറ്റവും കുറച്ച് സമയമെടുക്കുന്നത് അഥവാ ഒരു മാത്ര എടുത്ത് ഉച്ചരിക്കുന്നത് ഒരു വർണ്ണം. ഒരു വർണ്ണത്തിന് ഒരു ലിപി ഉണ്ടാവുകയും ആ ലിപി ആ വർണ്ണത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുമ്പോൾ അക്ഷരമുണ്ടാവുകയും ചെയ്യും. ആ എന്ന വർണ്ണം മലയാളത്തിൽ അക്ഷരമാവുന്നത് പോലെ അല്ലല്ലോ തമിഴിലും ദേവനാഗിരിയിലും അക്ഷരമാവുന്നത്. ഒരേ വർണ്ണം വിവിധ ലിപി വ്യവസ്ഥയിലൂടെ വിവിധ അക്ഷരങ്ങളാവുന്നു എന്ന് സാരം. ഈ അക്ഷരവിദ്യയാണ് ഭാഷയുടെ കാതലിലേക്ക് ചെന്നെത്താൻ ഒരാളെ സഹായിക്കുന്നത്. ഭാഷയും സാഹിത്യവും തമ്മിലുള്ള ബന്ധവും പാരസ്പര്യവും എന്ത് എന്നതാണ് അടിസ്ഥാനപരമായ സംശയമായി എന്നും ഉയർന്നു വരാറുള്ളത്. ഭാഷ കൊണ്ടുള്ള കലാവിഷ്കാരമാണ് സാഹിത്യം. സഹിതമായത് എന്നാണ് സാഹിത്യമെന്ന പദത്തിന്റെ അർത്ഥം. വാക്കും അർത്ഥവും സഹിതമായത്. വാഗർധാവിവ സംവൃത്തോ എന്ന് ജഗത് പിതാക്കളായ പർവ്വതീ പരമേശ്വരന്മാരെ കാളിദാസൻ വിശേഷിപ്പിക്കുന്നത് കാണാം. അർദ്ധനാരീശ്വരന്മാരായ പർവ്വതീ പരമേശ്വരന്മാർ വാക്കും അർത്ഥവും പോലെ പിരിയാത്തവരാണെന്ന് കാളിദാസ ഭാഷ്യം. വാക്കിന് അഥവാ വാക്ക് സൃഷ്ടിക്കുന്ന പദാവലിക്ക് രൂപമെന്നും ഭാവമെന്നും രണ്ട് തലങ്ങളുണ്ട്. പദാവലിയാണ് സാഹിത്യത്തിന്റെ കലാരൂപം. ഈ കലാരൂപത്തെ രൂപഭാവ തലങ്ങളാണ് നിർണയിക്കുന്നത്. ഓരോ പദവും ഓരോ അർത്ഥത്തെയും പദത്തിന്റെ അർത്ഥം ഓരോ ഭാവത്തെയുമാണ് സംക്രമിപ്പിക്കുന്നത്. വാക്ക് സമം അർത്ഥം സമം ഭാവം എന്ന ഒരു ക്രമം ഭാഷയിലുണ്ട് എന്ന് സാരം. ഏറ്റവും സാന്ദ്രമായ സാഹിത്യരൂപം കവിതയാണ്. കവിതയും നോവലും രണ്ട് വ്യത്യസ്തങ്ങളായ സാഹിത്യരൂപങ്ങളാണ്. കവിത വായിക്കുന്നവർ നോവൽ വായിക്കുന്നവരെ അപേക്ഷിച്ച് കുറവാണ്. അതിന്റെ കാരണം പൊതുവെ കവിതയെ അപേക്ഷിച്ച് നോവലിന്റെ രൂപം ലളിതമാണ് എന്നതാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെ കാലമായി ശുദ്ധഗദ്യത്തിന്റെ രൂപത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടും കവിതയ്ക്ക് പൊതുവെ പാരമ്പര്യനിഷ്ഠമായ ഒരു രൂപമുണ്ട് എന്നാണ് കരുതിപ്പോരുന്നത്. അത് പ്രയാസമേറിയതാണെന്നും വിശ്വസിക്കപ്പെട്ടു പോരുന്നു. എന്നാൽ മികച്ച കവിതകൾ ആ കവിതകളുടെ രൂപത്തെ, അതായത് പദത്തിന്റെ അർത്ഥതലത്തെ സ്വമേധയാ ഭേദിച്ചു കളയുന്നുണ്ട്. വാക്ക് സമം അർത്ഥം സമം ഭാവം എന്ന രീതി കവിത കൈവെടിയുന്നുണ്ട്. പകരം വാക്ക് സ്വയമേവ ഭാവമായി മാറുന്ന പ്രക്രിയയാണ് കവിത എന്ന് അർത്ഥം. ഇത് പ്രാചീന കവിതയ്ക്ക് മുതൽ ഏറ്റവും പുതിയ കവിതയ്ക്ക് വരെ ബാധകമായ കാര്യമാണ്. ഉദാഹരണത്തിന് പുന്താനത്തിന്റെ ജ്ഞാനപ്പാന പരിശോധിക്കാവുന്നതാണ്. ഏറെക്കുറെ 16-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതാണ് ജ്ഞാനപ്പാന എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പുന്താനം അതിസാന്ദ്രമായി ജീവിതത്തിന്റെ ഗതിവിഗതികളെക്കുറിച്ച് ജ്ഞാനപ്പാനയിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ച് ബ്രഹ്മാവുമെനിക്കൊവ്വ എന്നും ചിലർ എന്ന ഒരു പ്രയോഗം ജ്ഞാനപ്പാനയിൽ കാണാം. ഇതിൽ ഒവ്വ എന്ന പദത്തിന്റെ അർത്ഥമന്വേഷിച്ചു പോകുന്നത് വ്യർത്ഥമാണ്. ആ പദത്തിന്റെ കേവലാർത്ഥമല്ല അവിടെ പ്രധാനമായി വരുന്നത്. അതിനപ്പുറത്ത് ആ വാക്ക് സൃഷ്ടിക്കുന്ന ഭാവം വായനക്കാരന്റെ ഉള്ളിലുണ്ടാക്കുന്ന അനുഭവമാണ് അവിടെ കവിതയായി മാറുന്നത്. കുമാരനാശാൻ വീണപൂവ് തുടങ്ങുമ്പോൾ ഹാ എന്ന ഒരു വ്യാക്ഷേപകം ഉപയോഗിച്ചു കാണാം. ഈ വ്യാക്ഷേപകത്തിന് നിയതമായ ഒരർത്ഥവുമില്ല. എന്നാൽ ആ കാവ്യം മൊത്തത്തിൽ സൃഷ്ടിക്കുന്ന മുഴുവൻ ഭാവവും ഈ ആദ്യാക്ഷരം പേറി നിൽക്കുന്ന കാഴ്ചയാണ് വീണപൂവ് നിവേദിക്കുന്ന ഏറ്റവും മികച്ച കാവ്യാനുഭവം. 1980-കളിൽ മലയാള കവിതയിൽ സംഭവിച്ച പ്രധാന കാവ്യങ്ങളിൽ ചിലതെഴുതിയ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകളിലെ പദസംയോഗങ്ങൾ പലപ്പോഴും അവയുടെ കേവലാർത്ഥത്തെ മുറിച്ചുകടക്കുകയും നിസ്സാരമാക്കുകയും അവയുടെ ഭാവാർത്ഥത്തിൽ വായനക്കാരന്റെ മനസ്സ് മുങ്ങിപ്പോവുകയും ചെയ്യുന്ന അനുഭവമുണ്ടാകുന്നത് കാണാം. വാക്ക് ഭാവമാവുമ്പോഴാണ് ഒരു രചന അതിന്റെ സൌന്ദര്യതലത്തെ അതിന്റെ പരമാവധിയിൽ ചെന്ന് സ്പർശിക്കുന്നത്. പദങ്ങൾ കൃത്യമായി ചേരുക എന്നത് ഈ ശില്പ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനവുമാണ്. ഗദ്യമായിരുന്നു

കണ്ടെത്താനാവും. ഉദാഹരണത്തിന്, ഒ എൻ വി കുറിപ്പ് എഴുതിയ ഒരു പാട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ, ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോൾ. ഇങ്ങനെ ആ പാട്ടിന്റെ പല്ലവി തുടങ്ങുന്നു. പിന്നീട് അനുപല്ലവിയിൽ ഒരു പ്രയോഗം അത്ഭുതകരമായി വന്ന് സംഭവിക്കുന്നത് കാണാം. അതിങ്ങനെയാണ്: ഗഗനനീലിമയിൽ നീന്തിടുമുടുവിലെ കിളിയും മാഞ്ഞു, വിജനമാം വഴിയമ്പലത്തിൽ പഥികനണയുന്നു. ഇതിൽ ഗഗനനീലിമ എന്ന പദം സൃഷ്ടിക്കുന്ന ആഴവും മുഴക്കവും ആകാശത്തിന്റെ മറ്റേതൊരു പര്യായ പദം അവിടെ ഉപയോഗിച്ചാലും പൂർത്തിയാവുകയില്ല. അതോടൊപ്പം നീന്തുക എന്ന പദം ചേരുമ്പോൾ അസ്തമയാകാശത്തിൽ താവളം തേടി പറന്നുപോകുന്ന ക്ഷീണിച്ച ഒരൊറ്റ പക്ഷിയെയും ആ പക്ഷിയുടെ മനോനിലയെയും കേൾവിക്കാരൻ ചെന്നു തൊടുന്ന അനുഭവമുണ്ടാകുന്നു. കവിത എന്തിലും ഏതിലും സംഭവിക്കാം എന്നർത്ഥം. ഭാഷയുടെ പ്രത്യക്ഷാനുഭവമാണ് സാഹിത്യം. സാഹിത്യത്തിൽ കവിതയാകട്ടെ ഒരനുഭവത്തെ അനുഭൂതിസാന്ദ്രമായ വേദനയാക്കി പരിവർത്തിപ്പിക്കുന്ന കനലാട്ടവുമാണ്. കവിതയായി പരിണമിച്ച ഏതൊരു രചനയിലും ആത്യന്തികമായി സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല. തോരാമഴ എന്ന റഫീഖ് അഹമ്മദിന്റെ കവിത ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഉമ്മു കുൽസു എന്ന കുഞ്ഞിന്റെ മരണമാണ് പ്രതിപാദ്യം. കവിയുടെ ഒരനുഭവമാണ് ആ പ്രതിപാദ്യത്തെ സൃഷ്ടിച്ചത്. അനുഭവത്തെ അതേപടി എഴുതിവച്ചാൽ വിശേഷിച്ച് ഒരു വികാരവും സംക്രമിപ്പിക്കാതെ ആ എഴുത്ത് അസ്തമിച്ചു പോകും. എന്നാൽ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിച്ച് ഒരു വാക്കും എടുത്തു മാറ്റാനില്ല എന്ന നിലയിൽ കൃത്യതയോടെ പ്രയോഗിച്ച് രചന ഒരു ജൈവരൂപമാവുകയാണ് ചെയ്യുന്നത്. ജൈവരൂപമെന്നാൽ ജീവനുള്ള രൂപം എന്നർത്ഥം. ജീവനുള്ള ഏതൊന്നും ആശയവിനിമയം നടത്താൻ കെൽപ്പുള്ളവയാണ്. അവയുടെ അംഗങ്ങളിൽ ഒന്നിൽ നിന്ന് ഒരറ്റം മുറിച്ചു കളഞ്ഞാൽ അവിടം ചോര പൊടിയും. ജൈവരൂപിയായ കവിതയിൽ നിന്ന് ഒരു വാക്കെടുത്തു മാറ്റിയാൽ അവിടെ ചോര പൊടിയുന്ന അനുഭവമുണ്ടാകും. ഭൂമിക്കൊരു ചരമഗീതത്തിൽ കവി ഇഷ്ടവധുവം നിന്നെ സൂര്യനണിയിച്ചൊരാ ചിത്രപട കഞ്ചുകം ചീന്തി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് കാണാം. പ്രകൃതി നശീകരിക്കപ്പെട്ട ഭൂമിയെ നോക്കിയാണ് ആ പ്രയോഗം. അവിടെ ചീന്തി എന്ന പദത്തിനു പകരം മറ്റേതൊരു പദം ചേർത്താലും ഈ അനുഭവം ഉണ്ടാവുകയില്ല. ചീന്തി എന്നതിനു പകരം കീറി എന്ന് മാറ്റിയാൽ അർത്ഥമോ താളമോ മാറുകയില്ല. എന്നാൽ ചീന്തി എന്ന പദം നൽകുന്ന ഫീൽ മറ്റൊരു പദത്തിനും ഉൽപ്പാദിപ്പിക്കാനുമാവുന്നുമില്ല. വാക്കിൽ വാക്ക് സൃഷ്ടിക്കുന്ന ജീവനിൽ കവിത നിലനിൽക്കുന്നു. കവിതയിലേക്ക് എത്തുക എന്നതാണ് വായിക്കുന്ന ഒരാളിന്റെ മുന്നിലെ പ്രധാന വെല്ലുവിളി. എന്തു വായിക്കുന്നു എന്നതിനേക്കാൾ എങ്ങനെ വായിക്കുന്നു എന്നതാണ് അക്കാര്യത്തിൽ പ്രധാനം. ജീവിതത്തിനെന്ന പോലെ വായനയ്ക്കും നിയതമായ ഒരു രാഷ്ട്രീയമുണ്ട്. ആർക്കും അപരത്വം കൽപ്പിക്കാത്ത, സ്നേഹം മാത്രം വിതരണം ചെയ്യാൻ കഴിയുന്ന ഒരിടമായി ജീവിതത്തെ മാറ്റിയെടുക്കുന്ന ഒരാൾക്ക് നിഷ്പ്രയാസം ഈ രാഷ്ട്രീയത്തിൽ എത്തിച്ചേരാനാവും. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണെൻ ആത്മാവിൽ ആയിരം സൗരമണ്ഡലം. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവാക്കവേ, എന്നുള്ളിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്നെഴുതുമ്പോൾ അക്കിത്തം സ്പർശിക്കുന്നത് ഈ രാഷ്ട്രീയമാണ്. മലയാളത്തിലെ മികച്ച ചെറുകഥകൾ, നോവലുകൾ, നിരൂപണങ്ങൾ, യാത്രാവിവരണങ്ങൾ തുടങ്ങിയവയിലെല്ലാം കവിതയുടെ ആഴസ്പർശങ്ങളുണ്ട്. ആധുനിക നിരൂപകരിൽ ഏറ്റവും പ്രമുഖനായ അഷാമേനോൻ മികച്ച ഒരു യാത്രികൻ കൂടിയാണ്. അദ്ദേഹം എഴുതിയ യാത്രാവിവരണങ്ങൾ, വിശേഷിച്ചും ഹെർബേറിയം എന്ന പുസ്തകത്തിലെ രചനകൾ, അവയുടെ ഭാഷയുടെ ചാരുത കൊണ്ടും അനുഭവിപ്പിക്കുന്നതിന്റെ തീക്ഷ്ണത കൊണ്ടും കവിതയുടെ ഉന്നത വിധാനങ്ങളിലെത്താൻ വായനയെ സഹായിക്കുന്നത് കാണാം. 1940 ശേഷം നമ്മുടെ കഥാസാഹിത്യത്തിൽ തകഴിയും കേശവദേവും പൊൻകുന്നം വർക്കിയും എസ് കെ പൊറ്റേക്കാടും ഉറൂബും ബഷീറുമെല്ലാം അടങ്ങുന്ന ഒരു തലമുറ രൂപപ്പെട്ടു വന്നു. പിന്നീട് എഴുതിയ എം ടിയും ടി പത്മനാഭനും മാധവിക്കുട്ടിയും മുതൽ ആധുനികരും ആധുനിക അനന്തര കഥാകൃത്തുക്കളും ഉത്തരാധുനികരായ കഥാകൃത്തുക്കളും ഉത്തരാധുനികതയ്ക്ക് ശേഷം എഴുതി വരുന്നവരുമെല്ലാം എഴുതിയ മികച്ച രചനകളെല്ലാം തന്നെ കവിതകൾ തന്നെയാണ്. വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന കവിതയും എം ടിയുടെ കർക്കിടകം എന്ന കഥയും കവിത എന്ന അത്ഭുതം തന്നെയാണ് എന്ന് സാരം. മലയാളത്തിൽ വന്ന കവിതകളിലൊന്നായ ഷീജാവക്കത്തിന്റെ വാളമീൻ കൽപ്പിക്കുന്നു എന്ന കവിതയ്ക്കൊപ്പം തന്നെയാണ് മികച്ച ഒരു ചെറുകഥയും മികച്ച ഒരു നോവലും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാഷയും സാഹിത്യവും വിദ്യാഭ്യാസത്തെ കൂടുതൽ സർഗാത്മകമാക്കാനുള്ള ഇടങ്ങളാണ്. മനസ്സിലേക്ക് വന്നു വീഴുന്നവയും മനസ്സ് വളർത്തിയെടുക്കുന്നവയും ചേർന്ന് രൂപപ്പെടുന്നതാണ് സാഹിത്യം. ആ സാഹിത്യത്തെയാണ് ഭാഷ എന്ന ടൂൾ ഉപയോഗിച്ച് നാം സൌന്ദര്യത്തെയും

0: തന്റെ ജീവിതത്തെയും നിർദ്ധാരണം ചെയ്തു പോരുന്നത് എന്ന് സാമാന്യമായി പറയാം.
1: ഭാഷയും സാഹിത്യവും കുട്ടികളുടെ വിദ്യാഭ്യാസവും. ഇതുവരെ സംസാരിച്ചത് ബിജു നായരങ്ങാടി. വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരെ ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: aartvmpm@gmail.com.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ May 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് May 31 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.